നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം നിലയത്തിൻ്റെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് സുസ്വാഗതം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 22, കൊല്ലവർഷം 1201, എടവം 29, 2026 ജൂൺ 12 വെള്ളിയാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 6 മണി കഴിഞ്ഞ് 9 സെക്കൻഡ്. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് 6:10 സുഭാഷിതം ഈ ഉദയചന്ദ്രൻ അവതരിപ്പിക്കുന്നു. തുടർന്ന് പ്രഭാത ഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി.

0: തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റീസ് സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. കോട്ടക് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോൾ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം, ശ്വാസകോശാർബുദം അറിയേണ്ട കാര്യങ്ങൾ. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി വരദ സംസാരിക്കുന്നു. ഏഴ് 15 ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന, യോസേ മോരോദേ വാസ്കുലോൻസോസ് എഴുതിയ നോവൽ. എന്റെ പഞ്ചാര ഓറഞ്ച് മരം, മലയാള പരിഭാഷ VM ഗിരിജ, അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീശേരി, ആയുരാരോഗ്യം, ആസ്മാരോഗവും ഹോമിയോപ്പതി ചികിത്സയും. വാഴയൂർ ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും മലപ്പുറം ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ആസ്മ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ കൺവീനറുമായ ഡോക്ടർ ബേബി സന്തോഷ് സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. വള്ളത്തോൾ എഴുതിയ മാതൃവന്ദനം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം, ആലാപനം KJ യേശുദാസ്. 7:50 ഐക്യ ഒപ്റ്റിക്കൽ, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്. സമകാലികം, മഴക്കാലത്ത് ജാഗ്രതയോടെ. മലപ്പുറം ജില്ലയിലെ ദുരന്ത നിവാരണ ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി കളക്ടർ ജയശ്രീ വാര്യർ സംസാരിക്കുന്നു. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപുലിമ. 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം. സീച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധ രംല BV സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം. 8:15 രസമുകളം. 8:23 ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 മൈൻഡ് റീചാർജ്, തത്സമയ ഫോണിൻ പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 9:30 മൈലാഞ്ചി മൊഞ്ച്, അവതരിപ്പിക്കുന്നത് ഗായിക അൻഷിത ജാസ്മിൻ. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത്, ആരോഗ്യ കേരളം സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോട് അനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 12:10 ഇശൽ. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:30 മൈലാഞ്ചി മുഞ്ച്, അവതരിപ്പിക്കുന്നത് ഗായിക അൻഷിത ജാസ്മിൻ. 3:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 5:00 തിരുവനന്തപുരം റിലേ ചെയ്യുന്ന പരിപാടികളിൽ. 6:10 ജില്ലാ വൃത്താന്തം എറണാകുളം. 6:50 വയലും വീടും. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.
1: This is Akashvani, the news read by Subhadra Ramachandran. Prime Minister Narendra Modi has said that when many major economies are facing uncertainty and economic challenges, India's growth story continues to inspire the world. Chairing the 11th Governing Council meeting of Niti Aayog at Rashtrapati Bhavan in New Delhi yesterday, he emphasized the need to further strengthen the nation's resolve towards self-reliance and highlighted the importance of adopting and implementing global best practices, particularly in the renewable energy sector. The Prime Minister urged states to focus on one district, one

0: നാലാം സ്ഥാനത്തുമൊക്കെ എത്തിയ കുട്ടികൾ സന്തോഷിക്കുകയുമാവാം. നമ്മുടെ മനസ്സ് നമുക്ക് കിട്ടിയതിൽ ഒട്ടും തൃപ്തി വരാതെ കിട്ടാത്തതിനെ ആഗ്രഹിക്കുന്നു. സത്യത്തിൽ ഈ ചിന്ത നമുക്ക് ആവശ്യമുള്ളതല്ല. അസംതൃപ്തി, അസൂയ, അപകർഷതാബോധം, അത്യാഗ്രഹം എന്നിവയാണ് പലപ്പോഴും നമ്മെ നയിക്കുന്നത്. ഇതിലൂടെ നമുക്ക് നഷ്ടമാകുന്നതാകട്ടെ നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയുമാണ്. നമ്മുടെ ഇടയിലുള്ള പല ആളുകളുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളുമൊക്കെയായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടേത് വളരെ നിസ്സാരമായിരിക്കും. പ്രസിദ്ധ ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ എല്ലാവരുടെയും ദുര്യോഗങ്ങൾ ചേർത്ത് വെച്ച് ഒരു കൂമ്പാരമുണ്ടാക്കിയെന്നിരിക്കട്ടെ, എന്നിട്ട് നാം ഓരോരുത്തരും അത് തുല്യമായി വീതിച്ചെടുക്കണമെന്ന വ്യവസ്ഥയുണ്ടാക്കിയെന്നും സങ്കല്പിക്കുക. എങ്കിൽ മിക്കവരും തങ്ങളുടെ സ്വന്തം ദുര്യോഗങ്ങൾ തിരിച്ചുവാങ്ങി തൃപ്തിയോടെ സ്ഥലം വിടാൻ തയ്യാറായേക്കും. ശരിയായ ചിന്തയും മനോഭാവവുമാണ് നമ്മുടെ ജീവിതം സുന്ദരമാക്കുന്നത്. ജീവിതത്തിൽ പരാജയങ്ങൾ സ്വാഭാവികമാണ്, വീഴ്ചകൾ സംഭവിക്കാം. എന്നാൽ വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ നമുക്ക് കഴിയണം. സ്ഥിരോത്സാഹവും പരിശ്രമവുമാണ് അതിനുള്ള ഏക പോംവഴി. പരാജയവും വിജയവും താഴ്ചയും ഉയർച്ചയും ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതങ്ങനെ കാണാൻ നമുക്ക് കഴിയണം. അറിവും വിവേകവുമാണ് ജീവിതത്തിലെ ഏതു സാഹചര്യങ്ങളെയും നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ നമ്മെ സഹായിക്കുന്നത്. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും അവസരങ്ങൾ കണ്ടെത്തുകയും അവയെ വിജയത്തിലേക്കുള്ള ചവിട്ടുവടികളായി മാറ്റിയെടുക്കുകയും ചെയ്യണം. നീന്തൽ പരിശീലകൻ പഠിക്കുന്ന ആളെ കുറച്ചുനേരം കൂടെ നിന്ന് നീന്തൽ പഠിപ്പിക്കും. കുറെ കഴിഞ്ഞാൽ നീന്തൽ പഠിക്കുന്നയാളെ ഒറ്റയ്ക്ക് തന്നെ നീന്താൻ വിടും. അങ്ങനെയേ നീന്തൽ പഠിക്കാനാകൂ. അതുപോലെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും പ്രശ്നങ്ങളെ നേരിടാനുള്ള ശക്തിയും വൈദഗ്ധ്യവും നമ്മൾ സ്വയം ആർജിച്ചെടുക്കണം. മനോബലം ഇതിലേറെ പ്രധാനമാണ്. സ്ഥിരോത്സാഹവും കഠിന പ്രയത്നവുമാണ് ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് സഹായകമാകുന്നത്. അതിന് മനസ്സിനെ പോസിറ്റീവാക്കി മാറ്റാൻ നമുക്കാവണം. പോസിറ്റീവായി നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ വാക്കുകൾ സംഗീതമായി മാറും. നമ്മുടെ ചലനങ്ങൾ നാം അറിയാതെ നൃത്തസമാനമാകും. നമ്മുടെ പുഞ്ചിരി തീർച്ചയായും ഉള്ളുതുറന്ന ചിരിയായി മാറും. നമ്മുടെ മനസ്സ് ശാന്തിയും സമാധാനവുമുള്ളതുമാകും. നമ്മുടെ ജീവിതമാകട്ടെ ഒരു ആഘോഷമാക്കി മാറ്റാനും കഴിയും. സമൂഹം നമ്മെ വിലയിരുത്തുന്നത് നമ്മുടെ മറ്റുള്ളവരോടുള്ള ഇടപെടലിലൂടെയാണ്. നമ്മുടെ വാക്കുകളാണ് നമ്മുടെ മുഖം. നമ്മുടെ പെരുമാറ്റമാണ് നമ്മുടെ നിറം. നമ്മുടെ മനസ്സാണ് നമ്മുടെ സൗന്ദര്യം. ശരിക്കും ജീവിതം ഒരു ശീലമാണ്. അത് കൂടുതൽ നല്ല ശീലമാക്കി മാറ്റുന്നതാണ് ജീവിത വിജയം. പരാതിപ്പെടാൻ മാത്രം നോക്കിയാൽ ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. നമ്മുടെ മനോഭാവം തന്നെയാണ് ഇവിടെ ഏറെ പ്രധാനം. നമ്മുടെ ചിന്തകളും മനസ്ഥിതിയും നേർവഴിക്കായാൽ ഏത് സാഹചര്യത്തെയും പുഞ്ചിരിയോടെ നേരിടാം. ആന്തരികമായ ശക്തിയാണ് ശരിയായ ശക്തി. എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ മാത്രം ആശ്രയിക്കാതെ നമ്മിൽ തന്നെ വിശ്വാസം വളർത്തണം. അതിലൂടെ നമുക്ക് ഒരേ സമയം ആത്മധൈര്യവും ആശ്വാസവും സന്തോഷവും സംതൃപ്തിയും നേടാം. അങ്ങനെ ജീവിതത്തെ ശരിയായ രീതിയിൽ അഭിമുഖീകരിക്കാനാവശ്യമായ മനക്കരുത്ത് നേടിയെടുക്കാം.
1: ഈ ഉദയചന്ദ്രൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9496843926. നമ്പർ ആവർത്തിക്കാം, 9496843926. സുഭാഷിതം.
2: ആകാശവാണി 102.7 മഞ്ചേരി FM.

പ്രഭാതഗീതത്തിൽ ആദ്യഗാനം പാടിയത് കണ്ണൂർ ഷെരീഫ്. മിഴിനീർക്കണങ്ങളെ സ്വരങ്ങളായി മാറ്റി ഞാൻ എന്ന് തുടങ്ങുന്നു.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: പ്രഭാതഗീതം.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം.
3: ട്രെയിൻ സമയം.
2: ആദ്യം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിൻ നമ്പർ 1201 തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 6:44 ട്രെയിൻ നമ്പർ 1652 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 6:48 ട്രെയിൻ നമ്പർ 1608 കണ്ണൂർ ആലപ്പി എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:33 ട്രെയിൻ നമ്പർ 2149 എറണാകുളം പൂനെ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:54 തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:50 ട്രെയിൻ നമ്പർ 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:51 അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
3: ട്രെയിൻ സമയം.
2: പ്രിയശ്രോതാക്കളെ, ഇനി ഇന്നത്തെ വിശേഷം ശ്രദ്ധിക്കാം. ഇന്ന് അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനം. കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്ന രീതി അവസാനിപ്പിക്കുന്നതിനും അവരുടെ വിദ്യാഭ്യാസവും അവകാശങ്ങളും ഉറപ്പാക്കുന്നതിനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ 2002 മുതലാണ് ഈ ദിനാചരണം ആരംഭിച്ചത്.
3: ചരിത്രപഥം.
2: ചരിത്രത്തിൽ ഇന്നാണ് ദി ഡയറി ഓഫ് എ യങ് ഗേൾ എന്ന പുസ്തകം രചിച്ച ആൻ ഫ്രാങ്കിന്റെ ജന്മദിനം. ഈ പുസ്തകം നാസി അധിനിവേശകാലത്ത് സാധാരണ കുടുംബങ്ങൾ പോലും അനുഭവിച്ച പീഡനങ്ങളെ തുറന്നു കാണിച്ച രചനയാണ്. ആൻ ഫ്രാങ്കിന് 13 വയസ്സുള്ളപ്പോൾ ഇതേ ദിവസമാണ് അവൾക്ക് പിതാവ് ഒരു ഡയറി സമ്മാനിച്ചത്. 1944 ഓഗസ്റ്റിൽ ഗസ്റ്റപ്പോ സൈനികർ പിടികൂടി ജയിലിലടയ്ക്കുന്നതുവരെ ആൻ ഫ്രാങ്ക് ഡയറി എഴുത്ത് തുടർന്നു. അതീശത്ത പീഡന വ്യവസ്ഥയ്ക്കെതിരെയുള്ള സർഗാത്മക പ്രതികരണം, നൂതനത്വമുള്ള സാഹിത്യശാഖ, യുവത്വത്തിന്റെ ചടുലാവിഷ്കരണം എന്നിവയുടെ ഉത്തമ ഉദാഹരണമാണ് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ.
3: ചരിത്രപഥം.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. ഇനി കേൾക്കാം.
0: കാർഷിക വൃത്താന്തം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
0: കാർഷിക വൃത്താന്തം.
4: പ്രായോജകർ
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം. പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
4: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: സോയിൽ സർവേ വകുപ്പ് കർഷകർക്ക് നൽകുന്ന സേവനത്തെക്കുറിച്ചാണ് കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് പറയുന്നത്. സംസ്ഥാന മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന് കീഴിലുള്ള

0: രണ്ട് പ്രധാന വിഭാഗങ്ങളാണ് സോയിൽ സർവേയും സോയിൽ കൺസർവേഷനും, അതായത് മണ്ണ് പര്യവേഷണവും മണ്ണ് സംരക്ഷണവും. ശാസ്ത്രീയമായ പഠനത്തിലൂടെ ഒരേ സ്വഭാവത്തിലുള്ള വിവിധ മണ്ണ് ശ്രേണികൾ തിരിച്ചറിയുകയും മണ്ണിന്റെ സ്വഭാവ മഹിമകൾ, സ്വഭാവ പരിമിതികൾ, മണ്ണിന്റെ ഘടന, മണ്ണിന്റെ നിറവ്യത്യാസം, മണ്ണിന്റെ നിലവാരം, മണ്ണിലെ പ്രധാന മൂലകത്തോത്, മണ്ണിലെ ദ്വിതീയ മൂലകത്തോത്, മണ്ണിലെ സൂക്ഷ്മ മൂലകത്തോത് എന്നിവയെല്ലാം വിശദമായി മണ്ണ് പര്യവേഷണ പഠനത്തിന്റെ ഭാഗങ്ങളാണ്. മണ്ണിന്റെ പരിച്ഛേദിക, സോയിൽ പ്രൊഫൈൽ പഠനവും മണ്ണ് സാമ്പിളുകളുടെ വിശകലനവും അതിന്റെ അടിസ്ഥാനമാക്കിയുള്ള മണ്ണ് ആരോഗ്യ പരിപാലനവും മണ്ണ് ജല സംരക്ഷണ മാർഗങ്ങളുമാണ് പ്രധാനമായും സ്വീകരിച്ചു വരുന്നത്. സോയിൽ സർവേയുടെ വിവിധ ജില്ലാ ഓഫീസുകളിലും വിശകലന ലബോറട്ടറികളിലും കർഷകർക്കും പൊതുജനങ്ങൾക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും കിട്ടാവുന്ന സേവനങ്ങൾ നിരവധിയാണ്. ഓരോ ജില്ലയിലെയും ആസൂത്രണ പരിപാടികൾക്കുള്ള പരിപ്രേക്ഷ്യങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള അടിസ്ഥാന പ്രമാണമായി വിനിയോഗിക്കാവുന്ന വിവിധ പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാതല മണ്ണ് ഭൂപടങ്ങൾ, നീർത്തട ഭൂപടങ്ങൾ, മറ്റ് വിവര ഭൂപടങ്ങൾ എന്നിവ ആവശ്യക്കാർക്ക് സർക്കാർ നിശ്ചയിച്ച ഫീസ് അടച്ചാൽ ലഭിക്കും. അതിനു പുറമെ മണ്ണ് പര്യവേഷണ വിഭാഗത്തിന്റെ വിവിധ ജില്ലകളിലുള്ള മണ്ണ് വിശകലന ലബോറട്ടറികളിൽ നിന്ന് കർഷകർക്ക് അവരുടെ മണ്ണ് സാമ്പിളുകൾ നേരിട്ട് ശേഖരിച്ചു കൊണ്ടുവന്ന് നിശ്ചിത ഫീസ് അടച്ച് പരിശോധിക്കാനും കൃഷിഭവൻ മുഖാന്തരമോ പ്രത്യേക പദ്ധതി പ്രകാരമുള്ള സൌജന്യ മണ്ണ് പരിശോധനാ സാധ്യതകളും ലാബിൽ നിന്ന് ലഭ്യമാണ്. മണ്ണ് പര്യവേഷണ പഠനത്തിന്റെ ഭാഗമായുള്ള മണ്ണ് സാമ്പിൾ, മണ്ണ് ശ്രേണി പഠനത്തിന്റെ ഭാഗമായുള്ള മണ്ണ് വിശകലനം എന്നിവയും വിവിധ ലാബുകളിൽ നടന്നുവരുന്നു. കർഷകരുടെ തോട്ടങ്ങളിലെ മണ്ണ് സാമ്പിൾ പരിശോധിച്ച് തയ്യാറാക്കുന്ന മണ്ണാരോഗ്യ കാർഡുകൾ കർഷകർക്ക് മണ്ണറിഞ്ഞ് കൃഷി ചെയ്യാൻ സഹായിക്കും. കൃഷിഭവനുകളുമായി സഹകരിച്ച് മണ്ണ് പര്യവേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളിലെയും ബ്ലോക്കുകളിലെയും മണ്ണ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുന്നതിനായി സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിനുകൾ നടന്നുവരുന്നു. ഇതല്ലാതെ കർഷകരുടെ കൃഷിയിടങ്ങളിൽ സോയിൽ സർവേ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ മാതൃകാ പരീക്ഷണ കൃഷിത്തോട്ടം, അതായത് ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് എന്ന പദ്ധതിയും നടപ്പിലാക്കി വരുന്നു. ഇതിലൂടെ കർഷകരുടെ തനതായ കാർഷിക മുറകൾ, മണ്ണ് പരിപാലന രീതികൾ എന്നിവയെ സോയിൽ സർവേയുടെ മണ്ണ് വിശകലനത്തിനനുസരിച്ചുള്ള മണ്ണാരോഗ്യ പരിപാലനവുമായി താരതമ്യം ചെയ്യാനും കർഷകർക്ക് ശാസ്ത്രീയമായ രാസവള പ്രയോഗവും ജൈവവള പ്രയോഗവും വഴി മികച്ച വരുമാനവും നല്ല വിളവും ലഭിക്കാനും കാരണമാകും. സർക്കാർ തലത്തിലുള്ള വിവിധ പ്രദർശന മേളകളിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് മണ്ണറിവ് പ്രദർശനവും നടത്തിവരുന്നു. തിരുവനന്തപുരത്ത് പാറോട്ടുകോണത്ത് കേന്ദ്ര മണ്ണ് വിശകലന ലാബിനോട് ചേർന്ന് വകുപ്പിന്റെ നേതൃത്വത്തിൽ സോയിൽ സർവേ വിഭാഗത്തിന് ഒരു മികച്ച മണ്ണ് പ്രദർശനശാല, സോയിൽ മ്യൂസിയമുണ്ട്. മണ്ണറിവിന്റെ വിസ്മയ ലോകം തീർത്തിട്ടുള്ള ഈ മണ്ണ് മ്യൂസിയം കർഷകർക്ക് സന്ദർശിക്കാൻ സാധിക്കും. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 10:15 മുതൽ വൈകിട്ട് 5:15 വരെയാണ് സോയിൽ മ്യൂസിയത്തിന്റെ പ്രവർത്തന സമയം. കൂടുതൽ വിവരങ്ങൾക്ക് 0471254177 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. മണ്ണിനെ അറിയാം മൊബൈലിലൂടെ എന്ന മൊബൈൽ ആപ്പ് വഴി നമ്മുടെ മണ്ണിന്റെ പോഷകനില വേഗത്തിൽ അറിയാനും സാധിക്കും. ഇതുകൂടാതെ മണ്ണ് പര്യവേഷണ വകുപ്പിന് സഞ്ചരിക്കുന്ന ഒരു മണ്ണ് പരിശോധനാ ലബോറട്ടറിയുണ്ട്. മണ്ണ് പര്യവേഷണവും മണ്ണ് സംരക്ഷണവും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. മണ്ണിന്റെ ശാസ്ത്രീയമായ പരിരക്ഷ വഴി ജല, ഭക്ഷ്യ, പരിസ്ഥിതി സംരക്ഷണവും ഒരു നാടിന്റെ രക്ഷയും നമുക്ക് ഉറപ്പാക്കാം. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
1: പ്രായോജകർ:
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ഫോൺ 9744550424.
3: പ്രിയമുള്ളവരെ, ഇനി കാലാവസ്ഥ അറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്ന് കനത്തതോ അത്യന്തം കനത്തതോ ആയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 0.8 മുതൽ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം.

0: അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരവാസികളും ജാഗ്രത പാലിക്കണം.
1: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
2: ദൃഷ്ടി
3: പ്രായോജകർ
1: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
4: എന്റെ മുത്തശ്ശിക്കിപ്പോ എന്നെക്കാളും നന്നായി കാണാല്ലേ.
5: മോനെ, ഞാൻ കൊണ്ടോട്ടി അൽ റെഹാൻ കന്നാശുപത്രിയിൽ നിന്ന് തിമിര ഓപ്പറേഷൻ ചെയ്തില്ലേ, അപ്പൊ എനിക്കെല്ലാം നന്നായി കാണാം.
4: ഓപ്പറേഷനോ? നല്ല വേദന എടുത്തുണ്ടാവില്ലേ?
5: അവിടെ വേദനരഹിത താക്കോൽ ദ്വാര ശസ്ത്രക്രിയല്ലേ, അത് ചെയ്തു കഴിഞ്ഞാ തന്നെ വീട്ടിക്ക് പോരാം.
1: അൽ റെഹാൻ കണ്ണാശുപത്രി.
2: ദൃഷ്ടി.
0: കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച യുവാവിന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ലോക്സഭാ സീറ്റുകൾ 824 നിർദ്ദേശം. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുന്നത് ജൂലൈ 6 മാറ്റി. KSRTCയിൽ സൌജന്യ യാത്ര. തമ്പാനൂരിൽ ഈ മാസം 15 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചെലവ് കണക്ക് നൽകിയില്ല. 6000 പേർ അയോഗ്യരായേക്കും. ഏറ്റവും കൂടുതൽ പേർ മലപ്പുറം ജില്ലയിൽ. സംസ്ഥാനത്തെ എല്ലാ മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകളും നിർത്തലാക്കി. പകരം എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളുടെ 24 പരിശോധന നടപ്പാക്കണമെന്ന് ശുപാർശ. 21 വയസ്സിൽ താഴെയുള്ളവർക്ക് മദ്യം വിൽക്കരുതെന്നും വാങ്ങാനെത്തുന്നവരുടെ പ്രായത്തിൽ സംശയം തോന്നിയാൽ തെളിയിക്കുന്ന രേഖ പരിശോധിക്കണമെന്നും തമിഴ്നാട് എക്സൈസ് വകുപ്പ്. ഹാജിമാരുടെ ആദ്യ സംഘം ഇന്ന് കൊച്ചിയിലെത്തും. കാനഡയിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്ക് വരുന്നു. ഒമാൻ തീരത്തെ കപ്പലാക്രമണം. കൊല്ലപ്പെട്ട ഇന്ത്യക്കാരുടെ എണ്ണം 3. ഇറാനിൽ വീണ്ടും US വ്യോമാക്രമണം. ലോകകപ്പ് ഫുട്ബോളിലെ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോയ്ക്ക് ജയം. ദക്ഷിണാഫ്രിക്കയെ 2-0 തോൽപ്പിച്ചത്. വനിതാ ലോകകപ്പ് 2020 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ശ്രീലങ്ക ഇന്ന് ഇംഗ്ലണ്ടിനെതിരെ. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച പാകിസ്ഥാനെതിരെ.
1: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
3: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
6: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
7: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നുമല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
10: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
9: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ?
8: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400181000.
0: പ്രിയരെ, വിപണിയിലേക്ക് സ്വാഗതം. സ്വർണം പവന് 1560 രൂപ കുറഞ്ഞ് 1,06,800 രൂപ. തങ്കം 10 144,300 രൂപ. വെള്ളി കിലോഗ്രാമിന് 241,000 രൂപ. റബ്ബർ RSS4 കോട്ടയത്തെ വില 26,900. RSS5 26,500. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 23,500, വടകര 23,070, മാനന്തവാടി 26,800. കൊപ്ര ക്വിൻ്റൽ കോഴിക്കോട് എടുത്തപടി 12,500, വടകര 15,500. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റൽ കോഴിക്കോട് റോട്ടറി 3,700. നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 21,500. പൊന്നാനി 14,500. കോഴിക്കോട് 14,510. മഞ്ചേരി ക്വിൻ്റൽ 4,000. മാനന്തവാടി ക്വിൻ്റൽ 5,600. കയർ ക്വിൻ്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000. കോഴിക്കോട് കൊയിലാണ്ടി 9,000. റബ്ബർ ക്വിൻ്റൽ കോഴിക്കോട് 26,500. മാനന്തവാടി 23,500. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,700. മാനന്തവാടി 3,300. അടയ്ക്ക 1,000 എണ്ണ

0: ത്തിന് പാലക്കാട് 3,750, പൊന്നാനി 4,000, കോഴിക്കോട് കിൻഡൽ 7,500, മഞ്ചേരി കിൻഡൽ 7,500. കൊട്ടപ്പാക്ക കിൻഡലിന് കോഴിക്കോട് പഴയത് 37,000, കോഴിക്കോട് പുതിയത് 37,000, മാനന്തവാടി പുതിയത് 34,000. പുകയില മീനമ്പാളയം കിൻഡൽ പാലക്കാട് 21,000, കോഴിക്കോട് 8,300, മാനന്തവാടി 36,000. കുരുമുളക് കിൻഡൽ കോഴിക്കോട് നാടൻ 66,500, കോഴിക്കോട് ചേട്ടൻ 67,000, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. ചുക്ക് കിൻഡൽ പാലക്കാട് 30,000, കോഴിക്കോട് 25,000, മാനന്തവാടി 22,500. ഇഞ്ചി കിൻഡൽ കോഴിക്കോട് പുതിയത് 11,000, മാനന്തവാടി പഴയത് 6,700, മാനന്തവാടി പുതിയത് 6,700. കപ്പ കോഴിക്കോട് 2,300, കോഴിക്കോട് 2,700. ശർക്കര കിൻഡൽ പാലക്കാട് 5,500, കോഴിക്കോട് 5,300, മാനന്തവാടി പാണ്ടി 4,900. നിലക്കടല കിൻഡൽ ചിറ്റൂർ 16,000, കോഴിക്കോട് 13,000. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 650, മാനന്തവാടി ലഗോൺ 660, വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40. കൈതച്ചക്ക കിൻഡൽ കോഴിക്കോട് 6,400, മാനന്തവാടി 6,300. പഞ്ചസാര കിൻഡൽ പാലക്കാട് 4,440, കോഴിക്കോട് 4,400, മാനന്തവാടി 4,450. മഞ്ഞൾ കിൻഡൽ കോഴിക്കോട് 16,000, മാനന്തവാടി 16,000. നേന്ത്രക്കായ കിൻഡൽ പാലക്കാട് 3,400, മഞ്ചേരി 2,200, കോഴിക്കോട് 3,800, മാനന്തവാടി 3,300.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി, ഫോൺ 9495777174.
0: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങിയ സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് നിപ ഷിഗല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന്

0: ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രതിരോധ നടപടികൾ, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, ഫലപ്രദമായ ഭരണം എന്നിവയിലൂടെ മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങി ഉയർന്നുവരുന്ന സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത് ഭാരത് ദർശൻ ഓരോ സംസ്ഥാനത്തിന്റെയും ജില്ലയുടെയും ഗ്രാമത്തിന്റെയും കൂട്ടായ ദൃഢനിശ്ചയമായി മാറണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാശ്രയത്വത്തിനായുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി യോഗത്തിൽ എടുത്തുപറഞ്ഞു. സംസ്ഥാന മുഖ്യമന്ത്രിമാർ, ലഫ്റ്റനന്റ് ഗവർണർമാർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 2 ദിവസത്തെ സ്വിറ്റ്സർലാന്റ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലാന്റ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായും സാമ്പത്തിക കാര്യങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും സ്വിസ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിലെ പ്രമുഖ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിസ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ നടപ്പാക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾക്ക് സന്ദർശനം സഹായമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 6-ാം ഘട്ട യുവസംഗമത്തിൽ ഛത്തീസ്ഗഡിലെ വിദ്യാർത്ഥി പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. യുവസംഗമം യുവാക്കൾക്ക് പാഠപുസ്തകങ്ങൾക്കും ക്ലാസ് മുറികൾക്കുമപ്പുറം ഇന്ത്യയെ അനുഭവിക്കാനും രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം, വികസന സംരംഭങ്ങൾ, ദേശീയ മുൻഗണനകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ചതായും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷമായി പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് വിദേശ നയത്തിലൂടെ ഇന്ത്യയെ ആഗോള നേതാവായി അടയാളപ്പെടുത്തുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യ ആദ്യം എന്ന തത്വം നിലനിർത്തി രാജ്യം വിദേശ നയത്തിൽ പുതിയ ഊർജ്ജം പകർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ സൌഹൃദങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം പഴയ ബന്ധങ്ങളും ശക്തിപ്പെടുത്തി. കോവിഡ് 19 പ്രതിസന്ധിയുടെ സമയത്ത് വാക്സിൻ മൈത്രി സംരംഭം ആരംഭിച്ചതാണ് രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ പ്രധാന ആകർഷണം. 2021 ജനുവരി മുതൽ 99 രാജ്യങ്ങൾക്കും 2 UN സ്ഥാപനങ്ങൾക്കുമായി ഇന്ത്യ 30 കോടി 12 ലക്ഷത്തിലധികം വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തു. വാക്സിൻ മൈത്രി പ്രകാരം അയൽപക്കം ആദ്യം എന്ന നയത്തിന് കീഴിൽ ഇന്ത്യ അയൽപക്ക രാജ്യങ്ങൾക്കും മുൻഗണന നൽകി. 2025 നവംബറിൽ ചുഴലിക്കാറ്റ് നാശം വിതച്ചപ്പോൾ ശ്രീലങ്കയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അടിയന്തര സഹായവും ദുരന്ത നിവാരണവും നൽകുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ സാഗർ ബന്ധു ആരംഭിച്ചു. ഈ ശ്രമത്തിൽ ഇന്ത്യൻ നാവികസേന, വ്യോമസേന, കരസേന, ദുരന്ത പ്രതികരണ സംഘങ്ങൾ എന്നിവ ഏകോപിത രക്ഷാപ്രവർത്തനത്തിൽ ഒന്നിച്ച് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് സമഗ്രമായ പിന്തുണ നൽകി.
0: 2 ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് രാഷ്ട്രപതി അവലോകനം ചെയ്യും. ബയോ ഫാർമസ്യൂട്ടിക്കൽസ് മേഖലയിലെ മുന്നേറ്റം ആഗോളതലത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്ഥാനം ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് കേന്ദ്രസഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ അസോചം സംഘടിപ്പിച്ച 2-ാമത് ഫാർമ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. വികസിത് ഭാരത്, സ്വസ്ഥ് ഭാരത് എന്നിവയ്ക്ക് ശക്തി പകർന്ന് 2047-ഓടെ 100 ബയോളജിക്കുകൾ സ്ഥാപിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നൂതന ബയോളജിസ്റ്റിന്റെ ആഗോള ഭൂപടത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്ഥാനം ഉറപ്പുവരുത്തുന്നതിന് എല്ലാവരും പിന്തുണ നൽകണമെന്നും അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ആർഎസ്എസ് ശതാബ്ദിയുടെ ഭാഗമായി നാളെ തിരുവനന്തപുരത്തും മറ്റന്നാൾ തൃശൂരും സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. അദ്ദേഹം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. തുടർന്ന് അമൃതപുരിയിലെത്തി മാതാ അമൃതാനന്ദമയിയെ സന്ദർശിക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ടാണ് പ്രഭാഷണ സഭ. തൃശൂരിൽ പുഴക്കൽ ഹയാത്ത് റീജൻസിയിലാണ് പരിപാടി. സംസ്ഥാനത്ത് നിപ ഷിഗെല്ലെ രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയായ 41-കാരനാണ് നിപ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 20 ഷിഗെല്ല പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചതായി

മന്ത്രി പറഞ്ഞു. ആകെ 514 പേരെ രോഗലക്ഷണങ്ങളെ തുടർന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി രോഗബാധിതർ ചികിത്സയിൽ തുടരുകയാണ്. ഹോട്ടലുകളിലും തട്ടുകടകളിലും ഭക്ഷ്യസുരക്ഷാ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. നിപ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾക്ക് ക്ഷാമമില്ലെന്ന് മന്ത്രി പറഞ്ഞു.

0: െന്ന് മന്ത്രി പറഞ്ഞു. വിദേശത്ത് നിന്നും കൊണ്ടുവരുന്ന പ്രത്യേക മരുന്ന് നിലവിൽ ചെന്നൈയിൽ ലഭ്യമാണ്. അത് കേരളത്തിൽ എത്തിക്കാൻ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ ഔദ്യോഗികമായി വിവരങ്ങൾ അറിയിച്ചു. നിപ ഷിഗല്ല രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മെയ് മുതൽ സെപ്റ്റംബർ വരെ കാലയളവിൽ നിപ വ്യാപന സാധ്യത കൂടുതലായതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി അറിയിച്ചു. നിപ സ്ഥിരീകരിച്ച വ്യക്തി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസിയുവിൽ ചികിത്സയിലാണ്. ഇയാളുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരിൽ ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമ്പർക്ക പട്ടികയിലെ 2 പേർ ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിലും 13 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും 62 പേർ ലോ റിസ്ക് വിഭാഗത്തിലുമാണുള്ളത്. ഇതിൽ ഹയസ്റ്റ് ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ക്വാറന്റൈനിലാണ്. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശൂർ കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് സഹ ആതിഥേയരായ മെക്സിക്കോയുടെ ജയം. രാവിലെ 7:30 ദക്ഷിണകൊറിയ ചെക്ക് റിപ്പബ്ലിക്കുമായി ഏറ്റുമുട്ടും. മലപ്പുറം പ്രതിനിധി സുരേഷ് ബാബു.
1: മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ 80,000-ത്തോളം ആരാധകരെ സാക്ഷിയാക്കി ആതിഥേയർക്ക് മിന്നും ജയം. കളിയിൽ സമ്പൂർണ്ണാധിപത്യം പുലർത്തിയ മെക്സിക്കോ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ തകർത്തത്. പക്ഷേ അതിരുവിട്ട ഫൗളുകളുടെ പേരിൽ ചുവപ്പ് കാർഡുകളുടെ അതിപ്രസരം ഫിഫ ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിന് ആകെ നാണക്കരായി. 3 റെഡ് കാർഡുകളാണ് ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ തന്നെ റഫറിക്ക് പുറത്തെടുക്കേണ്ടി വന്നത്. 2 ദക്ഷിണാഫ്രിക്കയ്ക്കും 1 മെക്സിക്കോയ്ക്കുമെതിരെ. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഉദ്ഘാടന മത്സരത്തിൽ തന്നെ ചുവപ്പ് കാർഡുകൾ വിധിക്കേണ്ടി വരുന്നത്. എത്ര നടന്ന കഴിഞ്ഞ ലോകകപ്പിൽ റഫറിമാർക്ക് ആകെ 4 ചുവപ്പ് കാർഡ് മാത്രമാണ് ഉപയോഗിക്കേണ്ടി വന്നത്. കളിയുടെ 9 മിനിറ്റിൽ മുന്നേറ്റ താരം ജൂലിയൻ കിനോസ് ആണ് ദക്ഷിണാഫ്രിക്കയൻ വലയിൽ പന്തെത്തിച്ച് ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇടം കുറിച്ചത്. 67 മിനിറ്റിലായിരുന്നു മെക്സിക്കോയുടെ 2 ഗോൾ.
0: 10th ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് ബിർമിംഗ്ഹാമിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ മറ്റന്നാൾ പാകിസ്ഥാനെ നേരിടും. ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. അടുത്തമാസം 5 ഫൈനൽ. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയ്ക്ക് ചുവപ്പുകാട്ട്, കുട്ടികൾക്ക് ന്യായമായ വിനോദം, മുതിർന്നവർക്ക് മാന്യമായ ജോലി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങിയ സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് നിപ ഷിഗല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 6 കഴിഞ്ഞ് 55 മിനിറ്റും 22 സെക്കൻഡും.

0: ആഗ്രഹിക്കുന്നവർക്കായി 2026-28 അധ്യയന വർഷത്തെ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ DELED കോഴ്സിന് അപേക്ഷിക്കാം. ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയ്ക്ക് കുറഞ്ഞത് 50% മാർക്കോടെ വിജയിച്ചിരിക്കണം. OBC വിഭാഗക്കാർക്ക് 45% മാർക്ക് വേണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് +2 പാസ്സായാൽ മതി. അപേക്ഷകർക്ക് 2026 ജൂലൈ 1 17 വയസ്സിൽ കുറയാനോ 33 വയസ്സിൽ കൂടാനോ പാടില്ല. എന്നാൽ പ്രത്യേക ഭാഷാ DELED കോഴ്സുകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഉയർന്ന പ്രായപരിധി 35 വയസ്സായിരിക്കും. ഉയർന്ന പ്രായപരിധിയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 5 വർഷത്തെയും മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്ക് 3 വർഷത്തെയും നിയമാനുസൃത ഇളവ് ലഭിക്കും. kbpe.kerala.gov.in/DELED 2026 വഴി ഈ മാസം 15 വൈകിട്ട് 5 മണിക്ക് മുൻപായി അപേക്ഷിക്കാം. ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു റവന്യൂ ജില്ലയിലേക്ക് മാത്രമേ അപേക്ഷിക്കാവൂ. അതിനാൽ ഗവൺമെന്റ് എയ്ഡഡ് ജനറൽ സീറ്റുകളിലേക്ക് അതാത് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാർക്കാണ് ഓൺലൈൻ അപേക്ഷ നൽകേണ്ടത്. എന്നാൽ എയ്ഡഡ് സ്വാശ്രയ മാനേജ്മെന്റ് കോട്ടയിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ പൊതു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ബന്ധപ്പെട്ട സ്കൂൾ മാനേജർമാർക്ക് നേരിട്ട് അപേക്ഷിക്കണം. ഇതിൽ എയ്ഡഡ് വിഭാഗം മാനേജ്മെന്റ് അപേക്ഷയുടെ ഒരു പകർപ്പ് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് സമർപ്പിക്കണം. സിയാലിന്റെ അനുബന്ധ സ്ഥാപനമായ CISL അക്കാദമി പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള വിവിധ ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 15 വരെ നീട്ടി. academy.cisi.aero വഴിയാണ് അപേക്ഷിക്കേണ്ടത്. കുസാറ്റിന്റെ അംഗീകാരമുള്ള PG ഡിപ്ലോമ ഇൻ ഏവിയേഷൻ മാനേജ്മെന്റ് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ എയർക്രാഫ്റ്റ് റെസ്ക്യൂ ആൻഡ് ഫയർ ഫൈറ്റിംഗ് കോഴ്സുകളിലേക്കാണ് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടിയത്. കൂടുതൽ വിവരങ്ങൾക്ക് 9249-13-30-06 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9249-13-30-06. വിനോദസഞ്ചാര വകുപ്പിന്റെ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ കിറ്റ്സിൽ MBA ട്രാവൽ ആൻഡ് ടൂറിസം പ്രവേശനത്തിന് അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് www.kidsedu.org സന്ദർശിക്കുക. മലപ്പുറത്തെ കാലിക്കറ്റ് സർവകലാശാല സെന്റർ ഫോർ കമ്പ്യൂട്ടർ ആൻഡ് സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 2026-27 അധ്യയന വർഷത്തെ BCA BSc AI MCA പ്രോഗ്രാമുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. വിശദ വിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ. കൂടുതൽ വിവരങ്ങൾക്ക് 99-95-45-09-27 മറ്റു നമ്പർ 99-35-68-22-00 നമ്പർ ഒരിക്കൽ കൂടി 99-95-45-09-27 മറ്റു നമ്പർ 99-35-68-22-00
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961-333-400
2: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള മറ്റ് ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സാ രീതികൾ.
3: സർജറിയെ അപേക്ഷിച്ച് ചിലവ് കുറവ്.
2: അഡ്മിഷൻ ആവശ്യമില്ല.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
2: ഫോൺ 9961-333-400 കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961-333-400
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കോഴിക്കോട് റോഡ് മഞ്ചേരി.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55
6: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. ഫോൺ 7510-7333-34
0: പ്രിയമുള്ളവരെ,

പ്രിയ ശ്രോതാക്കളെ, എഫ് എം ശുഭദിനത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. എഫ് എം ശുഭദിനത്തിൽ ആദ്യമായി വിദ്യാഭ്യാസ വാർത്തകൾ. കേരളത്തിലെ പ്രൈമറി സ്കൂൾ അധ്യാപകരാകാൻ

0: ഇനി ഇന്നത്തെ ചിന്താവിഷയം ശ്രദ്ധിച്ചാലും, സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഇല്ലാത്തത് കുറ്റമാണ്. APJ അബ്ദുൽ കലാം. സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഇല്ലാത്തത് കുറ്റകരമാണ്. APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ. ഇനി ഇന്നത്തെ ചോദ്യം, 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? ചോദ്യം ഒരിക്കൽ കൂടി, 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? ഉത്തരത്തിനായി കാത്തിരിക്കൂ FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ. ഇനി മധുരം ഗീതം.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
2: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
3: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഇന്ന് പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ് ഈണം നൽകി ജി. ശ്രീറാം ആലപിച്ച ഗാനം.

0: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം നൽകി ജി ശ്രീറാം ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ

0: 7:35
1: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന ഒ പി.
2: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45
3: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
6: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
5: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
6: അതെങ്ങനെ?
5: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
6: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
7: കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മലയാളം കാറ്റഗറി നമ്പർ 601/2024 തസ്തികയിൽ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട വൺ ടൈം വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയവർക്കുള്ള അഭിമുഖം ഈ മാസം 17, 18, 19 തീയതികളിൽ PSC ജില്ലാ ഓഫീസിൽ നടക്കും. പ്രൊഫൈലിൽ നിന്ന് അഡ്മിഷൻ ടിക്കറ്റ് ഡൌൺലോഡ് ചെയ്ത് ആവശ്യമായ രേഖകൾ സഹിതം എത്തണം. വ്യക്തിഗത ഇന്റർവ്യൂ മെമ്മോ അയക്കില്ല. പരിഷ്കരിച്ച കെ ഫോം PSC വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത് ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0495-23-71-9771 ഫോൺ നമ്പർ 0495-23-71-971. പബ്ലിക് റിലേഷൻസ് വകുപ്പിനായി ഫോട്ടോ കവറേജ് നടത്തുന്നതിന് പാലക്കാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലേക്ക് കരാർ ഫോട്ടോഗ്രാഫർമാരുടെ പാനൽ തയ്യാറാക്കുന്നു. അപേക്ഷകർക്ക് ഡിജിറ്റൽ SLR മിറർ ലെൻസ് ക്യാമറകൾ ഉപയോഗിച്ച് ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ എടുക്കാൻ കഴിയണം. ജില്ലയിൽ സ്ഥിര താമസക്കാരായിരിക്കണം. ക്രിമിനൽ കേസുകളിൽപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ആരോപണ വിധേയരോ അച്ചടക്ക നടപടി നേരിട്ടവരോ ആകരുത്. അപേക്ഷകർ താമസപരിധിയിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസിൽ നിന്നും സ്വഭാവ സർട്ടിഫിക്കറ്റും കേസുകളോ മറ്റ് കാര്യങ്ങളോ ഇല്ല എന്ന് സംബന്ധിച്ച രേഖയും ഹാജരാക്കണം. വൈഫൈ ക്യാമറകൾ കൈവശമുള്ളവർക്കും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ കരാർ ഫോട്ടോഗ്രാഫറായും പത്രസ്ഥാപനങ്ങളിൽ ഫോട്ടോഗ്രാഫറായും സേവനം അനുഷ്ഠിച്ചവർക്കും മുൻഗണന നൽകും. പേര്, വീട്ടുവിലാസം, ഏറ്റവും പുതിയ ഫോട്ടോ, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം, കൈവശമുള്ള ഫോട്ടോഗ്രാഫി ഉപകരണങ്ങളുടെ വിവരം, പ്രവൃത്തി പരിചയം എന്നിവ വെള്ളക്കടലാസിൽ രേഖപ്പെടുത്തിയാണ് അപേക്ഷ തയ്യാറാക്കേണ്ടത്. അസൽ രേഖകളുടെയും ഉപകരണങ്ങളുടെയും പരിശോധന, പ്രായോഗിക പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ്. അപേക്ഷയും അനുബന്ധ രേഖകളും തപാലിലോ ഓഫീസിൽ നേരിട്ടോ നൽകാം. പ്രവൃത്തി പരിചയം ഉൾപ്പെടെ ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പ് സഹിതമുള്ള അപേക്ഷ ഈ മാസം 18 വൈകിട്ട് 5 ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, പാലക്കാട് എന്ന വിലാസത്തിൽ ലഭ്യമാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0491-250-5329 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0491-250-5329.
8: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
9: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
10: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
9: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
10: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
11: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
12: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
13: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
14: രംഗഗീതം
13: ബുധൻ രാവിലെ 8:20.
15: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
13: ഫോൺ 9847341588.
16: ട്രെയിൻ സമയം.
7: ആദ്യം തിരൂരിൽ എത്തിച്ചേരുന്ന ട്രെയിൻ നമ്പർ 1630 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:33. ട്രെയിൻ നമ്പർ 2214

0: എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:54. ഇനി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5 6 6 0 7 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:50. ട്രെയിൻ നമ്പർ 5 6 3 2 2 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:51 അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇനി കേൾക്കാം.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യ ജാലകം.
3: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0499332622.
5: എടാ സണ്ണി, നിന്റെ ഈ തടിയൊന്ന് കുറച്ചുകൂടെ.
6: കുറയ്ക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടുള്ള ചേച്ചി പലതും പരീക്ഷിച്ചു. മാത്രല്ല, ഇപ്പൊ നടക്കാൻ ബുദ്ധിമുട്ട്, ശ്വാസ തടസ്സം, ഹൃദ്രോഗം, പ്രമേഹം ഒക്കെ ഉണ്ട്.
5: നീ ബെരിയാട്രിക് ശസ്ത്രക്രിയയെ കുറിച്ച് കേട്ടിട്ടില്ലേ? നീ മൗലാന സർജിക്കൽ സെന്ററിലേക്ക് വരൂ, അവിടെ അതിനുള്ള എല്ലാ സൗകര്യമുണ്ട്.
2: മൗലാന ഒബീസിറ്റി ആൻഡ് ഡയബറ്റിക് സെന്റർ, പെരിന്തൽമണ്ണ.
7: ശ്വാസകോശാർബുദം, അറിയേണ്ടതെല്ലാം. ഇന്ന് ആരോഗ്യജാലകത്തിൽ സംസാരിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി വരദ.
8: ലോകത്ത് ഏറ്റവുമധികം കാണുന്ന രണ്ടാമത്തെ ക്യാൻസറാണ് ശ്വാസകോശാർബുദം. ഒന്നാം സ്ഥാനത്തുള്ളത് സ്തനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസറാണ്. പുരുഷന്മാരിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നതും സ്ത്രീകളിൽ രണ്ടാം സ്ഥാനത്തുമുള്ളത് ശ്വാസകോശാർബുദമാണ്. എന്നാൽ ക്യാൻസർ മൂലമുണ്ടാകുന്ന മരണത്തിന്റെ കാര്യത്തിൽ ശ്വാസകോശാർബുദം ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇത് മരണനിരക്ക് ഏകദേശം 50% മുകളിൽ വരും. അതായത് ശ്വാസകോശാർബുദം ഡയഗ്നോസ് ചെയ്ത ഒരു വ്യക്തിക്ക് മരണസാധ്യത 50% കൂടുതലാണെന്നർത്ഥം. 2022 ഡിസംബറിലെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ 1/9 അവരുടെ ജീവിത കാലയളവിൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. ഇതിൽ മുൻപന്തിയിലുള്ളത് മുൻപ് പറഞ്ഞ രണ്ട് ക്യാൻസറുകൾ തന്നെയാണ്. എന്തൊക്കെയാണ് ശ്വാസകോശാർബുദത്തിന് കാരണങ്ങൾ? ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് പുകവലി. പുകവലി രണ്ട് തരത്തിലുണ്ട്. സക്രിയ ധൂമപാനം അഥവാ ആക്റ്റീവ് സ്മോക്കിംഗ് അഥവാ ഡയറക്റ്റ് സ്മോക്കിംഗ്. രണ്ടാമതായി നിഷ്ക്രിയ ധൂമപാനം അഥവാ പാസീവ് സ്മോക്കിംഗ്. ഈ രണ്ടും പുകയിലയുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കാൻ പ്രാപ്തരാണ്. ഡയറക്റ്റ് സ്മോക്കിംഗ് വഴി പുക വലിക്കുന്ന ആൾക്ക് മാത്രമേ അപകട സാധ്യതയുള്ളൂവെങ്കിൽ, പാസീവ് സ്മോക്കിംഗ് വഴി പുക വലിക്കാത്ത ഒരാൾക്ക് പുകവലിക്കാരനുമായി സമ്പർക്കമുണ്ടെങ്കിൽ അപകട സാധ്യത അല്ലെങ്കിൽ രോഗസാധ്യത വരുന്നു. രണ്ടാമതായി അന്തരീക്ഷ മലിനീകരണം. ഇത് തന്നെ രണ്ട് തരത്തിലുണ്ട്, ഇൻഡോർ എയർ പൊല്യൂഷനും ഔട്ട്ഡോർ എയർ പൊല്യൂഷനും. വീട്ടിൽ വിറകടുപ്പ് കത്തിക്കുമ്പോൾ പുറത്തുവരുന്ന പുക, കൊതുകുതിരി, ചന്ദനത്തിരി എന്നിവ അടച്ചിട്ട മുറികളിലൊക്കെ തുടർച്ചയായി കത്തിക്കുമ്പോൾ അതിൽ നിന്നും വരുന്ന വാതകങ്ങളിലെ പലതും ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാണ്. ഔട്ട്ഡോർ എയർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വാഹനങ്ങളിൽ നിന്നുള്ള മലിനമാക്കപ്പെട്ട പുക തന്നെയാണ്. പൊതുഗതാഗതം ഉപയോഗിക്കുന്നതിന് പകരം ഇന്ന് ഒരു വീട്ടിൽ ഒന്നിലധികം വാഹനങ്ങളുള്ള ഒരു അവസ്ഥയാണുള്ളത്. അതിനാൽ തന്നെ അന്തരീക്ഷ മലിനീകരണം കൂടുവാനും തന്മൂലം ഇത്തരം വിഷവാതകങ്ങളുടെ അളവ് കൂടാനും കാരണമാണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം ഒരു പരിധിവരെ ഇത് കുറയ്ക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
7: ശ്വാസകോശാർബുദം, അറിയേണ്ടതെല്ലാം. ഇതുവരെ സംസാരിച്ചത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശരോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി വരദ.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0499332622.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
10: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
9: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
11: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
12: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
13: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
12: ഫോൺ 0483280500.
13: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽ ദ്വാര ശസ്ത്രം.

0: ക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം,
0: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
1: ഫോൺ 0483280500.
2: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
3: മറുപടി പറയും മുമ്പേ ഞാൻ അല്പം വിതുമ്പിപ്പോയി. ഒരു കഷ്ണ ചില്ല് ആഴുണ്ടോ? ഞാൻ എന്റെ വിരലുകൊണ്ട് കാണിച്ചു കൊടുത്തു. ഓ, അത് പ്രശ്നമാണല്ലോ. നിനക്ക് വീട്ടിലിരുന്നാ മതിയായിരുന്നില്ലേ? സ്കൂളിലേക്ക് പോവുകയാണല്ലോ അല്ലേ? അപ്പനും അമ്മയ്ക്കും ഇതറിഞ്ഞൂടാ. അവരറിഞ്ഞ ഇനി അത് ചെയ്യാതിരിക്കാൻ നല്ല അടി തരും. എന്റെ കൂടെ വാ, ഞാൻ കൊണ്ടോവാ. വേണ്ട, നന്ദി സാർ. അതെന്താ, നമ്മൾ തമ്മിൽ നടന്നതൊക്കെ സ്കൂളിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇങ്ങനെ നടക്കാൻ നിനക്ക് പറ്റില്ലല്ലോ. അത് സത്യമായിരുന്നു. ഞാൻ തലകുനിച്ചു. എന്റെ അഭിമാനം ഇതാ ഇളകി പൊളിഞ്ഞ് വീഴാൻ പോകുന്നു. അയാൾ താടി പിടിച്ച് എന്റെ തല ഉയർത്തി. നമുക്ക് ചിലതൊക്കെ മറക്കാം. നീ കാറിൽ കയറിയിട്ടുണ്ടോ?
4: ഇല്ല സാർ, ഒരിക്കലുമില്ല.
3: എന്നാ ഞാൻ നിനക്കൊരു ലിഫ്റ്റ് തരാം.
4: വേണ്ട, നമ്മൾ ശത്രുക്കളല്ലേ?
3: അതൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. നിനക്ക് നാണാണെങ്കിൽ ഞാൻ സ്കൂളിൽ എത്തും മുൻപ് ഇറക്കി വിടാം. അത് എന്റെ ഉള്ളിൽ തട്ടി. എനിക്ക് മറുപടി പറയാൻ പോലും പറ്റിയില്ല. തലയാട്ടുക മാത്രം ചെയ്തു. പോർച്ചുഗീസുകാരൻ എന്നെ എടുത്ത് ശ്രദ്ധയോടെ സീറ്റിലിരുത്തി. എന്നിട്ട് ചുറ്റി വന്ന് കാറി കയറി. എഞ്ചിൻ സ്റ്റാർട്ടാക്കും മുമ്പ് എന്നെ നോക്കി പുഞ്ചിരിച്ചു. കണ്ടോ, ഇപ്പൊ എത്ര ഭേദമായി. കാറിൽ ചിലപ്പോ അല്പം കുലുങ്ങിക്കൊണ്ട് സവാരി ചെയ്യുന്നത് എന്നെ സ്വപ്നലോകത്തിലാഴ്ത്തി. കണ്ണുകൾ താനെ ചിമ്മിപ്പോയി. ഫ്രെഡ് തോംസന്റെ സിൽവർ കിങ് എന്ന കുതിരയേക്കാളും വളരെ മനോഹരവും തടസ്സരഹിതവുമായിരുന്നു അത്. പക്ഷെ അത് നീണ്ടു നിന്നില്ല. കണ്ണു തുറന്നപ്പോൾ ഞങ്ങൾ സ്കൂളിനടുത്ത് എത്തിയിരിക്കുന്നു. മുൻവശത്തെ ഗേറ്റിൽ കൂടി പോകുന്ന ഒരു പറ്റം കുട്ടികളെ ഞാൻ കണ്ടു. എനിക്കാകെ ബേജാറായി. സീറ്റിൽ നിന്ന് ഇഴഞ്ഞിറങ്ങി ഞാൻ ഒളിച്ചു. ഞാൻ ദേഷ്യപ്പെട്ട് ചോദിച്ചു, സ്കൂളിൽ എത്തും മുമ്പ് ഇറക്കാമെന്നല്ലേ പറഞ്ഞത്? ഞാൻ എന്റെ മനസ്സു മാറ്റി. ഈ കാല് ഇങ്ങനെ വെക്കാൻ പാടില്ല, ടെറ്റനസ് പിടിക്കാൻ സാധ്യതയുണ്ട്. സുന്ദരമായ എന്തോ ഒളിപ്പിച്ച ആ വാക്ക് ടെറ്റനസ് എന്താണെന്ന് കൂടി ഞാൻ ചോദിച്ചില്ല. പോണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നും എനിക്ക് മനസ്സിലായി. കാറ് റുവാദസ് കാസിനാസിലേക്ക് തിരിഞ്ഞപ്പോൾ ഞാൻ സീറ്റിലേക്ക് തിരിച്ചുപോയി. നീയൊരു ധൈര്യമുള്ള ആൺകുട്ടിയാന്നാ എന്റെ തോന്നല്. അത് ശരിയാണോ എന്ന് നോക്കാം. ഫാർമസിയുടെ മുന്നിൽ കാറ് നിർത്തി. പോർച്ചുഗീസുകാരൻ എന്നെ കൈകളിൽ ഏന്തി അകത്തേക്ക് നടന്നു. അഡാക്ടോ ലൂസ് ഡോക്ടർ എന്താന്ന് ചോദിച്ചു വന്നപ്പോൾ ഞാൻ പേടിച്ചു വിറച്ചു. ഫാക്ടറി സ്റ്റാഫിന്റെ ഡോക്ടറാണ് അദ്ദേഹം. അപ്പനെ നല്ലപോലെ അറിയാം. എന്നെ തറപ്പിച്ചു നോക്കി. കവണയിൽ നിന്ന് കല്ലുവിടും പോലെ ഡോക്ടർ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഒന്നുകൂടെ പേടിച്ചു. നീ പൗലോ വാസ്കോൺസെലസിന്റെ മകനല്ലേ? നിന്റെ അപ്പന് വേറെ ജോലി കിട്ടിയോ? എനിക്ക് ഉത്തരം പറയേണ്ടി വന്നു. അപ്പന് ജോലിയില്ലെന്ന് ആ പോർച്ചുഗീസുകാരൻ അറിയുമല്ലോ എന്നോർത്ത് ഞാൻ ലജ്ജിച്ചുപോയി. പ്രതീക്ഷിച്ചിരിക്കുക, ഒരുപാട് ഓഫറുകളുണ്ട്. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. മുറിവിൽ ഒട്ടിച്ചു വെച്ച തുണിയെല്ലാം ഡോക്ടർ അഴിച്ചെടുത്തു. ഹൗ എന്ന ഡോക്ടറുടെ പ്രതികരണം എന്നെ പേടിപ്പിച്ചു.
2: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. ശബ്ദം ബോബി.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
0: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
6: ശനിയും ഞായറും രാവിലെ 7:50.
5: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
7: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
5: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
7: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555-0424.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി.

0: ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
2: കോഴിക്കോട് ട്രൈബൽ ഡെവലപ്മെന്റ് പരിധിയിലെ 4 പ്രീമെട്രിക്, 1 പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളിൽ കുക്ക്, വാച്ച്മാൻ, മെസ് ബോയ്, FTS, PTS തസ്തികകളിൽ ദിവസവേതനത്തിൽ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 16 രാവിലെ 11 മണിക്ക് ജില്ലാ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ നടക്കും. യോഗ്യരായ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. പ്രായപരിധി 18 വയസ്സിനും 56 വയസ്സിനുമിടയിൽ. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ജാതി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം എത്തണം. 2027 മാർച്ച് 31 വരെയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, PSC മുഖേന നിയമനം വരെയോ ആകും കാലാവധി. കൂടുതൽ വിവരങ്ങൾക്ക് 2376364 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 2376364. കടൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന മറൈൻ ആംബുലൻസിൽ പുരുഷന്മാരായ പാരാമെഡിക്കൽ സ്റ്റാഫിനെ നിയമിക്കുന്നതിന് ഈ മാസം 16 രാവിലെ 11 മണിക്ക് കോഴിക്കോട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ചേംബറിൽ അഭിമുഖം നടത്തും. യോഗ്യത ജനറൽ നഴ്സിംഗ്, 2 വർഷത്തെ കാഷ്വാലിറ്റി പ്രവർത്തന പരിചയമുള്ളവർക്കും ഓഖി ദുരന്തബാധിത കുടുംബത്തിൽപ്പെട്ടവർക്കും മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ടവർക്കും മുൻഗണനയുണ്ട്. ഫോൺ നമ്പർ 0495238370. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0495238380. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രം KASP കീഴിൽ 1 വർഷത്തേക്ക് റേഡിയോളജിസ്റ്റിനെ നിയമിക്കും. യോഗ്യത MD DNB DMRD. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 16 രാവിലെ 11:30 IMCH സൂപ്രണ്ട് ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. പയ്യോളി നഗരസഭയിലെ വനിതകൾക്ക് യോഗ പദ്ധതിയിൽ പരിശീലക നിയമനത്തിനുള്ള അഭിമുഖം ഈ മാസം 15 രാവിലെ 10 നഗരസഭ താലൂക്ക് ആയുർവേദ ആശുപത്രിയിൽ നടക്കും. യോഗ്യത BNYS തത്തുല്യ യോഗ്യത, BA MS ബിരുദത്തോടൊപ്പം അംഗീകൃത യോഗ പരിശീലന കോഴ്സ്, MSc യോഗ, MPhil യോഗ അംഗീകൃത സർവകലാശാലയിൽ നിന്ന്, യോഗയിൽ 1 വർഷത്തിൽ കുറയാതെ PG ഡിപ്ലോമ വനിതകൾക്ക് മുൻഗണന. ഫോൺ നമ്പർ 0496221110. മറ്റൊരു നമ്പർ 8281529829. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0496221510.
0: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 38 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റ് രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി.

0: ദ്രൌപതി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടക്കുന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് നിരീക്ഷിക്കും. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിൽ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് ഈ മാസം 14-ന് തുടക്കമാകും. 52-ാമത് G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങളുടെ നവീകരണം, വികസന ഐക്യദാർഢ്യം, നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ വ്യാപനം തുടങ്ങിയ വിഷയങ്ങളിൽ സമഗ്രമായ ചർച്ചകൾ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: The visit will provide an opportunity for the Prime Minister to engage with the world leaders present at the G summit on issues of importance to India as well as to the global south. This will be India's 13th participation at the G7 summit and Prime Minister Mr. Modi's 7th consecutive participation at the summit.
0: ഫ്രാൻസിലെ നിസ്, എവിയൻ, പാരീസ് എന്നീ നഗരങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. US നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ചെലവുകൾ വർദ്ധിപ്പിക്കുകയും നിരവധി മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നതിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആശങ്ക പ്രകടിപ്പിച്ചു. ഫിന്നിഷ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടണനും UAE സഹവിദേശകാര്യമന്ത്രി ലാന നുസേബിയുമായും ഫിൻലൻഡിൽ കുൽത്താരാന്ത ചർച്ചകളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷങ്ങളുടെ അനന്തരഫലങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹം തുടരണമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. അസം നാഗാലാന്റ് അതിർത്തിയിലെ ക്രൂഡ് ഓയിൽ പ്രകൃതിവാതക ഉത്പാദന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുമായി ധാരണാപത്രം ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, നാഗാലാന്റ് മുഖ്യമന്ത്രി നെഫ്യൂ റിയോ എന്നിവരുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. എണ്ണ പ്രകൃതിവാതക പരിവേക്ഷണത്തിന്റെയും ധാതുഖനനത്തിന്റെയും പുതിയ സാധ്യതകൾ ഈ സംരംഭം തുറക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു.
2: आज हम सब एक ऐतिहासिक क्षण के साक्षी हो रहे हैं. इससे ऑयल और नेचुरल गैस की एक्सप्लोरेशन की संभावनाएं बढ़ेगी, मिनरल की भी खनन की संभावना खड़ी होती है. दोनों राज्यों ने ये निर्णय किया 50-50% कर भारत के तेल के उत्खनन में बाधा न बने, क्योंकि ये राष्ट्रीय संपदा है और मुझे लगता है कि ये भाव बहुत महत्वपूर्ण है.
0: നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അറിയിച്ചു. ഫിൻടെക് കമ്പനികൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളോട് ഡീഫേക്ക് കണ്ടെത്തൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ഉപഭോക്തൃ ഓൺബോർഡിംഗ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും സർക്കാർ നിർദ്ദേശിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ രണ്ട് ദിവസത്തെ സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായും സാമ്പത്തികകാര്യ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിറ്റ്സർലൻഡ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വികസിപ്പിക്കുന്നതിനും സന്ദർശനം സഹായകമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യം

0: ബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ്പ രോഗബാധ സ്ഥിരീകരിച്ചതോടെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. രാമനാട്ടുകര സ്വദേശിയായ 43-കാരനാണ് ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. പട്ടികയിലുള്ളവർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ റൂട്ട്മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശൂരും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത് പങ്കെടുക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ട് നടക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം സംസാരിക്കും. തൃശൂരിൽ മറ്റന്നാൾ വൈകിട്ടാണ് പരിപാടി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീ മോഹൻ ഭാഗവത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യം കൈവരിച്ചത് സമാനതകളില്ലാത്ത പുരോഗതിയാണ്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന ആപ്തവാക്യത്തിലൂന്നി ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയത്. ശക്തമായ വിദേശ നയങ്ങളിലൂടെ രാജ്യത്തെ ആഗോള ശക്തിയായി ഉയർത്താൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വം ആഗോളവേദികളിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് വൻ സ്വീകാര്യതയാണ് നേടിക്കൊടുത്തത്. ഇന്ത്യ ഫസ്റ്റ് എന്ന നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സൌഹൃദങ്ങൾ ശക്തമാക്കാനും പുതിയ തന്ത്രപ്രധാന പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കാനും രാജ്യത്തിന് സാധിച്ചു. കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യത്വപരമായ നയതന്ത്രത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഇന്ത്യ ആരംഭിച്ച വാക്സിൻ മൈത്രി പദ്ധതി ഏറെ ശ്രദ്ധ നേടി. മാനുഷിക പരിഗണനകൾക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യയുടെ വിദേശനയത്തിൽ എക്കാലത്തും മുൻഗണന നൽകിയിട്ടുണ്ട്. മാനുഷിക സഹായത്തിന് രാജ്യം നൽകുന്ന മുൻഗണന വസുധൈവ കുടുംബകം എന്ന ഭാരതീയ ദർശനത്തിന്റെ നേർക്കാഴ്ചയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കെതിരെ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് ജയം. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ മെക്സിക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമാണ് ദിനാചരണം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഇന്ന് ശില്പശാല സംഘടിപ്പിക്കും. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ സ്ഥാപനത്തിൽ ഡയറക്ടർ ഡോ ജി ബൈജു ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റു രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 7 കഴിഞ്ഞ 35 മിനിറ്റും 15 സെക്കൻഡും. ഇനി കേൾക്കാം.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. പ്രായോജകർ
4: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: ഇനി തിമിരത്തിന് വിരാമം.
4: MES മെഡിക്കൽ കോളേജിൽ വളരെ കുറഞ്ഞ ചിലവിൽ തിമിരത്തിന് ഫാക്കോ എമൽസിഫിക്കേഷൻ ശസ്ത്രക്രിയ.
3: കുറഞ്ഞ ചിലവിൽ തിമിരത്തെ തുടച്ചു നീക്കാം.
4: വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0493-298300.
4: മൊബൈൽ 999-530-862.
5: ഇന്നത്തെ ഗാനം.
6: കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മദ് കാക്കട.
7: ഇന്ന് June 12 SP പിള്ള ചരമദിനം. അഭിനയ ശൈലി കൊണ്ടും ഹാസ്യ

അനുകരണം കൊണ്ടും നമ്മെ പൊട്ടിച്ചിരിപ്പിച്ച ധാരാളം അഭിനേതാക്കൾ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സിനിമയിൽ ചിരിയുടെ അലയൊലികൾ തീർത്ത് മലയാളത്തിന്റെ ചാർലി ചാപ്ലിൻ എന്ന വിശേഷണത്തിനർഹനായ ഒരു മഹാനടൻ ഉണ്ടായിരുന്നു. മറ്റാരുമല്ല, എസ് പി പിള്ള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന എസ് പങ്കജാക്ഷൻ പിള്ള. നാടകത്തിൽ പകരക്കാരനായിട്ടായിരുന്നു തുടക്കം. അനുകരണ കലയിലും വിദഗ്ധനായിരുന്നു അദ്ദേഹം. ഏറ്റുമാനൂരിൽ വെച്ച് വള്ളത്തോൾ പങ്കെടുത്ത ഒരു ചടങ്ങിൽ അദ്ദേഹം വള്ളത്തോളിനെ അനുകരിച്ചു. തുടർന്ന് അദ്ദേഹം വള്ളത്തോളിന്റെ കേരള കലാമണ്ഡലത്തിൽ എത്തപ്പെട്ടു. പിന്നീട് സിനിമയിലും ചുവടുവെച്ചു. നല്ല തങ്ക, ജീവിത നൗക, ശശിധരൻ, നായർ പിടിച്ച പുലിവാൽ, കണ്ടം വെച്ച കോട്ട്, ഓടയിൽ നിന്ന് ചെമ്മീൻ തുടങ്ങി 300 സിനിമകളിൽ അഭിനയിച്ചു. പ്രശസ്ത നടി മഞ്ജു പിള്ള അദ്ദേഹത്തിന്റെ കൊച്ചുമകളാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് കേൾക്കാം അദ്ദേഹം രസകരമായി അഭിനയിച്ച ഡോക്ടർ എന്ന ചിത്രത്തിലെ ഈ ഗാനം. ഇന്നത്തെ ഗാനമായി

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് പി കെ അഞ്ജലി കൃഷ്ണൻ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: 55 ഇഞ്ച് വലിയ LED TV ഓൺകിയു സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
5: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 7 മണി കഴിഞ്ഞ 40 മിനിറ്റും 48 സെക്കൻഡും. ഇനി കേൾക്കാം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു.

0: ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
0: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
2: ആസ്മ രോഗവും ഹോമിയോപ്പതി ചികിത്സയും സംസാരിക്കുന്നത് വാഴയൂർ ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും മലപ്പുറം ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ആസ്മ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ കൺവീനറുമായ ഡോക്ടർ വി ബേബി സന്തോഷ്.
3: ആസ്മയുടെ സ്വഭാവമനുസരിച്ചാണ് ചികിത്സ ലഭ്യമാക്കേണ്ടത്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള ആസ്മയുണ്ട്. സാമാന്യമായ ഇന്റർമിറ്റന്റ് ആസ്മ, അതുപോലെ ദീർഘകാലം നിലനിൽക്കുന്ന പേഴ്സിസ്റ്റന്റ് ആസ്മയുമുണ്ട്. രോഗത്തിന്റെ തരമനുസരിച്ച് ചികിത്സാ രീതിയിലും വ്യതിയാനമുണ്ട്. ഹോമിയോപ്പതി ചികിത്സയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും 3 തലങ്ങളിലാണ് ആസ്മയ്ക്കുള്ള ചികിത്സ നൽകുന്നത്. ഒന്നാമതായി, രോഗത്തിന്റെ അക്യൂട്ട് ഘട്ടത്തിൽ പെട്ടെന്ന് രോഗശമനം നൽകുന്ന, ആശ്വാസം നൽകുന്ന ആൻറ്റിടാർട്ട്, ഇപ്പിക്കാക്ക്, അറേലിയ റിസിമോസ, ലോറോസെറസ് തുടങ്ങിയ നിരവധി മരുന്നുകൾ സമാന ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ രോഗിക്ക് നൽകുന്നു. ചില അവസരങ്ങളിൽ ആസ്മ ആവർത്തന സ്വഭാവത്തോടെ കഠിനമായി വരുന്നത് കാണാം. ഈ അവസരത്തിൽ കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷിയെ ഉദ്ദീപിപ്പിക്കാനുതകുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ മരുന്നുകളായ കൽക്കരിക്കാർബ്, സിലീഷ്യ, ലാക്കസിസ്, കാലിക്കാർബ് തുടങ്ങിയ മരുന്നുകൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഓരോരുത്തരിലും രോഗത്തിന്റെ പത്തോളജി വൈവിധ്യമുള്ളതായിട്ടാണ് കാണപ്പെടുന്നത്. ചില കുട്ടികളിൽ അലർജി, അലർജിക് റൈനൈറ്റിസ് അഥവാ നീണ്ടു നിൽക്കുന്ന തുമ്മലിലും മറ്റും ഒതുങ്ങി നിൽക്കുമ്പോൾ, ചിലരിൽ അത് സൈനസൈറ്റിസിനും നേസൽ പോളിപ്പിനും ദീർഘകാലമായ ആസ്മയ്ക്കും കാരണമാകുന്നു. മറ്റു ചില കുട്ടികളിലാകട്ടെ രോഗം പെട്ടെന്ന് തന്നെ ഗുരുതരമാകുന്നതും ന്യൂമോണിയ പോലെയുള്ള മാരക രോഗാവസ്ഥയിലേക്ക് പോകുന്നതും നമുക്ക് കാണാം. വൈവിധ്യമാർന്ന ഈ സങ്കീർണതകൾക്ക് കാരണം ഹോമിയോപ്പതി സിദ്ധാന്തമനുസരിച്ച് മയാസം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത്തരം രോഗികളിൽ ആൻറ്റി മയാസ്മാറ്റിക് മരുന്നുകളായ സോറിനം, സൾഫർ, നാട്രം സൾഫ്, തൂജ, മെഡോറിനം, ട്യൂബർകുലിനം തുടങ്ങിയ ആൻറ്റി മയാസ്മാറ്റിക് മരുന്നുകൾ നൽകേണ്ടത് ശാശ്വതമായ രോഗശമനത്തിന് ആവശ്യമാണ്. ഇനി ചികിത്സയോടൊപ്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. മരുന്നുകൾ കഴിക്കുന്നതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുക, പോഷകപദാർത്ഥങ്ങളടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണം ഉപേക്ഷിക്കുക എന്നിവയും രോഗശമനത്തിന് ആവശ്യമാണ്. എന്തൊക്കെ ഭക്ഷണപദാർത്ഥങ്ങളാണ് ഉപേക്ഷിക്കേണ്ടത് എന്ന ചോദ്യം വരാം. അലർജിയുള്ളവരിൽ ഓരോരുത്തരിലും വ്യത്യസ്തമായ ഭക്ഷണപദാർത്ഥങ്ങളാണ് അലർജി ഉണ്ടാക്കുന്നത്. എന്നിരുന്നാലും ആസ്മ രോഗികൾക്ക് പൊതുവെ അലർജി ഉണ്ടാക്കാറുള്ള തണുത്ത ഭക്ഷണം, തൈര്, പ്രിസർവേറ്റീവ്സ് ചേർന്ന ഭക്ഷണങ്ങൾ, തൊണ്ടുള്ള മത്സ്യങ്ങൾ, ഷെൽഫിഷസ്, ഞണ്ട്, കടുക്ക, ചെമ്മീൻ, കൂന്തൾ എന്നിവ ഒഴിവാക്കേണ്ടതാണ്. തണ്ണിമത്തൻ, ഓറഞ്ച് തുടങ്ങിയ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പഴവർഗ്ഗങ്ങളും പലർക്കും ആസ്മയുടെ എക്സാസർബേഷൻ അല്ലെങ്കിൽ അധികരിക്കലിന് കാരണമാകാറുണ്ട്. ഇതിനു പുറമെ ശരിയായി വിശ്രമിക്കുക, ശ്വസന വ്യായാമം ചെയ്യുക, പുകയുടെ ശല്യത്തിൽ നിന്നും അലർജി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കുക എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മുഖം മറയ്ക്കുക, കൈകൾ വൃത്തിയായി കഴുകുക, ടവലുകളും ബെഡ്ഷീറ്റുകളും കഴുകി മുറികളും മറ്റും വൃത്തിയായി സൂക്ഷിക്കുക എന്ന നല്ല ശീലങ്ങളും ആസ്മയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളാണ്.
2: ആസ്മ രോഗവും ഹോമിയോപ്പതി ചികിത്സയും ഇതുവരെ സംസാരിച്ചത് വാഴയൂർ ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും മലപ്പുറം ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ആസ്മ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ കൺവീനറുമായ ഡോക്ടർ വി ബേബി സന്തോഷ്.
1: അലോഹ ഹോസ്പിറ്റൽ, കിഴിശേരി. ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ, കിഴിശേരി.
1: ഫോൺ 9946680000.
4: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
1: എന്നും രാവിലെ 7 മണിക്ക്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
1: തിങ്കൾ രാവിലെ 8:20.
0: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
1: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
5: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
6: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
7: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
6: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
5: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ്, ചാവക്കാട്.
1: ഫോൺ 7025131199.
0: കാവ്യധാര,
8: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.

0: വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയ മാതൃവന്ദനം എന്ന കവിതയാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് കെ ജെ യേശുദാസ്.
1: കാവ്യധാര. ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
1: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
2: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: സമർപ്പിക്കുന്നു.
1: സമകാലികം, പ്രായോജികർ, കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ വൺ ഒപ്റ്റിക്കൽ ഷോറൂം ഐ ക്യു ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
2: മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം.
0: മങ്ങിയ കാഴ്ചകൾക്ക് ഇനി വിട.
1: ഗുണനിലവാരമുള്ള സൗജന്യ നേത്ര പരിശോധനയുടെ നമ്പർ വൺ ഒപ്റ്റിക്കൽ ഷോറൂം
0: ഐ ക്യു ഒപ്റ്റിക്കൽസ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
1: ഫോൺ 7510141215.
3: മഴക്കാലത്ത് ജാഗ്രതയോടെ.
4: മഴക്കാലം ആസ്വദിക്കാനുള്ളതാണ്, എന്നാൽ മഴ കനക്കുമ്പോൾ ജാഗ്രത കൂടി അനിവാര്യം. മലപ്പുറം ജില്ലാ ഭരണകൂടം സുരക്ഷിത കരങ്ങളുമായി ഒരുങ്ങിക്കഴിഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളാണ് ദുരന്ത സാധ്യത?

0: ഒരുങ്ങിക്കഴിഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളാണ് ദുരന്ത സാധ്യതകൾ പ്രതിരോധിക്കുന്നതിനായി പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? മലപ്പുറം ജില്ലയിലെ ദുരന്ത നിവാരണത്തിന്റെ ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി കളക്ടർ ജയശ്രീ വാര്യർ സംസാരിക്കുന്നു.
1: മലപ്പുറത്ത് കനത്ത മഴ പെയ്തിറങ്ങുന്ന ഒരു സമയമാണ്. കുട്ടികളെ സംബന്ധിച്ചും കുട്ടികളെ മാത്രമല്ല വലിയവർക്കും ഒക്കെ തന്നെ മഴക്കാലം നമുക്ക് ഏറ്റവും സന്തോഷവും ഉത്സാഹവും ഒക്കെ നൽകുന്ന ഒരു സമയമാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങുക, കളിക്കുക, അതൊക്കെ പറഞ്ഞ് അവരെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ മഴക്കാലത്ത് നമ്മൾ ഏറെ ജാഗ്രതയും പുലർത്തേണ്ടതുണ്ട്. നമ്മുടെ ജില്ലയിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യമില്ല. എന്നിരുന്നാലും നമ്മൾ പൂർണ്ണ ജാഗ്രതയിലാണ്. താലൂക്ക് കൺട്രോൾ റൂമുകളും ജില്ലാ കൺട്രോൾ റൂമും 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നറിയിപ്പുകൾ കൃത്യമായി നിരീക്ഷിക്കുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലമ്പൂർ, ഏറനാട് ഭാഗങ്ങളിലെ മലയോര മേഖലകളിൽ പ്രത്യേക ശ്രദ്ധയുണ്ട്. അപകട സാധ്യതയുടെ സ്ഥലങ്ങളുടെ മാപ്പ്, അതായത് ഹസാർഡ് മാപ്പിംഗ് നമ്മളുടെ കയ്യിലുണ്ട്. അവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നാൽ അതിനുള്ള ക്യാമ്പുകൾ നമ്മൾ മുൻകൂട്ടി കണ്ടെത്തി സജ്ജമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സോയിൽ പൈപ്പിംഗ് പോലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ജിയോളജി വകുപ്പിന്റെ സഹായത്തോടെ നിരീക്ഷണം നടത്തുന്നുണ്ട്. മറ്റൊരു കാര്യം, ജില്ലയിലെ തീരദേശ മേഖലകളിൽ കടലാക്രമണ ഭീഷണിയെ നേരിടാനും പ്രത്യേക ശ്രദ്ധയുണ്ട്. തീരദേശത്ത് ശക്തമായ കാറ്റും കടലാക്രമണവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് കൃത്യമായ വിലക്കുകളും നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാകുന്ന ഘട്ടത്തിൽ ആളുകളെ മാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പുനരധിവാസ കേന്ദ്രങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കേണ്ട സ്കൂളുകളും മറ്റു കെട്ടിടങ്ങളും നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ കുടിവെള്ളം, ഭക്ഷണം, വെളിച്ചം, മെഡിക്കൽ സൗകര്യം എന്നിവ ഉറപ്പാക്കാൻ എല്ലാ വില്ലേജ് ഓഫീസർമാർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് പോലുള്ള പശ്ചാത്തലങ്ങൾ ഇപ്പോൾ ഇല്ലെങ്കിലും ആരോഗ്യ വകുപ്പിന്റെ പ്രത്യേക മെഡിക്കൽ ടീം എല്ലാ ക്യാമ്പുകളിലും ലഭ്യമായിരിക്കും. മലപ്പുറത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് ഇവിടുത്തെ ജനങ്ങളും സന്നദ്ധ സംഘടനകളുമാണ്. ട്രോമാ കെയർ, ആപ്തമിത്ര, സന്നദ്ധ പ്രവർത്തകർ, സിവിൽ ഡിഫൻസ് എന്നിവരെയെല്ലാം താലൂക്ക് അടിസ്ഥാനത്തിൽ ഏകോപിപ്പിച്ചിട്ടുണ്ട്. ഇവർക്ക് ആവശ്യമായ പരിശീലനങ്ങളും നൽകിയിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യത്തിലും റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ് ടീമുകൾക്കൊപ്പം ഇവരും മുൻനിരയിൽ ഉണ്ടാകും. ജനങ്ങളോട് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്, ദയവ് ചെയ്ത് വാട്സാപ്പിലും മറ്റും വരുന്ന വ്യാജ സന്ദേശങ്ങൾ വിശ്വസിക്കുകയോ ഷെയർ ചെയ്യുകയോ അരുത്. ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ്, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ബുള്ളറ്റിനുകൾ, ആകാശവാണി, മറ്റ് വിശ്വസനീയമായ മാധ്യമങ്ങൾ എന്നിവയിലൂടെ മാത്രമേ ഔദ്യോഗിക വിവരങ്ങൾ അറിയാവൂ. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശക്തമായ മഴയുള്ളപ്പോൾ പുഴകളിലും വെള്ളച്ചാട്ടങ്ങളിലും ഇറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ തന്നെ മലയോര മേഖലകളിലൂടെയുള്ള രാത്രി യാത്രകൾ ഒഴിവാക്കുക. അധികൃതർ മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടാൽ ദയവായി സഹകരിക്കുക. കൺട്രോൾ റൂം നമ്പറുകൾ എപ്പോഴും കൈവശം വയ്ക്കുക. ഭയമല്ല, ജാഗ്രതയാണ് നമുക്ക് വേണ്ടത്. സുരക്ഷിതരായിരിക്കുക. ദുരന്തങ്ങൾ നേരിടാൻ മലപ്പുറം ജില്ല സുസജ്ജമാണ്. ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ.
0: എന്തൊക്കെ കാര്യങ്ങളാണ് ദുരന്ത സാധ്യതകൾ പ്രതിരോധിക്കുന്നതിനായി പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? മലപ്പുറം ജില്ലയിലെ ദുരന്ത നിവാരണത്തിന്റെ ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി കളക്ടർ ജയശ്രീ വാര്യർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ സുരക്ഷിതമായി നമുക്ക് മഴക്കാലത്തെ വരവേൽക്കാം. ജാഗ്രതയോടെ ചുവടുകൾ വയ്ക്കാം. മലപ്പുറം ജില്ലാ എമർജൻസി ഓപ്പറേഷൻസ് സെന്റർ ദുരന്ത നിവാരണത്തിനായി സദാസമയവും സജ്ജമാണ്. എമർജൻസി സെന്റർ ഫോൺ നമ്പർ 8848921888. ലാൻഡ് ലൈൻ നമ്പർ 04832736320. നമ്പർ ഒരിക്കൽ കൂടി, 8848921888. ലാൻഡ് ലൈൻ നമ്പർ 04832736320. ഐക്യു ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
2: സമകാലികം, പ്രായോജികർ, കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ വൺ ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
3: മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം.
4: മങ്ങിയ കാഴ്ചകൾക്ക് ഇനി വിട.
2: ഗുണനിലവാരമുള്ള സൗജന്യ നേത്ര പരിശോധനയുടെ നമ്പർ വൺ ഓപ്റ്റിക്കൽ ഷോറൂം
4: ഐക്യു ഓപ്റ്റിക്കൽസ്, ബസ് സ്റ്റാൻഡ് എതിർവശം, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
2: ഫോൺ 7510141215.

0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്.
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്,

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
1: പ്രായോജകർ
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
4: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
5: ആകെ പേടിയാവുന്നു ഡോക്ടർ.
6: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
4: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
6: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
0: മൺമറഞ്ഞുപോയ കലാരൂപങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് കോളാമ്പിപ്പാട്ട്. മലബാറിലെ മുസ്ലിങ്ങൾ കല്യാണ വീടുകളിൽ അവതരിപ്പിച്ചു വന്നിരുന്ന ഒരു കലാരൂപമാണിത്. കോളാമ്പിപ്പാട്ടിൽ പങ്കെടുക്കുന്നവർ വട്ടത്തിലിരുന്നാണ് ഇത് ആലപിക്കുന്നത്. ഒരാൾ വിശറി പോലെ ചെത്തിയുണ്ടാക്കിയ പാള കൊണ്ട് ഒരു കോളാമ്പിയുടെ വായയിൽ കൊട്ടിപ്പാടുന്നു. മറ്റുള്ളവർ അതേറ്റുപാടുന്നു. കോളാമ്പിപ്പാട്ടിൽ പങ്കെടുക്കുന്നവർ വട്ടത്തിലിരുന്ന് ഇത് ആലപിക്കുന്നതിനാൽ തന്നെ വട്ടപ്പാട്ട് എന്നും ഇതറിയപ്പെടുന്നുണ്ട്. ഇന്ന് കോളാമ്പിപ്പാട്ട് അവതരിപ്പിക്കുന്നത് മലപ്പുറം തനിമ കോളാമ്പിപ്പാട്ടു സംഘം.

0: മലപ്പുറം തനിമ കോളാമ്പിപ്പാട്ടു സംഘം അവതരിപ്പിച്ച കോളാമ്പിപ്പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
3: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
5: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
4: രാവിലെ 8:23.
5: പ്രായോജകർ
4: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
6: FM പ്രധാന വാർത്തകൾ.
7: നമസ്കാരം. വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതി ഭവനിൽ നീതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. ഇന്റലിജൻസ് മേധാവി പി വിജയനെ ക്രമസമാധാന ചുമതലയുള്ള ADGP നിയമിച്ചു. ക്രമസമാധാന വിഭാഗം ADGP എച്ച് വെങ്കടേഷാണ് പുതിയ ക്രൈംബ്രാഞ്ച് മേധാവി. പോലീസ് ആസ്ഥാനത്തെ ADGP എസ് ശ്രീജിത്തിനെ ജയിൽ മേധാവിയായും നിയമിച്ചു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾ ഉൾപ്പെടുന്ന വൈദ്യുത വകുപ്പിന്റെ ഉത്തരമേഖല ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ച അവലോകന യോഗം ഇന്ന് കണ്ണൂരിൽ. മന്ത്രി സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ ഉച്ചയ്ക്കാണ് യോഗം. കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ തെരുവിളക്കുകളുടെ പരിപാലനത്തിന് ആധുനിക രീതിയിൽ ഹൈഡ്രോളിക് വാഹനത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. RSS ശതാബ്ദിയുടെ ഭാഗമായി നാളെ തിരുവനന്തപുരത്തും മറ്റന്നാൾ തൃശൂരും സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ സർഗസംഘ ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. അദ്ദേഹം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കൊല്ലത്ത് റെയിൽസ് ചിത്രീകരണത്തിനിടെ ബൈക്കുകളുടെ ഹാൻഡിലുകൾ കുരുങ്ങി ബൈക്ക് മറിഞ്ഞ നഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ചു. കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര തിരുവാതിരയിൽ അരവിന്ദാണ് മരിച്ചത്. ആർച്ചറി ലോകകപ്പിൽ തുർക്കിയിൽ ഇന്ത്യൻ ജോഡിയായ ബി ധീരജും കുംകും മൊഹോദും ഫൈനലിൽ പ്രവേശിച്ചു. മറ്റന്നാൾ കൊറിയയുടെ കിം ജെഡിയോക്കിനെയും ഒ യെജിനെയും സഖ്യം നേരിടും.
6: FM പ്രധാന വാർത്തകൾ.
8: ആയിഷ ഗർഭിണിയാണോലേ?
9: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
8: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
10: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
8: തന്നെയോ? അതേതായാലും നന്നായി.
10: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
8: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
9: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ദിവസവും കാലത്ത് 6:35
11: വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ,
12: അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
14: തീവണ്ടി സമയം. പ്രായോജികർ
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
14: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
13: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
14: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
13: ഫോൺ 8129110887.
14: ബ്രാഞ്ചുകൾ.

0: ചെയർപാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം
1: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 2260 ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:27 ട്രെയിൻ നമ്പർ 1669 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:46 ട്രെയിൻ നമ്പർ 1635 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:54 തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 9:44 ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:49 അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
0: തീവണ്ടി സമയം. പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചെയർപാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
3: സുബ്ന പാം മൾട്ടിറപ്പ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
4: സുബ്ന പാം ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരു ഡോക്ടറുണ്ട്.
3: സുബ്ന പാം.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
7: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
6: സി എച്ച് സെന്റർ മഞ്ചേരി. മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന ഒപികൾ പ്രവർത്തിക്കുന്നു.
7: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു.
6: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിനാവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു.
7: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മഞ്ചേരി.
6: ഫോൺ 9495777174.
5: കരിയർ ടിപ്സ്.
8: ഡിഗ്രിയോടൊപ്പം ആഡ് ഓൺ കോഴ്സുകൾ ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണ്? കരിയർ വിദഗ്ധയും സിജിയിലെ ചീഫ് കരിയർ കൌൺസിലറുമായ റംല ബേവി സംസാരിക്കുന്നു.
9: ഇനിയുള്ള കാലം കേവലം വിഷയാടിസ്ഥാനത്തിലുള്ള പഠനം കൊണ്ട് മാത്രം മുന്നോട്ടു പോകാനും മത്സരാധിഷ്ഠിത ലോകത്ത് പിടിച്ചു നിൽക്കാനും പ്രയാസമാണ്. സ്കില്ലുകളും നൈപുണിയും പ്രായോഗിക സാങ്കേതിക വിദ്യകളും അവസരത്തിനനുസരിച്ച് ആർജിച്ചെടുക്കുന്നവർക്കാണ് തൊഴിൽ മേഖലയിൽ നിലനിൽക്കാനാവുക. ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് തൊഴിലിനു വേണ്ടിയുള്ള സ്കില്ലുകൾ കൂടി ഓഫ്ലൈനായോ ഓൺലൈനായോ നേടിയെടുക്കണം. കേവലം ഒരു ഡിഗ്രി നേടിയിട്ടുള്ള കൂടുതൽ ആളുകളിൽ നിന്ന് ഇത്തരം സ്കില്ലുകൾ കൂടി ഉള്ളവരെയാണ് കമ്പനികളും സ്ഥാപനങ്ങളും ജോലിക്കായി തിരഞ്ഞെടുക്കുക. എന്നാൽ ഡിഗ്രി ഇല്ലാതെ ഷോർട്ട് ടേം കോഴ്സുകൾ കൊണ്ട് മാത്രം ഉയർന്ന പ്രൊഫൈൽ ജോലികൾ പ്രയാസമാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തെരഞ്ഞെടുത്ത ഡിഗ്രികൾക്ക് അനുയോജ്യമായ സ്കിൽ കോഴ്സുകൾ കൂടുതൽ ഗുണം ചെയ്യും. ഉദാഹരണത്തിന്, ബികോം ഡിഗ്രി കോഴ്സിനോടൊപ്പം ചാർട്ടേഡ് ഫൈനാൻസ് കോഴ്സുകൾ, അക്കൗണ്ടിംഗ്, ഫൈനാൻഷ്യൽ ടെക്നോളജി, ഫൈനാൻഷ്യൽ മോഡലിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇ കോമേഴ്സ് എന്നീ കോഴ്സുകൾ. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഉയർന്ന മാർക്കിനോടൊപ്പം പ്രായോഗിക സ്കില്ലുകൾ വർദ്ധിപ്പിക്കാൻ കമ്പനി ഇന്റേൺഷിപ്പുകൾ ചെയ്യുക. എന്തിനോടൊപ്പവും പൈത്തൺ, ജാവ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയെക്കുറിച്ചുള്ള പൊതുകാര്യങ്ങൾ പഠിക്കുന്നത് ഗുണം ചെയ്യും. കോളേജ് ഡിഗ്രി എന്നത് അക്കാഡമിക് കോഴ്സുകളുടെ തുടക്കം മാത്രമാണ് എന്ന് മനസ്സിലാക്കി യോഗ്യതകളും സ്കില്ലുകളും നേടിയെടുക്കുക എന്നത് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്.
8: കരിയർ വിദഗ്ധയും സിജിയിലെ ചീഫ് കരിയർ കൌൺസിലറുമായ റംല ബേബി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
7: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
6: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
7: ഫോൺ 9495777174.
10: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
11: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
10: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
11: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
12: ഇടിയു എഡ്യൂക്കേഷൻ മാൾ മഞ്ചേരി തോലിക തിങ്കളാഴ്ച രാവിലെ 7:50.
13: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
12: ഇടിയു സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി കേൾക്കാം.
6: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
14: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
6: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
14: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ്

0: to detergent,
1: Milix dishwash,
0: Lova shine hand wash,
1: Lova washing soap,
0: Ping washing powder,
1: Turbo washing powder എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
0: ഫോൺ 8078078540.
1: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജന്റ്സ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
2: സൈബർ ജാലകം. ഫേസ്ബുക്കിൽ വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിനം നിങ്ങൾ പോസ്റ്റ് ചെയ്തത് എന്താണ്? ഓർമ്മകളിലൂടെ സഞ്ചരിക്കാൻ ഫേസ്ബുക്ക് എങ്ങനെ സഹായിക്കും?
3: ഓർമ്മകളിലൂടെ സഞ്ചരിക്കുവാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഫേസ്ബുക്ക് പലപ്പോഴും നിങ്ങളുടെ പഴയ മനോഹരമായ നിറമാർന്ന നിമിഷങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ടാകും, മെമ്മറീസ് എന്നുള്ള പേരിൽ അല്ലേ. ഇനി നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു 4 വർഷം അല്ലെങ്കിൽ 5 വർഷം മുമ്പ് അല്ലെങ്കിൽ അതിനു മുമ്പ് ഈ ദിനം നിങ്ങൾ പോസ്റ്റ് ചെയ്ത കാര്യങ്ങളൊന്ന് കാണണം. ഇങ്ങനെ തോന്നിയാൽ അത് എളുപ്പത്തിൽ കാണുവാൻ മാർഗമുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഭൂതകാലത്തിലൂടെ ചിറകടിച്ച് നടക്കാം. അതിനായിട്ട് ചെയ്യേണ്ടത്, ഫേസ്ബുക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറിലാണെങ്കിൽ ഇടതുഭാഗത്ത് വിവിധ ഓപ്ഷനുകളുടെ ഭാഗമായിട്ട് മെമ്മറീസ് എന്ന് കാണാം. ആ മെമ്മറീസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഏത് ദിവസമാണോ ക്ലിക്ക് ചെയ്യുന്നത്, മുൻ വർഷങ്ങളിലെ ഇതേ ദിനം നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ കാണാൻ പറ്റും. ഇനി മൊബൈൽ ഫോണിലാണ് നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ അപ്പോൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഫേസ്ബുക്ക് ആപ്പ് തുറക്കുക, എന്നിട്ട് വലത് മുകൾ ഭാഗത്ത് നിങ്ങളുടെ പ്രൊഫൈൽ ചിത്രം കാണും. അവിടെ ഒരു മെനുവാണ്. ആ മെനുവിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷനുകൾ ഇങ്ങനെ കാണാം. റീൽസ്, പേജസ്, ഫ്രണ്ട്സ്, ഗ്രൂപ്പ്സ് എന്നിങ്ങനെ. അവയിൽ ഒരു ഓപ്ഷൻ മെമ്മറീസ് എന്നായിരിക്കും. ആ മെമ്മറീസ് എന്നുള്ളതിൽ ടച്ച് ചെയ്താൽ നിങ്ങളുടെ മുൻ വർഷങ്ങളിലെ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ, ഇതേ ദിവസം ചെയ്തത്, അവിടെ ഒരുമിച്ച് കാണുവാൻ പറ്റും. അങ്ങനെ ഭൂതകാല കുളിർ ആസ്വദിക്കാം. ഒരിക്കൽ കൂടി പറയാം, ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ചെയ്യേണ്ടത് ഇടതുഭാഗത്ത് കാണുന്ന മെമ്മറീസ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. മൊബൈൽ ഫോണിലാണെങ്കിലോ ഫേസ്ബുക്ക് ആപ്പ് തുറന്ന് വലത് മുകൾ ഭാഗത്ത് കാണുന്ന പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് മെമ്മറീസ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക.
2: സൈബർ ജാലകം.
1: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ് പെരിന്തൽമണ്ണ. സൈബർ ജാലകം പ്രായോജകർ
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
5: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
0: കാർഷിക വൃത്താന്തം
6: എന്നും രാവിലെ 6:30
0: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
6: കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: രസമുകുളം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വിഭവം കടായി പനീർ ആണ്. കടായി പനീർ ഉണ്ടാക്കാൻ എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്നല്ലേ? 1/2 കിലോ പനീർ, 1 വലിയ കാപ്സിക്കം, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കസൂരി മേത്തി, പച്ചമുളക് മുറിച്ചത് 2 എണ്ണം, ഇഞ്ചി ചെറുതായി മുറിച്ചത് 2 ടീസ്പൂൺ, തക്കാളി ചെറുതായി മുറിച്ചത് 3 എണ്ണം, നെയ്യ് 3 ടീസ്പൂൺ, മല്ലിയില അരിഞ്ഞത് ആവശ്യത്തിന്, വെളുത്തുള്ളി 6 അല്ലി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഉപ്പ് പാകത്തിന്. ഇത്രയും സാധനങ്ങളാണ് കടായി പനീർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത്. ആദ്യം പനീറും കാപ്സിക്കവും നീളത്തിൽ അരിഞ്ഞു വെക്കണം. ഇനി കടായിയിൽ നെയ്യൊഴിച്ച് ചൂടാകുമ്പോൾ വെളുത്തുള്ളി അരച്ചത് ചേർത്ത് വഴറ്റി മൂപ്പിക്കണം. ഇതിലേക്ക് കാപ്സിക്കവും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് വഴറ്റണം. പിന്നീട് പച്ചമുളകും ഇഞ്ചിയും ചേർക്കുക. ഇനി തക്കാളി ചേർത്ത് നന്നായി വഴറ്റുക. അതിനുശേഷം കസൂരി മേത്തി പൊടിച്ചത്, ഉപ്പ് എന്നിവ ചേർത്ത് 1-5 മിനിറ്റ് കൂടി വഴറ്റണം. ഇതിലേക്ക് പനീർ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അവസാനം മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായി ഇളക്കി അടുപ്പിൽ.

0: നിന്നും വാങ്ങി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പനീർ കടായി റെഡി. രുചികരമായിട്ടുള്ള ഈ പനീർ കടായി തയ്യാറാക്കുന്ന വിധം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് വള്ളിക്കുന്ന് അത്താണിക്കൽ നിന്ന് ഷെറിനാണ്. തയ്യാറാക്കുന്ന രീതി ഒന്നുകൂടി വേഗത്തിൽ പറയാം. ആദ്യം പനീറും കാപ്സിക്കവും നീളത്തിൽ അരിഞ്ഞുവെക്കണം. ഇനി കടായിയിൽ നെയ്യൊഴിച്ച് ചൂടാകുമ്പോൾ വെളുത്തുള്ളി അരച്ചത് ചേർത്ത് വഴറ്റി മൂപ്പിക്കണം. ഇതിലേക്ക് കാപ്സിക്കവും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് വഴറ്റണം. പിന്നീട് പച്ചമുളകും ഇഞ്ചിയും ചേർക്കുക. ഇനി തക്കാളി ചേർത്ത് നന്നായി വഴറ്റുക. അതിനുശേഷം കസൂരി മേത്തി പൊടിച്ചത്, ഉപ്പ് എന്നിവ ചേർത്ത് ഒരഞ്ചു മിനിറ്റ് കൂടി വഴറ്റണം. ഇതിലേക്ക് പനീർ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അവസാനം മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായി ഇളക്കി അടുപ്പിൽ നിന്നും വാങ്ങിവെക്കാം. ഇപ്പോൾ നമ്മുടെ പനീർ കടായി റെഡി.
1: രസമുകുളം.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 8 മണി കഴിഞ്ഞ് 18 മിനിറ്റും 18 സെക്കൻഡും.
1: കിച്ചണിൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈജി ലാഭമഴയെത്തി.
2: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
1: ഇൻവെർട്ടർ ബാറ്ററി കോംബോ അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
2: ചിമ്മിനി ഹബ് കോംബോക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ.
1: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
2: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
3: കണ്ണങ്കണ്ടി മഴക്കാല മേള
4: 8.5 കിലോ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 കിലോ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
3: കണ്ണങ്കണ്ടി.
5: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
6: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
5: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744555-0424.
7: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
8: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
7: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
8: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
7: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
8: TNC അപ്ലൈ.
9: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ. കണ്ണങ്കണ്ടി
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
11: എന്നും രാവിലെ 8:30.
10: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: ഹോം തിയേറ്റർ, ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈജി ലാഭമഴ.
8: 77% ഓഫിൽ ഹോം തിയേറ്റർ.
7: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്.
8: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
7: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
8: TNC അപ്ലൈ.
5: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
13: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
5: സാന്ത്വനത്തിന്റെ കരസ്പർശം.
8: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
4: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി.
7: ഈ മഴക്കാലത്ത് മൈജി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
8: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട്ഫോണുകൾ. മൈജിയുടെ സ്പെഷ്യൽ പ്രൈസ്, EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
7: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
8: TNC അപ്ലൈ.
14: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
5: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: ഇനി പവർ കട്ടിനോട് ബൈ ബൈ പറയാം. 12 വർഷം ബാറ്ററി ലൈഫുള്ള ലിഥിയം അയൺ ബാറ്ററിയോട് കൂടിയ കുഞ്ഞൻ ഇൻവെർട്ടറുകൾ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ.
0: പബ്ലിക് റിലേഷൻസ് വകുപ്പിനായി ഫോട്ടോ കവറേജ് നടത്തുന്നതിന് പാലക്കാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലേക്ക് കരാർ ഫോട്ടോഗ്രാഫർമാരുടെ പാനൽ തയ്യാറാക്കുന്നു. അപേക്ഷകർക്ക് ഡിജിറ്റൽ SLR, മിററലെസ് ക്യാമറകൾ,

0: ഉപയോഗിച്ച് ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ എടുക്കാൻ കഴിയണം. ജില്ലയിൽ സ്ഥിര താമസക്കാരായിരിക്കണം. ക്രിമിനൽ കേസുകളിൽ പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ആരോപണ വിധേയരോ അച്ചടക്ക നടപടി നേരിട്ടവരോ ആകരുത്. അപേക്ഷകർ താമസപരിധിയിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറിൽ നിന്നും സ്വഭാവ സർട്ടിഫിക്കറ്റും മറ്റു കേസുകളില്ല എന്ന രേഖയും ഹാജരാക്കണം. വൈഫൈ ക്യാമറകൾ കൈവശമുള്ളവർക്കും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ കരാർ ഫോട്ടോഗ്രാഫറായും പത്രസ്ഥാപനങ്ങളിൽ ഫോട്ടോഗ്രാഫറായും സേവനം അനുഷ്ഠിച്ചവർക്കും മുൻഗണന നൽകും. പേര്, വീട്ടുവിലാസം, ഏറ്റവും പുതിയ ഫോട്ടോ, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം, കൈവശമുള്ള ഫോട്ടോഗ്രാഫി ഉപകരണങ്ങളുടെ വിവരം, പ്രവൃത്തി പരിചയം എന്നിവ വെള്ളക്കടലാസിൽ രേഖപ്പെടുത്തിയാണ് അപേക്ഷ തയ്യാറാക്കേണ്ടത്. അസൽ രേഖകളുടെയും ഉപകരണങ്ങളുടെയും പരിശോധന, പ്രായോഗിക പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ്. അപേക്ഷയും അനുബന്ധ രേഖകളും തപാലിലോ ഓഫീസിൽ നേരിട്ടോ നൽകാം. പ്രവൃത്തി പരിചയം ഉൾപ്പെടെ ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പ് സഹിതമുള്ള അപേക്ഷ ഈ മാസം 18 വൈകിട്ട് 5 മണിക്കകം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, പാലക്കാട് എന്ന വിലാസത്തിൽ ലഭ്യമാകണം. ഫോൺ നമ്പർ 0491-250-5329. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0491-250-5329.
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
1: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ. നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
1: ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാരന് താങ്ങാവുന്ന നിരക്കിൽ.
2: പ്രശസ്ത നേത്രരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ കണ്ണു പരിശോധനയും ചികിത്സയും. ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
1: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
2: ശ്രീകാന്ത് നേത്രാലയ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. ഇന്ന് FM ശുഭദിനത്തിൽ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു: 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? ഉത്തരം: മധ്യപ്രദേശ്. സമൃദ്ധമായ കർഷകർ സമൃദ്ധമായ സംസ്ഥാനം എന്ന പ്രമേയത്തോടെയാണ് മധ്യപ്രദേശ് 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ചോദ്യം ഉത്തരവും ഒരിക്കൽ കൂടി: 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? ഉത്തരം: മധ്യപ്രദേശ്.
2: ഇതുവരെ കേട്ടത്
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
1: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്,

പ്രിയമുള്ളവരെ, സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഇല്ലാത്തത് കുറ്റമാണ്. സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഇല്ലാത്തത് കുറ്റമാണ്. APJ അബ്ദുൽ കലാമിൻ്റെ ഈ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ FM ശുഭദിന പരിപാടിയിൽ നിന്നും തൽക്കാലം വിടവാങ്ങുന്നു. ഞാൻ ശൈലേഷ് മൊറിയോ, കൂടെ പ്രമീള ചോലയ്ക്കും.

0: ஆகாஷவாணி 102.7 மஞ்சேரி எஃப்எம்.
1: மைண்ட் ரீசார்ஜ்.
2: பிரியப்பட்டவரே, இப்போ சமயம் 8 மணி கழிஞ்ஞ் 28 மினிட்ஸ் 10 செகண்ட். இது ஆவேசம் சிலைகளில் நிறையுந்த சமயம் அல்லே. இன்னே கலியொக்கே கண்டில்லே? இன்ன ராத்திரி எங்கே உண்டாயிருந்து? ஃபுட்பால் ലോകകപ്പിന്റെ ആവേശം വാനോളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ എല്ലായിടത്തും. ഷക്കീറയുടെ പാട്ടൊക്കെ കേട്ടില്ലേ ഇന്നലെ? പിന്നെ ദക്ഷിണാഫ്രിക്കയും മെക്സിക്കോയും തമ്മിലുള്ള കളി എങ്ങനെയുണ്ടായിരുന്നു? കിഡിലൻ കളിയായിരുന്നില്ലേ? തങ്ങളുടെ മണ്ണിൽ വെച്ച് തങ്ങളൊരിക്കലും തോൽപ്പിക്കപ്പെട്ടുകൂടാ എന്ന വാശിയോടെ മെക്സിക്കോ പൊരുതിയപ്പോൾ മെക്സിക്കോയ്ക്കൊപ്പമായിരുന്നു അല്ലേ വിജയം വിരുന്നെത്തിയത്? അതെ, വാശിയോടെ പൊരുതുമ്പോൾ വിജയത്തിന് എങ്ങനെ കൂടെ വരാതിരിക്കുവാൻ പറ്റും? 3 റെഡ് കാർഡുകൾ കണ്ടിട്ടും അവർ തളരാതെ പൊരുതി. ജീവിതം പൊരുതുവാനുള്ളതാണ്. വരൂ, നമുക്ക് ഒരുമിച്ച് പൊരുതാം. ഫുട്ബോളിൻ്റെ ആരവങ്ങളിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാം. വെൽക്കം ടു മൈൻഡ് റീചാർജ്. ദിസ് ഈസ് 102.7 ആകാശവാണി മഞ്ചേരി FM. നിങ്ങൾക്കൊപ്പം സ്റ്റുഡിയോയിൽ ഞാൻ മുനിരാമയൂർ. സ്റ്റുഡിയോ സഹായം ഒരുക്കുന്നു പ്രമീള ചോലക്കൽ. സാങ്കേതിക സഹായം റോബിൻ വർഗീസ്, വേലായുധൻ അരീക്കോട് എന്നിവർ. പ്രിയപ്പെട്ടവരെ, ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. വിളിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ പങ്കിടാം. നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും അല്ലേ. ചിലപ്പോൾ ഓരോ ഫുട്ബോൾ കളിയും കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാറില്ലേ, അതെ, ജീവിതത്തിൽ തിരിച്ചു വരുവാൻ ഇനിയും അവസരങ്ങളുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കളി എന്നെ പഠിപ്പിക്കുന്നത് എന്ന്. നിങ്ങളുടെ ജീവിതം നിങ്ങളെ പഠിപ്പിച്ച പാഠങ്ങൾ, ഫുട്ബോൾ എന്ന് കാണുമ്പോൾ കേൾക്കുമ്പോൾ ഹൃദയത്തിൽ വരുന്ന വിചാരങ്ങൾ എല്ലാം നമുക്ക് പങ്കിടാം. വിളിക്കുവാനുള്ള നമ്പരുകൾ ഇതാ: 04833 കോഡ്, 2950300 ഇതാണ് ഒരു നമ്പർ, മറ്റൊരു നമ്പർ 2950800. ഒരിക്കൽ കൂടി പറയാം: 2950300, മറ്റൊരു നമ്പർ 2950800. പിന്നെ സന്ദേശങ്ങൾ അയച്ചും കൂടെ കൂടാം എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നിങ്ങളുടെ പേരും സ്ഥലവും ടൈപ്പ് ചെയ്തുകൊണ്ട് സന്ദേശം അയക്കണം. 94 95 050 600 ഇതാണ് വാട്സപ്പ് നമ്പർ. 9495050600.

0: എണ്ണങ്ങളുടെ മഴക്കാല മേള.
1: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: എണ്ണങ്ങണ്ടി.
2: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: കിച്ചണിൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈ ജി ലാഭമഴയെത്തി.
5: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
4: ഇൻവെർട്ടർ ബാറ്ററി കോംബോ അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
5: ചിമ്മിനി ഹബ് കോംബോക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ.
4: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
5: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
6: പ്രിയപ്പെട്ടവരെ, അതെ, ഫുട്ബോൾ ഇതാ ചുറ്റും നിറയുന്നു. ഈ ഒരു വേളയിൽ നമുക്ക് ഒരു നിമിഷം ഖത്തർ ലോകകപ്പിന്റെ വേദിയിലേക്ക് ഒന്ന് തിരികെ പോയാലോ? അന്ന് ഓർക്കുന്നില്ലേ നിങ്ങൾ ആദ്യമായി മെസ്സി കിരീടം ചൂടിയത്? 36 മത്സരങ്ങളിൽ തോൽവി അറിയാതെയായിരുന്നു അന്ന് അർജന്റീന ഖത്തറിലേക്ക് എത്തിയത്. എന്നിട്ടോ ആദ്യ മത്സരത്തിൽ തന്നെ സൗദിയോട് തോൽവി. അന്നെല്ലാവരും എഴുതിത്തള്ളി. ഇതാ അർജന്റീനയുടെ കഥ കഴിഞ്ഞിരിക്കുന്നു, യു ആർ ഫിനിഷ്ഡ് എന്നെല്ലാവരും എഴുതിത്തള്ളി. ആ സമയത്ത് ഒരു മനുഷ്യൻ എണീറ്റ് നിന്ന് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ പൊരുതുക തന്നെ ചെയ്യും. ഈ ഗ്രൂപ്പിനെ ഞങ്ങൾ ഒരിക്കലും പിന്നിലാക്കില്ല എന്നുറക്കി പ്രഖ്യാപിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു, ലയണൽ മെസ്സി. ആ മനുഷ്യൻ്റെ തേരോട്ടത്തിനാണ് പിന്നീട് ഖത്തർ ലോകകപ്പ് സാക്ഷിയായത് അല്ലേ? 2022 ചരിത്രത്തിലാദ്യമായി മെസ്സിക്ക് ഒരു കിരീടം അല്ലേ? അതെ, ചിലപ്പോൾ ലോകമെങ്ങും നമുക്ക് പറ്റില്ല എന്ന് പറയുമ്പോഴും ഒരൊറ്റ തോൽവിയിൽ എല്ലാവരും കളിയാക്കുമ്പോഴും നമുക്ക് ധൈര്യസമേതം മുന്നോട്ട് പോകുവാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മിലും നമ്മുടെ ടീമിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായും അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതുതന്നെയായിരുന്നില്ലേ അന്ന് അർജന്റീന കാണിച്ച മാജിക്കും? നമുക്ക് ധാരാളം സന്ദേശങ്ങൾ വരുന്നുണ്ട്.

നമുക്ക് ഒന്ന് നോക്കാം. ഇതാരാണ് അയച്ചിരിക്കുന്നത്? സെൽവാക്കി പുളിക്കൽ അയച്ച സന്ദേശം ഇങ്ങനെയാണ്: ഫുട്ബോൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒരുമയുടെയും കഠിനാധ്വാനത്തിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും മഹത്വമാണ്. ഓരോ പാസും ഓരോ ഗോളും നമ്മെ മുന്നോട്ട് നയിക്കുന്ന ജീവിത പാഠങ്ങളാണ്. ഇന്ന് ഒരു നിമിഷം മനസ്സ് പുതുക്കാം, പരാജയങ്ങൾ മറന്ന് പുതിയ അവസരങ്ങളിലേക്ക് ഓടാം. ടീം സ്പിരിറ്റും ആത്മവിശ്വാസവും ജീവിതത്തിലുടനീളം നിലനിർത്താം. കളിയുടെ ആവേശം മനസ്സിൽ നിറയട്ടെ. വിജയത്തിൻ്റെ സ്വപ്നങ്ങൾ നമ്മെ മുന്നോട്ട് നയിക്കട്ടെ. ആഹാ, എത്ര മനോഹരമായ ഒരു സന്ദേശമാണല്ലേ സെൽവ പങ്കിട്ടത്. ശരിക്കും ഓരോ നിമിഷവും നമുക്ക് കളിയിൽ നിന്ന്, ഫുട്ബോളിൽ നിന്ന് പഠിക്കുവാൻ പാഠങ്ങൾ അനേകം. ഒരൊറ്റ വ്യക്തി മാത്രം കളിച്ചത് കൊണ്ട് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചു കൊള്ളണമെന്നില്ല അല്ലേ. മറിച്ച് ഒരറ്റത്ത് നിന്ന് തുടങ്ങുന്ന പാസ് പല കാലുകളിലൂടെ കൈമാറി അപ്പുറത്തേക്ക് എത്തുമ്പോഴാണ് അത് ഒരു ഗോളായി മാറുന്നത്. അതെ, ഒന്നും ഒന്നും കൂടുമ്പോൾ ഇമ്മിണി വലിയ ഒന്നാകുന്ന മാജിക്കല്ലേ ഫുട്ബോൾ മൈതാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പരിപാടിയിലേക്ക് വിളിക്കാം 0483 29 50 300, മറ്റൊരു നമ്പർ 29 50 800.

0: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്ങടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ. കണ്ണങ്ങണ്ടി.
1: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
2: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
1: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
2: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
1: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
2: ടിഎൻസി അപ്ലൈ.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. മൈൻഡ് റീചാർജിലേക്ക് ഒരുപാട് ആളുകൾ സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാരാണ് അയച്ചിരിക്കുന്നത്? ശങ്കർ മണ്ണാർക്കാടാണ്, അരക്കുറിശ്ശി നിന്ന്. ലോകത്തിൽ കൂടുതൽ പേരും ഇഷ്ടപ്പെടുന്ന ഒരു കായിക വിനോദമാണ് ഫുട്ബോൾ. കാരണം ലളിതം, സരളം. ലോകം മുഴുവൻ ഒരു ഭൂഗോളമായി മാറുന്ന സ്ഥിതി. പന്തുകളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. ഒരേ കളിയിൽ ഉണർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു ടീം ജയിക്കുന്നത്. അതേ സമാന ജയത്തിൽ നിന്നാണ് ഒരു ഒന്നാമൻ വീണ്ടും ഉടലെടുക്കുന്നത്. ഗാലറിയിൽ ഇരുന്ന് ഗോളടിക്കരുത് എന്നൊരു പഴഞ്ചൊല്ല് പോലും പ്രചാരത്തിലുണ്ട്. വെൽ ബിഗൺ ഇസ് ഹാഫ് ഡൺ. നന്നായി തുടങ്ങിയാൽ പാതി കഴിഞ്ഞ പോലെ എന്നതുപോലെയാണ് ഫുട്ബോൾ കളി. ജീവിതത്തിൽ ഇടയ്ക്ക് പണി കിട്ടുന്ന പോലെ മഞ്ഞക്കാടും എന്നത്തേക്കുമായി പുറത്താകുന്ന പോലെ ചുവപ്പുകാടും ഈ കളിയിലുണ്ട്. കളിയെയും ജീവിതത്തെയും കണക്ട് ചെയ്ത് കുറേ കാര്യങ്ങളാണ് അല്ലേ ഇദ്ദേഹം പങ്കിട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു വശം ഒന്ന് ചിന്തിച്ച് നോക്കൂ. കളിയിൽ ചിലപ്പോൾ കാര്യങ്ങൾ മാറി മറിയാറുള്ളത് സെക്കൻഡ് ഹാഫിലുമാകാം അല്ലേ. ഫസ്റ്റ് ഹാഫിൽ തോറ്റുപോകാമെന്ന് തോന്നുന്ന ടീം സെക്കൻഡ് ഹാഫിൽ അടിച്ച് കയറി വരാം, മുന്നോട്ട് നീങ്ങാം അല്ലേ. ഏത് നിമിഷവും മാറാവുന്ന ഒരു കളി അല്ലേ. ആരെയും എഴുതിത്തള്ളുവാനാവാത്ത ഒരു കളി അതല്ലേ. ഇനി സമനിലയിൽ വന്നാൽ പോലും പിന്നീട് എന്താണ്, പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകുമ്പോഴും ഓരോ നിമിഷവും ഇനി എന്ത് സംഭവിക്കും എന്ന അത്ഭുതമാണ് അല്ലേ. അതെ, ജീവിതവുമായി ഏറെ ചേർന്ന് നിൽക്കുന്നു ഫുട്ബോൾ. നമുക്ക് പരിപാടിയിലേക്ക് ഒരു ശ്രോതാവിനെ സ്വാഗതം ചെയ്യാം. ഹലോ, സ്വാഗതം. ഇതാരാണ്? ആ, അബ്ദുൽ നാസർ. താങ്കൾ റേഡിയോയുടെ തൊട്ടരികിലാണോ നിൽക്കുന്നത്? കുറച്ചും കൂടെ വിട്ടു നിൽക്കൂ കേട്ടോ. താങ്കൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ആ, കവളംകട്ട. ആ, അത് ശരി, അത് ശരി. എന്നിട്ട് എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നില്ലേ. അത് ശരി, അത് ശരി. പിന്നെ എങ്ങനെയാണ്, കളിയൊക്കെ കാണാറുണ്ടോ? കളിക്കാറുണ്ടോ?
6: കളിക്കാറില്ല, കളിക്കാൻ സമയം കിട്ടാറില്ല. ഇപ്പൊ
5: കളിച്ചിരുന്നോ മുമ്പ്?
6: ആദ്യം മുമ്പൊക്കെ കളിച്ചിരുന്നു
5: ഫുട്ബോൾ.
6: സമയമില്ലല്ലോ.
5: അത് ശരി, അത് ശരി. പിന്നെ എന്താണ് ഈ ഒരു മുമ്പ് കളിച്ചിരുന്ന കാര്യമൊക്കെ ഓർക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് മനസ്സിൽ വരുന്ന ഒരു ഫീല്?
6: ഞാന് എന്നെ സംബന്ധിച്ച് കളി എന്ന് പറഞ്ഞാല് നമ്മളെ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യാണ്. നമ്മള് ജോലിയെ പോലെ തന്നെ കളിയും കാണണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. നമ്മളെങ്ങനെങ്കിലും ടൈം കണ്ടെത്തണം. ജീവിതം എന്ന് പറഞ്ഞാൽ വെറും അധ്വാനിക്കുക, സമ്പാദിക്കുക, അങ്ങനെ ഒരു ഇതായി മാറാതെ ഏത് വ്യക്തി ഒരു ചെറിയൊരു സമയം അതിനായിട്ട് കണ്ടെത്തണം എന്നുള്ളൊരു ആണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്.
5: അതെ, അതെ, അതെ. പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്നലെ June 11 അല്ലേ?
6: അതെ, അതെ.
5: ഇന്നലെ അന്താരാഷ്ട്ര കളി ദിനം ആയിരുന്നു. അതെ, ഇപ്പൊ താങ്കൾ പറഞ്ഞ ഇതേ കാര്യമാണ് അതിൽ പറയുന്നത്.

0: അതായത് എല്ലാവരും കളിക്കാൻ സമയം കണ്ടെത്തണം, പ്രത്യേകിച്ച് കുട്ടികൾ കളിക്കണം, സാമൂഹ്യമായിട്ട് അവർ വളരട്ടെ എന്നുള്ളൊരു സന്ദേശത്തോടു കൂടിയാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിനം ആചരിക്കുന്നത്.
1: അധിക വീടുകളിലും കുട്ടികളെ കളിക്കാൻ പറഞ്ഞേക്കാത്ത അല്ലെങ്കിൽ കളിക്കാൻ ചോദിക്കുമ്പോൾ അതിനെ തടയിടുന്ന ഒരു ഇതാണ് ഇപ്പൊ കണ്ടുവരുന്നത്. ഇത് മാറ്റണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്, എന്റെ ഒരു അഭിപ്രായം പറയുന്നത്.
0: അതെ, എന്തൊക്കെ ഗുണങ്ങൾ കിട്ടും കുട്ടികൾ കളിക്കാൻ പോയി കഴിഞ്ഞാൽ താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ?
1: എന്റെ സ്വന്തം അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇവർക്ക് ശാരീരികമായൊരു വളർച്ച, അതേപോലെ സാമൂഹികമായിട്ടുള്ള ഒരേ ഒരു പിന്നെ ഇടപെടലുകള്, അതേപോലെ പിന്നെ അവർക്ക് പഠിക്കാനൊരു റിലാക്സൻ കിട്ടണമെങ്കിൽ
0: അതെ ഒരു ഉണർവ് കിട്ടും അല്ലേ. പിന്നെ പിന്നെ ഞാൻ ഇങ്ങനെ ഓർക്കുകയെന്ന്, ഇപ്പൊ പലയിടത്തും പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സമയത്ത് ഗ്രേഡ് കുറഞ്ഞു എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ വാർത്തകൾ കേൾക്കാറുണ്ട് അല്ലേ. ഇന്ന് ഫുട്ബോളൊക്കെ കളിക്കുന്നവരാണെങ്കിൽ ഇടക്കൊരു ഗോളൊക്കെ ഉണ്ടാവും, ചില കളികളൊക്കെ തോൽക്കും എന്നൊരു ബോധ്യമൊക്കെ വരും അല്ലേ. അതാണ്, എന്നാൽ അതേസമയം ഗോൾ അടിച്ച് മുന്നേറണം എന്നുള്ളൊരു ലക്ഷ്യബോധവും വരും അല്ലേ. അത് ശരി. പിന്നെ പറയാം,
1: നമ്മള് ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ നമുക്ക് സംഭവിക്കാം, അല്ലെങ്കിൽ തോൽവികൾ. അപ്പൊ ഈ തോൽവി എന്തുകൊണ്ട് നമുക്ക് സംഭവിച്ചു? ഇനിയിപ്പോ ഒരു കളിയിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇനി രാഷ്ട്രീയത്തിലാണെങ്കിലും, നമ്മുടെ ജീവിതത്തില് കുടുംബ ജീവിതത്തിലാണെങ്കിലും എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് സ്വയം നമ്മള് മനസ്സിലാക്കാനും അതിനനുസരിച്ച് മുന്നേറാനും കഴിയണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളെ രാഷ്ട്രീയത്തിൽ തന്നെ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ അടിയിൽ പോയി, അല്ലെങ്കിൽ നമ്മുടെ പാർട്ടി അത് ഏതോ പാർട്ടി ആകട്ടെ, അതിനെ കുറിച്ച് നമ്മൾ ശരിക്കൊരു ആത്മമായിട്ടുള്ളൊരു പരിശോധന നടത്തുക. അതേപോലെ അത് നമ്മൾ തുറന്ന് സമ്മതിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരണം, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ നമ്മുടെ കലാ കായിക രംഗത്ത് നമുക്ക് എന്ത് മാറ്റം വരുന്ന എന്നുള്ളത് നമ്മൾ തുറന്ന് സമ്മതിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോവാൻ നാം തയ്യാറായാൽ ഏത് കാര്യത്തിൽ നമുക്ക് വിജയം
0: മുന്നേറാൻ പറ്റും അല്ലേ
1: എന്നുള്ളൊരു സന്ദേശം കൂടി ഞാൻ ആഗ്രഹിക്കാം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതായത് ഓരോ പരാജയവും വിലയിരുത്തി മുന്നേറിക്കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ വിജയങ്ങൾ നമുക്ക് നേടാനാകും എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ.
1: ഇത് സമഗ്രമായി തന്നെ നമ്മൾ ഇതിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല, ഇതിന്റെ യഥാർത്ഥ പിന്നെ പരാജയം എന്താണ് എന്നുള്ള ഒരു
0: അതെ അതെ അതെ
1: പുറത്തു വന്നാൽ, അത് ഒരാൾ പറഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ ഏകദേശം വിജയമായി എന്നുള്ള.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ അതെ. അപ്പോൾ വളരെ നന്ദി അബ്ദുൽ നാസർ ഇങ്ങനെ ഈ പരിപാടിയിലേക്ക് വിളിച്ച് ഇങ്ങനെ അഭിപ്രായങ്ങൾ പങ്കിട്ടതിന്. നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?
1: തീർച്ചയായിട്ടും.
0: ലക്ഷ്യബോധത്തിലേക്ക് മുന്നേറണം എന്ന് പറയുമ്പോൾ ഫുട്ബോളിൽ ആ ലക്ഷ്യം ഗോളടിക്കുക എന്നതാണ് അല്ലേ.
1: അതെ അതെ.
0: അപ്പോൾ കേൾക്കാം.

0: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
1: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി.
2: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
3: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
2: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
4: ഹോം തിയേറ്റർ, ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈ ജി ലാഭമഴ.
5: 77% ഓഫിൽ ഹോം തിയേറ്റർ.
4: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്.
5: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
4: മൈ ജി ലാഭമഴ ഇപ്പോൾ മൈ ജിയുടെ എല്ലാ ഷോറൂമുകളിലും.
6: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി 102.7 മഞ്ചേരി FM മൈൻഡ് റീചാർജ്. ധാരാളം ആളുകൾ ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. നിങ്ങൾക്കും അയച്ച് കൂടെ കൂടാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരും സ്ഥലവുമെല്ലാം ടൈപ്പ് ചെയ്ത് ഇനി പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശങ്ങൾ അയക്കുകയാണ്. 94 95 0 50 600 നമ്പർ മറക്കേണ്ട. 9495050600. ഇപ്പോൾ വന്നിരിക്കുന്ന സന്ദേശം കോഴിക്കോട് നിന്നാണ്. രമ്യയാണ് അയച്ചിരിക്കുന്നത്. എന്താണ് എന്ന് നോക്കാം. നമുക്ക് രമ്യയ്ക്ക് എന്താണ് പറയാനുള്ളത്? 3 തവണ PSC പരീക്ഷ എഴുതി തോറ്റപ്പോൾ കളി കഴിഞ്ഞു എന്ന് വിചാരിച്ചതാണ് ഞാൻ. പക്ഷേ കളി അവസാന വിസിലടി വരെ തീരുന്നില്ലല്ലോ. 4ാമത്തെ തവണ ഞാൻ കഠിനമായി ശ്രമിച്ചു. ഇപ്പോൾ എനിക്ക് ജോലിയായി. ജീവിതത്തിൽ ഇഞ്ചുറി ടൈമിലും പ്രതീക്ഷ കൈവിടരുത്. രമ്യ, കലക്കിട്ടോ, അഭിനന്ദനങ്ങൾ. ഇതാണ്, ചിലപ്പോൾ PSC ഒക്കെ എഴുതി കിട്ടുന്നവർക്കറിയാം, 4ഉം 5ഉം തവണ എഴുതി പരാജയപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ കളി തീർന്നിട്ടില്ല, സെക്കൻഡ് ഹാഫ് എൻ്റേതാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങണം. ഇനി അഥവാ സെക്കൻഡ് ഹാഫിന് കിട്ടിയില്ലെങ്കിലോ, ഇഞ്ചുറി ടൈം ബാക്കിയുണ്ടല്ലോ, അത് അവസാന അവസരമാണ് അല്ലേ. ഇപ്പോൾ നമുക്ക് പ്രായപരിധി ഒന്ന് കൂട്ടി. അങ്ങനെയാണെങ്കിൽ അത് ഇഞ്ചുറി ടൈമാണ്, അതും വെറുതെ കളയുവാനുള്ളതല്ല. ആഞ്ഞ് പരിശ്രമിക്കണം, മുന്നോട്ട് നീങ്ങണം, സ്വപ്നം കാണണം. വലിയ വലിയ സ്വപ്നങ്ങൾ കാണൂ രമ്യയെപ്പോലെ. അങ്ങനെ കാണുമ്പോൾ എന്തൊക്കെ മാജിക്കുകളാണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല അല്ലേ. നിങ്ങൾക്ക് അറിയില്ലേ, ഇത്തവണ കരീബിയൻ ദ്വീപ് രാജ്യമായ കുറാസോ ലോകകപ്പ് കളിക്കുന്നുണ്ട്. ആകെ 1.5 ലക്ഷത്തോളം

മാത്രമാണ് ഇവിടുത്തെ ജനസംഖ്യ. അതായത് കേരളത്തിലെ ജനസംഖ്യയോട് താരതമ്യപ്പെടുത്തുമ്പോൾ അത് എത്ര ചെറിയ അംശമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. കേരളത്തിൻ്റെ എത്രയോ ചെറിയ അംശം, വലിപ്പമുള്ള എത്രയോ ചെറിയ അംശം ജനസംഖ്യയുള്ള ഏതാണ്ട് മലപ്പുറം ജില്ലയുടെ പാതി വലിപ്പം. ഇങ്ങനെയുള്ളൊരു രാജ്യം ലോകകപ്പ് കളിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കും സ്വപ്നം കണ്ടുകൂടെ? ഭാരതം ലോകകപ്പ് കളിക്കുന്ന മാന്ത്രികമായ ഒരു ദിനം, മറ്റേതോ രാജ്യങ്ങൾക്ക് വേണ്ടി ജയ് വിളിക്കുന്നതിന് പകരം നമ്മുടെ ത്രിവർണ പതാകയുമായി ജയ് വിളിക്കുന്ന സുദിനം. അതെ, സ്വപ്നം കാണുമ്പോൾ മാത്രമല്ലേ മാജിക്കുകൾ സംഭവിക്കുക.

0: ഇനി പവർ കട്ടിനോട് ബൈ ബൈ പറയാം. 12 വർഷം ബാറ്ററി ലൈഫുള്ള ലിഥിയം അയൺ ബാറ്ററിയോട് കൂടിയ കുഞ്ഞൻ ഇൻവെർട്ടറുകൾ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ.
1: ഈ മഴക്കാലത്ത് മൾട്ടി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
2: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട്ഫോണുകൾ. മൾട്ടിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
1: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന്റെ വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൾട്ടി പ്രൊട്ടക്ഷൻ പ്ലാൻ.
0: കണ്ണങ്കണ്ടിയിൽ നിന്നും 65-inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിനിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
3: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
4: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു നിമിഷം മൈതാനത്തേക്ക് തിരികെ എത്തു. വിസിലടിക്കുന്നു, കളി തുടങ്ങുന്നു, ആവേശപ്പെരുക്കത്തിലേക്ക് കൊട്ടിക്കയറുന്നു. ഹാഫ് ടൈമിനായി റെഫറി വിസിലൂത്തുന്നു. ഈ സമയത്ത് ഡ്രസ്സിംഗ് റൂമിൽ ചില, അതല്ലെങ്കിൽ ആ മൈതാനത്തിൻ്റെ കോർണറിൽ ചില ഡിസ്കഷൻസ് നടക്കും അല്ലേ. കോച്ച് അവരുടെ കാതിലോതിക്കൊടുക്കും ചില മന്ത്രങ്ങൾ. അതുവരെ ഒരുപക്ഷെ തോൽക്കാൻ പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ച ടീം കോച്ചിൻ്റെ മന്ത്രം കേട്ട് പെട്ടെന്ന് ആവേശം വീണ്ടെടുത്ത് അമ്പ് കുതിക്കുന്നത് പോലെ കുതിച്ച് വിജയത്തേരിലേറുന്നതിന് നാം സാക്ഷിയാകാറുണ്ട് അല്ലേ. കൃത്യസമയത്ത് നമ്മുടെ കാതിലൊതുവാൻ അങ്ങനെയൊരു കോച്ച്, അങ്ങനെയൊരു സുഹൃത്ത് നിങ്ങൾക്കില്ലേ? യെസ്. തളർന്നു പോകുന്നു, വീണു പോകുന്നു എന്ന് തോന്നുമ്പോൾ പോട്ടഡോ, സാരമില്ല, യു ക്യാൻ എന്ന് പറഞ്ഞ് തോളിൽ തട്ടുന്ന ഒരു ഫ്രണ്ട്. അങ്ങനെയുള്ള ഒരു ഫ്രണ്ടിനെ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. എന്നിട്ട് ഇന്ന് തന്നെ ആ സുഹൃത്തിനെ ഫോൺ വിളിക്കണം. ഫോൺ വിളിച്ചിട്ട് പറയണം, സുഹൃത്തെ, അന്ന് നീ എന്നോട് പറഞ്ഞ വാക്കില്ലേ, അന്ന് നീ എൻ്റെ തോളിൽ തട്ടി എൻ്റെ കണ്ണിലേക്ക് നോക്കി നീ എന്നോട് പറഞ്ഞില്ലേ, ആ വാക്കുകൾ എൻ്റെ ജീവിതത്തെ മാറ്റിയിട്ടുണ്ട്, ഹൃദയം നിറഞ്ഞ് നന്ദി എന്ന്.

0: പുറത്ത് എന്ത് മഴയാ?
1: എന്നാ നമുക്ക് ലാപ്ടോപ്പിൽ ഗെയിം കളിച്ചാലോ?
0: ഗെയിമോ? അത് ഈ പഴഞ്ച ലാപ്ടോപ്പിലോ. ഇതൊന്ന് മാറ്റി വാങ്ങ. മൈജിയിൽ ലാഭമഴ നടക്കുകയല്ലേ. മികച്ച വിലയ്ക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
0: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾ നമുക്ക് ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊന്നൊന്നായി നോക്കാം. നമുക്ക് ചില കാരണങ്ങളാൽ ഇപ്പോൾ കോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, സന്ദേശങ്ങൾ അയച്ചോളൂ. 94 95 0 50 600 എന്നാണ് വാട്സപ്പ് നമ്പർ. ഫുട്ബോൾ ടി വിയിൽ കാണാറില്ലെങ്കിലും പത്രപേജിൽ സ്പോർട്സ് എല്ലാം വായിക്കും. ഇത് കാർത്തിക മാലൂരിൻ്റെ സന്ദേശമാണ് കേട്ടോ. ഫുട്ബോൾ എനിക്ക് ആവേശമാണ്. ഏത് കളിയിലായാലും ഒരാൾ ജയിക്കും, ഒരാൾ തോൽക്കും, അത് സ്വാഭാവികം. ജയവും തോൽവിയും ഇല്ലെങ്കിൽ എന്ത് ജീവിതം? ഇഷ്ടമുള്ള കളിക്കാരിൽ ഒരാൾ തോറ്റുപോയാൽ ആത്മഹത്യ ചെയ്യുന്നതൊക്കെ ജീവിതത്തിന് ചേർന്നതാണോ? അല്ല, മറിച്ച് തോൽവി ആരോഗ്യത്തോടെ, ആരോഗ്യപരമായി തോൽവിയെ സമീപിക്കുവാനാണ് ഓരോ കളിയും പഠിപ്പിക്കുന്നത് എന്നാണ് കാർത്തിക മാലൂർ സന്ദേശം അയച്ചിരിക്കുന്നത്. വേറെയും ധാരാളം സന്ദേശങ്ങൾ വരുന്നുണ്ട്. ഇതാരാണ് അയച്ചിരിക്കുന്നത്? നീറാട് റേഡിയോ കുടുംബത്തിൻ്റെ സന്ദേശം ഇങ്ങനെയാണ്. തളർന്നു പോകുമ്പോൾ ചുമരിൽ തട്ടണം, ജയിച്ചു വരുമ്പോൾ കൈ പിടിച്ചു കയറ്റണം. അതിന് നല്ല സുഹൃത്തുക്കൾ വേണം, സ്നേഹമുള്ള അച്ഛനും അമ്മയും വേണം, സ്നേഹക്കണ്ണുകളോടെ കാണുന്ന കൂട്ടുകുടുംബങ്ങൾ വേണം. അങ്ങനെയുള്ള കൂട്ടുകുടുംബങ്ങൾ ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത് എത്ര വലിയ ഭാഗ്യമാണ് അല്ലേ. ഇങ്ങനെ ഇതാ, ഇത് അടുത്ത സന്ദേശം ആരാണ് അയച്ചിരിക്കുന്നത്? ഇതാരാണ്? ഹനാൻ വള്ളുവമ്പ്രം. കളി ജയിക്കുന്നതും തോൽക്കുന്നതുമല്ല, അവസാന നിമിഷം വരെ നമ്മൾ എങ്ങനെ കളിച്ചു എന്നതിലാണ് കാര്യം. ഗ്രൗണ്ടിൽ വീണു പോകുമ്പോൾ എഴുന്നേൽക്കാൻ കാണിക്കുന്ന ആ ഒരു സെക്കൻഡ് സമയത്തെ ഊർജമുണ്ടല്ലോ, അതാണ് ഉള്ളിലെ വിജയിയുടെ പവർ. യെസ്, വളരെ ശരിയാണല്ലേ. വീണു പോകുന്നതല്ല പ്രശ്നം എന്നാണ് ഹനാൻ ഓർമ്മപ്പെടുത്തുന്നത്. മറിച്ച് വീണു പോയാലും ആ നിമിഷം വീണ്ടും എഴുന്നേൽക്കുവാൻ കാണിക്കുന്ന ആ ഒരു പവറില്ലേ, ആ ഒരു നിശ്ചയദാർഢ്യമില്ലേ, അതിലാണ് കാര്യം അല്ലേ. നമുക്ക് വീണുപോയി കിടക്കുകയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടൈം ടു ഗെറ്റ് ബാക്ക് അപ്പ് വിത്ത് പവർ. യെസ്, ദർ ഇസ് നോ ടൈം ടു വേസ്റ്റ്.

0: ഓഫ് ഓഫർ.
1: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: കണ്ണുങ്കണ്ടി
2: മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ,
0: എന്നാ അകത്തിരുന്ന് വേൾഡ് കപ്പ് കണ്ടോളൂ.
3: മൈജി ലാഭമഴയിൽ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾ 7,000 രൂപയിൽ താഴെ, സെലക്ടഡ് സൈസ് സോണി ടിവി മോഡലുകൾക്കൊപ്പം ഫുട്ബോൾ സമ്മാനം 5,000 രൂപീസ് വരെ എക്സ്ചേഞ്ച് ബോണസ്. പ്രമുഖ ബ്രാൻഡുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ.
0: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
4: പ്രിയപ്പെട്ടവരെ, ഇതാ ഇപ്പോൾ മെക്സിക്കോയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൗത്ത് കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ള കളി 86 മിനിറ്റ് പിന്നിടുകയാണ്. 86 മിനിറ്റ് പിന്നിടുമ്പോൾ സൗത്ത് കൊറിയ 2 ഗോളും ചെക്ക് റിപ്പബ്ലിക് 1 ഗോളും അടിച്ച് ഇരിക്കുകയാണ്. ഏത് നിമിഷവും എന്തും മാറി മറിയാം അല്ലേ? അനിശ്ചിതത്വത്തിൻ്റെ ഗെയിം കൂടിയാണ് ഫുട്ബോൾ. നമുക്ക് കാത്തിരിക്കാം എന്താകും റിസൾട്ട് എന്നറിയുവാൻ. ഒരു കണക്കിന് നമുക്ക് പ്രവചിക്കുവാനാകാത്ത ഈ ഒരവസ്ഥ ജീവിതത്തിനും കൂടുതൽ സൗന്ദര്യം പകരുന്നില്ലേ? സൗദാമിനി രവീന്ദ്രൻ വണ്ടൂരിൽ നിന്ന് അയച്ച സന്ദേശം ഇങ്ങനെയാണ്. ആത്മവിശ്വാസം കൈമുതലായിട്ടുള്ള ഒരാൾക്ക് ഏതൊരു പ്രതിസന്ധിയെയും നേരിടാൻ കഴിയും എന്ന് തീർച്ചയാണ്. ഉറപ്പാണല്ലേ അത്? അതുകൊണ്ട് അത് തന്നെയല്ലേ ശരിക്ക് നമ്മുടെ ഓരോ കളിയും വിളിച്ചു പറയുന്നതും. മെസ്സിയൊക്കെ ആണെങ്കിൽ ഒരുപാട് പരീക്ഷണഘട്ടങ്ങളിലൂടെ കടന്നു വന്നാണ് നല്ലൊരു പ്ലെയറായിട്ട് മാറിയത് അല്ലേ? അത് ഏതൊരു കളിക്കാരനെടുത്തു കഴിഞ്ഞാലും അവർ വളർന്നു വന്ന ഒരു ഘട്ടമുണ്ടാകും. ആ ഘട്ടത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയി അവർ കരുത്ത് ആർജിച്ചതാണ്. അതെ, നമുക്കും നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കൂടുതൽ കൂടുതൽ കരുത്താർജിച്ചു കൊണ്ടേയിരിക്കാം. നമുക്ക് സ്വപ്നങ്ങൾ കാണാം. നമ്മുടെ സ്വപ്നയാത്രയ്ക്കായുള്ള വഴിയിലെ തടസ്സങ്ങളെ വെല്ലുവിളികളായി കണ്ട് ആവേശത്തോടുകൂടി നമുക്ക് മുന്നേറാം. Are you ready for that? We are the dreamers.

യെസ്, വി ആർ ദ ഡ്രീമേഴ്സ്, വി മേക്ക് ഇറ്റ് ഹാപ്പൻ. നമുക്ക് ലോകകപ്പിനൊപ്പം ഫുട്ബോളിൻ്റെ ഹൃദയതാളത്തിനൊപ്പം സ്വപ്നങ്ങൾ കാണാം. ആൻഡ് ലെറ്റ്സ് മേക്ക് ഇറ്റ് ഹാപ്പൻ ടുഗദർ. ആർ യു റെഡി ഫോർ ദാറ്റ്? തൽക്കാലം സൈനിങ് ഓഫ്. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ മുനിറാമയൂർ. സ്റ്റുഡിയോ സഹായം ഒരുക്കിയത് പ്രമീള ചോലക്കൽ. സാങ്കേതിക സഹായം റോബിൻ വർഗീസ്, വേലായുധൻ അരീക്കോട് എന്നിവർ.

0: FM പ്രധാന വാർത്തകൾ.
1: സ്വാശ്രയത്തിനായുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്ന് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അറിയിച്ചു. കണ്ണൂർ മട്ടന്നൂരിലെ പഴശ്ശി സാഗർ മിനി ജലവൈദ്യുത പദ്ധതിയിലെ വൈദ്യുതോൽപാദനം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അടുത്ത May 31 പദ്ധതി കമ്മീഷൻ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്കും കരാറുകാരനും നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപക റെയ്ഡിൽ ഇന്നലെ 196 പേരെ അറസ്റ്റ് ചെയ്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 179 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 2908 പേർ അറസ്റ്റിലായി. 1947 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 400 കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി കാസർഗോഡ് സ്വദേശി അബ്ദുൾ സാക്കിർ കോഴിക്കോട് ഡാൻസ് ഓഫ് പിടിയിലായി. ഏകദേശം 10 ലക്ഷം രൂപ വില വരുന്ന ഹാൻസ് 16 ചാക്കുകളിലായി കാറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ശില്പശാല ഇന്ന്. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ സ്ഥാപനത്തിൽ ഡയറക്ടർ ഡോക്ടർ ജി ബൈജു ഉദ്ഘാടനം ചെയ്യും. കൊയിലാണ്ടി തിരുവങ്ങൂർ നരസിംഹമൂർത്തി പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപത്തെ പൊതുകുളത്തിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. അത്തോളി കൊങ്ങന്നൂർ പൊയിലിൽ വിഘ്നേഷാണ് മരിച്ചത്. 10-ാമത് ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന്

0: ബെർമിംഗ്ഹാമിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
5: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
6: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.

0: உக்ரைன் சமையல்.
1: ട്രെയിൻ നമ്പർ 566 32 കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ 9:35 163:45 ലോകമാനിക് തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:36 വൈകി 9:43 163:05 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 9:47 166:09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 9:50 22:475 ഹസ്രത് നിസാമുദ്ദീൻ കോയമ്പത്തൂർ സൂപ്പർഫാസ്റ്റ് 9:52 166:10 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:07 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 563:23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
0: ട്രെയിൻ സമയം.
2: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
3: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
4: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പെരുമഴയുമായി മൈജിയിൽ ലാഭമഴ പെയ്യുന്നു.
5: ആപ്പിൾ ഐഫോൺ 17 കില്ലർ പ്രൈസിൽ 3000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
6: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
7: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: 55-inch വലിയ LED ടിവിയിൽ ഓൺക്യു സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
10: ശനിയും ഞായറും രാവിലെ 7:50.
9: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
11: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
1: നമസ്കാരം. നാട്ടുവൃത്താന്തം വായിക്കുന്നത് പ്രമീള ചോലക്കിൽ. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. 43 വയസ്സുള്ള രാമനാട്ടുകര സ്വദേശിക്കാണ് നിപ സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU ചികിത്സയിലാണ് അദ്ദേഹം. നിപ രോഗബാധ സ്ഥിരീകരിച്ചയാളുടെ സമ്പർക്ക പട്ടികയിൽ നിലവിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരിൽ ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമ്പർക്ക പട്ടികയിലെ 2 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും, ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിലും 13 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും 62 പേർ ലോ റിസ്ക് വിഭാഗത്തിലുമാണുള്ളത്. ഇതിൽ ഹയസ്റ്റ് ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ക്വാറന്റൈനിലാണ്. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ടെന്നും കലക്ടർ അറിയിച്ചു. ഫീൽഡ് തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. PPE കിറ്റ്, ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. മുൻകരുതലായി മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായും

ഡയറക്ടർ അറിയിച്ചു. സംശയ നിവാരണത്തിനായി കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ 0495-23-73-901. നമ്പർ ആവർത്തിക്കാം, 0495-23-73-901. രാജ്യത്തെ പ്രഥമ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സൗകര്യം ഈ മാസം 16 മുതൽ ലഭ്യമാകും. ഈ മാസം 16 മുതൽ 30 വരെയാണ് ഇതിനായി സമയം അനുവദിച്ചിരിക്കുന്നത്. അടുത്ത മാസം 1 മുതൽ 31 വരെ സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മുന്നോടിയായാണ് വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. 15-20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടൽ സന്ദർശിച്ച് സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യാം. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് OTP വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. ഒരിക്കൽ തിരഞ്ഞെടുത്ത ഭാഷ പിന്നീട് മാറ്റാൻ കഴിയില്ല. ലൊക്കേഷൻ വിവരങ്ങൾ നൽകുക. തുടർന്ന് പോർട്ടലിലെ മാപ്പിൽ കൃത്യമായ താമസ സ്ഥലം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. തുടർന്ന് സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച ശേഷം അന്തിമ സമർപ്പണം നൽകാം. വിവരങ്ങൾ വിജയകരമായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ H എന്ന് തുടങ്ങുന്ന 11 അക്ക പ്രത്യേക സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ പിന്നീട് വീട് സന്ദർശിക്കുമ്പോൾ ഈ ID കൈമാറിയാൽ വിവരങ്ങൾ ഡിജിറ്റലായി സ്ഥിരീകരിക്കപ്പെടും. June 30 വിവരങ്ങൾ സമർപ്പിക്കാത്തവർക്ക് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ വീടുകളിൽ നേരിട്ടെത്തി ശേഖരിക്കും.

0: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.
1: കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി.
2: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
3: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: കണ്ണങ്ങണ്ടിയിൽ നിന്നും 65 ഇഞ്ച് വലിയ എൽ ഇ ഡി ടിവി സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിനിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
7: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്ങണ്ടി സന്ദർശിക്കൂ.
8: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: ഇന്നത്തെ ഗാനം
8: എന്നും രാവിലെ 7:35.
9: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
6: കണ്ണങ്ങണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ.
7: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
6: കണ്ണങ്ങണ്ടി.
10: പുറത്ത് എന്ത് മഴയാ,
11: ഇന്ന് നമുക്ക് ലാപ്ടോപ്പിൽ ഗെയിം കളിച്ചാലോ?
10: ഗെയിമോ? അത് ഈ പഴഞ്ച ലാപ്ടോപ്പിലോ? ഇതൊന്ന് മാറ്റി വാങ്ങ്. മൈജിയിൽ ലാഭമഴ നടക്കുകയല്ലേ. മികച്ച വിലക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
12: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
10: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ.
1: എന്നാ അകത്തിരുന്ന് വേൾഡ് കപ്പ് കണ്ടോളൂ.
2: മൈജി ലാഭമഴയിൽ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾ 7000 രൂപയിൽ താഴെ, സെലക്ടഡ് സൈസ് സോണി ടിവി മോഡലുകൾക്കൊപ്പം ഫുട്ബോൾ സമ്മാനം 5000 രൂപ.

0: എക്സ്ചേഞ്ച് ബോണസ് പ്രമുഖ ബ്രാൻഡുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
2: മൈലാഞ്ചി മുഞ്ച്
3: മുഞ്ചോറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
2: മൈലാഞ്ചി മുഞ്ച്
4: ഇന്നത്തെ മൈലാഞ്ചി മുഞ്ചിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം.

0: കഴിഞ്ഞ 15 വർഷമായി ഹിന്ദുസ്ഥാനി സംഗീതം പരിശീലിക്കുന്ന മലബാറിന്റെ തനത് മാപ്പിള കലകളെ നെഞ്ചോട് ചേർക്കുന്ന മലപ്പുറം ജില്ലയിലെ തൂവൂർ സ്വദേശിയായ കലാകാരി അൻഷിത ജാസ്മിൻ വെറുമൊരു ഗായിക മാത്രമല്ല, കൊണ്ടോട്ടി മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയിൽ വിദ്യാർത്ഥികൾക്ക് മാപ്പിളപ്പാട്ടിന്റെ ആഴങ്ങൾ പകർന്നു നൽകുന്ന പ്രിയപ്പെട്ട അധ്യാപിക കൂടിയാണ് അൻഷിത. വിധികർത്താവ്, സംഘാടക, കലാപരിശീലക, ഗവേഷക എന്നീ നിലകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന അവർ തൂവൂരിന്റെ മണ്ണിൽ നിന്ന് അന്താരാഷ്ട്ര വേദികളിൽ വരെ തന്റെ മാപ്പിളപ്പാട്ടുകളും മാപ്പിള കലകളും എത്തിച്ച കലാകാരിയാണ്. കേൾക്കാം നമുക്ക് അൻഷിത ജാസ്മിൻ അവതരിപ്പിക്കുന്ന പാട്ടുകൾ.
1: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അൻഷിത ജാസ്മിൻ. ഞാൻ മലപ്പുറം ജില്ലയിലെ തൂവൂരാണ് സ്വദേശം. ഇപ്പോൾ മണ്ണാർക്കാട് MES കല്ലടി കോളേജിൽ നിന്നും ഇൻ്റഗ്രേറ്റഡ് MSc സൈക്കോളജി അവസാന സെം എക്സാം കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഇപ്പോൾ ചെറുതായിട്ടൊരു ജോലിയിലൊക്കെ കയറിയിട്ടുണ്ട്. കോഴിക്കോട് ചേവായൂർ ഒരു എഡ്യൂക്കേഷൻ കമ്പനിയിൽ സ്റ്റുഡൻറ് കോച്ചായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട് മൈലാഞ്ചി മുഞ്ച് എന്നുള്ള ഈ ഒരു പരിപാടിയിലേക്ക് ഒരു ദിവസം പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം കിട്ടിയതിൽ. മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ആദ്യമായിട്ട് കണ്ടെടുത്ത കൃതി എന്ന് പറയുന്നത് 1607 ഖാളി മുഹമ്മദ് രചിച്ച മുഹ്യുദ്ദീമാലയാണ്. അത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും വീടുകളിലൊക്കെ പണ്ടുകാലങ്ങൾ മുതലേ പാടി കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് മുഹ്യുദ്ദീമാല. അപ്പോൾ അതിനുശേഷം ഒരു 130 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് നമുക്ക് ഒരു മാപ്പിളപ്പാട്ട് കണ്ടുകിട്ടുന്നത്. അത് കുഞ്ഞായി മുസ്ലിയാരുടെ നൂൽമദ്ഹാണ്. ആ നൂൽമദ്ഹിലെ ഒരു ചെറിയ ഭാഗം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. അത് അക്കാദമിയിലെ ഡിപ്ലോമ കോഴ്സിലെ, ഞാനിപ്പോൾ അടുത്തൊരു ടീച്ചറും കൂടെയാണ്, അപ്പോൾ അവിടെ ഞാൻ പഠിപ്പിക്കുന്ന ഒരു പാട്ടിൽ എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടൊരു പാട്ടാണ്. പുണ്യവൻ തിരുമുത്തിനിൽ വെയ്ത്ത് പൂകൾ മികച്ചവരേ, വിണ്ണിൽ മറത്ത് മറക്കകമേ പിരിശക്കടൽ പൂണ്ടവരേ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു പാട്ടാണ്.

നമ്മൾ അവിടുന്ന് ഇങ്ങനെ വരുന്ന വഴിയിൽ ഒരുപാട് പാട്ടുകൾ പിന്നെയും വന്നിട്ടുണ്ട്, ഒരുപാട് രചയിതാക്കൾ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് പിന്നീട് മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഓർമ്മ വരുന്നത് മറ്റാരുമല്ല, നമ്മള് മഹാകവി മോയിൻകുട്ടി വൈദ്യർ തന്നെയാണ്. വൈദ്യരുടെ കൃതി എന്ന് പറയുമ്പോൾ തന്നെ ഏതൊരാളും പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കേണ്ട നമ്മുടെ ബദർ മുനീർ ഹുസ്നുൽ ജമാലും തന്നെയാണ്. അതിൽ തന്നെ എല്ലാവരും മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു പാട്ട്.

ആ ഒരു കാലത്ത് ഈ പ്രണയകാവ്യം എഴുതി അദ്ദേഹം അന്ന് തന്നെ ഇത്രത്തോളം ജനമനസ്സുകളുടെ ഇടയിൽ ഒരു സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും ആളുകൾ ബദറുമുനി റുസുനുൽ ജമാലിലെ ഒരുപാട് കൃതികൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പൂമകളാണെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് യവർ തുണയും തന്തരുൾ റഹ്മാനെ തുടങ്ങി നിരവധി പാട്ടുകൾ ഇന്നും ആളുകൾ ഒരുപാട് പാടുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതിനുശേഷം ബദറുമുനി റുസുനുൽ ജമാൽ കഥയെ ആസ്പദമാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ പി ടി അബ്ദുറഹ്മാൻ സാറ് വേറൊരു പാട്ട് ഈ ഒരു ചരിത്രത്തെ ആസ്പദമാക്കിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതെൻ്റെ വളരെയധികം ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളുടെ ലിസ്റ്റിൽ ഉള്ളൊരു പാട്ടാണ്.

നമ്മൾ കേരളത്തിന്റെ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴും ഇതോടൊപ്പം തന്നെ പറയേണ്ട പ്രദേശമാണ് ലക്ഷദ്വീപ്. അപ്പോൾ ലക്ഷദ്വീപിലെ വഞ്ചി തോണിയൊക്കെ ആയിട്ടുള്ള ഓടം എന്ന് പറയും അവരുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ ഓടം ഓടുന്നതും അത് തകർന്ന് കടലിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികളും അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓടുന്ന ഓടക്കാർ എന്ന് പറയുന്ന ഒരു ഗാനം ലക്ഷദ്വീപിലെ കടമത്ത് ദ്വീപിൽ ഉണ്ടായിരുന്ന കെ സി അബ്ദുൽ ഖാദർ, അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല, അപ്പം അദ്ദേഹം എഴുതി പുറത്തിറങ്ങാത്ത കുറച്ച് നല്ല വരികൾ ആ ദ്വീപിൽ തന്നെ ഉണ്ടായിട്ടുള്ള ലക്ഷദ്വീപിന്റെ സെക്രട്ടറി ആയി എ കെ നഹ്മത്തുള്ള സാർ അതിൽ ചെറിയ ചേഞ്ചസുകളൊക്കെ വരുത്തിയിട്ട് ഇർഷാദ് സ്രാമ്പിക്കല്ലിൽ മ്യൂസിക് ചെയ്ത് ഞാൻ തന്നെ പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ട്. അത് ലക്ഷദ്വീപിന്റെ ഭാഷകളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് വളരെയധികം രസത്തിലുള്ള ഒരു പാട്ടാണ്. കാരണം അവിടുത്തെ ഭാഷയിലാണ് ആ പാട്ട് മുഴുവനായിട്ടും വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു പാട്ട് സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ ആ ഒരു ചരിത്രമാണ്, ആ വഞ്ചി പോകുന്നതും അതിൽ ഉണ്ടാവുന്ന ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അതിനുശേഷം അവര് രക്ഷപ്പെടുന്നതും ഒക്കെ ആയിട്ടുള്ള ചരിത്രങ്ങളാണ് ആ ഒരു പാട്ട് മുഴുവനായിട്ടും പറയുന്നത്.

അപ്പോ നമ്മൾ മാപ്പിളപ്പാട്ടിന്റെ ചരിത്രത്തിലൂടെ വളരെയധികം ചെറിയ സമയത്തിൽ വളരെ കുറഞ്ഞ രീതിയിൽ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ചരിത്രത്തിന്റെ ഭാഗത്തിൽ പറഞ്ഞതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.

0: ഗായിക അൻഷിത ജാസ്മിൻ അവതരിപ്പിച്ച മൈലാഞ്ചി മൊഞ്ചാണ് നിങ്ങൾ കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 8606231597. ഫോൺ നമ്പർ ആവർത്തിക്കാം, 8606231597. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ഹാരിസ് കാരശ്ശേരി.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: FM പ്രധാന വാർത്തകൾ.
1: രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് രാഷ്ട്രപതി അവലോകനം ചെയ്യും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ രണ്ടു ദിവസത്തെ സ്വിറ്റ്സർലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലാൻഡ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും സമഗ്ര വികസനത്തിനും പ്രത്യേക പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കി വരികയാണെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുട്ടികൾക്ക് വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡുകൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി. മഴക്കാല രോഗങ്ങളെ ചെറുക്കാൻ വ്യക്തി ശുചിത്വത്തിന് പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി പി കെ ബഷീർ. മഴക്കാല മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിന് മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വിവിധ വകുപ്പുകളുടെ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എയിൽ ദക്ഷിണ കൊറിയ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയം.

0: 1-2 രണ്ട് ഗോളുകൾക്കാണ് ദക്ഷിണ കൊറിയയുടെ വിജയം.
1: FM പ്രധാന വാർത്തകൾ.
0: ട്രെയിൻ നമ്പർ 22475 ഹിസാർ കോയമ്പത്തൂർ എക്സ്പ്രസ്, 10:19, 163:45 ലോകമാന്യ തിലക് നേത്രാവതി തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ്, 1:32 വൈകി 10:20 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 163:26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ്, 10:49, 566:10 കോട്ടയം നിലമ്പൂർ ഷൊർണു പാസഞ്ചർ, 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
4: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
8: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
9: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
0: ഇനി അല്പസമയത്തിനുള്ളിൽ റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി കേൾക്കാം.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കണ്ണുകളുടെ സംരക്ഷണത്തിനായി നാം എത്രത്തോളം പ്രാധാന്യം നമ്മുടെ നിത്യജീവിതത്തിൽ നൽകുന്നുണ്ട്, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. നേത്ര സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നേത്ര രോഗ വിദഗ്ധനും റെറ്റിനൽ സർജനുമായ ഡോക്ടർ ആശാദ് ശിവരാമൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
1: കുട്ടികളുടെ നേത്ര പരിചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
2: കുട്ടികളുടെ നേത്ര പരിചരണം വളരെ പ്രധാനമാണ്. കാരണം കുട്ടികൾക്ക് അവർക്ക് കാഴ്ചക്കുറവ് യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അത് പലപ്പോഴും നമ്മൾ വിശദമായി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ ചിലപ്പോൾ ചെറിയ കോങ്കണ്ണ് പോലെയൊക്കെ തോന്നിയേക്കാമെങ്കിലും ചെറിയ കുട്ടികൾക്ക് അവർക്ക് അടുത്ത് കിടക്കുന്ന സാധനങ്ങൾ കാണുന്നതിലോ തറയിൽ കിടക്കുന്ന ചെറിയ മുത്തുകൾ പറക്കിയെടുക്കുന്നതിലോ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അമ്മമാർക്ക് ആദ്യമേ തന്നെ അത് മനസ്സിലാക്കി അതൊരു കാഴ്ചക്കുറവിന്റെ കാരണമായിരിക്കാം എന്നുള്ളത് മനസ്സിൽ പോകേണ്ടതുണ്ട്. അങ്ങനെ നേത്ര പരിശോധന നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അപ്പം അത് തീരെ ചെറിയ കുട്ടികൾക്ക്. പിന്നെ ഒരു കാര്യം, പ്രായപൂർത്തിയാകാതെ ജനിക്കുന്ന കുട്ടികൾക്ക്, പ്രിമച്ചുറായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് റെറ്റിനൽ ഡെവലപ്മെന്റിൽ വ്യത്യാസം വരാനും കാഴ്ചയെ പിന്നീട് ബാധിക്കുന്ന രീതിയിൽ അസുഖം വരാനും ഒക്കെ സാധ്യതയുണ്ട്. അതിനെ നമ്മൾ റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി എന്ന് പറയും. പ്രായം തികയാതെ ജനിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് കൃത്യമായും ആ സമയത്ത് തന്നെ നേത്ര പരിശോധന, റെറ്റിന പരിശോധന നടത്തേണ്ടത് പ്രധാനമാണ്. മിക്കവാറും അത്തരം കുട്ടികളെ പീഡിയാട്രീഷ്യൻസ് NICU വെച്ച് തന്നെ അത്തരം ചികിത്സയ്ക്ക് റെറ്റിന സ്പെഷ്യലിസ്റ്റിനെ വിളിച്ച് കാണിക്കാറുണ്ട്. അത് മാത്രമല്ല, കുട്ടികളൊന്ന് പ്രായം ഒന്ന് വലുതായി വരുമ്പോൾ അവർക്ക് കാഴ്ച വ്യത്യാസമുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് വരാവുന്ന സാധാരണ പ്രശ്നങ്ങൾ മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം തുടങ്ങിയ പ്രശ്നങ്ങളാണ്. ഇതിൽ മയോപ്പിയ നമ്മൾ നിയർ സൈറ്റഡ്നെസ്,

0: എന്ന് പറയും, ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയും, അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുന്ന ദൂര കാഴ്ച ഉള്ള ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്ന പ്രോബ്ലം. ഇതൊക്കെ തന്നെയും കണ്ണട വെച്ച് ക്ലിയർ ആക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഒരു കുട്ടിയുടെ കാഴ്ചയ്ക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പവർ വ്യത്യാസം കൊണ്ട് കാഴ്ചക്കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ മാതാപിതാക്കൾ ആലോചിക്കും, എൻ്റെ കുട്ടിക്ക് ഇപ്പോഴേ ഈ ചെറിയ പ്രായത്തിലെ കണ്ണട വെക്കേണ്ടതുണ്ടോ, ശരിയാണോ എന്നൊക്കെ ധരിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് കാഴ്ചക്കുറവുണ്ടെങ്കിൽ ആ കാഴ്ച കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കാഴ്ച ബെറ്റർ ആവുകയും അതോടൊപ്പം തന്നെ അയാളുടെ സമൂഹവുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ബെറ്റർ ആവുകയും അയാളുടെ പഠനം ബെറ്റർ ആവുകയും ചെയ്യും. ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, അടുത്ത കാഴ്ച മാത്രമുള്ള ആൾക്കാർക്ക് ദൂരെ നിന്ന് വരുന്ന വസ്തുവകകൾ കാണാൻ സാധ്യത കുറവായിരിക്കും, പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക്. അപ്പോൾ അവർ ദൂരെ നിന്നുള്ള ആൾക്കാരെ കാണുന്നത് കുറവാകുന്നതോടൊപ്പം അവരോടത്തുള്ള ഇടപെടലുകളും കുറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് അവരുടെ ഭാവി ജീവിതത്തിന് ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിനെയാണ് അത് ബാധിക്കുന്നത്. അതേസമയം ആ കുട്ടിക്ക് കൃത്യമായിട്ട് ആവശ്യമുള്ള കണ്ണട കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അടുത്തും കാണാൻ കഴിയും, ദൂരെയും കാണാൻ കഴിയും. അങ്ങനെ അതിൻ്റെ ജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ വരുത്താൻ കണ്ണട കൃത്യമായി കൊടുക്കുന്നതിലൂടെ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കൃത്യമായ സമയത്തുള്ള നേത്ര പരിശോധനയും അതിനാവശ്യമായ കറക്ഷൻസ് കുട്ടികൾക്ക് നൽകുന്നതും അവരുടെ ഭാവിക്ക് വേണ്ടി തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: സാർ, അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും കുട്ടികളുടെ നേത്ര പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് ഈ അവസരത്തിൽ നൽകാനുള്ളത്?
0: കണ്ണുകളെ സ്നേഹിക്കുന്ന കുട്ടികൾ യഥാർത്ഥത്തിൽ പഠിക്കുമ്പോൾ അവർക്ക് അവരിയിരിക്കുന്ന റൂമിൽ കൃത്യമായിട്ടുള്ള ലൈറ്റ് ഉണ്ടാകണമെന്നുള്ളതും അതുപോലെ അവരിയിരിക്കുന്ന പൊസിഷൻ കറക്റ്റ് ആണ് എന്നുള്ളതും അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കിടന്ന് വായിക്കുന്നത് കാഴ്ചയെ ബാധിക്കും, കണ്ണിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇരുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വായിക്കാൻ ശ്രമിക്കുക. ഇരുന്ന് വായിക്കുമ്പോൾ തന്നെ ആ റൂമിൽ കൃത്യമായിട്ടുള്ള വെളിച്ചമുണ്ടെങ്കിൽ നല്ലതാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിൽ നേരെ അടിക്കാത്ത രീതിയിൽ മുകളിൽ നിന്നുള്ള ലൈറ്റ് ആണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. അതുപോലെ രാത്രി ടി വി കാണുമ്പോൾ ചുറ്റിലും ലൈറ്റ് ഇല്ലാതെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ടി വി കാണുന്നത് കണ്ണുകൾക്ക് അൺനെസസറി സ്ട്രെയിൻ ഉണ്ടാക്കും. അപ്പോൾ ആ ടി വി കാണുന്ന റൂമിൽ ലൈറ്റ് ഉണ്ടാകുന്നത് പ്രധാനമാണ്. അതുപോലെ ഡിജിറ്റൽ ഡിവൈസുകൾ, മൊബൈൽ ഫോണുകളോ ലാപ്ടോപ്പുകളോ ഉപയോഗിക്കുന്നത് അൺനെസസറി ആയിട്ട് ഉപയോഗിക്കുന്നത് കണ്ണുകൾക്ക് അൺനെസസറി സ്ട്രെയിൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ സമയം സ്ക്രീനിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിന് നമ്മൾ അനാവശ്യ സ്ട്രെസ്സാണ് കൊടുക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഓടുന്നത് നമ്മൾ എത്ര മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓടാൻ കഴിയും, പക്ഷേ അതേസമയം കണ്ണുകൾ വർക്ക് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ണിനെ വർക്ക് ചെയ്യാൻ നമ്മൾ വിടാറുണ്ട്. പകല് മുഴുവൻ വർക്ക് ചെയ്തതിന് ശേഷം രാത്രി വീട്ടിലിരിക്കുന്ന ആൾ വീട്ടിൽ പോയി കിടക്കാൻ സമയത്ത് മൊബൈൽ എടുത്ത് നോക്കുന്ന ആൾക്കാര് യഥാർത്ഥത്തിൽ അവരെ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കും, പക്ഷെ കണ്ണിന് റെസ്റ്റ് കൊടുക്കുന്നില്ല. അപ്പൊ കണ്ണിന് ആ സമയത്ത് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അത് മാത്രമല്ല ഉറക്കത്തിന് ബാധിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. രാത്രി ലൈറ്റ്, മൊബൈൽ സ്ക്രീനിലെ ലൈറ്റ് രാത്രി ഉപയോഗിക്കുമ്പോഴേ ആ ഒരു ബ്ലൂ ലൈറ്റ് കുറയുന്ന രീതിയിലുള്ള സ്ക്രീൻ ചേഞ്ചസ് വരുത്തിയിട്ട് ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. കഴിയുമെങ്കിൽ രാത്രി 10 മണിക്ക് ശേഷം മൊബൈൽ യൂട്ടിലൈസേഷൻ കുട്ടികൾ കുറയ്ക്കുക. അതുമാത്രമല്ല മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികൾക്ക് എന്തെങ്കിലും വഴക്കുണ്ടാക്കുകയോ എന്തെങ്കിലും കരയുകയോ ഒക്കെ ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ എടുത്തു കൊടുത്ത് അതിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ ശ്രമിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് കുട്ടികളോട് ചെയ്യുന്ന ഒരു ദോഷകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ കുട്ടികൾ ഒന്ന് കൊച്ചുകുട്ടികൾ മൊബൈൽ സ്ക്രീനിൽ മാറി മാറി വരുന്ന സീനുകൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്ന അവരുടെ അറ്റൻഷൻ സ്പാൻ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവരുടെ സ്വഭാവ രൂപീകരണത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്താനൊക്കെയുള്ള സാധ്യതയുണ്ട്. മൊബൈൽ ഫോൺ കൊടുത്ത് കുട്ടികളുടെ കരച്ചിൽ മാറ്റുക എന്നുള്ളതൊരു നല്ല കാര്യമല്ല. അവർ കരഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് അവരെ കരയാൻ വിടുന്നതാണ് കൂടുതൽ നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: സാർ, അതുപോലെ തന്നെ നമ്മുടെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നമ്മളെ കണ്ണിനെ ബാധിക്കാൻ സാധ്യതയുള്ളത്? ഒപ്പം തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് കമ്പ്യൂട്ടറിൽ കൂടുതൽ നേരം വർക്ക് ചെയ്യുന്നവർക്കുണ്ടാകുന്ന ഡിജിറ്റൽ ഐ സ്ട്രെയിൻ, ഫാക്ടറികളിലോ വർക്ക്ഷോപ്പുകളിലോ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ ഉണ്ടാകുന്ന കണ്ണിനുണ്ടാകുന്ന ഇഞ്ചുറികളും സ്ട്രെയിനുകളും, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ ഒഴിവാക്കാൻ, നമ്മളെ കണ്ണുകളെ സ്നേഹിക്കണം എന്ന് നമ്മൾ ഓർമ്മിക്കുന്നതിലൂടെ നമുക്ക് ശരിയാക്കാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ സാധാരണ പറയുന്ന 20-20-20 റൂൾ, അതായത്

0: നമ്മൾ 20 മിനിറ്റ് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 20 സെക്കൻഡ് നേരത്തേക്കെങ്കിലും 20 അടി ദൂരെയുള്ള വസ്തുവിലേക്ക് നോക്കിയിരുന്നതിന് ശേഷം വീണ്ടും ജോലി തുടരുക. അപ്പോൾ കണ്ണിനിടയിൽ ഒരു റെസ്റ്റ് കിട്ടും. അതുപോലെ ഇരിക്കുന്ന പൊസിഷൻ, അവിടെ ഉണ്ടാകുന്ന കൃത്യമായിട്ടുള്ള ലൈറ്റ് ഒക്കെ, എർഗണോമിക് ആയിട്ടുള്ള പൊസിഷനിങ് ഒക്കെ പ്രധാനമാണ്. ഇതുപോലെ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ വെൽഡിംഗ് ചെയ്യുന്ന ആള് കൃത്യമായി അതിനൊരു പരിചരണം ഉണ്ടാകുന്ന രീതിയിലുള്ള കണ്ണടയോ അല്ലെങ്കിൽ മുഖാവരണമോ ധരിച്ചിരിക്കണം. വെൽഡിംഗ് ചെയ്യുന്ന ആളിന്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിരിക്കണം. കാരണം തെറിച്ചു വരുന്ന പാർട്ടിക്കിൾസ് ചിലപ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുടെ കണ്ണിലായിരിക്കും കൊള്ളാൻ സാധ്യതയുള്ളത്. അപ്പോൾ അവർ കൂടെ അത് ശ്രദ്ധിച്ച് നിൽക്കേണ്ടത് പ്രധാനമാണ്. അപ്പോൾ നമ്മളെ കണ്ണിനെ നമ്മൾ സ്നേഹിക്കുന്നതിലൂടെയാണ് കണ്ണിന് ദോഷം വരാൻ സാധ്യതയുണ്ട്, റിസ്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയൽ വർക്കുകൾ ചെയ്യുന്ന ഫാക്ടറീസിലോ മറ്റ് വർക്ക്ഷോപ്പുകളിലോ മറ്റ് സ്ഥലങ്ങളിലോ ആ കണ്ണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഗൂഗിൾസ്, അതായത് കണ്ണടകൾ, നമ്മൾ സാധാരണ ധരിക്കുന്ന കണ്ണടകളല്ല, ഇത്തരത്തിൽ പ്രൊട്ടക്റ്റീവായിട്ട് കണ്ണിനോട് ചേർന്നിരിക്കുന്ന പ്ലാസ്റ്റിക് ടൈപ്പ്, പോളികാർബണേറ്റ് ടൈപ്പിലുള്ള പ്രൊട്ടക്റ്റീവ് ഗൂഗിൾസ് ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. അതുപോലെ സാധാരണ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് ഷട്ടിൽ കോക്ക് കളിക്കുന്ന ആൾക്കാർക്ക് വരുന്ന ഇഞ്ചുറി. അപ്പോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ണുകൾക്ക് ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കുകയാണ് ഒന്ന് പ്രധാനം. കാരണം ഷട്ടിലിൽ കളിക്കുമ്പോൾ ഒരുപക്ഷെ കോക്ക് കൊള്ളാം, അല്ലെങ്കിൽ ബാറ്റ് അടിക്കുമ്പോൾ കൊള്ളാം, ഇങ്ങനെയുള്ള റിസ്കുകളുണ്ട്. അപ്പോൾ അതിലൊന്ന് ഈ പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ്, അതായത് കണ്ണട പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് പോളികാർബണേറ്റ് ടൈപ്പിലുള്ള കണ്ണട ഉപയോഗിക്കുക. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കണ്ണട, പവർ ഗ്ലാസ്, ഒരു ചില്ല് ഗ്ലാസുകൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകണമെന്നില്ല. കാരണം ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊട്ടാത്ത തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ് യൂസ് ചെയ്യുന്നത് പ്രധാനമാണ്. അതുപോലെ കളിക്കുന്ന ആളിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഇത്തരം ഇഞ്ചുറീസ് വരാൻ സാധ്യതയുണ്ട് എന്ന് ഓർമ്മിച്ച് നമ്മൾ മാറി നിൽക്കുകയോ സുരക്ഷിത ബോധത്തോടുകൂടി നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യത കുറയും. അതുപോലെ മേസൺ വർക്ക് ചെയ്യുമ്പോൾ, കെട്ടിട പണി ചെയ്യുമ്പോൾ നമുക്ക് സിമെൻറ്റ് പോലെയുള്ള പദാർത്ഥങ്ങൾ കണ്ണിൽ വീഴുന്നത് വലിയ രീതിയിൽ ഇഞ്ചുറി ഉണ്ടാക്കും. അതിനെ നമ്മൾ കെമിക്കൽ ഇഞ്ചുറീസ് എന്ന് പറയും. ആസിഡിക് അല്ലെങ്കിൽ ആൽക്കലൈൻ ആയിട്ടുള്ള പലതരത്തിലുള്ള ലിക്വിഡുകൾ, ക്ലീനിങ് സൊല്യൂഷൻസ് പോലെയുള്ള സാധനങ്ങൾ സാധാരണ കാണുന്ന, അതുപോലെ പല വസ്തുക്കളും കണ്ണിൽ വീഴുന്നു കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനെ നേരത്തെ പറഞ്ഞതുപോലെ കെമിക്കൽ ഇഞ്ചുറീസ് എന്ന് പറയും. ഇത്തരം ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും കുമ്മായമോ സിമെൻറ്റോ പോലെയുള്ള വസ്തുക്കൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് അത് നന്നായി കഴുകുക എന്നുള്ളതാണ്. അതിനു മുകളിൽ വേറൊരു ചികിത്സ ഇല്ല. യഥാർത്ഥത്തിൽ ഏറ്റവും നന്നായിട്ട് എത്ര പെട്ടെന്ന്, മാക്സിമം എത്ര കൂടുതൽ നേരം കഴുകാൻ കഴിയുന്നുവോ അത്രയും കൂടുതൽ അതിൻ്റെ ഡാമേജ് അളവ് കുറയ്ക്കാൻ കഴിയും. കാരണം സിമെൻ്റ് പൊടിയെല്ലാം കണ്ണിനകത്ത് പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പൊടികളെല്ലാം കണ്ണിനകത്ത് കോശങ്ങളോട് നന്നായി ചേർന്ന് പിടിച്ചിരിക്കും. പലതവണ കഴുകിക്കഴിഞ്ഞാൽ മാത്രമേ അത് ക്ലിയറായി ഒഴിവാക്കി കളയാൻ കഴിയുള്ളൂ. നേത്ര ചികിത്സ പരിശോധനയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അത് കഴുകിക്കളയുന്നതിലൂടെ വലിയൊരു ഡാമേജ് സാധ്യത നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പിന്നെ ഏറ്റവും പ്രധാനം, ഇത്തരത്തിലുള്ള ലിക്വിഡുകൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള പൊടികൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, എന്തായാലും കഴുകിക്കഴിഞ്ഞതിന് ശേഷം നേത്രരോഗ വിദഗ്ധനെ കണ്ടിരിക്കേണ്ടത് പ്രധാനമാണ്.
1: സർ, അവസാനമായി എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്?
0: സാധാരണ കണ്ണുകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ, കാട്രാക്ട്, ഗ്ലോക്കോമ, ഡയബറ്റീസ് കൊണ്ടുവരുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ, സ്ക്വിൻഡ്, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പവർ ചേഞ്ച്, ഇത്രയൊക്കെയാണ് സാധാരണ വരുന്നത്. ഇത് പലതും നമ്മൾ കൃത്യസമയത്തുള്ള ചെക്കപ്പിലൂടെ കണ്ടെത്താനും ഒഴിവാക്കാനും കഴിയും. പ്രത്യേകിച്ച് ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖത്തിനെ നമ്മൾ കാഴ്ച നിശബ്ദമായി കവർന്ന് കളയുന്ന കള്ളൻ എന്നാണ് പറയുന്നത്. കാരണം ഗ്ലോക്കോമ നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയില്ല. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം അത് കാഴ്ചയെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ അവരുടെ കണ്ണിലെ പ്രഷർ ചെക്ക് ചെയ്യുകയും വർഷത്തിലൊരിക്കലെങ്കിലും ചെക്ക് ചെയ്തിരിക്കുന്നത് പ്രധാനമാണ്. അതുപോലെ ഡയബറ്റീസ് ഉള്ള

0: ആൾക്കാരും അവർക്ക് ഡയബറ്റീസ് കാരണം കണ്ണിന്റെ റെറ്റിനയിൽ ഡാമേജ് വരാനും കാഴ്ച നഷ്ടം ഉണ്ടാകാനുമുള്ള റിസ്ക് ഉണ്ടെന്നുള്ളത് ഓർമ്മിച്ചിരിക്കണം. വർഷത്തിലൊരിക്കലെങ്കിലും അവർ കണ്ണ് ചെക്ക് ചെയ്തിരിക്കണം, റെറ്റിന നോക്കുകയും അതിലെന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള അവസ്ഥയുണ്ടെങ്കിൽ അത് എടുക്കുകയും വേണം. പലപ്പോഴും പലരും ലേസർ പോലെയുള്ള ചികിത്സ വേണമെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ഇതെന്തോ ദോഷകരമായിട്ടുള്ള ഭയപ്പെടുന്ന രീതിയിൽ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമല്ല. ലേസർ എന്ന് പറയുന്നത് പ്രകാശരശ്മി പോലെ തന്നെയാണ്. അത് ഉപയോഗിച്ച് കാഴ്ച സംരക്ഷിക്കാനാണ് കഴിയുന്നത്. അപ്പം അതുകൊണ്ട് അതിനെ ഭയന്ന് പോകാതെ കൃത്യമായ ചികിത്സ ഡയബറ്റീസ് വന്ന് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉള്ള ആൾക്കാരെ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം കാറ്ററാക്ട് സർജറിയും പണ്ടത്തേനേക്കാളും സുരക്ഷിതമായി ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന മെഡിക്കൽ ചേഞ്ചസ് ഉണ്ട്, അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന കണ്ണിന്റെ റെറ്റിനെ ബാധിക്കുന്ന മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന അസുഖം കാഴ്ചയുടെ സെൻട്രൽ ഏരിയയെ ബാധിക്കാറുണ്ട്. ആ അസുഖത്തിന് ഇഞ്ചക്ഷനുകൾ പലതവണ എടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇഞ്ചക്ഷൻ എന്ന് ഭയന്ന് ആ ചികിത്സ ഒഴിവാക്കാതെ അത് വേണ്ടി വന്നാൽ ആ ചികിത്സ എടുക്കുന്നതാണ് കാഴ്ച കൂടുതൽ കാലം നിലനിർത്തിക്കാൻ പ്രധാനമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 10 മണി കഴിഞ്ഞ് 15:12. ഇപ്പോൾ ഇന്നലെയും തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോൺ ഇൻ പരിപാടി. ഇതിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 04-83-295-0000, മറ്റൊരു നമ്പർ 04-83-295-800, മറ്റൊരു നമ്പർ കൂടിയുണ്ട് 94-95-05-06-00. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 ചലച്ചിത്രഗാനങ്ങൾ. 11:30 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 12:10 12:25 ചാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം. വാട്സാപ്പിലൂടെ ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 നാടകഗാനങ്ങൾ. 3:30 മൈലാഞ്ചി മഞ്ച് പുനഃപ്രക്ഷേപണം. അവതരിപ്പിക്കുന്നത് ഗായിക അൻഷിത ജാസ്മിൻ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00 പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇപ്പോൾ കേട്ടത് ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.
3: ബ്രാൻഡഡ് റെഫ്രിജറേറ്ററുകൾക്ക് ഇനി വലിയ ഓഫറുകളുമായി മൈ ജി ലാഭമഴ.
4: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2,000 രൂപ ക്യാഷ് ബാക്ക്.
3: ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 18,000 രൂപയിൽ താഴെ.
4: സെലക്ടഡ് ബ്രാൻഡ് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററിനൊപ്പം 43-ഇഞ്ച് സ്മാർട്ട് ടിവിയും.
3: മൈ ജി ലാഭമഴ,
4: TNC അപ്ലൈ.
5: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ iPhone 17 24 മാസ EMI സ്വന്തമാക്കാം.
4: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 10 മണി കഴിഞ്ഞ് 17:58.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: ഷക്കീര, we are ready.
3: We are ready.
4: We are ready.
5: We are ready.
6: We are ready.

0: സ്റ്റേഡിയം നിശബ്ദമാകുന്ന നിമിഷം ഒരു മിന്നൽ പോലെ അവൻ പാഞ്ഞെത്തും. വേഗമെന്ന വാക്കിന് തന്നെ പുതിയ അർത്ഥം നൽകിയ മനുഷ്യൻ, ഡിഫൻഡർമാരുടെ പേടി സ്വപ്നം. ഒരു സ്പ്രിന്റ് മാത്രം മതി ഡിഫൻസ് തകർന്നടിയാൻ. മത്സരങ്ങളെ വിധിയെഴുതുന്നവൻ, സ്പീഡിനെ തീയാക്കിയവൻ, ഫുട്ബോളിന്റെ നിർഭയ രാജാവ്.
1: ഈശ്വരാ, ഒരു ദൃക്സാക്ഷി വിവരണം കേട്ട അതേ ഫീല്.
0: ഇങ്ങനെ പല പല സ്റ്റാറ്റസുകളാണ് ഇപ്പോ എല്ലാ ആളുകളുടെയും ഫോണിൽ നിറഞ്ഞിരിക്കുന്നത്.
1: വേറെ വിശേഷണങ്ങളുടെ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് അല്ലേ.
0: അപ്പൊ ഈ ഫുട്ബോൾ ബീറ്റ്സിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ശൈലേഷ് മറിയൂർ,
1: സിന്ധു നെച്ചിക്കാടൻ,
0: കൂടെ സഹായവുമായി നമ്മുടെ കൂടെയുള്ളത്
1: പ്രമീള ചോലക്കൽ, സാങ്കേതിക സഹായം വേലായുധൻ അരീക്കോട്, റോബിൻ വർഗീസ്.
0: വിളിക്കേണ്ട നമ്പർ 0483 2950 300, മറ്റൊരു നമ്പർ
1: 2950 800, അതേ STD കോഡിൽ.
0: നിങ്ങളുടെ സന്ദേശങ്ങൾ 9495050600 എന്ന നമ്പറിലേക്ക്
1: വാട്സ്ആപ്പ് ചെയ്യാം.
0: നിങ്ങളുടെ ഫുട്ബോൾ വിശേഷങ്ങൾ
1: പങ്കുവെക്കാം.
0: വേഗം തന്നെ അയച്ചോളൂ 9495050600.
1: അപ്പോൾ തുടങ്ങാം.
2: We are ready.

0: അപ്പോൾ ശൈലേഷ്, നമ്മൾ ഒരു കളിയുടെ ലോകത്താണ്, ഒരു പന്തിനെ ചുറ്റും എല്ലാവരും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
1: തീർച്ചയായിട്ടും.
0: അപ്പം എനിക്ക് തോന്നുക, ഭൂമിക്ക് ചുറ്റും പന്താണോ കറങ്ങുന്നത്, പന്തിന് ചുറ്റും പന്തോ ഭൂമിയാണോ, അതോ സൗരയൂഥം തന്നെ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വന്ന പോലെ ഉണ്ട് അല്ലേ?
1: ഓരോ ആരാധകരോട് ചോദിച്ചു കഴിഞ്ഞാലും പല അഭിപ്രായങ്ങളായിരിക്കും പറയാനുണ്ടാവുക.
0: അതെ അതെ, അത് പന്തിന് ചുറ്റും കറങ്ങുന്ന ഭൂമി, ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന, അതിന് ചുറ്റും കറങ്ങുന്ന ധാരാളം നക്ഷത്രങ്ങൾ, താരങ്ങൾ, കോടാനുകോടി ജനലക്ഷങ്ങൾ, എന്തൊരു രസമുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പൊ നമ്മുടെ ചുറ്റും നടക്കുന്നത്.
1: സിന്ധു വേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ, കഴിഞ്ഞ വർഷം വരെ, അതായത് കഴിഞ്ഞ വർഷമല്ല 4 വർഷം കൂടുമ്പോഴാണല്ലോ ഈ ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത്.
0: അപ്പൊ
1: കഴിഞ്ഞ പ്രാവശ്യത്തെ വരെ ഉള്ളത് 32 ടീമുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാല് ഈ പ്രാവശ്യത്തെ ലോകകപ്പില് ഒരു മാറ്റം വന്നിട്ടുണ്ട്, 48 ടീമുകളാണ് മത്സരിക്കുന്നത്.
0: ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം.
1: മാത്രമല്ല, ഒരു രാജ്യത്ത് കഴിഞ്ഞ പ്രാവശ്യം ഖത്തറിലായിരുന്നല്ലോ, എന്നാൽ ഇപ്രാവശ്യം 3 രാജ്യങ്ങളിലാണ്. ഏതൊക്കെയാണ് 3 രാജ്യങ്ങൾ എന്നറിയോ?
0: പറഞ്ഞോളൂ.
1: അമേരിക്ക, കാനഡ ആൻഡ് മെക്സിക്കോ.
0: അങ്ങനെ ഭൂഖണ്ഡങ്ങളെ തന്നെ, അതിർവരമ്പുകളില്ലാത്ത അല്ലേ,
1: തീർച്ചയായിട്ടും
0: ദേശഭേദം ഇല്ലാത്ത ഒരു കളി കൂടെയാണ് ഇപ്രാവശ്യം നമുക്ക് ചുറ്റും നടക്കുന്നത്. 48 രാജ്യങ്ങളും അതിന് ചേർന്ന ടീമുകൾ, 104 മത്സരങ്ങൾ ഇങ്ങനെ.
1: അതാ നമ്മുടെ കൂടെ ഒരു ശ്രോതാവുണ്ട്, ഫുട്ബോൾ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട്. ആരാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഹലോ, ഹലോ, ഹലോ, ഹലോ, ഇവിടെ പറയുന്ന അവിടെ കേൾക്കുന്നുണ്ടോ? അത് സെൽഫ് കോൾ ആയി തോന്നുന്നു, മിണ്ടുന്നില്ല. ഓക്കെ, ശരി, കുഴപ്പമില്ല, വിളിക്കുന്ന നമ്പർ ഒന്ന് പറയുന്നു.
0: നമ്പർ പറയാം,
1: 04-8-3-29-50-300. മറ്റൊരു നമ്പർ
0: 29-50-800.
1: നിങ്ങളുടെ ഫുട്ബോൾ വിശേഷങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാം, 94-95-05-6-00 എന്ന നമ്പറിലേക്ക്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം,
0: ഇന്നലത്തെ ഒരു കളി കഴിഞ്ഞു,
1: ഒരു കളി
0: കഴിഞ്ഞു,
1: പന്തുരുണ്ടു. ആദ്യത്തെ കളി ആതിഥേയരായിട്ടുള്ള മെക്സിക്കോ
0: ദക്ഷിണാഫ്രിക്കയെ
1: 2-0 തോൽപ്പിച്ചിട്ടുള്ളത്.
0: ആദ്യത്തെ കളിയിൽ തന്നെ അവര് മധുരം വിളമ്പി.
1: അതാ ഒരാള് നമ്മുടെ കൂടെ കൂടുന്നുണ്ട്. ഹലോ,
2: ഹലോ, ആ ഹലോ,
1: ഹലോ, നമസ്കാരം. ആരാണ്?
2: ഞാനൊരു ഫുട്ബോൾ പ്രേമിയാണ്.
1: ആ, അങ്ങനെയുള്ള ഒരാളെ തന്നെയാണ് ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫുട്ബോൾ പ്രേമിയുടെ പേരൊന്ന് പറയാവോ?
0: എനർജിയോട് കൂടി പറയൂ.
2: എന്റെ പേര് തലാപ്പിൽ അബ്ദുറഹിമാൻ.
1: അബ്ദുറഹിമാനിക്ക എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഏത് ടീമിന്റെ ആരാധകനാ?
2: പഴയകാലത്ത് ബ്രസീലിന്റെ ആരാധകൻ, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക.
1: ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മഞ്ഞപ്പടക്കെ ഇപ്പം
0: കാലു മാറില്ല.
2: ഇല്ല, പഴയകാലത്തെ തുടങ്ങിയാൽ.
1: ആയിക്കോട്ടെ, നമ്മള് നെയ്മർ ഈ കളിയോടുകൂടി പുറത്തു പോവൂല്ലേ, വിരമിച്ചു പോവാണ്. ആ, മെസ്സിയും റൊണാൾഡോയും നെയ്മറും ഒച്ചോവയും അങ്ങനെ ഹെൻറി കെയ്നും കുറെ ആളുകള് ഈ ലോകകപ്പോട് കൂടി വിരമിച്ചു പോവുകയാണ്. ആ, എത്ര ഗോളിനായിരിക്കും ജയിക്കുക എന്ന് ഇപ്പൊ തന്നെ ഒന്ന് പ്രവചിച്ചാലോ? നമ്മളുടെ ടീം ജയിക്കണം എന്നാണല്ലോ നമുക്ക് ഉണ്ടാവുക.
2: തീർച്ചയായിട്ടും.
1: അപ്പൊ ബ്രസീൽ ആണ് ഒന്ന് ഫൈനലിൽ നിന്ന് ഇക്ക ഉറപ്പിച്ചു. എത്ര ഗോളിനാ ജയിക്കുന്നത്?
2: 3-1.
1: അപ്പൊ ലാസ്റ്റിലേക്ക് ട്രൈ ബ്രേക്കറിലേക്ക് ഒന്നും പോവില്ല. ആ, അതെ, അതാ ഞാൻ ചോദിച്ചത്, ഉറപ്പിച്ചു വെച്ചു 3-1 എന്നുള്ളത്.
0: ഒരു തരം, രണ്ട് തരം, മൂന്ന് തരം. കളി കണ്ടോ ഇന്നലേ?
2: കളി എനിക്ക് കണ്ടിന് കാഴ്ചയില്ല, ഞാനൊരു എക്സ്പയർ ആയിക്കണം. പറ്റും,
1: എക്സ്പയർ ആയി. നമ്മുടെ കളിക്കളത്തില് എക്സ്പയറി ഡേറ്റ് ഇല്ല. ആയിക്കോട്ടെ, 82 ആളാണെന്ന് വിചാരിച്ചിട്ട് അത് മാത്രം പ്രായമായോ?
2: എനിക്ക് മറ്റേ ഹെഡ്ലൈറ്റ് ഇല്ല, അതുകൊണ്ടാണ് കണ്ടില്ല.
1: ആ, അതാണ് പ്രശ്നം.
2: അതാ പ്രശ്നം.
1: ഓക്കെ ഓക്കെ ഓക്കെ, ഏതായാലും വിളിച്ചാൽ വളരെ സന്തോഷം കേട്ടോ.
2: ഞാൻ കുട്ടിയായിരുന്നു മുതലേ ഒരു ഫുട്ബോൾ പ്രേമിയാണ്. ഞങ്ങള് കുട്ടികളിൽ നിന്ന് കളിച്ചിരുന്നു പണ്ടെ. പഴയ കാലത്ത് പറഞ്ഞാല് പഴയ കാലത്ത് മഞ്ചേരിന്റെ ഒരു വലിയ ടീം ഉണ്ട്, സെവൻസ്. അവരെവിടെ പോയാലും അതിന്റെ വയ്യാലും ഞങ്ങൾ പോകും. അത്രയും
0: വലിയ ഗ്രൗണ്ട്.

0: ഉണ്ടായിരുന്നോ കളിക്കാൻ?
1: ഏ
0: വലിയ ഗ്രൗണ്ട് മൈതാനമൊക്കെ ഉണ്ടായിരുന്നോ അന്ന് കളിക്കാൻ? ആ
1: അന്ന് ആ മൈതാനം മഞ്ചേരി പിന്നെ കാര്യമായിട്ടൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു പാളയ പറമ്പിൽ, അതിപ്പോഴും ഉണ്ട്.
2: ഇക്കാ
1: ആ
2: ഒരുപക്ഷെ അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലും ഉള്ളതിനേക്കാൾ കൂടുതൽ ആരാധന പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ കട്ടൗട്ടുകള് ഫ്ലെക്സുകള് ബോർഡുകള് ബാനറുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്.
1: അത് ഞാൻ പുറത്തു പോവല്ലേ, എനിക്ക് വയ്യതി.
2: ആ ആ ആ ഏതായാലും ഈ അവസ്ഥയിലും ഫുട്ബോള്
1: മെയിൻ ഹോബി ഫുൾ ടൈം റേഡിയോ.
2: ആ അപ്പൊ റേഡിയോയിലൂടെ ഈ അനുഭവങ്ങൾ പങ്കുവച്ചതിൽ വളരെ സന്തോഷം കേട്ടോ.
1: ഓക്കെ
2: ഓക്കെ എന്നാ
1: ഓക്കെ
2: നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളെ 1973 നമ്മളെ കേരളം സന്തോഷ് ട്രോഫി നേടിയപ്പോഴേ അതില് നമ്മളുടെ നാട്ടുകാരൻ എന്ന് തന്നെ നമുക്ക് വേണേ പറയാം, ഒരു ഗോൾ വലയം കാത്ത ഗോളി ഉണ്ടായിരുന്നു, രവീന്ദ്രൻ നായർ എന്ന് പറയുന്ന ഗോളി രവി. അങ്ങേര് ഇപ്പോൾ ഉള്ളത് അമേരിക്കയിലാണ്, അമേരിക്ക ഡെലാസിലുണ്ട്. അപ്പൊ അങ്ങേരുമായിട്ട് ആ അനുഭവം, അങ്ങേരുടെ ഈ ഫുട്ബോൾ മാമാങ്കത്തിന്റെ അനുഭവം പങ്കുവെക്കുന്ന നമുക്ക് കേട്ടാലോ?
0: എന്നാലും കേൾക്കാം.
2: ഇതാ വരുന്നു, വിളിച്ചേ സന്തോഷം കേട്ടോ.
3: ഞാൻ 4 കളികൾ കാണുന്നത് AT&T സ്റ്റേഡിയം അർലിംഗ്ടൺ, അതായത് ഡാലസ് സിറ്റിയുടെ സമീപത്തുള്ള ഒരു സ്ഥലമാണ് അർലിംഗ്ടൺ. ഈ സ്റ്റേഡിയത്തെ പറ്റി പറയുകയാണെങ്കിൽ AT&T എന്ന് പറയുന്നത് അമേരിക്കൻ ടെലിഫോൺ ആൻഡ് ടെലിഗ്രാഫ് കമ്പനി എന്നാണ്. ഈ സൈൻബോർഡ് ഫിഫ മറച്ചിരിക്കുകയാണ്. ഇവിടെ മിക്കവാറും എല്ലാ സ്റ്റേഡിയങ്ങളും യൂണിവേഴ്സിറ്റികളുടെയോ ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനികളുടെയോ നിയന്ത്രണത്തിലാണ്. ഈ അമേരിക്കൻ ടെലിഗ്രാഫ് കമ്പനി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മൾട്ടിനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയാണ്. ലോകത്തവർക്ക് 3 സ്ഥാനമാണ്. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ കപ്പാസിറ്റി 94,000. പക്ഷെ അത് 100,000 ഉയർത്താനും സാധിക്കും. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 3,00,000 സ്ക്വയർ ഫീറ്റ് ആണ്. ഇതിൻ്റെ മേൽക്കൂര 12 മിനിറ്റ് കൊണ്ട് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കും. ഈ മേൽക്കൂര ഏരിയ എന്ന് പറയുന്നത് 66,800 സ്ക്വയർ ഫീറ്റ് ആണ്. ഇതിൽ സ്ഥാപിച്ചിരിക്കുന്ന വീഡിയോ ബോർഡ് 160 അടി നീളവും 72 അടി വീതിയുമുള്ളതാണ്. കൂടാതെ 53 അടി 30 അടി സൈസിലുള്ള ചെറിയ 2 സ്ക്രീനും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കളി വീക്ഷിക്കുന്ന സമയത്ത് തന്നെ റീപ്ലേ വല്ലതും വരികയാണെങ്കിൽ നമുക്ക് അതിലൂടെ കാണാനും സാധിക്കും. ഈ വേൾഡ് കപ്പിൽ 9 കളികളാണ് ഇവിടെ നടക്കുന്നത്. പ്രിലിമിനറി മാച്ചുകൾ 5 റൗണ്ട് 32 2 മാച്ച് നടക്കുന്നുണ്ട്. റൗണ്ട് 16 ഒരു മാച്ച് നടക്കുന്നുണ്ട്. ഒരു സെമി ഫൈനലും ഈ സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ട്. ഈ സ്റ്റേഡിയത്തിലെ ആദ്യ മത്സരം നെതർലാൻഡും ജപ്പാനും തമ്മിൽ ജൂൺ 14 നടക്കും. ഞാൻ 4 കളികൾക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു കളി ഹൂസ്റ്റണിൽ കാണാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ടിക്കറ്റും ആയിട്ടുണ്ട്. ഈ ഞായറാഴ്ചയാണ് ഞാൻ ആ കളി കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടുന്ന് ഒരു 3-4 മണിക്കൂറോളം ഡ്രൈവുണ്ട് ഹൂസ്റ്റൺ. കളി കാണാനുള്ള പ്രതീക്ഷയിലാണ്.

0: സമയം 10 മണി കഴിഞ്ഞ് 35 മിനിറ്റും 30 സെക്കൻഡുമായിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഫുട്ബോൾ ബീറ്റ്സ് ആണ്. പ്രിയപ്പെട്ടവരെ, ഇതിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0408 3 29 50 300, മറ്റൊരു നമ്പർ 2950 800, വാട്സാപ്പ് നമ്പർ 9494 95 050 600. ഇപ്പോ ശൈലേഷ്,
1: ഇന്നലത്തെ കളി ഫസ്റ്റ് കളി തന്നെ, അല്ലെ? മെക്സിക്കൻ തിരമാല അടിച്ചു കയറിയപ്പോ സ്വന്തം നാട്ടില് അവിടെ കാണികളുടെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് കൂടി ഉണ്ടാവുമല്ലോ. 2-0 ജയിച്ചത്. അത് മാസായി എന്നുള്ളത് മാത്രമല്ല, ഇത് ഒരു 8-ൻ്റെ പണിയാണ്. കാരണം 8 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ ഉടനെയാണ് ആദ്യ ഗോൾ വീഴുന്നത്. അതോടുകൂടി മെക്സിക്കൻ തിരമാല ആഞ്ഞടിക്കൽ തുടങ്ങി. പിന്നെ മാത്രമല്ല, പിന്നെ 16-ാം നമ്പർ ജേഴ്സിക്കാരൻ 2026 ലോകകപ്പിലെ ആദ്യത്തെ ഗോൾ നേടുകയും ചെയ്തു.
0: മാത്രല്ല, ഒരു വിശേഷം കൂടെ ഉണ്ട് ഈ കളിക്ക്. ഉദ്ഘാടന ദിവസം തന്നെ ചുവപ്പ് കാർഡുകൾ കണ്ട ഒരു കളിയും
1: കൂടെയാണ്. അപ്പോ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. മഞ്ഞ വന്ന് പിന്നെയും മഞ്ഞ വന്നേ ചുവപ്പാവൂ എന്നൊന്നും ഇല്ല.
0: അതെ അതെ, 3 ചുവപ്പ് കാർഡ് എടുത്തു. ദക്ഷിണാഫ്രിക്കൻ താരങ്ങളായ സിത്തോള്, ടെംബ, സ്വാനെ ഇവരാണ് മെക്സിക്കോയുടെ, പിന്നെ സെസാർ മോണ്ടസ്, ഇത്രയും ആളുകൾക്കാണ് ഈ ചുവപ്പ് കാർഡ് കണ്ടിട്ട് തുടക്കത്തിൽ തന്നെ പുറത്തേക്ക് ചാടേണ്ടി വന്നത്.
1: ഏതായാലും കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ വിളിക്കേണ്ട നമ്പർ 04-83-29-50-300, മറ്റൊരു നമ്പർ 04-83-29-50-800, വാട്സ്ആപ്പ് നമ്പർ
0: 94-95-50-600. അപ്പൊ നമുക്ക് വാട്സപ്പിലേക്കൊന്ന് പോകാം.
1: ഓക്കേ.

0: അതെ
1: ഹലോ,
0: അതെ
1: ഹലോ,
0: ഹലോ ഹലോ,
1: ആരാണ്?
0: ഇത് ഒരു പിന്നെ പ്രായമായിട്ടുള്ള ഒരാളാ സരോജിനി.
1: പ്രായമായിക്കോട്ടെ, ഫുട്ബോളിന് എന്ത് പ്രായമാണ്?
2: കളിവീര്യം പഴയ വീര്യത്തിന് എന്താ കൂടെ പറയാ, പഴയ കളിക്ക് വീര്യം കൂടും,
1: ആ
0: പഴയ
1: പഴകും തോറും വീര്യം കൂടും.
0: റേഡിയോ ആയിട്ടാണ് ആദ്യം കേക്കല് തുടങ്ങിയത്.
1: ആ
0: ഞാനും എന്റെ ഏട്ടനും
1: എവിടെയാ സ്ഥലം? എവിടെയാ?
0: പള്ളിപ്പുറം,
1: പള്ളി
0: പട്ടാമ്പി പള്ളിപ്പുറം.
1: എവിടെയാ?
0: പട്ടാമ്പി പള്ളിപ്പുറം,
1: പട്ടാമ്പിയിലുള്ള പള്ളിപ്പുറം അല്ലേ?
0: റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത.
1: ആ അതന്നെ, അവിടുന്ന് ഒരു ട്രെയിൻ പോകുന്ന ശബ്ദം ഇങ്ങനെ ഇവിടെ കേൾക്കുന്നില്ല. പിന്നെ
0: കൊറേ പ്രാവശ്യങ്ങളായിട്ടൊക്കെ വിളിക്കലുണ്ട്, പണ്ടല്ലേ ഒന്നിനും കിട്ടുന്നില്ല.
1: എന്ത് ചെയ്യാനാ, ഇപ്പോഴാണ് സമയത്.
2: കളിയിലാണ് കാര്യമായത് അല്ലേ?
0: ആരും വിളിക്കുന്ന കേട്ടാല്ലേ, അപ്പൊ എന്താ വേണ്ടല്ലേ ഒന്ന് വിളിച്ചോക്കട്ടെ.
1: എന്തൊക്കെയോ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ റെഡിയാക്കി കൊണ്ടിരിക്കാം.
0: ആ ഞാനിപ്പോ വീട്ടില് വെറുതെ ഇരിക്കാണ്, ഞാൻ അംഗൻവാടിയിലായിരുന്നു.
2: ചേച്ചി കളി കാണാറുണ്ടോ?
0: കളി ഇന്നും കണ്ടില്ല, എനിക്ക് സുഖമില്ലാതിരിക്കും.
1: അല്ല, ഇഷ്ടപ്പെട്ട ടീം ഏതാ?
0: ടീം പിന്നെ ഇതൊക്കെ എന്താണ്, മഞ്ഞ എന്തെന്നാ?
1: മഞ്ഞ, ഇന്നലെയും മഞ്ഞയില് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ മഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ ടീം ഏതാന്ന് പറ.
0: പിന്നെ ടീമൊക്കെ അങ്ങനെയൊന്നുമില്ല, നല്ല ഇഷ്ടമാണ് ബസ്സിനൊക്കെ, നല്ല ഇഷ്ടം.
1: എനിക്ക് ആരെയാ ഇഷ്ടം എന്ന് പറഞ്ഞേ?
0: മെസ്സിനെ ഇഷ്ടാണ്.
1: മെസ്സിനെ ഇഷ്ടാണെന്നാണോ പറഞ്ഞേ?
0: അതെ.
1: അപ്പൊ മെസ്സി ഒന്നും കൂടി കപ്പടിക്കട്ടെ അല്ലേ? ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം കണ്ടേതല്ല, ഇപ്രാവശ്യം കൂടി ഏതായാലും വിരമിച്ചു പോകുന്ന സമയത്ത് കപ്പുമായിട്ട് തന്നെ പോട്ടെ.
0: റേഡിയോയില് ടിവിയിലൊക്കെ രാവിലെ അതൊക്കെ വെച്ച് കണ്ടു.
2: കളി കേൾക്കാറുണ്ടോ? കളിയുടെ കമന്ററി അങ്ങനെയുള്ളതൊക്കെ കേൾക്കാറുണ്ടോ?
0: കേൾക്കാറുണ്ട്. വേറെ പണിയൊന്നുമില്ല, വീട്ടിലിരിക്കാണ് ഞാനും പിന്നെ കുട്ടികളും അച്ഛനും മാത്രമേ ഉള്ളൂ. കുട്ടികളും മൂന്ന് പെൺകുട്ടികളാ.
1: ആയിക്കോട്ടെ, ഇനി നമുക്ക് ഒരു പാട്ട് കേട്ടാലോ?
0: ആ പാട്ട് കേൾക്കാം.
1: ഇതാ വരുന്നു കേട്ടോ.
0: ആയിക്കോട്ടെ.
1: ഓക്കെ.
0: ശരി.

0: ശൈലേഷ്, ഒരു കളി കഴിഞ്ഞു, രണ്ട് കളി കഴിഞ്ഞു. ഇന്ന് 7:30 ദക്ഷിണ കൊറിയൻ ചെക്ക് റിപ്പബ്ലിക്കും കൂടെ ഉള്ള ഒരു കളി കഴിഞ്ഞു.
1: അവിടെ സ്കോർ 2-1 അല്ലായിരുന്നോ?
0: ആ, രണ്ട് ഗോളുകൾക്ക് ദക്ഷിണ കൊറിയ വിജയിച്ചു.
1: പിന്നെ വേറൊരു കാര്യം കേൾക്കണം,
0: അതായത്
1: വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്നമാണല്ലോ പ്രശ്നം, ഭക്ഷണമാണല്ലോ മുഖ്യം,
0: അതാണല്ലോ, അതില്ലെങ്കിൽ ഓടൂലല്ലോ.
1: അങ്ങനെ പോകുന്ന, അതായത് അവര് കളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കളിക്കാരോടൊപ്പം തന്നെ അവരുടെ കിച്ചണും അവരുടെ കൂടെ ഒരു മൊബൈൽ കിച്ചൺ ആയിട്ട് പോകുന്നുണ്ട്.
0: അത് ഏത് രാഷ്ട്രത്തിന്റെ?
1: അത് ഏതിന്റെയാന്ന് അറിയോ?
0: നോർവേ ആയിരിക്കും.
1: യെസ്, നോർവേ ടീമിന്റെ കൂടെ തന്നെയാണ്. അവർ കഴിഞ്ഞ പ്രാവശ്യം ഇത് പരീക്ഷിച്ചു, വിജയിച്ചു എന്നാണ് പറയുന്നത്. കാരണം അവരുടെ ഫിറ്റ്നസ് നോക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വേറെ രസമുണ്ടേ. ഈ നോർവേ അധികൃതര് താരങ്ങളുടെ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് അവര് ശീലിച്ച ഭക്ഷണം തന്നെ കൊണ്ടുപോവുക. അപ്പോ അത് അവർക്ക് കൂടുതൽ ഗുണം ചെയ്യും എന്നുള്ളത് കൊണ്ടായിരിക്കും.
0: കാരണം മാത്രം അവർ ഡിവോട്ട് ചെയ്തിട്ടാണ്,
1: അവരുടെ ഫിറ്റ്നസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് 300 കിലോ മീന്, 116 കിലോ നോർവേൻ ചീസ്, 6000 ഓറഞ്ച്, അങ്ങനെ അങ്ങനെ അങ്ങനെ.
0: നമ്മൾ മലയാളികൾക്കും കുറച്ച് സന്തോഷിക്കാം, ഇവിടെ ഇരുന്ന് കാണുന്നത് കൂടാതെ. ഏതായാലും ഇന്ത്യൻ ടീമിന് അതിലെത്താൻ പറ്റിയില്ല, എന്നാലും നമ്മുടെ ഒരു മലയാളി ഖത്തറിന് വേണ്ടി ഇതിൽ കളിക്കുന്നുണ്ട് അല്ലേ.
1: ഏതായാലും കളിയില് ടീമിലുണ്ട്, കളിക്കാൻ ഇറങ്ങാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ.
0: തഫ്സിൻ മുഹമ്മദ് ജംഷീദ് ആണ് അദ്ദേഹം. ഈ സ്വിറ്റ്സർലൻഡിനെതിരെയാണ് അവരുടെ കളി. ഇത് ഈ കളി നമ്മൾക്ക് കാണാം 14
1: 14. മാത്രമല്ല, ഇനി അടുത്ത ലോകകപ്പ് ആവുമ്പോഴേക്ക് നമ്മളുടെ രാജ്യത്തിനും
0: താരങ്ങൾ
1: അവിടേക്ക് എത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യേകിച്ച്
0: ചെയ്യാം. പിന്നെ ഒരുപാട് ഇതിഹാസങ്ങൾ തീർത്തൊരു സുവർണ കാലഘട്ടം പതുക്കെ പതുക്കെ വഴി മാറുന്നത് കൂടിയാണ് ഈ ലോകകപ്പ്.
1: അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെസ്സി, റൊണാൾഡോ, നെയ്മർ, ലൂക്കോ മോഡ്രിച്ച്,
0: ഗില്ലർമോ ഒച്ചോവ മെക്സിക്കോയുടെ കാവൽക്കാരൻ,
1: ഹാരി കെയ്ൻ, ഇങ്ങനെ നിരവധി പ്രശസ്തരായിട്ടുള്ള ഫുട്ബോൾ നാമാങ്കത്തിലെ പ്രഗത്ഭ വ്യക്തികൾ ഇതോടുകൂടി
0: ഈ ഇതിൽ നിന്നും. പിന്നെ അതുമല്ല, കളിയല്ല കാര്യം, പോരാട്ടമാണ് എന്ന് നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന, കഴിഞ്ഞ കളിയിൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ വിജയിച്ച ടീമിനേക്കാളും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു മുഖമുണ്ട് ഫ്രാൻസിന്റെ.
1: തീർച്ചയായിട്ടും
0: എംബാപ്പെ എപ്പോഴും കളിയല്ല വിജയമല്ല പോരാട്ടമാണ് കാര്യം എന്ന് തെളിയിച്ചുകൊണ്ട്.
1: അതെ, ഒരു ലഹരിയാണ് ശരിക്കും, നല്ലൊരു പോസിറ്റീവ് ലഹരിയാണ് ഈ ഫുട്ബോൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ, മെക്സിക്കോയിലും അമേരിക്കയിലും കാനഡയിലും നടക്കുന്നതിനേക്കാൾ കൂടുതൽ ആവേശം നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറത്ത് വളരെയധികം ഫുട്ബോൾ ആവേശമുണ്ട്.
0: അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത്. ഇപ്പൊ ശൈലേഷ് പറഞ്ഞല്ലോ ഒരു പോസിറ്റീവ്നെസ് കിട്ടുമെന്ന്. അതിപ്പോ അപ്പൊ ഈ മാത്രല്ല, ഒരു ധാർമ്മികത അതിലേക്കും. ഈ ഫ്രഞ്ച് ചിന്തകനായ ആൽബർട്ട് കാമു പറയുന്നത്, ധാർമ്മികതകളിലേക്കും കടമകളിലേക്കും എന്നെ ഉണർത്തിയത് ഫുട്ബോളാണ് എന്നാണ്. അപ്പം അത് കളി മാത്രമല്ല, മനുഷ്യനെ ഉണർത്താനും ഉയർത്താനും ഒക്കെ ഈ ഫുട്ബോൾ ഒരുപാട് സഹായിക്കും.
1: അത് പറഞ്ഞപ്പോ നമ്മുടെ എടക്കരയിൽ 400 അടിയുടെ ഫ്ലെക്സ് ്രസീൽ ഫാൻസ് വെച്ചപ്പോ അതിലും അതുക്കും മേലെ അർജന്റീനയുടെ ആരാധകർ ഫ്ലെക്സ് വെക്കുന്നു. പക്ഷെ ഇതൊക്കെ നല്ലതാണ്, പക്ഷേ അത് സ്പിരിറ്റിൽ എടുക്കണം, പോസിറ്റീവ് ആയിട്ട് എടുക്കണം. എല്ലാ ഫുട്ബോൾ പ്രേമികളോടും കൂടി പറയുകയാണ്, ആവേശം, ആ ലഹരി, അത് സ്പോർട്സിൽ മാത്രമായി ഒതുങ്ങുക. അതിന്റെ പേരിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ,
0: അത് ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ എന്തായാലും മിക്കവാറും തന്നോ, ഈ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു തരം വട്ടമേശ പോലെയാണ്. എല്ലാവരും ഒരുമിച്ച് ഫേസ് ടു ഫേസ് ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഫുട്ബോൾ. എല്ലാവരും തുല്യരാണ്, അവിടെ വ്യത്യസ്ത ജനത ഇല്ല, അവരുടെ വൈജാത്യങ്ങൾ, കളർ ഭേദങ്ങൾ ഒന്നും ഫുട്ബോളിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു എലിയ.
1: അങ്ങനെ തന്നെ ആവട്ടെ, കാരണം ഫുട്ബോൾ ഒരു ലഹരിയാണ്, ആ പോസിറ്റീവായ ലഹരി എല്ലാവരിലും ഉണ്ടാവട്ടെ. ഒരു പാട്ടിലേക്ക് പോയാലോ?
0: അതെ,
1: ഇതാ വരണോ.

പ്രിയമുള്ളവരെ, ഫുട്ബോൾ ബീറ്റ്സ് ആണ് ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഈ പരിപാടിയിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞങ്ങൾ ശൈലേഷ് മുറയൂരും സിന്ധു നിച്ചിക്കാടനും. സ്റ്റുഡിയോ സഹായം നിർവഹിച്ചത് പ്രമീള ചോലക്കൽ. സാങ്കേതിക സഹായം ഒരുക്കിയത് വേലായുധൻ അരീക്കോട്, റോബിൻ വർഗീസ്.

0: മഴ എത്ര പെയ്താലും അലക്കലും ഉണക്കലും ഇനി പണിയാകില്ല.
1: മൈജി ലാഭമഴയിൽ വാഷിംഗ് മെഷീനുകൾ സ്പെഷ്യൽ പ്രൈസിൽ
0: 6,999 രൂപ മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ. പഴയ വാഷിംഗ് മെഷീനുകൾ മാറ്റി പുതിയ ലോയിഡ് വാഷിംഗ് മെഷീനുകൾ എടുക്കുമ്പോൾ 4,444 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഡിഷ് വാഷറുകളിൽ 5,000 രൂപ ക്യാഷ് ബാക്ക്.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
3: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30
3: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
2: കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: എങ്ങനെയുണ്ട് സർ പുതിയ ബാച്ചിലർ ലൈഫ്?
5: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
4: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
5: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
6: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
2: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
0: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പെരുമഴയുമായി മൈജിയിൽ ലാഭമഴ പെയ്യുന്നു.
7: ആപ്പിൾ ഐഫോൺ 17 കില്ലർ പ്രൈസിൽ 3,000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
8: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
8: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
2: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
9: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
4: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
10: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
11: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
10: രാവിലെ 8:23.
11: പ്രായോജകർ
10: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
11: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
0: കിച്ചണിൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈജി ലാഭമഴയെത്തി.
7: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
0: ഇൻവെർട്ടർ ബാറ്ററി കോംബോ അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
7: ചിമ്മിനി ഹബ് കോംബോക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ.
0: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
7: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
12: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
13: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
12: പിട്ടാപ്പള്ളി ഏജൻസീസ്.
14: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
15: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
14: അതിപ്പോ എന്താ ആലോചിക്കാനാ?

0: നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
1: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
0: അതേന്ന്. നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
1: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499329299.

0: 9933299299.
1: പ്രീമിയം മോഡൽ ശിവനി ഹോം ഇപ്പോൾ 12,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
3: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
4: വാക്കും
3: പൊരുളും പ്രായോജകർ
4: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
3: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: FM പ്രധാന വാർത്തകൾ.
6: ഡ്രോൺ സാങ്കേതികവിദ്യ പോലെ മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്ന് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അറിയിച്ചു. സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. ഇന്റലിജൻസ് മേധാവി പി വിജയനെ ക്രമസമാധാന ചുമതലയുള്ള ADGP നിയമിച്ചു. ക്രമസമാധാന വിഭാഗം ADGP എച്ച് വെങ്കിടേഷാണ് പുതിയ ക്രൈംബ്രാഞ്ച് മേധാവി. എറണാകുളം പര്യത്തുകാവ് ഭൂമി തർക്കത്തിൽ ഗവൺമെന്റ് സമവായ നീക്കം തുടങ്ങിയതായി മന്ത്രി റോജി എം ജോൺ. താമസക്കാരും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ മട്ടന്നൂരിലെ പഴശ്ശിസാഗർ മിനിജല വൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതോൽപാദനം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അടുത്ത May 31 പദ്ധതി കമ്മീഷൻ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്കും കരാറുകാരനും നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. കോഴിക്കോട്ട് നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ ഭരണകൂടം. 43-കാരനായ രാമനാട്ടുകര സ്വദേശിക്കാണ് നിപ സ്ഥിരീകരിച്ചത്. ഇന്ത്യൻ ഷൂട്ടിംഗ് പരിശീലകനും മുൻ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ അന്തരിച്ചു. ഇന്നലെ രാത്രി ഡൽഹിയിലായിരുന്നു 49-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ബിയിൽ ഇന്ന് കാനഡ ബോസ്നിയ ഹെർസഗോവിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം.
5: FM പ്രധാന വാർത്തകൾ.
7: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
8: നമ്മുടെ മൈജിയിൽ, അല്ലാതെ എവിടെ?
7: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
8: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
7: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
8: TNC Apply.
9: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
10: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
11: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2,490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
12: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
13: ആയിഷ ഗർഭിണിയാണോലേ?
14: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
13: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
15: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
13: തന്നെയോ? അതേതായാലും നന്നായി.
15: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
13: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
16: 8078777710. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: 77% ഓഫിൽ ഹോം തിയേറ്റർ,
1: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്,
0: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
1: മൈ ജി ലാഭമഴ ഇപ്പോൾ മൈ ജിയുടെ എല്ലാ ഷോറൂമുകളിലും.
0: ടി എൻ ജി അപ്ലൈ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: അരക്കലും പൊടിക്കലും ഈസിയാക്കുന്ന 3 ജാർ മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
5: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
6: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
7: നമസ്കാരം. നാട്ടുവൃത്താന്തം വായിക്കുന്നത് പ്രമീള ചോലക്കിൽ. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ കാര്യാലയത്തിനും അനുവദിച്ച 15 ലക്ഷം രൂപ വിനിയോഗിച്ച് വാങ്ങിയ 65 ചർക്കകളുടെ വിതരണോദ്ഘാടനം കിഴക്കഞ്ചേരി ഖാദി ഉൽപാദന കേന്ദ്രത്തിൽ ടി എം ശശി എംഎൽഎ നിർവഹിച്ചു. കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കലാധരൻ അധ്യക്ഷനായി. തൃക്കടേരി ഗ്രാമപഞ്ചായത്തിലെ 2026-27 വർഷത്തെ പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പ്രഭാത ഭക്ഷണ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കുട്ടിക്കൃഷ്ണൻ നിർവഹിച്ചു. വീരമംഗലം GMLP സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത അധ്യക്ഷയായി. ലോകകപ്പ് ആവേശം പാലക്കാട് ജില്ലാ കളക്ട്രേറ്റിലും. ലോകകപ്പ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കളക്ട്രേറ്റ് വളപ്പിൽ തയ്യാറാക്കിയ സെൽഫി പോയിന്റ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റായ ടി എം ശശി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പ്രിയ കെ ഉണ്ണികൃഷ്ണൻ, എക്സിക്യൂട്ടീവ് അംഗം പി ആർ അശോകൻ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി എന്നിവർ സംസാരിച്ചു.
6: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
8: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
9: ഈ മഴക്കാലത്ത് മൈജി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
10: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട് ഫോണുകൾ. മൈജിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
9: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ.
11: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
12: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
11: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
13: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ.
14: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
15: എന്നും രാവിലെ 7:00.
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
15: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
16: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ, ചൂടോടെ ഒരു സൂപ്പർ ഓഫർ പിട്ടാപ്പള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ. അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രിഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പള്ളിൽ ഏജൻസീസിലേക്ക്.
15: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
17: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
15: സാന്ത്വനത്തിന്റെ കരസ്പർശം
13: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ഇന്നത്തെ ഗാനം
13: എന്നും രാവിലെ 7:35.
2: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
13: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
13: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി. അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
13: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി. ABC ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ

0: ട്രെയിൻ സമയം ട്രെയിൻ നമ്പർ 166 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59 166:06 തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ് 11:33 161:60 മംഗളൂരു ചെന്നൈ എക്സ്പ്രസ് 11:38 163:23 കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് 11:48 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ഹോം തിയേറ്റർ, ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈ ജി ലാഭം.

0: 7-15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
1: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗാനമാധുരി. ശനിയാഴ്ച രാവിലെ 8:20.
2: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: പുറത്ത് എന്ത് മഴയാ,
4: എന്നാ നമുക്ക് ലാപ്ടോപ്പിൽ ഗെയിം കളിച്ചാലോ?
3: ഗെയിമോ? അതോ ഈ പഴഞ്ച ലാപ്ടോപ്പിലോ? ഇതൊന്ന് മാറ്റി വാങ്ങ്. മൈജിയിൽ ലാഭമഴ നടക്കുകയല്ലേ. മികച്ച വിലയ്ക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
4: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
3: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 11 കഴിഞ്ഞ് 4:23. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കൂടെവിടെ എന്ന ചിത്രത്തിൽ S. ജാനകി പാടിയത്. വരികൾ ONB, സംഗീതം ജോൺസൺ.

0: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസ EMI സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസ് പാടിയത് ചിത്രം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. വരികൾ ONV, സംഗീതം ജോൺസൺ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ബ്രാൻഡഡ് റെഫ്രിജറേറ്ററുകൾക്ക് ഇനി വലിയ ഓഫറുകളുമായി മൈ ജി ലാഭമഴ.
3: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2,000 രൂപ ക്യാഷ് ബാക്ക്.
2: ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 18,000 രൂപയിൽ താഴെ.
3: സെലക്ടഡ് ബ്രാൻഡ് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററിനൊപ്പം 43-ഇഞ്ച് സ്മാർട്ട് ടിവി.
2: മൈ ജി ലാഭമഴ.
3: TNC അപ്ലൈ.
4: സമയം 11 മണി കഴിഞ്ഞ 14:31. കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ്. ഇനി ദേശാടന കിളി കരയാറില്ല എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വരികൾ ONV, സംഗീതം രവീന്ദ്രൻ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
2: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
1: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
2: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
3: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി. യേശുദാസും സംഘവും പാടിയത്. ചിത്രം ജനുവരി 1, ഓർമ്മ.

0: కేల్కు కేల్కు కేల్కు ప్రియపెట్ట నాటుగారే, కేవైసి అప్డేట్ చేయാനുള്ള మెసేజ్ കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ കെവൈസി അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: മഴ എത്ര പെയ്താലും അലക്കലും ഉണക്കലും ഇനി പണിയാകില്ല.
4: മൈസി ലാഭമഴയിൽ വാഷിംഗ് മെഷീനുകൾ സ്പെഷ്യൽ പ്രൈസിൽ
3: 6,999 രൂപ മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ. പഴയ വാഷിംഗ് മെഷീനുകൾ മാറ്റി പുതിയ ലോയ്ഡ് വാഷിംഗ് മെഷീനുകൾ എടുക്കുമ്പോൾ 4,444 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഡിഷ് വാഷറുകളിൽ 5,000 രൂപ ക്യാഷ് ബാക്ക്.
4: TNC അപ്ലൈ.
5: ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി അനുബന്ധം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വരികൾ ബിജു തിരുമല, സംഗീതം ശ്യാം.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 11 മണി കഴിഞ്ഞ് 29:15. ഇനി അല്പസമയത്തിനുള്ളിൽ NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി കേൾക്കാം.

സേവന വാർത്ത. ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിച്ച മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും 2026 ദേശീയ ഭിന്നശേഷി അവാർഡിന് നോമിനേഷൻ സമർപ്പിക്കാം. ഓരോ വിഭാഗത്തിലും ഓൺലൈൻ ആയിട്ടാണ് നോമിനേഷൻ ലഭ്യമാക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 31. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471230604040. വെബ്സൈറ്റ് വിലാസം പറയാം, www.awards.gov.in. സേവന വാർത്ത കഴിഞ്ഞു.

0: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പിളിൽ ഏജൻസീസിലേക്ക്.
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: 55-inch വലിയ LED ടിവിയിൽ ഓംകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
6: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പെരുമഴയുമായി മൈജിയിൽ ലാഭമഴ പെയ്യുന്നു.
7: ആപ്പിൾ iPhone 17 കില്ലർ പ്രൈസിൽ 3,000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
6: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
8: ആസ്മ, അലർജി, മൈഗ്രെയിൻ, കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
8: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744550424.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
8: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
8: എന്നും രാവിലെ 8:30.
9: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.

0: विधिक सेवा प्राधिकरण अधिनियम 1987 की धारा 12 के तहत पात्र नागरिक निशुल्क कानूनी सहायता न्याय बंधु मोबाइल ऐप और www.probono-toj.in से प्राप्त कर सकते हैं।
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
5: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
5: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
4: കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: ഇശൽ തുടരുന്നു. ഗായകർ ബാലചന്ദ്രൻ, ഷഹനാസ്.

0: മഴക്കാലമേള
1: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: കണ്ണങ്കണ്ടി
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35
3: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23
6: പ്രായോജകർ
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
6: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
7: കിച്ചണിൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈ ജി ലാഭമഴയെത്തി.
8: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
7: ഇൻവെർട്ടർ ബാറ്ററി കോംബോ അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
8: ചിമ്മിനി ഹബ് കോംബോക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ.
7: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
8: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
9: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
10: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
11: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
10: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
11: ഫോൺ 9744555024.
12: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ. കണ്ണങ്കണ്ടി
2: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
13: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
14: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരുമ്പയിൽ ഹോസ്പിറ്റലിലും.
2: സാന്ത്വനത്തിന്റെ കരസ്പർശം.
15: ഈശൽ തുടരുന്നു. പാടിയത് അൻവർ സാദത്ത്.

0: ઈ શેલ સમાવી છું.
1: ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
2: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
4: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
3: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
4: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
3: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
5: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
7: വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
8: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
0: സമയം 12:27:16. കേൾക്കാം ജാലകം. മലപ്പുറം ജില്ലയിൽ വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷാ പരിശീലനത്തിന് ധനസഹായം നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 6 മാസത്തിൽ കുറയാത്ത കാലയളവിൽ എൻട്രൻസ് കോച്ചിങ്ങിൽ പങ്കെടുത്തവർക്കാണ് ആനുകൂല്യം. അപേക്ഷിക്കുന്നതിന് പ്രത്യേക വരുമാന പരിധി ഇല്ല. അർഹരായവർ അടുത്ത മാസം 25 വൈകിട്ട് 5 അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0483-27349-32. കോഴിക്കോട് ജില്ലയിൽ അടുത്ത മാസം 31 ട്രോളിംഗ് നിരോധനം കാരണം തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യബന്ധന ബോട്ടുകളിലെ തൊഴിലാളികൾക്കും പീലിംഗ് ഷെഡിൽ ജോലി ചെയ്യുന്ന അനുബന്ധ മത്സ്യത്തൊഴിലാളികൾക്കും സൌജന്യ റേഷൻ അപേക്ഷ ക്ഷണിച്ചു. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, റേഷൻ കാർഡിന്റെ പകർപ്പ്, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി പാസ്ബുക്കിന്റെ പകർപ്പ്, മത്സ്യബന്ധനയാന പീലിംഗ് ഷെഡ് ഉടമയുടെ സാക്ഷ്യപത്രം എന്നിവ സഹിതം ബേപ്പൂർ, വെള്ളയിൽ, കൊയിലാണ്ടി, വടകര മത്സ്യഭവൻ ഓഫീസുകളിൽ ഈ മാസം 15 ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് മത്സ്യഭവനുകളിലോ ജില്ലാ ഓഫീസിലോ 0495-2383-780 എന്ന നമ്പരിലോ ബന്ധപ്പെടാം. പാലക്കാട് ജില്ലയിൽ വിവിധ പരീക്ഷകൾക്ക് ഉയർന്ന മാർക്ക് വാങ്ങി പാസ്സാകുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന സമ്മാന പദ്ധതി പ്രകാരമുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 2025-26 അധ്യയന വർഷം വിജയിച്ച പരീക്ഷകൾക്ക് മാത്രമാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. ഇ ഗ്രാൻഡ്സ് 3.0 പോർട്ടൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. വിവരങ്ങൾ പാലക്കാട് ബ്ലോക്ക്, നഗരസഭ, പട്ടികജാതി വികസന ഓഫീസുകളിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്: 0491-2505-005.

0: പരാവർത്തിക്കാം. 0491250505. ഇതുവരെ കേട്ടത് ജാലകം. സമയം 12 മണി കഴിഞ്ഞ് 29:42. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇനി അല്പസമയത്തിനകം കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ ന്യൂഡൽഹിയിൽ അന്തരിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: നിപ രോഗബാധ സ്ഥിരീകരിച്ച ആളുകളുടെ സമ്പർക്ക പട്ടികയിൽ നിലവിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരെല്ലാവർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ RRT യോഗം ചേർന്നിരുന്നു. PPE കിറ്റ്, ഗ്ലൌസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. മുൻകരുതലായി മരുന്നുകൾ ലഭ്യമാക്കാൻ നടപടികളും സ്വീകരിച്ചു. സംശയ നിവാരണത്തിനായി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട്.
1: വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ശിവഗിരി മഠം സന്ദർശിച്ചു. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ പരിവർത്തനം സൃഷ്ടിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ എക്കാലവും പ്രചോദനം നൽകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പദത്തിലെത്തിയ ശേഷം ഇതാദ്യമായാണ് ശ്രീ VD സതീശൻ ശിവഗിരിയിലെത്തുന്നത്. ശിവഗിരി മഠം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ശുഭങ്കനന്ദ സ്വാമി തുടങ്ങിയവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ BTech, BArch, BHMCT ബിരുദ പരീക്ഷകളുടെ ഫലം മന്ത്രി റോജി M. ജോൺ പ്രഖ്യാപിച്ചു. സർവകലാശാലയുടെ 8 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിജയശതമാനമാണ് ഇത്തവണ നേടിയിരിക്കുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പേർ 1-ാം ക്ലാസിൽ പ്രവേശനം നേടിയ വിദ്യാലയമായി ഇടുക്കി മറയൂർ ഗവൺമെന്റ് LP സ്കൂൾ മാറി. ഇത്തവണ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ 1-ാം ക്ലാസിൽ ചേർന്ന പൊതുവിദ്യാലയമെന്ന ബഹുമതിയും ഈ സ്കൂളിനാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മറയൂർ ഗ്രാമവാസികളുടെ അഭിമാനമായ ഈ സർക്കാർ വിദ്യാലയത്തിൽ ഇത്തവണ 97 കുട്ടികളാണ് 1-ാം ക്ലാസിൽ പ്രവേശനം നേടിയത്. ഇതിൽ 56 പേർ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും 23 പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുമുള്ളവരാണ്. കൂടാതെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ 50 കുട്ടികളും ഈ അധ്യയന വർഷം ഇവിടെ പ്രവേശനം നേടിയിട്ടുണ്ട്. അവധി ദിനങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും ഊരുകളിൽ നേരിട്ടെത്തി കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് വിജയം കണ്ടത്.
1: സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കുന്നത് KSRTC ഒരിക്കലും പ്രതിസന്ധിയിലാക്കില്ലെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. പദ്ധതി നടപ്പാക്കുമ്പോൾ ട്രഷറിയിൽ കുറച്ച് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. മുൻ സർക്കാർ ആരംഭിച്ച ഗ്രാമ

0: ഉമ്മൻചാണ്ടി വിപുലീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം സംബന്ധിച്ച് സമവായത്തിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. ഭൂമിയിൽ താമസിക്കുന്നവരും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇരുവിഭാഗങ്ങൾക്കും മുന്നിൽ ചില നിർദ്ദേശങ്ങൾ വച്ചിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരത്തിനായി ഇന്ന് വൈകുന്നേരം വീണ്ടും യോഗം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിച്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ രണ്ട് തവണയായി ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജിമാർ പിന്മാറിയിരുന്നു. മെമ്മറി കാർഡ്, പെൻഡ്രൈവ് എന്നിവ വിചാരണ കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് ഹൈക്കോടതി രജിസ്ട്രാർക്ക് മുദ്രവച്ച കവറിൽ കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡ്രോൺ സാങ്കേതികവിദ്യ പോലുള്ള മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കൊല്ലത്ത് റീൽസ് ചിത്രീകരണത്തിനിടെ ബൈക്കുകളുടെ ഹാൻഡിലുകൾ കുരുങ്ങി ബൈക്ക് മറിഞ്ഞ് നഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ചു. മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര സ്വദേശി അരവിന്ദാണ് മരിച്ചത്. 400 കിലോയോളം പുകയില ഉൽപ്പന്നങ്ങളുമായി കാസർഗോഡ് സ്വദേശി അബ്ദുൽ സാഖീറിനെ കോഴിക്കോട് ഡാൻസാപ് സംഘം പിടികൂടി. ഏകദേശം 10 ലക്ഷം രൂപ വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ 16 ചാക്കുകളിലായി കാറിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കണ്ണൂർ ഇരിട്ടി ബാരപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനം പുനരാരംഭിക്കാൻ തീരുമാനം. മന്ത്രി സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ബാരപ്പോൾ പദ്ധതിയുടെ കനാലിൽ രൂപം കൊണ്ട വലിയ ഗർത്തത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷമായി വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. പദ്ധതി പ്രദേശം സന്ദർശിച്ച മന്ത്രി അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തി നിർത്തിവച്ച ഉൽപ്പാദനം പുനരാരംഭിക്കുവാനുള്ള നിർദ്ദേശം നൽകി. പ്രദേശവാസികളിൽ നിന്ന് പരാതികൾ കേട്ട മന്ത്രി ജനങ്ങളുടെ സുരക്ഷയ്ക്കൊപ്പം ഉൽപ്പാദനം പുനരാരംഭിക്കേണ്ടതും ഒരേപോലെ പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു. കനാലിലെ ചോർച്ച കാരണം അപകട ഭീഷണിയിലായ 6 കുടുംബങ്ങളെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കും. ഇവരുടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി.
0: ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിൽ പങ്കെടുത്ത ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയായിരുന്നു. ഷൂട്ടിംഗ് താരം മനു ഭാക്കറിന്റെ പരിശീലകനായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ദുഃഖം രേഖപ്പെടുത്തി. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. അടുത്തമാസം 5-നാണ് ഫൈനൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് ജയം. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ മെക്സിക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. 2-ാമത്തെ മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ ദക്ഷിണ കൊറിയയ്ക്ക് ജയം. 1-2 ഗോളുകൾക്കാണ് ദക്ഷിണ കൊറിയയുടെ ജയം. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശൂരും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ RSS അധ്യക്ഷൻ മോഹൻ ഭഗവത് പങ്കെടുക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ട് നടക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം സംസാരിക്കും. തൃശൂരിൽ മറ്റന്നാൾ വൈകിട്ടാണ് പരിപാടി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീ മോഹൻ ഭഗവത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങ് വർഗ വിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി ഡോക്ടർ ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. PAB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഉത്തരാഖണ്ഡിൽ എത്തും. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം

0: ആതിഥ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ ന്യൂഡൽഹിയിൽ അന്തരിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു.
2: വയോജനങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ അമൂല്യ സമ്പത്തും അനുഭവങ്ങളുടെ കലവറയും മാർഗദർശികളുമാണ്. നമ്മുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അറിവും അനുഭവ സമ്പത്തും നൽകി താങ്ങും തണലുമായി നമ്മെ വളർത്തിയെടുത്തത് അവരാണ്. ആയുർദൈർഘ്യം വർദ്ധിച്ചതോടെ വയോജനങ്ങളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ അവരുടെ ആരോഗ്യം, ക്ഷേമം, സാമൂഹിക സുരക്ഷ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രായമായ ആളുകൾ പലപ്പോഴും വിവിധ ആരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നു. അവയിൽ വിട്ടുമാറാത്ത രോഗങ്ങൾ, ചലനശേഷിയിലെ പ്രശ്നങ്ങൾ, വൈജ്ഞാനിക ശേഷി കുറയൽ എന്നിവ ഉൾപ്പെടാം. ഏറ്റവും സാധാരണമായ പ്രായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രമേഹം, സന്ധിവാദം, ക്യാൻസർ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ ദീർഘകാല രോഗങ്ങളാണ്. ഈ രോഗങ്ങൾ കാരണം അവർ കിടപ്പ് രോഗികളായി മാറുകയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. ആരോഗ്യവുമായി ബന്ധപ്പെട്ട സങ്കീർണമായ പരസ്പര ബന്ധങ്ങൾ കണക്കിലെടുത്ത് പ്രായമായ ഒരു കിടപ്പ് രോഗിയെ പരിചരിക്കുന്നത് പലപ്പോഴും വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. എന്നാൽ അവർക്ക് കൃത്യമായ പരിചരണം നൽകുന്നതിലൂടെ നിലവിലുള്ള രോഗാവസ്ഥ വഷളാവുന്നത് തടയാനും ആരോഗ്യത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഏറ്റവും അനുയോജ്യമായ നിലവാരം നിലനിർത്തുവാനും സഹായിക്കുന്നു. ചലനശേഷി നഷ്ടപ്പെടുന്നതും മൂലം കിടപ്പിലാവുന്ന രോഗികൾക്ക് ശയ്യാവരണങ്ങൾ, വിഷാദരോഗങ്ങൾ, മൂത്രാശയാണുബാധ, ഉറക്കത്തിലെ അസ്വസ്ഥതകൾ, ക്ഷീണം, വിശപ്പ് കുറയുക തുടങ്ങിയ സങ്കീർണതകളോ ലക്ഷണങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കിടപ്പിലായ രോഗികളുടെ പരിചരണം വളരെ ശ്രദ്ധയോടും ശാസ്ത്രീയമായും ചെയ്യേണ്ട ഒന്നാണ്. കിടപ്പ് രോഗികളുടെ വ്യക്തിശുചിത്വം പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എല്ലാ ദിവസവും ഇളം ചൂടുവെള്ളത്തിൽ നനച്ച ടവൽ ഉപയോഗിച്ച് ശരീരം തുടച്ച ശേഷം ഉണങ്ങിയ തുണി കൊണ്ട് നനവൊപ്പിയെടുക്കണം. ഈർപ്പം തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളായ കക്ഷം, മാറിടങ്ങൾക്ക് താഴെ, സ്വകാര്യ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ച് തുടയ്ക്കണം. ദിവസവും രോഗിയുടെ വസ്ത്രങ്ങൾ മാറ്റണം. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിപ്പിക്കുക. എളുപ്പത്തിൽ ധരിപ്പിക്കാവുന്ന വസ്ത്രങ്ങൾ തെരഞ്ഞെടുക്കണം. കൈകളിലെയും കാൽവിരലുകളിലെയും നഖങ്ങൾ വെട്ടിമാറ്റുന്നതിലൂടെ അശ്രദ്ധമായ പോറലുകൾ മൂലമുള്ള അണുബാധ തടയുവാൻ സാധിക്കും. ആഴ്ചയിലൊരിക്കൽ ഷാമ്പു ഉപയോഗിക്കുക. മുടി വൃത്തിയായി ചീകി ഒതുക്കി വയ്ക്കുക. പുരുഷന്മാർക്ക് താടി, മീശ എന്നിവ വെട്ടുന്നത് ചൊറിച്ചിൽ, ചർമ്മപ്രശ്നങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതിന് സഹായിക്കും. രോഗിയുടെ മുറി വായുസഞ്ചാരമുള്ളതും നല്ല സൂര്യപ്രകാശം ലഭ്യമാകുന്നതുമായിരിക്കണം. കിടപ്പ് രോഗികൾ മുഴുവൻ സമയവും കിടക്കയിൽ ചെലവഴിക്കുന്നതിനാൽ ദിവസവും കിടപ്പ് വിരികളും പുതപ്പും മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൃദുവായ തുണികൊണ്ടുള്ള കിടക്കവിരികൾ ഉപയോഗിക്കുക. രോഗി, രോഗിയെ പരിചരിക്കുന്ന വ്യക്തി, രോഗിയുടെ മുറി, പരിസരം എന്നിവ വൃത്തിയുള്ളതായിരിക്കണം. അധിക സമയം ഒരേ കിടപ്പ് കിടക്കുന്നത് മൂലം ശയ്യാവരണമുണ്ടാകുവാൻ കാരണമാകും. തലയുടെ പുറകുഭാഗം, തോള്, കൈമുട്ട്, കാൽമുട്ടുകൾ, ഇടുപ്പ്, കാലുള്ള ഉപ്പൂറ്റി എന്നിങ്ങനെ കിടക്കയുമായി ചേർന്നു വരുന്ന ഭാഗങ്ങളിലാണ് ശയ്യാവരണം ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. രോഗിക്ക് തനിയെ തിരിയാൻ കഴിയുമെങ്കിൽ രോഗിയോട് പറഞ്ഞ് സ്വന്തമായി തിരിഞ്ഞുകിടക്കാൻ പ്രോത്സാഹിപ്പിക്കണം. സ്വയം തിരിഞ്ഞുകിടക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ ഓരോ 2 മണിക്കൂറിലും കിടക്കുന്ന വശം മാറ്റിക്കൊടുക്കണം. ഇതിനായി തലേണ ഉപയോഗിച്ച് ശരീരത്തിന് താങ് നൽകാവുന്നതാണ്. ശരീരത്തിന്റെ ഒരേ ഭാഗത്ത് ദീർഘനേരം മർദ്ദമേൽക്കുന്നത് മൂലം രക്തയോട്ടം കുറയുകയും ശയ്യാവരണം ഉണ്ടാവുകയും ചെയ്യും. കിടക്കയിൽ ചുളിവുകളില്ലാത്ത വൃത്തിയുള്ള വിരിപ്പ് മാത്രം ഉപയോഗിക്കുക. വിരിപ്പിൽ നനവോ ഭക്ഷണാവശിഷ്ടങ്ങളോ ഇല്ല എന്ന് ഉറപ്പാക്കുക. രോഗിയെ ചരിച്ചോ കമഴ്ത്തിയോ കിടത്തി പുറം മസാജ് ചെയ്യുന്നത് രക്തചംക്രമണം വർദ്ധിപ്പിക്കും. മസാജ് ചെയ്യുന്നതിനായി പൗഡർ, യുഡികൊളോൺ ഇവയിൽ ഏതെങ്കിലും മസാജ് നൽകുന്ന വ്യക്തിയുടെ കയ്യിൽ തടവി വൃത്താകൃതിയിൽ ഇരു കൈപ്പത്തികളും ഉപയോഗിച്ച് താഴെ നിന്ന് നട്ടലിന്റെ വശത്തുകൂടി മുകളിലേക്ക് മസാജ് ചെയ്യുക. ശയ്യാവരണമുണ്ടായാൽ സലൈൻ ലായനി ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കി ഉചിതമായ ഡ്രസ്സിംഗ് ഉപയോഗിക്കുക. സമ്മർദ്ദം കുറയ്ക്കുവാൻ പ്രത്യേക

0: എണ്ണയും മെത്തകളും ഉപയോഗിക്കണം. വ്രണം ഉണങ്ങുവാൻ ശരിയായ പോഷകാഹാരം അടങ്ങിയ ആഹാരം കഴിക്കുക. അണുബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായാൽ വൈദ്യസഹായം തേടേണ്ടതാണ്. കിടപ്പ് രോഗികൾ കിടക്കയിൽ തന്നെ കഴിയുന്നത് മൂലം ചലന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. സജീവമായി ചുരുങ്ങാത്ത പേശികൾക്ക് ശക്തി നഷ്ടപ്പെടുന്നത് തടയുവാൻ പേശികളുടെ വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൈകാലുകൾ അനക്കി ചെറിയ വ്യായാമങ്ങൾ ചെയ്യിക്കുക. വ്യക്തികൾ പ്രായമാകുമ്പോൾ ശാരീരിക പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിനും രോഗപ്രതിരോധത്തിനും ആവശ്യമായ പോഷകങ്ങളായ അന്നജം, മാംസ്യം, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയ ആഹാരം നൽകേണ്ടതാണ്. ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരങ്ങളായ കഞ്ഞി, സൂപ്പ്, പാൽ തുടങ്ങിയവ നൽകുന്നതാണ് ഉചിതം. കാൽസ്യം, വൈറ്റമിൻ ഡി എന്നിവയാൽ സമ്പന്നമായ ഭക്ഷണക്രമം അസ്ഥികളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നു. പ്രമേഹം, ഹൃദ്രോഗം, രക്താതിസമ്മർദ്ദം പോലെയുള്ള രോഗാവസ്ഥകൾ കാരണം ഇവർക്ക് ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ ആവശ്യമായി വന്നേക്കാം. ഉപ്പ്, പഞ്ചസാര എന്നിവയുടെ അളവ് കുറയ്ക്കുക. പ്രായമായവരിൽ ദാഹം കുറയുന്നത് മൂലം നിർജ്ജലീകരണത്തിലേക്ക് നയിച്ചേക്കാം. വെള്ളത്തിന്റെ ഉപയോഗത്തിന് നിയന്ത്രണമില്ല എങ്കിൽ പ്രായമായ വ്യക്തികൾ ദിവസവും കുറഞ്ഞത് 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കേണ്ടതാണ്. കിടപ്പ് രോഗികൾക്ക് ട്യൂബിലൂടെയാണ് ഭക്ഷണം നൽകുന്നതെങ്കിൽ ആസ്പിറേഷൻ ന്യൂമോണിയ തടയുന്നതിനായി ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കട്ടിലിന്റെ തലഭാഗം ഉയർത്തിയ ശേഷമാവണം ട്യൂബിലൂടെ ഭക്ഷണം നൽകേണ്ടത്. ഓരോ തവണ ആഹാരം കൊടുക്കുന്നതിന് മുമ്പും ട്യൂബ് ആമാശയത്തിനുള്ളിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഇതിനായി ഒരു സിറിഞ്ച് ഉപയോഗിച്ച് വയറ്റിനുള്ളിലെ ദ്രാവകം പുറത്തേക്ക് അല്പം വലിച്ചു നോക്കാവുന്നതാണ്. ആമാശയത്തിലെ ശ്രമങ്ങൾ തിരികെ വരുന്നുണ്ടെങ്കിൽ ട്യൂബ് ആമാശയത്തിലാണെന്ന് ഉറപ്പിക്കാം. ട്യൂബിന്റെ അകവശം വൃത്തിയാക്കുന്നതിനായി ഭക്ഷണം നൽകുന്നതിന് മുമ്പ് ആദ്യം അല്പം വെള്ളം ട്യൂബിലൂടെ സിറിഞ്ച് വഴി നൽകണം. പിന്നീട് ദ്രവരൂപത്തിലുള്ള ഭക്ഷണം കൊടുത്ത ശേഷം വീണ്ടും അല്പം വെള്ളം കൊടുക്കണം. അമിത അളവിൽ ആഹാരം കൊടുക്കരുത്. ആഹാരത്തിന്റെ അളവും ട്യൂബ് കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളവും കൂടി ഒരു തവണ 200 ml വരെ ആകാം. ഇളനീർ, പഴച്ചാറുകൾ, പ്രോട്ടീൻ പൗഡർ കലക്കിയ വെള്ളം, പാൽ, കഞ്ഞിവെള്ളം, ഓട്സ്, കഞ്ഞി എന്നിവ നേർപ്പിച്ചടിച്ചത്, സൂപ്പ് തുടങ്ങിയവ റയൽ സ്റ്റോബ് വഴി നൽകാവുന്നതാണ്. മൂക്കിലൂടെ വയറിനുള്ളിലേക്ക് എത്തുന്ന ഈ ട്യൂബുകൾ 3 മുതൽ 6 മാസം വരെ രോഗിയുടെ ശരീരത്തിൽ വയ്ക്കാം. ഓരോ തവണ ഭക്ഷണം കഴിച്ചതിനു ശേഷവും വായും പല്ലുകളും വൃത്തിയാക്കണം. മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം നീക്കം ചെയ്യുന്നതിന് യൂറിൻറെ കത്തീറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ 3 ആഴ്ച കൂടുമ്പോൾ ഈ ട്യൂബ് മാറ്റണം. ട്യൂബുകൾ ശരീരത്തിലേക്ക് കടത്തുന്ന ഭാഗം നോമൽ സെനയിൽ മുക്കിയ വൃത്തിയുള്ള പഞ്ഞി ഉപയോഗിച്ച് വൃത്തിയാക്കണം. ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യവും. വിഷാദം, ഉത്കണ്ഠ, ഡിമൻഷ്യ തുടങ്ങിയ പ്രശ്നങ്ങളും അവരുടെ ജീവിത നിലവാരത്തെ ബാധിക്കുന്നു. സാമൂഹികമായ ഒറ്റപ്പെടൽ, പ്രിയപ്പെട്ടവരുടെ വേർപാട്, വിട്ടുമാറാത്ത ആരോഗ്യാവസ്ഥകൾ തുടങ്ങിയവ ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ വഷളാക്കാം. അതിനാൽ മുതിർന്നവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്കനുസൃതമായി മതിയായ മാനസികാരോഗ്യ സഹായം നൽകേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഇവരുടെ മാനസികാരോഗ്യം നിലനിർത്തുന്നതിനായി അവരോട് സംസാരിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുക. അവർക്കിഷ്ടപ്പെട്ട പാട്ടുകൾ കേൾപ്പിക്കുകയും പഴയ കഥകൾ ചോദിച്ചറിയുകയും ചെയ്യുക. ഒറ്റപ്പെടൽ ഒഴിവാക്കാനായി കുടുംബാംഗങ്ങളുടെ ഒപ്പം സമയം ചെലവഴിക്കാൻ അനുവദിക്കുക. വായന, പെയിന്റിംഗ് തുടങ്ങിയ വിനോദങ്ങൾക്ക് വൈജ്ഞാനിക ഉത്തേജനം നൽകാനാവും. രോഗിയെ പരിചരിക്കുന്ന ആളും മതിയായ വിശ്രമം എടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് മികച്ച രീതിയിൽ പരിചരണം നൽകാൻ സാധിക്കുകയുള്ളൂ. വയോജന പരിചരണത്തിൽ സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തുന്നത് നിരീക്ഷണത്തിലും പരിചരണം നൽകുന്ന രീതിയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ടെലിഹെൽത്ത് സേവനങ്ങൾ പ്രായമായ വ്യക്തികൾക്ക് ആരോഗ്യ വിദഗ്ധരെ വിദൂരമായി സമീപിക്കുവാൻ അനുവദിക്കുന്നു. ഇത് സമയബന്ധിതമായ വൈദ്യോപദേശം ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഹൃദയമിടിപ്പ്, ശാരീരിക പ്രവർത്തന നിലകൾ, ഉറക്ക രീതികൾ തുടങ്ങിയവ രേഖപ്പെടുത്തുന്നതിനും ശേഖരിച്ച വിവരങ്ങൾ തത്സമയം ആരോഗ്യ സംരക്ഷണ ദാതാക്കളുമായി പങ്കുവയ്ക്കുവാനും സഹായിക്കുന്നു. വീഡിയോ കോളുകൾ, തത്സമയ സന്ദേശമയക്കൽ തുടങ്ങിയവ ആശയവിനിമയ മാർഗ്ഗങ്ങൾ കുടുംബാംഗങ്ങളുമായി ബന്ധം നിലനിർത്തുവാൻ അനുവദിക്കുന്നു. കേരള സർക്കാർ കിടപ്പിലായ വയോജനങ്ങൾക്കായ വയോസാന്ത്വനം പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ വീടുകളിൽ ചെന്നുള്ള പരിചരണവും ലഭ്യമാണ്. ഇതിനായി അടുത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിലോ പഞ്ചായത്ത് ഓഫീസിലോ അന്വേഷിക്കാവുന്നതാണ്. നഗരപ്രദേശങ്ങളിലെ വയോജനങ്ങൾക്ക് സൌജന്യ ആരോഗ്യ പരിശോധനയും മരുന്നുകളും മൊബൈൽ ക്ലിനിക്കുകൾ വഴി ലഭ്യമാക്കുന്ന വയോമിത്രം പദ്ധതി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ തുടങ്ങിയവയുടെ സേവനവും പ്രയോജനപ്പെടുത്താവുന്നതാണ്. കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ പരിപാലനം എന്നത് വളരെ കരുതലും ക്ഷമയും ആവശ്യമായ ഒന്നാണ്. രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്നതോടൊപ്പം ദൈനംദിന ജീവിതം കൂടി മെച്ചപ്പെടുത്തുക എന്നതാണ് വാർദ്ധക്യ പരിചരണത്തിന്റെ ലക്ഷ്യം. ആരോഗ്യകരമായ ഭക്ഷണക്രമം, ഏകാന്തത ഒഴിവാക്കൽ, സാമൂഹിക പിന്തുണ എന്നിവ മനസ്സിനെ സജീവമാക്കി നിലനിർത്തുവാൻ സഹായിക്കുന്നു.
1: കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ്

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവും മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി NDA സർക്കാർ നടത്തിയ ശ്രമങ്ങൾ എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലക ശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
2: ദേശീയ വളർച്ചയുടെ നിർണായക ഘടകമാക്കി സ്ത്രീകളെ കൈപിടിച്ചുയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം തുടങ്ങിയ മേഖലകളിൽ വലിയ തോതിലുള്ള പങ്കാണ് സ്ത്രീകൾ വഹിക്കുന്നത്. ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ ഈ കാലയളവിൽ സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി ജൻധൻ യോജനയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ഒട്ടനേകം പേരുടെ വീടെന്ന സ്വപ്നവും യാഥാർത്ഥ്യമായി. ഗ്രാമതലത്തിലുള്ള സ്വയം സഹായ സംഘങ്ങളിലൂടെ വീട്ടമ്മമാരെ ഗ്രാമീണ സംരംഭകരാക്കി മാറ്റി. നാരീശക്തി സമസ്ത മേഖലകളിലും പ്രകടമായ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഡെറാഡോണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ജില്ലയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രത്യേക കൺട്രോൾ റൂമും ജില്ലയിൽ പ്രവർത്തനമാരംഭിച്ചിട്ടുണ്ട്. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16 ആയി. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. ഫ്രാൻസിലെ എവിയനിൽ ഈ മാസം 15 മുതൽ 17 വരെ നടക്കുന്ന 52-ാമത് G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 14-ന് ഫ്രഞ്ച് നഗരമായ നിസിലെത്തുന്ന പ്രധാനമന്ത്രി ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. 14 മുതൽ 16 വരെ സ്ലോവാക്യ സന്ദർശിക്കുന്ന അദ്ദേഹം സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായുള്ള പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനിയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 18-ന് ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിൽ നടക്കുന്ന വിവിടെക് ഉച്ചകോടിയെയും അദ്ദേഹം അഭിസംബോധന

പ്രചോദനം ചെയ്യും. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുള്ള ഇന്ധനക്ഷാമം ഒഴിവാക്കാനാണ് നടപടി. വൻകിട ഉപഭോക്താക്കൾ ഇനി മുതൽ സ്വന്തം കൺസ്യൂമർ പമ്പുകൾ വഴി ഇന്ധനം ശേഖരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. 90 ദിവസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഒരാൾക്ക്

0: റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഒരാൾക്ക് പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ നൽകാവൂ എന്നും നിർദ്ദേശമുണ്ട്. പൂഴ്ത്തിവയ്പ് തടഞ്ഞ് സുഗമമായ ഇന്ധന വിതരണം ഉറപ്പാക്കാനാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവായ അദ്ദേഹം ഷൂട്ടിംഗ് പരിശീലകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രമുഖർ ദുഃഖം രേഖപ്പെടുത്തി. ആഗോള സംഘർഷങ്ങളുടെ ആഘാതം നേരിടാൻ സുസ്ഥിരമായ നയതന്ത്ര ശ്രമങ്ങളും വിവിധ രീതിയിലുള്ള വിതരണ ശൃംഖലകളും അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ഭൌമരാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഫിൻലൻഡിൽ നടന്ന ചർച്ചകളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: Today, our largest oil supplier, little less than 40%, is Russia. Our largest gas supply is the United States. And that was not the case till the 28th of February of this year. The main supplier was Qatar. So what is happening is the world is also de-risking on the region. People are looking for alternative energy sources and saying, okay, I'm prepared to buy at longer distance, maybe at a higher cost, but there is a greater security about it, predictability about it.
0: ഉള്ളിയുടെ കുറഞ്ഞ സംഭരണവില ക്വിന്റലിന് 1650 രൂപയായി പരിഷ്കരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഉള്ളി സംഭരണം ശക്തിപ്പെടുത്താനും കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുമാണ് നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണ കൊറിയ 2-1 ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ 2-0 ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ബിയിൽ USA പരാഗ്വേ മത്സരം നടക്കും. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10th പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. ഇറാനെ നേരെയുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശക്തമായ ആക്രമണം ഇറാനെതിരെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമാണ് ആക്രമണം നിർത്തിവയ്ക്കുന്നതായുള്ള പ്രഖ്യാപനം വന്നത്. ഇറാൻ ഉന്നത നേതൃത്വവുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും ട്രംപ് അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവയ്ക്കുമെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറൽ ആസനിയോ ഡൊമിംഗും അപലപിച്ചു. സംഭവത്തിൽ പൂർണ്ണവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്നും മാരിടൈം ഓർഗനൈസേഷൻ വ്യക്തമാക്കി. പാക് അധീന കശ്മീരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് നേരെ പാക് സൈന്യം നടത്തിയ വെടിവയ്പിൽ 16 പേർ കൊല്ലപ്പെട്ടു. 37 പേർക്ക് പരിക്കേറ്റു. അടിസ്ഥാനാവകാശങ്ങൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് 70,000 ജനങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങളിലും 30 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അമർനാഥ് യാത്രയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി യു എസ് പ്രസിഡന്റ് ഡോണൾഡ്

0: ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 1 മണി കഴിഞ്ഞ് 16 സെക്കൻഡ്. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് അറിയിപ്പിനെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. ഇതിൽ ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. പാട്ടിനായി ബന്ധപ്പെടേണ്ട വാട്സപ്പ് നമ്പർ 94 95 0 50 600. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 2:15 തുടർ നാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 3 മണിക്ക് നാടകഗാനങ്ങൾ, തുടർന്ന് മൈലാഞ്ചി മുഞ്ച്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, തുടർന്ന് തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് കേട്ടത്.

ഇനി കേൾക്കാം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം പ്രസിദ്ധീകരിച്ച മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം. വിലകൾ കിലോഗ്രാമിന് ഇനം, നാടൻ, മറുനാടൻ, മൊത്തവില, ചില്ലറ വില എന്ന ക്രമത്തിൽ. ചീര പച്ച 20-30, 20-30, ചീര ചുവപ്പ് 20-30, 20-30, കുമ്പളങ്ങ 9-15, 9-15, ഏത്തയ്ക്ക 35-45, 35-45, പാളയംതോടൻ 23-30, 24-30, റോബസ്റ്റ 22-30, 26-35, പാവയ്ക്ക 30-40, 28-35, ചുരയ്ക്ക 18-25, 18-25, പയർ 50-65, 40-50, വെള്ളരി 13-20, 13-20, ചേന 20-28, 20-28, കോവയ്ക്ക 30-40, 26-35, മത്തൻ 14-20, 14-20, പടവലം 32-40, 30-40. നാടൻ ഇനങ്ങളിൽ മൊത്തവില ചില്ലറ വില ക്രമത്തിൽ ഇഞ്ചി 120-140, മരച്ചീനി 24-28. മറുനാടൻ ഇനങ്ങളിൽ മൊത്തവില ചില്ലറ വില ക്രമത്തിൽ ഞാലിപ്പൂവൻ 45-55, പൂവൻ 35-45, ബീട്രൂട്ട് 35-45, വെണ്ടയ്ക്ക 32-40, വഴുതന 30-40, കത്തിരി ഉരുണ്ടത് 24-30, കാബേജ് 30-40, കാരറ്റ് 50-60, കോളിഫ്ലവർ 33-40, കൊത്തമര 35-45, കൂർക്ക 60-70, ചേമ്പ് വലുത് 65-75, ചേമ്പ് ചെറുത് 32-40, മുരിങ്ങക്കായ 35-45, ബീൻസ് 65-75, പച്ചമുളക് 50-60, ചെറുനാരങ്ങ 3-4, മാങ്ങ പച്ച 26-35, സവാള 22-26, ചെറിയ ഉള്ളി 62-70, ഉരുളക്കിഴങ്ങ് 23-30, തക്കാളി 42-46. വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിൾ വില, പൈനാപ്പിൾ പച്ച കർഷകന് ലഭിക്കുന്ന വില 51, മൊത്തവില 52, പൈനാപ്പിൾ പഴം കർഷകന് ലഭിക്കുന്ന വില 53, മൊത്തവില 54. ഇതുവരെ കേട്ടത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം പ്രസിദ്ധീകരിച്ച മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം.

സമയം 1 മണി കഴിഞ്ഞ് 4 മിനിറ്റും 50 സെക്കൻഡും. പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുടെ സമയമാണ്. 9494950600 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ചിത്രവും പാട്ടും നിങ്ങളുടെ പേരും സ്ഥലവും അയച്ച് കാതോർത്തിരിക്കുക. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഇതാ തേടിയെത്തും. ആദ്യ ഗാനം സുലേഖ പന്തല്ലൂരിൻ്റെതാണ്. അവരുടെ പ്രിയ ഗാനം ഇതാണ്, ചിത്രം എന്ന് നിന്റെ മൊയ്തീൻ. പാടിയത് ശ്രേയ ഘോഷാൽ. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് MJ ചന്ദ്രൻ്റെ സംഗീതം.

0: ഫോണുകളിൽ ഓഫറുകളുടെ പെരുമഴയുമായി മൈജിയിൽ ലാഭമഴപെയ്യുന്നു.
1: ആപ്പിൾ ഐഫോൺ 17 കില്ലർ പ്രൈസിൽ 3000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
3: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555024.
4: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
5: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
6: ചെറുതുരുത്തിൽ നിന്നും റസിയയുടെ ഇഷ്ടഗാനം കേൾക്കാം, ചിത്രം നായാട്ട്. പാടിയത് യേശുദാസ്, പാണി ജയറാം തുടങ്ങിയവർ. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ശ്യാമിന്റെ ഈണം.

0: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈ ജി ലാഭമഴയെത്തി.
3: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
2: ഇൻവെർട്ടർ, ബാറ്ററി കോംബോ, അക്ടോഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ,
3: ചിമ്മിനി ഹബ് കോംബോയ്ക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ,
2: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
3: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
4: സമയം 1:17 17:18. വാട്സ്ആപ്പ് ഇഷ്ടഗാനങ്ങളാണ് കേൾക്കുന്നത്. പട്ടാമ്പിയിൽ ഷീബ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് പറയട്ടെ എന്ന ചിത്രത്തിലെ ഗാനത്തിനായി യേശുദാസാണ് പാടിയത്. മുല്ലനെഴിയുടെ വരികൾക്ക് കെ രാഘവന്റെ സംഗീതം.

0: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 15,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: ഇനി കേൾക്കാം സലീന അമ്പലപ്പടിയിൽ നിന്ന്, ചിത്രം പള്ളിച്ചട്ടമ്പി. ഗാനം കേൾക്കാം.

0: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
1: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
0: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
0: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
1: ടിഎൻസി അപ്ലൈ.
2: സമയം 1 മണി കഴിഞ്ഞ് 25 മിനിറ്റും 22 സെക്കൻഡും. കേൾക്കുന്നത് വാട്സ്ആപ്പ് ഇഷ്ടഗാനങ്ങൾ. ഇനി ഹാജറ കോഴിച്ചനയിൽ നിന്നും അയച്ച സന്ദേശമാണ്. ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫ്രണ്ട്സ് എന്ന ചിത്രത്തിലെ ഗാനമാണ്. പാടിയത് സുജാത. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ഇളയരാജ.

0: തിയേറ്റർ, ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈ ജി ലാഭമഴ.
1: 77% ഓഫിൽ ഹോം തിയേറ്റർ,
0: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്,
1: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
0: മൈ ജി ലാഭമഴ ഇപ്പോൾ മൈ ജിയുടെ എല്ലാ ഷോറൂമുകളിലും.
2: ഒരു സേവന വാർത്ത. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസിന് കീഴിൽ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന കോച്ചിംഗ് കം ഗൈഡൻസ് സെന്റർ ഫോർ SC/ST ആഭിമുഖ്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കായി നടത്തുന്ന 10 മാസത്തെ സൗജന്യ സ്റ്റെനോഗ്രാഫി, ടൈപ്പ് റൈറ്റിംഗ്, കമ്പ്യൂട്ടർ, വേർഡ് പ്രോസസ്സിംഗ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC യോഗ്യതയുള്ള 26 വയസ്സിൽ താഴെയുള്ളവർക്ക് ഈ മാസം 15 വരെ അപേക്ഷിക്കാം. അപേക്ഷകർക്ക് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഫോൺ നമ്പർ 0495-23761-779. നമ്പർ ആവർത്തിക്കാം, 0495-23761-779. സേവന വാർത്ത കഴിഞ്ഞു.
3: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
4: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
2: ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. വെള്ളിലയിൽ നിന്ന് നാരായണൻ അയച്ച സന്ദേശം എങ്ങനെയാണ്? തേനും വയമ്പും എന്ന ചിത്രത്തിലെ പാട്ട് കേൾപ്പിക്കാമോ എന്ന്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത്.

0: ഈ മഴക്കാലത്ത് മൈജി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
1: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട് ഫോണുകൾ. മൈജിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
0: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിനെ വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ.
2: ചിത്രം ദോസ്ത് ആണ്. എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ ഈണത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. പാട്ടിനായി കാത്തിരിക്കുന്നു ആമപ്പൊയിൽ നിന്ന് ആര്യ, രമ്യ എന്നിവർ.

0: പുറത്ത് എന്ത് മഴയാ?
1: എന്നാ നമുക്ക് ലാപ്ടോപ്പിൽ ഗെയിം കളിച്ചാലോ?
0: ഗെയിമോ? അത് ഈ പഴഞ്ച ലാപ്ടോപ്പിലോ. ഇതൊന്ന് മാറ്റി വാങ്ങ്. മൈജിയിൽ ലാഭമഴ നടക്കുകയല്ലേ. മികച്ച വിലയ്ക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
0: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ഇനി അതിരടിയിലെ ഒരു ഗാനം കേൾക്കാം. എടവണ്ണപ്പാറയിൽ നിന്ന് അരുൺ ആണ് കാത്തിരിക്കുന്നത്.
4: ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും.

0: அரைக்கிலும் பொடிக்கிலும் ஈஸியாகுனா த்ரீ ஜா மிக்சிகள் இப்போ வரும் 1990 ரூபாய் முதல் கண்ணங்கண்டியில்.
1: ISI மார்க்கோடு கூடிய கிளாஸ் டாப் கேஸ் ஸ்டவ் 2490 ரூபாய் முதல் கண்ணங்கண்டியில்.
2: രമേശൻ, അജിത, സൂരജ്, മൃദുല സൂരജ്, ഡോക്ടർ ജ്യോതിഷ്, ഡോക്ടർ ദേവി പറങ്കിമുച്ചിക്കൽ തുടങ്ങിയവർ കോട്ടയ്ക്കിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നെന്നും കണ്ണേട്ടൻ്റെ എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് യേശുദാസും ചിത്രയും സംഘവും. ഗാനശില്പികൾ കൈതപ്രം, ജെറി അമൽദേവ്.

ബിനു പാപ്പിനിപ്പാറയുടെ പ്രിയ ഗാനമാണ് ഇനി ചിത്രം എ ആർ. പാടിയത് വൈക്കം വിജയലക്ഷ്മി, മനു മഞ്ജിത്തിൻ്റെ വരികൾക്ക് ദിബു നൈനാൻ തോമസിൻ്റെ ഈണം.

0: മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ.
1: എന്നാ അകത്തിരുന്ന് വേൾഡ് കപ്പ് കണ്ടോളൂ.
2: മൈജി ലാഭമഴയിൽ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾ 7000 രൂപയിൽ താഴെ, സെലക്ടഡ് സൈസ് സോണി ടിവി മോഡലുകൾക്കൊപ്പം ഫുട്ബോൾ സമ്മാനം, 5000 രൂപീസ് വരെ എക്സ്ചേഞ്ച് ബോണസ്, പ്രമുഖ ബ്രാൻഡുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ.
1: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.

0: ആവശ്യപ്പെട്ട ഗാനമാണ് കേട്ടത്. ചിത്രം തുടരും. പാടിയത് എം ജി ശ്രീകുമാർ. വാട്സപ്പ് ഇഷ്ടഗാനങ്ങൾ സമാപിച്ചു.
1: മുറ്റത്തൊരു കോണിൽ പച്ചപ്പനം വായിൽ ഇഷ്ടക്കുറുമ്പോടെ ചേർന്നിരിക്കാം.
0: സമയം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റും 10 സെക്കൻഡും. ആകാശവാണി 102.7 മഞ്ചേരി FM.
2: FM പ്രധാന വാർത്തകൾ.
0: സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നത് KSRTCയെ ഒരിക്കലും പ്രതിസന്ധിയിലാക്കില്ല എന്ന് മന്ത്രി CP ജോൺ. പദ്ധതി നടപ്പാക്കുമ്പോൾ ട്രഷറിയിൽ കുറച്ച് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും എന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. APJ അബ്ദുൾ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ BTech, BArch, BHMCT

0: സർവകലാശാലയുടെ ഈ വർഷത്തെ ബി ടെക് ബി ആർക്ക് ബി എച്ച് എം സി ടി ബിരുദ പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചു. സർവകലാശാലയുടെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിജയശതമാനമാണ് ഇത്തവണ നേടിയിരിക്കുന്നത് എന്ന് തിരുവനന്തപുരത്ത് ഫലം പ്രഖ്യാപിച്ച് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. കണ്ണൂർ മട്ടന്നൂരിലെ പഴശ്ശി സാഗർ മിനിജല വൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതോൽപാദനം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പഴശ്ശി പദ്ധതിയിലെ അധിക ജലം ഉപയോഗിച്ചാണ് ഉൽപാദനം നടത്തുക. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ മജിസ്ട്രേറ്റ്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം ലക്ഷദ്വീപ് ജില്ലാ മജിസ്ട്രേറ്റ് ശിവം ചന്ദ്രയാണ് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. കണ്ണൂർ ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം കരമന നദിയിൽ കേന്ദ്ര ജല കമ്മീഷൻ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നദീതീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നും നദിയിൽ ഇറങ്ങാനോ മുറിച്ചുകടക്കാനോ പാടില്ല എന്നും അറിയിച്ചു. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്ര സ്ഥാപനത്തിൽ ഡോക്ടർ ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. 10th ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് ബെർമിംഗ്ഹാമിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും.
1: ഹോം തിയേറ്റർ, ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈ ജി ലാഭമഴ.
2: 77% ഓഫിൽ ഹോം തിയേറ്റർ.
1: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്.
2: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
1: മൈ ജി ലാഭമഴ ഇപ്പോൾ മൈ ജിയുടെ എല്ലാ ഷോറൂമുകളിലും.
2: ടിഎൻജി അപ്ലൈ.
3: സിഎച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
4: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സിഎച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
5: ഈ മഴക്കാലത്ത് മൈജി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
6: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട് ഫോണുകൾ. മൈജിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
5: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ.
7: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
8: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
7: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744555024.
9: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 15,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
10: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
11: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4-1, 5-6-6-0-8 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5-6 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്നാണ് കരുതുന്നത്. ട്രെയിൻ നമ്പർ 16324 മംഗലാപുരം കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34, 16650 കന്യാകുമാരി മംഗലാപുരം എക്സ്പ്രസ് 2:55, 2269 മംഗലാപുരം കോയമ്പത്തൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് 2:59 തിരൂർ സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
11: ട്രെയിൻ സമയം.
0: സമയം 1:59:17. ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. ഇനി അല്പസമയത്തിനകം കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ.

0: സംവിധാനം പി എ ബിജു.
1: മർമലഡോവിന്റെ മരണ വീട്ടിൽ റഷ്യക്കാർക്ക് പതിവുള്ള വിരുന്നു നടക്കുകയാണ്. ജീവിത ദുരിതങ്ങൾ തരിപ്പണമാക്കിയ മർമലഡോവിന്റെ വിധവ കാതറീനയാണ് ആതിഥേയ. വീട്ടുടമസ്ഥ അമാലിയ, കഥാനായകൻ റസ്കോൾനിക്കോവ്, സോണിയ ഉൾപ്പെടെയുള്ള കാതറീനയുടെ മക്കൾ, ക്ഷണിക്കപ്പെട്ട വിരുന്നനായി വന്നു ചേർന്ന നാട്ടുകാർ എല്ലാവർക്കും ഇടയിലേക്ക് അയൽക്കാരനായ ആൻഡ്രിയും ചതിയനായ ലൂഷനും കടന്നുവരുന്നു. മനം തകർന്ന ആതിഥേയയുടെ ആത്മകഥങ്ങൾ അതിരുവിട്ടുച്ചത്തിലായാൽ വിവരം കെട്ടവർ നിറഞ്ഞൊരു വിരുന്നുശാലയിൽ എന്തും സംഭവിക്കാം.
2: നിങ്ങൾ ആ അപ്പം കഴിച്ചില്ലല്ലോ, കുറച്ചുകൂടി എടുക്കൂ, കുറച്ച് ബിയർ കുടിക്കാം. നിങ്ങൾക്ക് ഓർക്ക വേണ്ടേ? നോക്കൂ അമാലിയ, നിങ്ങളുടെ വെള്ളി സ്പൂൺ കളവ് പോയാ ഞങ്ങൾ ഉത്തരവാദിയല്ല. ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇവരിൽ ഒരുത്തനെ പോലും ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അവരെന്തിനാണ് ഇവിടെ വന്നത് ഞാൻ ചോദിക്കട്ടെ? എല്ലാവരും നിരന്നിരിക്കുന്നത് കണ്ടില്ലേ? നിങ്ങൾക്കറിയാവോ, ഞാൻ അവൾക്ക് വ്യക്തമായ നിർദ്ദേശം നൽകിയതാണ് ആ മകളെയും മോളെയും ക്ഷണിക്കാൻ. എന്നാ അവർ ആ ക്ഷണം നിരസിച്ചെന്ന് മാത്രമല്ല, വരാതിരുന്നതിന് ഒരു ക്ഷമാപണ പോലും പറഞ്ഞില്ല. ലേടാ കോലിയ, വെറുതെ കാലിട്ടടിക്കാതെ മാന്യരെ പോലെ ഡീസന്റ് ആയിട്ടിരിക്കേ. സോണിയ മോളെ, നീ എവിടെയാണ് പോയത്? നിന്റെ അച്ഛന്റെ ശവസംസ്കാര ചടങ്ങിന് നീയും ഇങ്ങനെ കൃത്യനിഷ്ഠ കാണിക്കാതിരുന്നാലോ. റസ്കോൾനിക്കോ, നിങ്ങളുടെ അടുത്ത് അവൾക്കിരിക്കാൻ ഇടം കൊടുക്കൂ, അതാണ് നിന്റെ ഇരിപ്പിടം. സോണിയ, നിനക്ക് ആവശ്യമുള്ളതെടുക്കൂ. ജെല്ലി ചേർത്തുള്ള ആ അച്ചാറ് നന്നായിട്ടുണ്ട്. അവർ ഇപ്പൊ അപ്പം കൊണ്ടുവരും. അവർ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തോ ആവോ. പോലങ്ക, നിനക്കെല്ലാം കിട്ടിയോ? അയ്യോ, ശരി കുട്ടികളെ, നല്ലവരായിരിക്കൂ. സോണിയ മോളെ, നീ എന്താണ് പറയുന്നത്? എനിക്കറിയാം റിച്ചാർഡേ, എന്റെ പാവം ഭർത്താവിനോടുള്ള പ്രത്യേക സ്നേഹം മൂലമാണ് നിങ്ങൾ വാക്ക് പാലിച്ചതെന്ന് എനിക്കറിയാം. ആ അദ്ദേഹത്തിന് കുറച്ചുകൂടി പൊരിച്ച മാംസം കൊടുക്കൂ. നിങ്ങൾക്ക് ഇനിയും വീഞ്ഞു വേണം അല്ലേ? എന്തിനു മടിക്കുന്നു? അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതല്ലേ? എന്റെ ഭർത്താവിന് അങ്ങനെ ഒരു ദൗർബല്യമുണ്ടായിരുന്നു. കുടി, എല്ലാവർക്കും അതറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. ദയാലുവും മാന്യനുമായിരുന്നു അദ്ദേഹം. എല്ലാത്തരം മനുഷ്യരിലും വിശ്വാസം അർപ്പിച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തെറ്റ്. അത്രയ്ക്ക് ശുദ്ധഹൃദയനായിരുന്നു. സ്വന്തം ഷൂസിന്റെ വില പോലും ഇല്ലാത്ത വൃത്തികെട്ടവന്മാരോടൊപ്പം അദ്ദേഹം മദ്യപിച്ച് കൂത്താടി. നിങ്ങൾ വിശ്വസിക്കുമോ, കുടിച്ച് ബോധമില്ലാതിരുന്ന അവസരത്തിലും അദ്ദേഹം കുട്ടികളെ മറന്നില്ല. എല്ലാവരെയും പോലെ നിങ്ങളും കരുതുന്നുണ്ടാവും ഞാൻ അദ്ദേഹത്തോട് നിർദാക്ഷിണ്യം പെരുമാറിയെന്ന്. എന്നാൽ അത് ശരിയല്ല. അദ്ദേഹം എന്നെ ബഹുമാനിച്ചിരുന്നു വളരെയധികം. മൃദുല ഹൃദയനായിരുന്നു.

0: ചിലപ്പോ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടെന്നോ. അദ്ദേഹം ഒരു മൂലയിലിരുന്ന് എന്നെ നോക്കും. എനിക്കപ്പോ വല്ലാത്ത ദുഃഖം തോന്നാറുണ്ട്. അദ്ദേഹത്തോട് കരുണ കാണിച്ചാൽ അദ്ദേഹം വീണ്ടും മദ്യപിക്കും. കർശനമായി പെരുമാറിയാൽ മാത്രമേ അദ്ദേഹത്തെ നിയന്ത്രിച്ച് നിർത്താനാവൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പീറ്റേഴ്സ്ബർഗിലെ വിദേശികളെ പ്രത്യേകിച്ച് നമ്മളെക്കാൾ വിഡ്ഢികളാണ്. സർക്കാരിൽ നിന്ന് ആനുകൂല്യം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങും.
1: സ്കൂൾ നടത്തും, കാണാം. വിഡ്ഢിത്വം പുലമ്പുന്നത് കണ്ടില്ലേ, ഉടുപ്പുകൾ കഴുകേണ്ട ചുമതല അലക്കുകാരിയുടേതാണ്, അല്ലാതെ ബോർഡിംഗ് സ്കൂളിലെ ഡയറക്ടറുടേതല്ല.
0: അമാലിയ കള്ളമാണ് പറയുന്നത്. എന്റെ വീട്ടുടമസ്ഥ ഇങ്ങനെ ഒരു കഠിന ഹൃദയം ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെയാണ് എന്റെ ഭർത്താവ് മരിച്ചത്. ഈ സമയത്ത് വീട്ടുവാടക ചോദിച്ചാരെങ്കിലും എന്നെ വിഷമിപ്പിക്കാമോ?
1: മാന്യ വനിതകൾ ആരെങ്കിലും ഈ വിരുന്നിലുണ്ടോ നോക്ക്. ഇവരെ പോലെ കച്ചറ കൂട്ടങ്ങളാണല്ല.
0: കേവലം അടുക്കളക്കാരിയായി നിങ്ങൾക്ക് മാന്യ വനിതകളെ എങ്ങനെ തിരിച്ചറിയാനാകും?
1: എന്റെ അച്ഛൻ ബെർലിനിലെ വലിയൊരു പ്രമാണിയായിരുന്നു. സദാ സമയവും ഇരു കൈകളും പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഹൂഫ് ഹൂഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുക.
0: അമാലിയയ്ക്ക് ബെർലിൻകാരൻ അച്ഛനോ? ഒരു പാചകക്കാരി ആയിരുന്നവൾ അതുപോലും ആയിരുന്നില്ല, കുശിനിക്കാരി.
1: നിനക്കാണ് തന്തയില്ലാത്തത്. എന്റെ അച്ഛൻ ഒരു ബെർലിൻകാരനായിരുന്നു. കാതറീന, നീ ഞെളിയണ്ട.
0: ഞാൻ എങ്ങനെയാണ് ജനിച്ചു വളർന്നതെന്നും എന്റെ കുടുംബം എങ്ങനെയുള്ളതായിരുന്നുവെന്നും എല്ലാവർക്കും അറിയാം. എന്റെ അച്ഛനൊരു കേണലായിരുന്നു എന്ന കാര്യം ആ തൂക്കിയിട്ടിരിക്കുന്ന ബഹുമതി സർട്ടിഫിക്കറ്റിൽ അച്ചടിച്ചിട്ടുണ്ട്. എന്നാൽ അമാലിയയുടെ അച്ഛൻ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ വല്ല ഫിനീഷിക്കാരനായ പാൽക്കാരനുമായിരിക്കും. തന്തയില്ലാത്തവളായിരിക്കാനാണ് സാധ്യത. കാരണം അവളുടെ പേര് അമാലിയ ഇവനോവിന എന്നാണോ എന്ന് ഇപ്പോഴും തീർത്തു പറയാനാവില്ല. ആർക്കറിയാം.
1: ഞാൻ അമാലിയ ഇവനോവിനയാണ്. എന്റെ അച്ഛന്റെ പേര് ജോഹർ. അദ്ദേഹം ഒരു ജില്ലാ മേധാവിയായിരുന്നു. ഇവളുടെ തന്ത ഒരിക്കലെങ്കിലും പദവിയിലെത്തിയിട്ടില്ല.
0: എന്റെ മാന്യനായ അച്ഛനുമായി നിന്റെ വൃത്തികെട്ട തന്തയെ താരതമ്യം ചെയ്യാൻ ധൈര്യപ്പെട്ടാൽ നിന്റെ തലയിലെ തൊപ്പി തട്ടിത്തെറിപ്പിച്ച് ഞാൻ നിനത്ത് ചവിട്ടിയറിക്കും.
1: എടി കാതറീന, ഈ നിമിഷം ഈ വീട് വിട്ടിറങ്ങിക്കോണം. ഞാനാണ് പറയുന്നത്, ഈ വീടിന്റെ ഉടമസ്ഥ അമാലിയ.
2: ഇവിടെ എന്താണ് ഒരു ബഹളം? വിരുന്ന സൽക്കാരം അടികലശലിൽ തീരുകയാണോ?
0: ലൂഷിൻ, ലൂഷിൻ, എന്നെ രക്ഷിക്കൂ. നിർഭാഗ്യവതിയായ നിർഭാഗ്യവതിയായ ഈ കാതറിനെ.
2: മാഡം, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ. എന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പുത്രി സോണിയയുമായി ഒരു വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതേ, എന്നെ ഉള്ളിലേക്ക് വരാൻ അനുവദിക്കൂ.
3: ആ, സോണിയ വന്നല്ലോ.
4: എന്താണ് ലൂഷൻ, നിങ്ങള് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്നത്?
2: ഓ, നിങ്ങളുടെ വിരുന്ന് സൽക്കാരം തടസ്സപ്പെടുത്തിയതിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ വന്നത് സുപ്രധാനമായ ഒരു കാര്യം പറയാനാണ്.
4: എന്താണ്, എന്താണ് അത്ര സുപ്രധാനമായ കാര്യം?
2: നിങ്ങൾ മുറിയിൽ വന്നു പോയ ഉടനെ എന്റെ മേശപ്പുറത്ത് നിന്ന് 100 രൂപൽ നോട്ട് കാണാതായിരിക്കുന്നു. അതെവിടെയാണെന്ന് പറയൂ. ആ,
4: നിങ്ങളുടെ നോട്ട് അതെവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാം?
2: ആ, ഇവിടെ കൂടി നിൽക്കുന്നവരെ സാക്ഷി നിർത്തി ഞാൻ അന്തസ്സോടെ വാക്കു തരികയാണ്. സത്യം പറഞ്ഞാൽ ആ സംഭവം ഇവിടെ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതല്ല, നിങ്ങൾക്ക് സത്യം തുറന്നു പറയാൻ മടിയാണെങ്കിൽ ദേ കർശന നടപടികൾ എടുക്കാൻ ഞാൻ നിർബന്ധിതനാകും.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 44-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും കാതറീന, സിന്ധു വിജയൻ, സോണിയ, നിതുന നെവിൽ, അമാലിയ, ആശ റാഫി, ലൂഷിൻ, കണ്ണൻ നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 2 കഴിഞ്ഞ് 27:09. സേവന വാർത്ത. ഫിഷറീസ് വകുപ്പ് സമുദ്ര ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായി നടപ്പാക്കുന്ന ട്രോളറുകളിൽ ടേർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസുകൾ ഘടിപ്പിക്കുന്ന പദ്ധതിയിൽ ട്രോളർ ഉടമകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 100% സബ്സിഡിയോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ 60% കേന്ദ്ര സർക്കാർ വിഹിതവും 4% സംസ്ഥാന സർക്കാർ വിഹിതവുമാണ്. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ മാസം 16 ഒരു മണിക്ക് മുൻപ് ബേപ്പൂർ, വെള്ളയിൽ, കൊയിലാണ്ടി, വടകര മത്സ്യഭവനുകളിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0495-23-83780. സേവന വാർത്ത കഴിഞ്ഞു.
2: മികച്ച വിലയ്ക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 വരെ എക്സ്ചേഞ്ച് ബോണസ്.
3: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
2: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
5: എന്നും രാവിലെ 7
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ,
2: എന്നാ അകത്തിരുന്ന് വേൾഡ് കപ്പ് കണ്ടോളൂ.
3: മൈ ജി ലാഭമഴയിൽ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾ 7,000 താഴെ, സെലക്ടഡ് സൈസ് സോണി ടിവി മോഡലുകൾക്കൊപ്പം ഫുട്ബോൾ സമ്മാനം 5,000 വരെ എക്സ്ചേഞ്ച് ബോണസ്. പ്രമുഖ ബ്രാൻഡുകൾ മൈ ജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ.
2: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
7: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
8: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
3: ബ്രാൻഡഡ് റെഫ്രിജറേറ്ററുകൾക്ക് ഇനി വലിയ ഓഫറുകളുമായി മൈ ജി ലാഭമഴ.
2: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2,000 ക്യാഷ് ബാക്ക്.
3: ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 18,000 താഴെ.
2: സെലക്ടഡ് ബ്രാൻഡ് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററിനൊപ്പം 43-ഇഞ്ച് സ്മാർട്ട് ടിവിയും.
3: മൈ ജി ലാഭമഴ.
2: TNC അപ്ലൈ.
9: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: മഴ എത്ര പെയ്താലും അലക്കലും ഉണക്കലും ഇനി പണിയാകില്ല.
3: മൈ ജി ലാഭമഴയിൽ വാഷിംഗ് മെഷീനുകൾ സ്പെഷ്യൽ പ്രൈസിൽ.
2: 6,999 മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ. പഴയ വാഷിംഗ് മെഷീനുകൾ മാറ്റി പുതിയ ലോയ്ഡ് വാഷിംഗ് മെഷീനുകൾ എടുക്കുമ്പോൾ 4,444 എക്സ്ചേഞ്ച് ബോണസ്. ഡിഷ് വാഷറുകളിൽ 5,000 ക്യാഷ് ബാക്ക്.
3: TNC അപ്ലൈ.
10: ഇനി പവർ കട്ടിനോട് ബൈ ബൈ പറയാം. 12 ബാറ്ററി ലൈഫുള്ള ലിഥിയം അയൺ ബാറ്ററിയോട് കൂടിയ കുഞ്ഞൻ ഇൻവെർട്ടറുകൾ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ.
11: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ. അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനും ഒപ്പം 5 പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 കോംപ്രഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പള്ളിൽ ഏജൻസീസിലേക്ക്.
10: കണ്ണങ്കണ്ടിയിൽ നിന്നും 65-ഇഞ്ച് വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
3: EMI വെറും 3,990 മാത്രം.

സമയം 2:31 3 സെക്കൻഡും. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കെ എസ് ഹരിശങ്കർ പാടിയ ഗാനം, വിനായക് ശശികുമാറിൻ്റെ വരികൾക്ക് പി എസ് ജയഹരിയുടെ ഈണം. ചിത്രം അതിരേ.

0: ബ്രാൻഡഡ് റെഫ്രിജറേറ്ററുകൾക്ക് ഇവിടെ വലിയ ഓഫറുകളുമായി മൈജി ലാഭമഴ.
1: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2000 രൂപ ക്യാഷ് ബാക്ക്.
0: ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 18000 രൂപയിൽ താഴെ.
1: സെലക്ടഡ് ബ്രാൻഡ് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററിനൊപ്പം 43 ഇഞ്ച് സ്മാർട്ട് ടിവിയും.
0: മൈജി ലാഭമഴ,
1: TNC അപ്ലൈ.
2: എടക്കാട് ബറ്റാലിയൻ എന്ന ചിത്രത്തിന് വേണ്ടി KS ഹരിശങ്കറും നിത്യാ മാമനും പാടിയ ഗാനം കേൾക്കാം. BK ഹരിനാരായണന്റെ വരികൾക്ക് കൈലാസ് മേനോന്റെ സംഗീതം.

0: മഴ എത്ര പെയ്താലും അലക്കലും ഉണക്കലും ഇനി പണിയാകില്ല.
1: മൈസി ലാഭമഴയിൽ വാഷിംഗ് മെഷീനുകൾ സ്പെഷ്യൽ പ്രൈസിൽ
0: 6,999 രൂപ മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ. പഴയ വാഷിംഗ് മെഷീനുകൾ മാറ്റി പുതിയ ലോയ്ഡ് വാഷിംഗ് മെഷീനുകൾ എടുക്കുമ്പോൾ 4,444 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഡിഷ് വാഷറുകളിൽ 5,000 രൂപ ക്യാഷ് ബാക്ക്.
2: ചിത്രം മലയൻ കുഞ്ഞ്, പാടിയത് വിജയ് യേശുദാസ്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് AR റഹ്മാന്റെ സംഗീതം.

0: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പിൻവഴിയുമായി മൈജിയിൽ ലാഭമഴ പെയ്യുന്നു.
1: ആപ്പിൾ ഐഫോൺ 17 കില്ലർ പ്രൈസിൽ 3000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: പാച്ചവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിൽ ഹിഷാം അബ്ദുൽ വഹാബിന്റെ സ്വരം കേൾക്കാം. ഈണം നൽകിയത് ജസ്റ്റിൻ പ്രഭാകരൻ.

പ്രിയപ്പെട്ടവരെ, ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. സമയം 2 മണി കഴിഞ്ഞ് 46 മിനിറ്റും 2 സെക്കൻഡും. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. നിലയം ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് അറിയിപ്പിനെ തുടർന്ന് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാടകഗാനങ്ങൾ 3:30 മൈലാഞ്ചി മുഞ്ച്, പുനഃപ്രക്ഷേപണം അവതരിപ്പിക്കുന്നത് ഗായിക അൻഷിത ജാസ്മിൻ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് തിരുവനന്തപുരം റിലെ പരിപാടികൾ. ഇതിൽ 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് കേട്ടത്.

നാളെ രാവിലെ 6 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:10 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സിന്ധു സുധീർ, തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം, ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം, തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി, ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി, ചലച്ചിത്രഗാനം. തുടർന്ന് 6:55 FM ശുഭദിനം. ഇതിൽ കോർട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകളോടെ ആരംഭിക്കുന്നു. 7:00 മധുരം റിഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം മൈ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം. ശ്വാസകോശാർബുദം ഉണ്ടാവാനുള്ള കാരണങ്ങൾ. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി വരത സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസേ മൗരോ ദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ BM ഗിരിജ, അവതരണം ബോബി. ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. ആസ്മ രോഗവും ഹോമിയോപ്പതി ചികിത്സയും. വാഴയൂർ ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും മലപ്പുറം ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ആസ്മ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ കൺവീനറും ആയ ഡോക്ടർ ബേബി സന്തോഷ് സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര. ഒളപ്പമണ്ണ എഴുതിയ വിടരാത്ത ഓണപ്പൂക്കൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം ഇന്ദുപ്രസാദ്. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത. മഴക്കാലത്തെ സുരക്ഷിതമായി നേരിടാൻ എടുത്തിട്ടുള്ള മുൻകരുതലുകൾ. മലപ്പുറം ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് CS രാജേഷ് സംസാരിക്കുന്നു. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപുലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. 8:05 CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ അബിൻ ഉള്ളൂർ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. തുടർന്ന് രസമുകുളം. 8:20 മൗലാന IVF മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗാനമാധുരി. 8:23 ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. തുടർന്ന് ചിത്രമഞ്ജരി. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 മുഖാമുഖം. പർവ്വതാരോഹക സ്വപ്ന ഇബ്രാഹിമുമായി മുനീർ ആമയൂർ നടത്തുന്ന അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 ചലച്ചിത്രഗാനങ്ങൾ. 10:15 ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി.

0: 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് യുവവാണി. 11:30 ഹലോ യൂത്ത്. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര, 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 2:15 തുടർനാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, തുടർന്ന് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ഓർമ്മയിൽ ഒരു പാട്ട്. 4:05 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു.
1: ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: കണ്ണങ്ങണ്ടയിൽ നിന്നും 65-inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
4: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്ങണ്ടി സന്ദർശിക്കൂ.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
6: കാർഷിക വൃത്താന്തം
5: എന്നും രാവിലെ 6:30.
6: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
5: കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
6: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: കണ്ണങ്ങണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ.
4: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം
3: കണ്ണങ്ങണ്ടി.
7: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: കിച്ചണിൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈ ജി ലാഭമഴ എത്തി.
9: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
8: ഇൻവെർട്ടർ, ബാറ്ററി കോംബോ, അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
9: ചിമ്മിനി ഹബ് കോംബോക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ,
8: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
9: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
8: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ, ചൂടോടെ ഒരു സൂപ്പർ ഓഫർ പിട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ. അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റിവെച്ച് നേരെ വിട്ടോ പിട്ടാപ്പലിൽ ഏജൻസീസിലേക്ക്.
6: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
5: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്ങണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ iPhone 17 24 മാസ EMI സ്വന്തമാക്കാം.
3: കണ്ണങ്ങണ്ടി സന്ദർശിക്കൂ.
12: FM പ്രധാന വാർത്തകൾ.
0: നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. നിപ ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ BTech BArk ബിരുദ പരീക്ഷാ ഫലം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിച്ചു. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഈ മാസം.

15 തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. നിയമപരമായ പരിഹാരത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ നിർദ്ദേശം. ശിവഗിരിയെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന വയോജന

0: സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രവർത്തനം ജയിലുകളിലും ലഭ്യമാക്കാൻ തീരുമാനിച്ചതായി കമ്മീഷൻ അധ്യക്ഷൻ കെ സോമപ്രസാദ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10 പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
2: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
4: നമ്മുടെ മൈജിയിൽ അല്ലാതെ എവിടെ?
3: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
4: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
3: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
5: കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി.
6: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
7: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
8: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
9: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
8: രാവിലെ 8:23.
9: പ്രായോജകർ
8: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ
9: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
10: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
11: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
10: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
11: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
3: ഹോം തിയേറ്റർ, ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈജി ലാഭമഴ.
4: 77% ഓഫിൽ ഹോം തിയേറ്റർ.
3: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്.
4: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
3: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
9: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
8: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
3: ഈ മഴക്കാലത്ത് മൈജി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
4: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട്ഫോണുകൾ. മൈജിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
3: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ.
8: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:1, 56608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 56611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:05, 12617 എറണാകുളം നിസാമുദ്ദീൻ മംഗള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 4:23 തിരൂർ സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
8: ട്രെയിൻ സമയം.
4: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
10: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.

0: രക്തപുഷ്പമെന്ന നാടകത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് കേട്ടത്. ഫാദർ ഫൗസ്റ്റിൻ കപ്പൂച്ചിന്റെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം.
1: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
3: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
4: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 15,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ട് ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
0: നാടകം ഡോക്ടർ, പാടിയത് ജി ദേവരാജൻ, ഗാനശില്പികൾ ONB, ജി ദേവരാജൻ.

0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024. CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5.
2: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
3: നാടകം കാക്കപ്പൊന്ന് പാടിയത് CO ആന്റോ. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: മിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ മിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്. പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
2: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
1: അതിപ്പോ എന്താ ആലോചിക്കാനാ? നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്താ പോരെ.
2: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫേന്നോ?
1: അതേന്ന്. നമ്മളെ ജോസേട്ടനും എന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
2: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
3: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
2: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
3: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.

0: ബിഷറയ്ക്ക് കാറ്റു വേണ്ട എന്ന നാടകത്തിന് വേണ്ടി കെ എസ് ജോർജും കെ സുലോചനയും പാടിയ ഗാനമാണ് കേട്ടത്. വയലാറിന്റെ വരികൾക്ക് എൽ പി ആർ വർമ്മയുടെ സംഗീതം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
2: കാർഷിക വൃത്താന്തം
1: എന്നും രാവിലെ 6:30
2: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
1: കണ്ടംകുളത്തി പ്രസവരക്ഷ.
0: നാടകം ചലനം പാടിയത് രേണുക. ഗാനശില്പികൾ അരവിന്ദൻ, വിദക്ഷിണാമൂർത്തി.

0: പുറത്ത് എന്ത് മഴയാ?
1: എന്നാ നമുക്ക് ലാപ്ടോപ്പിൽ ഗെയിം കളിച്ചാലോ?
0: ഗെയിമോ? അത് ഈ പഴഞ്ച ലാപ്ടോപ്പിലോ. ഇതൊന്ന് മാറ്റി വാങ്ങ്. മൈജിയിൽ ലാഭമഴ നടക്കുകയല്ലേ. മികച്ച വിലയ്ക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
0: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: എം ജി രവി, ബി ലളിത എന്നിവർ തുലാഭാരം എന്ന നാടകത്തിനു വേണ്ടി പാടിയ ഗാനം കേൾക്കാം. വയലാറിന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ ഈണം.

0: മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ.
1: എന്നാ അകത്തിരുന്ന് വേൾഡ് കപ്പ് കണ്ടോളൂ.
2: മൈജി ലാഭമഴയിൽ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾ 7000 രൂപയിൽ താഴെ, സെലക്ടഡ് സൈസ് സോണി ടിവി മോഡലുകൾക്കൊപ്പം ഫുട്ബോൾ സമ്മാനം 5000 രൂപീസ് വരെ എക്സ്ചേഞ്ച് ബോണസ്. പ്രമുഖ ബ്രാൻഡുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ.
1: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.

0: ബ്രാൻഡഡ് റെഫ്രിജറേറ്ററുകൾക്ക് ഇനി വലിയ ഓഫറുകളുമായി മൈ ജി ലാഭമഴ.
1: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2,000 രൂപ ക്യാഷ് ബാക്ക്.
0: ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 18,000 രൂപയിൽ താഴെ.
1: സെലക്ടഡ് ബ്രാൻഡ് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററിനൊപ്പം 43-inch സ്മാർട്ട് ടിവിയും.
0: മൈ ജി ലാഭമഴ,
1: TNC അപ്ലൈ.

അശ്വമേധം എന്ന നാടകത്തിനു വേണ്ടി കെ എസ് ജോർജും കെ സുലോചനയും പാടിയ ഗാനമാണ് കേട്ടത്. വയലാറിന്റെ വരികൾക്ക് രഘുനാഥിന്റെ സംഗീതം.

0: നാടകഗാനങ്ങൾ സമാപിച്ചു. സമയം 3 മണി കഴിഞ്ഞ് 31 മിനിറ്റും 46 സെക്കൻഡും.
1: മൈലാഞ്ചി മുഞ്ച്.
2: മുഞ്ചോറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
1: മൈലാഞ്ചി മുഞ്ച്. ഇന്നത്തെ മൈലാഞ്ചി മുഞ്ചിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം.

0: കഴിഞ്ഞ 15 വർഷമായി ഹിന്ദുസ്ഥാനി സംഗീതം പരിശീലിക്കുന്ന മലബാറിന്റെ തനത് മാപ്പിള കലകളെ നെഞ്ചോട് ചേർക്കുന്ന മലപ്പുറം ജില്ലയിലെ തൂവൂർ സ്വദേശിയായ കലാകാരി അൻഷിത ജാസ്മിൻ വെറുമൊരു ഗായിക മാത്രമല്ല, കൊണ്ടോട്ടി മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയിൽ വിദ്യാർത്ഥികൾക്ക് മാപ്പിളപ്പാട്ടിന്റെ ആഴങ്ങൾ പകർന്നു നൽകുന്ന പ്രിയപ്പെട്ട അധ്യാപിക കൂടിയാണ് അൻഷിത. വിധികർത്താവ്, സംഘാടക, കലാപരിശീലക, ഗവേഷക എന്നീ നിലകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന അവർ തുവ്വൂരിന്റെ മണ്ണിൽ നിന്ന് അന്താരാഷ്ട്ര വേദികളിൽ വരെ തന്റെ മാപ്പിളപ്പാട്ടുകളും മാപ്പിള കലകളും എത്തിച്ച കലാകാരിയാണ്. കേൾക്കാം നമുക്ക് അൻഷിത ജാസ്മിൻ അവതരിപ്പിക്കുന്ന പാട്ടുകൾ.
1: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അൻഷിത ജാസ്മിൻ. ഞാൻ മലപ്പുറം ജില്ലയിലെ തുവൂരാണ് സ്വദേശം. ഇപ്പോൾ മണ്ണാർക്കാട് MES കല്ലടി കോളേജിൽ നിന്നും ഇൻ്റഗ്രേറ്റഡ് MSc സൈക്കോളജി അവസാന സെം എക്സാം കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഇപ്പോൾ ചെറുതായിട്ടൊരു ജോലിയിലൊക്കെ കയറിയിട്ടുണ്ട്. കോഴിക്കോട് ചേവായൂർ ഒരു എഡ്യൂക്കേഷൻ കമ്പനിയിൽ സ്റ്റുഡൻറ്റ് കോച്ചായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട് മൈലാഞ്ചി മുഞ്ച് എന്നുള്ള ഈ ഒരു പരിപാടിയിലേക്ക് ഒരു ദിവസം പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം കിട്ടിയതിൽ. മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ആദ്യമായിട്ട് കണ്ടെടുത്ത കൃതി എന്ന് പറയുന്നത് 1607 ഖാളി മുഹമ്മദ് രചിച്ച മുഹ്യുദ്ദീമാലയാണ്. അത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും വീടുകളിലൊക്കെ പണ്ടുകാലങ്ങൾ മുതലേ പാടി കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് മുഹ്യുദ്ദീമാല. അപ്പോൾ അതിനുശേഷം ഒരു 130 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് നമുക്ക് ഒരു മാപ്പിളപ്പാട്ട് കണ്ടുകിട്ടുന്നത്. അത് കുഞ്ഞായി മുസ്ലിയാരുടെ നൂൽമദ്ഹാണ്. ആ നൂൽമദ്ഹിലെ ഒരു ചെറിയ ഭാഗം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. അത് അക്കാദമിയിലെ ഡിപ്ലോമ കോഴ്സില് ഞാനിപ്പോൾ അടുത്തൊരു ടീച്ചറും കൂടെയാണ്. അപ്പം അവിടെ ഞാൻ പഠിപ്പിക്കുന്ന ഒരു പാട്ടിൽ എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടൊരു പാട്ടാണ്. പുണ്യവൻ തിരുമുത്തിനിൽ വേത്ത് പൂകൾ മികച്ചവരേ, വിണ്ണിൽ മറത്ത് മറക്കകമേ പിരിശക്കടൽ പൂണ്ടവരേ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു പാട്ടാണ്.

നമ്മൾ അവിടുന്ന് ഇങ്ങനെ വരുന്ന വഴിയിൽ ഒരുപാട് പാട്ടുകൾ പിന്നെയും വന്നിട്ടുണ്ട്, ഒരുപാട് രചയിതാക്കൾ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് പിന്നീട് മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഓർമ്മ വരുന്നത് മറ്റാരുമല്ല, നമ്മള് മഹാകവി മോയിൻകുട്ടി വൈദ്യർ തന്നെയാണ്. വൈദ്യരുടെ കൃതി എന്ന് പറയുമ്പോൾ തന്നെ ഏതൊരാളും പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കുന്ന നമ്മുടെ ബദറുമുനി റുസ്നുൽ ജമാലും തന്നെയാണ്. അതിൽ തന്നെ എല്ലാവരും മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു പാട്ട്.

ആ ഒരു കാലത്ത് ഈ പ്രണയകാവ്യം എഴുതി അദ്ദേഹം അന്ന് തന്നെ ഇത്രത്തോളം ജനമനസ്സുകളുടെ ഇടയിൽ ഒരു സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും ആളുകൾ ബദർ മുനീർ ഹുസ്നുൽ ജമാലിലെ ഒരുപാട് കൃതികൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പൂമകളാണെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് യവ്വർ തുണയും തന്താരുൾ റഹ്മാനെ തുടങ്ങി നിരവധി പാട്ടുകൾ ഇന്നും ആളുകൾ ഒരുപാട് പാടുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതിനുശേഷം ബദർ മുനീർ ഹുസ്നുൽ ജമാൽ കഥയെ ആസ്പദമാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ പി ടി അബ്ദുറഹ്മാൻ സാറ് വേറൊരു പാട്ട് ഈ ഒരു ചരിത്രത്തെ ആസ്പദമാക്കിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതെൻ്റെ വളരെയധികം ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളുടെ ലിസ്റ്റിൽ ഉള്ളൊരു പാട്ടാണ്.

നമ്മൾ കേരളത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴും ഇതോടൊപ്പം തന്നെ പറയേണ്ട പ്രദേശമാണ് ലക്ഷദ്വീപ്. അപ്പോൾ ലക്ഷദ്വീപിലെ വഞ്ചി തോണിയൊക്കെ ആയിട്ടുള്ള ഓടം എന്ന് പറയും അവരുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ ഓടം ഓടുന്നതും അത് തകർന്ന് കടലിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികളും അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓടുന്ന ഓടക്കാർ എന്ന് പറയുന്ന ഒരു ഗാനം ലക്ഷദ്വീപിലെ കടമത്ത് ദ്വീപിൽ ഉണ്ടായിരുന്ന കെ സി അബ്ദുൽ ഖാദർ, അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല, അപ്പോൾ അദ്ദേഹം എഴുതി പുറത്തിറങ്ങാത്ത കുറച്ച് നല്ല വരികൾ ആ ദ്വീപിൽ തന്നെ ഉണ്ടായിട്ടുള്ള ലക്ഷദ്വീപിന്റെ സെക്രട്ടറിയായി എ കെ നഹ്മത്തുള്ള സാറ് അതിൽ ചെറിയ ചേഞ്ചസുകളൊക്കെ വരുത്തിയിട്ട് ഇർഷാദ് സ്രാമ്പിക്കല്ലിൽ മ്യൂസിക് ചെയ്ത് ഞാൻ തന്നെ പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ട്. അത് ലക്ഷദ്വീപിന്റെ ഭാഷകളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് വളരെയധികം രസത്തിലുള്ള ഒരു പാട്ടാണ്. കാരണം അവിടുത്തെ ഭാഷയിലാണ് ആ പാട്ട് മുഴുവനായിട്ടും വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാട്ട് സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ ആ ഒരു ചരിത്രമാണ്, ആ വഞ്ചി പോകുന്നതും അതിൽ ഉണ്ടാവുന്ന ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അതിനുശേഷം അവർ രക്ഷപ്പെടുന്നതും ഒക്കെ ആയിട്ടുള്ള ചരിത്രങ്ങളാണ് ആ ഒരു പാട്ട് മുഴുവനായിട്ടും പറയുന്നത്.

അപ്പോ നമ്മുടെ മാപ്പിളപ്പാട്ടിന്റെ ചരിത്രത്തിലൂടെ വളരെയധികം ചെറിയ സമയത്തില് വളരെ കുറഞ്ഞ രീതിയിൽ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ചരിത്രത്തിന്റെ ഭാഗത്തിൽ പറഞ്ഞതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.

ഗായിക അൻഷിത ജാസ്മിൻ അവതരിപ്പിച്ച മൈലാഞ്ചി മൊഞ്ചാണ് നിങ്ങൾ കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 860-6231597. ഫോൺ നമ്പർ ആവർത്തിക്കാം, 860-6231597. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ഹാരിസ്.

0: അത് ശരി.
1: മഴ എത്ര പെയ്താലും അലക്കലും ഉണക്കലും ഇനി പണിയാകില്ല.
2: മൈസി ലാഭമഴയിൽ വാഷിംഗ് മെഷീനുകൾ സ്പെഷ്യൽ പ്രൈസിൽ
1: 6,999 രൂപ മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ. പഴയ വാഷിംഗ് മെഷീനുകൾ മാറ്റി പുതിയ ലോയ്ഡ് വാഷിംഗ് മെഷീനുകൾ എടുക്കുമ്പോൾ 4,444 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഡിഷ് വാഷറുകളിൽ 5,000 രൂപ

0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പെരുമഴയുമായി മൈജി ലാഭമഴ പെയ്യുന്നു.
2: ആപ്പിൾ ഐഫോൺ 17 കില്ലർ പ്രൈസിൽ 3000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
4: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.

0: സമയം 3 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 1 സെക്കൻഡ്.
1: FM പ്രധാന വാർത്തകൾ.
0: പട്ടികജാതി വിഭാഗത്തിലെ യുവജനങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണമാണ് സാമൂഹിക മുന്നേറ്റത്തിനും പ്രാതിനിധ്യത്തിനും അടിത്തറ എന്ന് മന്ത്രി KA തുളസി. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. നിയമപരമായ പരിഹാരത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും പരമോന്നത കോടതി നിർദ്ദേശിച്ചു. കൊച്ചി ആസ്ഥാനമായ കേരള സർക്കിളിന്റെ മധ്യമേഖല പ്രാദേശിക തപാൽ അദാലത്ത് ഈ മാസം 16 ഓൺലൈൻ ആയി നടത്തും. മധ്യമേഖലയിൽ വരുന്ന പോസ്റ്റ് ഓഫീസുകളിലെ കൌണ്ടർ സേവനങ്ങൾ, സേവിംഗ്സ് ബാങ്ക്, മണി ഓർഡർ തുടങ്ങിയവ സംബന്ധിച്ച പരാതികൾ അദാലത്തിൽ പരിഗണിക്കും. നിപ ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: കുരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
5: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
3: സാന്ത്വനത്തിന്റെ കരസ്പർശം.
0: ട്രെയിൻ നമ്പർ 1630 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50, 1634 തിരുവനന്തപുരം ലോക്മാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 5 മിനിറ്റ് വൈകി 5:18, 1668 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 തിരൂർ സ്റ്റേഷനിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5668 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 5661 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34, 5613 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 7:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
3: ട്രെയിൻ സമയം.
6: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
7: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
8: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
9: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.

0: വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളിയിൽ ഏജൻസി.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളിയിലെ ഏജൻസീസ്.
2: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

സമയം 4 മണി കഴിഞ്ഞ് 3:58. ലോകജനതയെ ഒന്നാകെ ഒരു പന്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് അത് ഉരുണ്ടു തുടങ്ങി. ദേശാതിർത്തികൾ ഭേദിച്ച് ഒരു സർവദേശീയത രൂപപ്പെടുത്തുന്നതിന് ഫുട്ബോളിന് സാധിക്കുന്നു എന്നതാണ് അതിൻ്റെ മഹത്വം. നമ്മുടെ കൊച്ചു കേരളവും വ്യത്യസ്ത രാഷ്ട്രങ്ങളുടെ കൊടികൾ പാറുന്ന നാടായി മാറട്ടെ. ഈ ലോകകപ്പ് നമ്മുടെ ഓർമ്മയിൽ എന്നും നന്മകൾ ചൊരിയുന്നതാവട്ടെ. നമുക്ക് 4 മണിപ്പൂക്കളിലേക്ക് കടക്കാം.

0: வேணும்.
1: பிராண்டட் ரெஃப்ரிஜிரேட்டர்களுக்கு இப்படி பெரிய ஆஃபர்களுமாய் மைஜி லாபமழா.
2: சிங்கிள் டோர் ரெஃப்ரிஜிரேட்டர்களில் 2,000 ரூபாய் கேஷ் பேக்.
1: டபுள் டோர் ரெஃப்ரிஜிரேட்டர் 18,000 ரூபாயில் தாழே.
2: செலக்டட் பிராண்ட் சைட் பை சைட் ரெஃப்ரிஜிரேட்டர்னொப்பம் 43 இன்ச் ஸ்மார்ட் டிவி.
1: மைஜி லாபமழா.
2: டிஎன்சி அப்ளை.
3: ഫേസ്ബുക്കിനെ എങ്ങനെ ഒരു മെമ്മറി ബുക്ക് കൂടിയാക്കാം എന്നാണ് ഇന്ന് മുനീർ ആമയൂർ പറയുന്നത്. ഓർമ്മകളിലേക്ക് നയിക്കാൻ ഇതാ ഒരു കുഞ്ഞു സൂത്രം.
4: ഓർമ്മകളിലൂടെ സഞ്ചരിക്കുവാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഫേസ്ബുക്ക് പലപ്പോഴും നിങ്ങളുടെ പഴയ മനോഹരമായ നിറമാർന്ന നിമിഷങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ടാകും, മെമ്മറീസ് എന്നുള്ള പേരിൽ അല്ലേ. ഇനി നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു 4 വർഷം അല്ലെങ്കിൽ 5 വർഷം മുമ്പ് അല്ലെങ്കിൽ അതിനു മുമ്പ് ഈ ദിനം നിങ്ങൾ പോസ്റ്റ് ചെയ്ത കാര്യങ്ങളൊന്ന് കാണണം. ഇങ്ങനെ തോന്നിയാൽ അത് എളുപ്പത്തിൽ കാണുവാൻ മാർഗമുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഭൂതകാലത്തിലൂടെ ചിറകടിച്ച് നടക്കാം. അതിനായിട്ട് ചെയ്യേണ്ടത്, ഫേസ്ബുക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറിലാണെങ്കിൽ ഇടതുഭാഗത്ത് വിവിധ ഓപ്ഷനുകളുടെ ഭാഗമായിട്ട് മെമ്മറീസ് എന്ന് കാണാം. ആ മെമ്മറീസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഏത് ദിവസമാണോ ക്ലിക്ക് ചെയ്യുന്നത്, മുൻ വർഷങ്ങളിലെ ഇതേ ദിനം നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ കാണാൻ പറ്റും. ഇനി മൊബൈൽ ഫോണിലാണ് നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ അപ്പോൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഫേസ്ബുക്ക് ആപ്പ് തുറക്കുക, എന്നിട്ട് വലത് മുകൾ ഭാഗത്ത് നിങ്ങളുടെ പ്രൊഫൈൽ ചിത്രം കാണും. അവിടെ ഒരു മെനുവാണ്. ആ മെനുവിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷനുകൾ ഇങ്ങനെ കാണാം. റീൽസ്, പേജസ്, ഫ്രണ്ട്സ്, ഗ്രൂപ്പ്സ് എന്നിങ്ങനെ. അവയിൽ ഒരു ഓപ്ഷൻ മെമ്മറീസ് എന്നായിരിക്കും. ആ മെമ്മറീസ് എന്നുള്ളതിൽ ടച്ച് ചെയ്താൽ നിങ്ങളുടെ മുൻ വർഷങ്ങളിലെ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ, ഇതേ ദിവസം ചെയ്തത്, അവിടെ ഒരുമിച്ച് കാണുവാൻ പറ്റും. അങ്ങനെ ഭൂതകാല കുളിർ ആസ്വദിക്കാം. ഒരിക്കൽ കൂടി പറയാം, ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ചെയ്യേണ്ടത് ഇടത് ഭാഗത്ത് കാണുന്ന മെമ്മറീസ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. മൊബൈൽ ഫോണിലാണെങ്കിലോ ഫേസ്ബുക്ക് ആപ്പ് തുറന്ന് വലത് മുകൾ ഭാഗത്ത് കാണുന്ന പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് മെമ്മറീസ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക.
2: മഴ എത്ര പെയ്താലും അലക്കലും ഉണക്കലും ഇനി

0: പണിയാകില്ല.
1: മൈസി ലാഭമേളയിൽ വാഷിംഗ് മെഷീനുകൾ സ്പെഷ്യൽ പ്രൈസിൽ
0: 6,999 രൂപ മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ. പഴയ വാഷിംഗ് മെഷീനുകൾ മാറ്റി പുതിയ ലോയ്ഡ് വാഷിംഗ് മെഷീനുകൾ എടുക്കുമ്പോൾ 4,444 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഡിഷ് വാഷറുകളിൽ 5,000 രൂപ ക്യാഷ് ബാക്ക്.
1: ടിഎൻസി അപ്ലൈ.
2: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
3: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
4: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
5: RBI പറയുന്നു,
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
7: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
8: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
9: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കൊറേ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
10: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
9: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്താ പോരെ.
10: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫേന്നോ?
9: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
10: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
11: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
10: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
11: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
12: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
13: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
14: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
15: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
16: മഴക്കാലമാണ്. മഴയിൽ കുതിർന്ന പ്രകൃതിയെ ആസ്വദിക്കുക എന്നത് ഏവർക്കും പ്രിയപ്പെട്ടതാണ്. പക്ഷേ സൗന്ദര്യത്തിന് പിന്നിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ കൂടി നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണേ എന്നാണ് മലപ്പുറം ജില്ലയിൽ ദുരന്ത നിവാരണ ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി കളക്ടർ ജയശ്രീ ബാജർ പറയുന്നത്.
17: മലപ്പുറത്ത് കനത്ത മഴ പെയ്തിറങ്ങുന്ന ഒരു സമയമാണ്. കുട്ടികളെ സംബന്ധിച്ചും, കുട്ടികളെ മാത്രമല്ല വലിയവർക്കും ഒക്കെ തന്നെ, മഴക്കാലം നമുക്ക് ഏറ്റവും സന്തോഷവും ഉത്സാഹവും ഒക്കെ നൽകുന്ന ഒരു സമയമാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങുക, കളിക്കുക, അതൊക്കെ പറഞ്ഞ് അവരെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ മഴക്കാലത്ത് നമ്മൾ ഏറെ ജാഗ്രതയും പുലർത്തേണ്ടതുണ്ട്. നമ്മുടെ ജില്ലയിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യമില്ല. എന്നിരുന്നാലും നമ്മൾ പൂർണ്ണ ജാഗ്രതയിലാണ്. താലൂക്ക് കൺട്രോൾ റൂമുകളും ജില്ലാ കൺട്രോൾ റൂമും 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല, എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നറിയിപ്പുകൾ കൃത്യമായി നിരീക്ഷിക്കുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലമ്പൂർ, ഏറനാട് ഭാഗങ്ങളിലെ മലയോര മേഖലകളിൽ പ്രത്യേക ശ്രദ്ധയുണ്ട്. അപകട സാധ്യതയുള്ള സ്ഥലങ്ങളുടെ മാപ്പ്, അതായത് ഹസാർഡ് മാപ്പിംഗ് നമ്മളുടെ കയ്യിലുണ്ട്. അവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നാൽ അതിനുള്ള ക്യാമ്പുകൾ നമ്മൾ മുൻകൂട്ടി കണ്ടെത്തി സജ്ജമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സോയിൽ പൈപ്പിംഗ് പോലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ജിയോളജി വകുപ്പിന്റെ സഹായത്തോടെ നിരീക്ഷണം നടത്തുന്നുണ്ട്. മറ്റൊരു കാര്യം, ജില്ലയിലെ തീരദേശ മേഖലകളിൽ കടലാക്രമണ ഭീഷണിയെ നേരിടാനും പ്രത്യേക ശ്രദ്ധയുണ്ട്. തീരദേശത്ത് ശക്തമായ കാറ്റും കടലാക്രമണവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് കൃത്യമായി

0: കൃത്യമായ വിലക്കുകളും നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാകുന്ന ഘട്ടത്തിൽ ആളുകളെ മാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പുനരധിവാസ കേന്ദ്രങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കേണ്ട സ്കൂളുകളും മറ്റു കെട്ടിടങ്ങളും നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ കുടിവെള്ളം, ഭക്ഷണം, വെളിച്ചം, മെഡിക്കൽ സൗകര്യം എന്നിവ ഉറപ്പാക്കാൻ എല്ലാ വില്ലേജ് ഓഫീസർമാർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് പോലുള്ള പശ്ചാത്തലങ്ങൾ ഇപ്പോൾ ഇല്ലെങ്കിലും ആരോഗ്യ വകുപ്പിന്റെ പ്രത്യേക മെഡിക്കൽ ടീം എല്ലാ ക്യാമ്പുകളിലും ലഭ്യമായിരിക്കും. മലപ്പുറത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് ഇവിടുത്തെ ജനങ്ങളും സന്നദ്ധ സംഘടനകളുമാണ്. ട്രോമ കെയർ, ആപ്തമിത്ര, സന്നദ്ധ പ്രവർത്തകർ, സിവിൽ ഡിഫൻസ് എന്നിവരെയെല്ലാം താലൂക്ക് അടിസ്ഥാനത്തിൽ ഏകോപിപ്പിച്ചിട്ടുണ്ട്. ഇവർക്കാവശ്യമായ പരിശീലനങ്ങളും നൽകിയിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യത്തിലും റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ് ടീമുകൾക്കൊപ്പം ഇവരും മുൻനിരയിൽ ഉണ്ടാകും. ജനങ്ങളോട് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്, ദയവ് ചെയ്ത് വാട്സാപ്പിലും മറ്റും വരുന്ന വ്യാജ സന്ദേശങ്ങൾ വിശ്വസിക്കുകയോ ഷെയർ ചെയ്യുകയോ അരുത്. ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ്, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ബുള്ളറ്റിനുകൾ, ആകാശവാണി, മറ്റ് വിശ്വസനീയമായ മാധ്യമങ്ങൾ എന്നിവയിലൂടെ മാത്രമേ ഔദ്യോഗിക വിവരങ്ങൾ അറിയാവൂ. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശക്തമായ മഴയുള്ളപ്പോൾ പുഴകളിലും വെള്ളച്ചാട്ടങ്ങളിലും ഇറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ തന്നെ മലയോര മേഖലകളിലൂടെയുള്ള രാത്രി യാത്രകൾ ഒഴിവാക്കുക. അധികൃതർ മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടാൽ ദയവായി സഹകരിക്കുക. കൺട്രോൾ റൂം നമ്പറുകൾ എപ്പോഴും കൈവശം വയ്ക്കുക. ഭയമല്ല, ജാഗ്രതയാണ് നമുക്ക് വേണ്ടത്. സുരക്ഷിതരായിരിക്കുക. ദുരന്തങ്ങൾ നേരിടാൻ മലപ്പുറം ജില്ല സുസജ്ജമാണ്. ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ.
1: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പളിൽ ഏജൻസീസിലേക്ക്.
2: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:30.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
11: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
10: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: ഇന്നത്തെ ഗാനം
4: എന്നും രാവിലെ 7:35.
11: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
12: മഴ എത്ര പെയ്താലും അലക്കലും ഉണക്കലും ഇനി പണിയാകില്ല.
13: മൈജി ലാഭമഴയിൽ വാഷിംഗ് മെഷീനുകൾ സ്പെഷ്യൽ പ്രൈസിൽ
12: 6,999 രൂപ മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ. പഴയ വാഷിംഗ് മെഷീനുകൾ മാറ്റി പുതിയ ലോയ്ഡ് വാഷിംഗ് മെഷീനുകൾ എടുക്കുമ്പോൾ 4,444 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഡിഷ് വാഷറുകളിൽ 5,000 രൂപ ക്യാഷ് ബാക്ക്.
13: TNC apply.

0: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പെരുമഴയുമായി മൈ ജിയിൽ ലാഭമഴ പെയ്യുന്നു.
1: ആപ്പിൾ ഐഫോൺ 17 കില്ലർ പ്രൈസിൽ 3000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23
3: പ്രായോജകർ
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
4: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
5: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:45.
4: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
5: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.

0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
6: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
7: ആയിഷ ഗർഭിണിയാണോലേ?
8: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
7: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
9: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
7: തന്നെയോ? അതേതായാലും നന്നായി.
9: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
7: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
5: 8077777710 കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
10: സമയം 4:00 കഴിഞ്ഞ് 28:21 കേൾക്കുന്നത് 4 മണിപ്പൂക്കൾ. ഏത് കാലത്തും പുകവലിക്കാരോട് പറയാനുള്ളത് ഇത് മാത്രമാണ്: പുകവലിക്കാര, നീ സ്വയം നശിക്കുന്നു, മറ്റുള്ളവരെയും നശിപ്പിക്കുന്നു. ശ്വാസകോശ രോഗങ്ങൾക്ക് നിയന്ത്രണം വരുത്തണമെങ്കിൽ സമൂഹം കൂടി ജാഗ്രത പാലിക്കണം. സംസാരിക്കുന്നത് ഡോക്ടർ പി ഭരത.
11: ലോകത്ത് ഏറ്റവും അധികം കാണുന്ന രണ്ടാമത്തെ ക്യാൻസറാണ് ശ്വാസകോശാർബുദം. ഒന്നാം സ്ഥാനത്തുള്ളത് സ്തനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസറാണ്. പുരുഷന്മാരിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നതും സ്ത്രീകളിൽ രണ്ടാം സ്ഥാനത്തുമുള്ളത് ശ്വാസകോശാർബുദമാണ്. എന്നാൽ ക്യാൻസർ മൂലമുണ്ടാകുന്ന മരണത്തിന്റെ കാര്യത്തിൽ ശ്വാസകോശാർബുദം ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇത് മരണനിരക്ക് ഏകദേശം 50% മുകളിൽ വരും. അതായത് ശ്വാസകോശാർബുദം ഡയഗ്നോസ് ചെയ്ത ഒരു വ്യക്തിക്ക് മരണസാധ്യത 50% കൂടുതലാണെന്നർത്ഥം. 2022 ഡിസംബറിലെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ 9-ൽ 1 അവരുടെ ജീവിത കാലയളവിൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. ഇതിൽ മുൻപന്തിയിലുള്ളത് മുൻപ് പറഞ്ഞ 2 ക്യാൻസറുകൾ തന്നെയാണ്. എന്തൊക്കെയാണ് ശ്വാസകോശാർബുദത്തിന് കാരണങ്ങൾ? ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് പുകവലി. പുകവലി 2 തരത്തിലുണ്ട്: സക്രിയ ധൂമപാനം അഥവാ ആക്റ്റീവ് സ്മോക്കിംഗ് അഥവാ ഡയറക്റ്റ് സ്മോക്കിംഗ്, രണ്ടാമതായി നിഷ്ക്രിയ ധൂമപാനം അഥവാ പാസീവ് സ്മോക്കിംഗ്. ഈ രണ്ടും പുകയിലയുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കാൻ പ്രാപ്തരാണ്. ഡയറക്റ്റ് സ്മോക്കിംഗ് വഴി പുക വലിക്കുന്ന ആൾക്ക് മാത്രമേ അപകട സാധ്യതയുള്ളൂവെങ്കിൽ, പാസീവ് സ്മോക്കിംഗ് വഴി പുക വലിക്കാത്ത ഒരാൾക്ക് പുകവലിക്കാരനുമായി സമ്പർക്കമുണ്ടെങ്കിൽ അപകട സാധ്യത അല്ലെങ്കിൽ രോഗസാധ്യത വരുന്നു. രണ്ടാമതായി അന്തരീക്ഷ മലിനീകരണം. ഇത് തന്നെ 2 തരത്തിലുണ്ട്: ഇൻഡോർ എയർ പൊല്യൂഷനും ഔട്ട്ഡോർ എയർ പൊല്യൂഷനും. വീട്ടിൽ വിറകടുപ്പ് കത്തിക്കുമ്പോൾ പുറത്തുവരുന്ന പുക, കൊതുകുതിരി, ചന്ദനത്തിരി എന്നിവ അടച്ചിട്ട മുറികളിലൊക്കെ തുടർച്ചയായി കത്തിക്കുമ്പോൾ അതിൽ നിന്നും വരുന്ന വാതകങ്ങളിലെ പലതും ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാണ്. ഔട്ട്ഡോർ എയർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വാഹനങ്ങളിൽ നിന്നുള്ള മലിനമാക്കപ്പെട്ട പുക തന്നെയാണ്. പൊതുഗതാഗതം ഉപയോഗിക്കുന്നതിന് പകരം ഇന്ന് ഒരു വീട്ടിൽ 1-ൽ അധികം വാഹനങ്ങളുള്ള ഒരു അവസ്ഥയാണുള്ളത്. അതിനാൽ തന്നെ അന്തരീക്ഷ മലിനീകരണം കൂടുവാനും തന്മൂലം ഇത്തരം വിഷവാതകങ്ങളുടെ അളവ് കൂടാനും കാരണമാണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം ഒരു പരിധിവരെ ഇത് കുറയ്ക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
12: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പെരുമഴയുമായി മൈജിയിൽ ലാഭമഴ പെയ്യുന്നു.
13: ആപ്പിൾ ഐഫോൺ 17 കില്ലർ പ്രൈസിൽ 3,000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
14: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
15: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
16: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
17: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
18: സാന്ത്വനത്തിന്റെ കരസ്പർശം
17: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
18: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.

0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
0: എന്നും രാവിലെ 6:30
1: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
0: കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45
3: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.

0: എത്ര പെയ്താലും അലക്കലും ഉണക്കലും ഇനി പണിയാകില്ല.
1: മൈസി ലാഭമഴയിൽ വാഷിംഗ് മെഷീനുകൾ സ്പെഷ്യൽ പ്രൈസിൽ
0: 6,999 രൂപ മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ. പഴയ വാഷിംഗ് മെഷീനുകൾ മാറ്റി പുതിയ ലോയ്ഡ് വാഷിംഗ് മെഷീനുകൾ എടുക്കുമ്പോൾ 4,444 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഡിഷ് വാഷറുകളിൽ 5,000 രൂപ ക്യാഷ് ബാക്ക്.
1: TNC apply.

0: സമയം 4 മണി കഴിഞ്ഞ് 38 മിനിറ്റും 8 സെക്കൻഡും. കേൾക്കുന്നത് 4 മണിപ്പൂക്കൾ. മ്യൂസിയം എന്ന് കേൾക്കുമ്പോൾ നാം അറിയാതെ ഭൂതകാല സഞ്ചാരം നടത്തും അല്ലേ? എന്നാൽ നാം ചവിട്ടി നിൽക്കുന്ന മണ്ണിന് വേണ്ടിയും ഉണ്ട് ഒരു മ്യൂസിയം. മാത്രമല്ല, മണ്ണിനെക്കുറിച്ച് അറിയാൻ സാധിക്കുന്ന മൊബൈൽ ആപ്പുകളുമുണ്ട്. അങ്ങനെ ചില മണ്ണ് വിശേഷങ്ങളായാലോ?
1: കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൗകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന വായ്പാ പദ്ധതിയിൽ അല്ലെങ്കിൽ AIF അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 30 സെപ്റ്റംബർ വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭിക്കുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക് തുടങ്ങി വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് AIF പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാക്കാം. പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PMFME, സബ്മിഷൻ ഓഫ് അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ എന്ന SMAM, MIDH എന്ന മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സബ്സിഡി പദ്ധതികളുമായി സംയോജിപ്പിച്ചും AIF പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കും. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുകളുമായോ ബന്ധപ്പെടാം. കൂടുതൽ വിവരങ്ങൾ www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഈ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനതല പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റുമായി ബന്ധപ്പെടാൻ ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. 8137008197 അല്ലെങ്കിൽ 8921540233, 9020060507 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. നമ്പറുകൾ ആവർത്തിക്കാം. 8137008197, 8921540233, 9020060507. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തി വരുന്ന കൂൺകൃഷി എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 27 ആരംഭിക്കുന്നു. കോഴ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യം ഉള്ളവർക്ക് https://CELKAU.IN എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. July 7 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റ് നൽകും. രജിസ്റ്റർ ചെയ്തവർക്ക്

ഈ മാസം 27 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 04872438566 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ആവർത്തിക്കാം, 04872438566.

0: തുഷാര കണമൊന്നടരു.
1: ആസ്മ രോഗത്തിന് ഹോമിയോപ്പതി നൽകുന്ന പരിഹാര മാർഗങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ ബേബി സന്തോഷ് സംസാരിക്കുന്നത്.
2: ആസ്മയുടെ സ്വഭാവം അനുസരിച്ചാണ് ചികിത്സ ലഭ്യമാക്കേണ്ടത്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള ആസ്മയുണ്ട്. സാമാന്യമായ ഇന്റർമിറ്റന്റ് ആസ്മ, അതുപോലെ ദീർഘകാലം നിലനിൽക്കുന്ന പേഴ്സിസ്റ്റന്റ് ആസ്മയുമുണ്ട്. രോഗത്തിന്റെ തരമനുസരിച്ച് ചികിത്സാരീതിയിലും വ്യതിയാനമുണ്ട്. ഹോമിയോപ്പതി ചികിത്സയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും മൂന്ന് തലങ്ങളിലാണ് ആസ്മയ്ക്കുള്ള ചികിത്സ നൽകുന്നത്. ഒന്നാമതായി, രോഗത്തിൻ്റെ അക്യൂട്ട് ഘട്ടത്തിൽ പെട്ടെന്ന് രോഗശമനം നൽകുന്ന, ആശ്വാസം നൽകുന്ന ആൻറ്റിടാർട്ട്, ഇപ്പിക്കാക്, അറേലിയ റിസിമോസ, ലോറോസെറസ് തുടങ്ങിയ നിരവധി മരുന്നുകൾ സമാന ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ രോഗിക്ക് നൽകുന്നു. ചില അവസരങ്ങളിൽ ആസ്മ ആവർത്തന സ്വഭാവത്തോടെ കഠിനമായി വരുന്നത് കാണാം. ഈ അവസരത്തിൽ കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷിയെ ഉദ്ദീപിപ്പിക്കാനുതകുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ മരുന്നുകളായ കൽക്കരി കാർബ്, സിലീഷ്യ, ലാക്കസിസ്, കാലിക്കാർബ് തുടങ്ങിയ മരുന്നുകൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഓരോരുത്തരിലും രോഗത്തിൻ്റെ പത്തോളജി വൈവിധ്യമുള്ളതായിട്ടാണ് കാണപ്പെടുന്നത്. ചില കുട്ടികളിൽ അലർജി, അലർജിക് റൈനൈറ്റിസ് അഥവാ നീണ്ടുനിൽക്കുന്ന

തുമ്മലിലും മറ്റും ഒതുങ്ങി നിൽക്കുമ്പോൾ ചിലരിൽ അത് സൈനസൈറ്റിസിനും നേസൽ പോളിപ്പിനും ദീർഘകാലമായ ആസ്മയ്ക്കും കാരണമാകുന്നു. മറ്റു ചില കുട്ടികളിലാകട്ടെ രോഗം പെട്ടെന്ന് തന്നെ ഗുരുതരമാകുന്നതും ന്യൂമോണിയ പോലെയുള്ള മാരക രോഗാവസ്ഥയിലേക്ക് പോകുന്നതും നമുക്ക് കാണാം. വൈവിധ്യമാർന്ന ഈ സങ്കീർണതകൾക്ക് കാരണം ഹോമിയോപ്പതി സിദ്ധാന്തമനുസരിച്ച് മയാസം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത്തരം രോഗികളിൽ ആൻറ്റി മയാസ്മാറ്റിക് മരുന്നുകളായ സോറിനം, സൾഫർ, നാട്രം സൾഫ്, തൂജ, മെഡോറിനം, ട്യൂബർക്കുലിനം തുടങ്ങിയ ആൻറ്റി മയാസ്മാറ്റിക് മരുന്നുകൾ നൽകേണ്ടത് ശാശ്വതമായ രോഗശമനത്തിന് ആവശ്യമാണ്. ഇനി ചികിത്സയോടൊപ്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. മരുന്നുകൾ കഴിക്കുന്നതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുക, പോഷക പദാർത്ഥങ്ങളടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണം ഉപേക്ഷിക്കുക എന്നിവയും രോഗശമനത്തിന് ആവശ്യമാണ്. എന്തൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഉപേക്ഷിക്കേണ്ടത് എന്ന ചോദ്യം വരാം. അലർജിയുള്ളവരിൽ ഓരോരുത്തരിലും വ്യത്യസ്തമായ ഭക്ഷണ പദാർത്ഥങ്ങളാണ് അലർജി ഉണ്ടാക്കുന്നത്. എന്നിരുന്നാലും ആസ്മ രോഗികൾക്ക് പൊതുവെ അലർജി ഉണ്ടാക്കാറുള്ള തണുത്ത ഭക്ഷണം, തൈര്, പ്രിസർവേറ്റീവ്സ് ചേർന്ന ഭക്ഷണങ്ങൾ, തൊണ്ടുള്ള മത്സ്യങ്ങൾ, ഷെൽഫിഷസ്, ഞണ്ട്, കടുക്ക, ചെമ്മീൻ, കൂന്തൾ എന്നിവ ഒഴിവാക്കേണ്ടതാണ്. തണ്ണിമത്തൻ, ഓറഞ്ച് തുടങ്ങിയ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പഴവർഗ്ഗങ്ങളും പലർക്കും ആസ്മയുടെ എക്സാസർബേഷൻ അല്ലെങ്കിൽ അധികരിക്കലിന് കാരണമാകാറുണ്ട്. ഇതിനു പുറമെ ശരിയായി വിശ്രമിക്കുക, ശ്വസന വ്യായാമം ചെയ്യുക, പുകയുടെ ശല്യത്തിൽ നിന്നും അലർജി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കുക എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മുഖം മറയ്ക്കുക, കൈകൾ വൃത്തിയായി കഴുകുക, ടവലുകളും ബെഡ്ഷീറ്റുകളും കഴുകി മുറികളും മറ്റും വൃത്തിയായി സൂക്ഷിക്കുക എന്ന നല്ല ശീലങ്ങളും ആസ്മയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളാണ്.

0: തോൽവിയിൽ പുതിയ ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കണ്ടെത്താനുള്ള മനസ്സാണ് വേണ്ടത്. നമ്മുടെ സാമൂഹ്യ ഘടകങ്ങളും വ്യക്തിബോധനങ്ങളും എല്ലാം നമ്മെ അതിന് സഹായിക്കും. നാം സജ്ജരാക്കണം എന്ന് മാത്രം. ഇതാണ് ഇന്നത്തെ സദ്ഭാഷണത്തിലൂടെ ഈ ഉദയചന്ദ്രൻ നമ്മോട് പങ്കുവയ്ക്കുന്നത്.
1: നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മിക്കവാറും എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ തെറ്റായ ചിന്തകൾ കൊണ്ടും മനോഭാവങ്ങൾ കൊണ്ടും ഉണ്ടാകുന്നവയാണ്. ഒരു മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ ഒരു കുട്ടി തനിക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചില്ലല്ലോ എന്നോർത്ത് ഏറെ സങ്കടപ്പെട്ടേക്കാം. അതിൻ്റെ കാരണമായി വിധികർത്താക്കളെ പഴിയും പറഞ്ഞേക്കാം. അതേസമയം മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തും ഒക്കെ എത്തിയ കുട്ടികൾ സന്തോഷിക്കുകയുമാവാം. നമ്മുടെ മനസ്സ് നമുക്ക് കിട്ടിയതിൽ ഒട്ടും തൃപ്തി വരാതെ കിട്ടാത്തതിനെ ആഗ്രഹിക്കുന്നു. സത്യത്തിൽ ഈ ചിന്ത നമുക്ക് ആവശ്യമുള്ളതല്ല. അസംതൃപ്തി, അസൂയ, അപകർഷതാബോധം, അത്യാഗ്രഹം എന്നിവയാണ് പലപ്പോഴും നമ്മെ നയിക്കുന്നത്. ഇതിലൂടെ നമുക്ക് നഷ്ടമാകുന്നതാകട്ടെ നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയുമാണ്. നമ്മുടെ ഇടയിലുള്ള പല ആളുകളുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളുമൊക്കെയായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടേത് വളരെ നിസ്സാരമായിരിക്കും. പ്രസിദ്ധ ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ എല്ലാവരുടെയും ദുര്യോഗങ്ങൾ ചേർത്ത് വെച്ച് ഒരു കൂമ്പാരമുണ്ടാക്കിയെന്നിരിക്കട്ടെ, എന്നിട്ട് നാം ഓരോരുത്തരും അത് തുല്യമായി വീതിച്ചെടുക്കണമെന്ന വ്യവസ്ഥയുണ്ടാക്കിയെന്നും സങ്കല്പിക്കുക. എങ്കിൽ മിക്കവരും തങ്ങളുടെ സ്വന്തം ദുര്യോഗങ്ങൾ തിരിച്ചുവാങ്ങി തൃപ്തിയോടെ സ്ഥലം വിടാൻ തയ്യാറായേക്കും. ശരിയായ ചിന്തയും മനോഭാവവുമാണ് നമ്മുടെ ജീവിതം സുന്ദരമാക്കുന്നത്. ജീവിതത്തിൽ പരാജയങ്ങൾ സ്വാഭാവികമാണ്, വീഴ്ചകൾ സംഭവിക്കാം. എന്നാൽ വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ നമുക്ക് കഴിയണം. സ്ഥിരോത്സാഹവും പരിശ്രമവുമാണ് അതിനുള്ള ഏക പോംവഴി. പരാജയവും വിജയവും താഴ്ചയും ഉയർച്ചയും ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതങ്ങനെ കാണാൻ നമുക്ക് കഴിയണം. അറിവും വിവേകവുമാണ് ജീവിതത്തിലെ ഏതോ സാഹചര്യങ്ങളെയും നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ നമ്മെ സഹായിക്കുന്നത്. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും അവസരങ്ങൾ കണ്ടെത്തുകയും അവയെ വിജയത്തിലേക്കുള്ള ചവിട്ടുവടികളായി മാറ്റിയെടുക്കുകയും ചെയ്യണം. നീന്തൽ പരിശീലകൻ പഠിക്കുന്ന ആളെ കുറച്ചുനേരം കൂടെ നിന്ന് നീന്തൽ പഠിപ്പിക്കും. കുറെ കഴിഞ്ഞാൽ നീന്തൽ പഠിക്കുന്നയാളെ ഒറ്റയ്ക്ക്

തന്നെ നീന്താൻ വിടും. അങ്ങനെയേ നീന്തൽ പഠിക്കാനാകൂ. അതുപോലെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും പ്രശ്നങ്ങളെ നേരിടാനുള്ള ശക്തിയും വൈദഗ്ധ്യവും നമ്മൾ സ്വയം ആർജിച്ചെടുക്കണം. മനോബലം ഇതിലേറെ പ്രധാനമാണ്. സ്ഥിരോത്സാഹവും കഠിന പ്രയത്നവുമാണ് ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് സഹായകമാകുന്നത്. അതിന് മനസ്സിനെ പോസിറ്റീവാക്കി മാറ്റാൻ നമുക്കാവണം. പോസിറ്റീവായി നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ വാക്കുകൾ സംഗീതമായി മാറും. നമ്മുടെ ചലനങ്ങൾ നാം അറിയാതെ നൃത്തസമാനമാകും. നമ്മുടെ പുഞ്ചിരി തീർച്ചയായും ഉള്ളുതുറന്ന ചിരിയായി മാറും. നമ്മുടെ മനസ്സ് ശാന്തിയും സമാധാനവുമുള്ളതുമാകും. നമ്മുടെ ജീവിതമാകട്ടെ ഒരു ആഘോഷമാക്കി മാറ്റാനും കഴിയും. സമൂഹം നമ്മെ വിലയിരുത്തുന്നത് നമ്മുടെ മറ്റുള്ളവരോടുള്ള ഇടപെടലിലൂടെയാണ്. നമ്മുടെ വാക്കുകളാണ് നമ്മുടെ മുഖം. നമ്മുടെ പെരുമാറ്റമാണ് നമ്മുടെ നിറം. നമ്മുടെ മനസ്സാണ് നമ്മുടെ സൗന്ദര്യം. ശരിക്കും ജീവിതം ഒരു ശീലമാണ്. അത് കൂടുതൽ നല്ല ശീലമാക്കി മാറ്റുന്നതാണ് ജീവിത വിജയം. പരാതിപ്പെടാൻ മാത്രം നോക്കിയാൽ ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. നമ്മുടെ മനോഭാവം തന്നെയാണ് ഇവിടെ ഏറെ പ്രധാനം. നമ്മുടെ ചിന്തകളും മനസ്ഥിതിയും നേർവഴിക്കായാൽ ഏത് സാഹചര്യത്തെയും പുഞ്ചിരിയോടെ നേരിടാം. ആന്തരികമായ ശക്തിയാണ് ശരിയായ ശക്തി. എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ മാത്രം ആശ്രയിക്കാതെ നമ്മിൽ തന്നെ വിശ്വാസം വളർത്തണം. അതിലൂടെ നമുക്ക് ഒരേ സമയം ആത്മധൈര്യവും ആശ്വാസവും സന്തോഷവും സംതൃപ്തിയും നേടാം. അങ്ങനെ ജീവിതത്തെ ശരിയായ രീതിയിൽ അഭിമുഖീകരിക്കാനാവശ്യമായ മനക്കരുത്ത് നേടിയെടുക്കാം.

കളിയിലല്ല, പോരാട്ടത്തിലാണ്, പ്രതിരോധിക്കുന്നതിലാണ് വിജയം. തോൽവി തളർത്തുവാനല്ല, കൂടുതൽ ഊർജം പകരുവാനുള്ളതാക്കി മാറ്റാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നാലു മണിപ്പൂക്കൾ ഇവിടെ സമാപിക്കുന്നു.

0: FM പ്രധാന വാർത്തകൾ.
1: രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഡെറാഡൂണിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഒമാൻ തീരത്ത് വീണ്ടും വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് US നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. മാധ്യമപ്രവർത്തകർക്കായി തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രാദേശിക മാധ്യമ ശില്പശാല വാർത്ത തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ജി ബൈജു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി കരിങ്കുന്നം

പുത്തൻപള്ളിയിൽ സ്വകാര്യ ബസ്സിടിച്ച് ഇരുചക്രവാഹന യാത്രക്കാരൻ മരിച്ചു. വെള്ളത്തൂവൽ ശല്യംപാറ സ്വദേശി എൽദോസ് മത്തായി ആണ് മരിച്ചത്. ഇടുക്കി വികസന പാക്കേജ് പ്രകാരം നടപ്പാക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഇടുക്കി പാക്കേജ് അവലോകന യോഗത്തിൽ തീരുമാനം. ടാറിംഗ് പൂർത്തിയാക്കിയ റോഡുകൾ അറ്റകുറ്റപ്പണിക്കായി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് അവഗണിച്ച ജലവിഭവ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും വാട്ടർ

0: പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും വാട്ടർ അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർക്കും കമ്മീഷൻ നോട്ടീസ് അയച്ചു. ഐ സി സി വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം.
1: FM പ്രധാന വാർത്തകൾ.

ട്രെയിൻ സമയം ട്രെയിൻ നമ്പർ 5600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6-8 1-2-6-0-2 മംഗലാപുരം ചെന്നൈ മെയിൽ 6:28 തിരൂർ സ്റ്റേഷനിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5661 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 5661 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 7:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.

0: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.
1: കാലവർഷക്കാലത്ത് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ ചെറുക്കാൻ വ്യക്തി ശുചിത്വത്തിന് പ്രാധാന്യം നൽകണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ പറഞ്ഞു. മലപ്പുറം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ മഴക്കാല മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി അദ്ദേഹം വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. നാട്ടുവൃത്താന്തം കഴിഞ്ഞു.
0: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.
1: സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 51 സെക്കൻഡും. ഈ നിലയത്തിലെ സായാഹ്ന പ്രക്ഷേപണം സമാപിച്ചു. ഇനി കേൾക്കാം തിരുവനന്തപുരം റിലെ പരിപാടികൾ.
2: സമയം 5 മണി. ഹിന്ദി പാഠം പഠിപ്പിക്കുന്നത് ഭാസ്കരൻ. പഠിക്കുന്നവർ ശിവങ്കരി, പാർവതി എന്നിവർ.
3: ഈ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹെ ആയി ആപ് സുൻതെ ഹെ ഹിന്ദി പാഠ്. ശിക്ഷക് ഹെ ഭാസ്കരൻ കെ നീലേശ്വർ. ഛാത്രായേ ഹെ പാർവതി ഓർ ശിവങ്കരി.
4: നമസ്തേ ബച്ചോ.
5: നമസ്തേ അധ്യാപക ജി.
4: ഗലീലിയോ പാഠത്തിന്റെ കുറച്ചു ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബാക്കി ഭാഗ് ഹം പട്ടേങ്കെ പാലേ മൈ പട്ടുങ്ക. ഗലീലിയോനെ ആകെ ചൽക്ക ഠേർ സാരി ദുസരി ഖോജെങ്കി ഇൻമേ പഹലി ദൂർബിൻ ഭി ഷാമിൽ ഹേ. ഗലീലിയോനെ വിജ്ഞാൻമേ പ്രയോ തഥാ ഗണിതക്കോ സഹി ജഗ ദേക്കർ ഖുദ് ആധുനിക് യാ നയ വിജ്ഞാൻ കി ഖോജ് കി. ശിവങ്കരി പഠ്യേ.
5: ഗലീലിയോനെ ആകെ ചൽക്കർ ഡേർ സാരി ദൂസരി ഖോജേ കി ഇൻമേ പഹലി ദൂർബീൻ ബി ഷാമിൽ ഹേ. ഗലീലിയോനെ വിജ്ഞാൻ മേ പ്രയോഗ് തഥാ ഗണിത് കോ സഹി ജഗ ദേക്കർ ഖുദ് ആധുനിക് യാ നയേ വിജ്ഞാൻ കി ഖോജ് കി.
4: ഇസ് ഭാഗ ക മലയാളം പരിഭാഷ ദേഖേംഗെ. ഗലീലിയോ പിന്നീട് മറ്റ് നിരവധി കണ്ടെത്തലുകൾ നടത്തി. ഇതിൽ ആദ്യത്തെ ദൂരദർശിനിയും ഉൾപ്പെടുന്നു. ഗലീലിയോ ശാസ്ത്രത്തിൽ പരീക്ഷണത്തിനും ഗണിതത്തിനും ശരിയായ സ്ഥാനം നൽകിക്കൊണ്ട് ആധുനിക ശാസ്ത്രം അഥവാ നവീന ശാസ്ത്രം തന്നെ കണ്ടെത്തി. ഖോജേ ഖോജേം ക മത്തലബ് കണ്ടെത്തലുകൾ. ഖോജിന കണ്ടെത്തുക. ഖോജേം കണ്ടെത്തലുകൾ. ദൂർബീൻ
5: ദൂർദർശിനി
4: ടെലിസ്കോപ്പ്. സഹിജഗ ക മത്തലബ് പർവതി. സഹിജഗ കറക്റ്റ് പ്ലേസ്
6: കറക്റ്റ് പ്ലേസ്
4: ശരിയായ സ്ഥാനം. ആധുനിക് ആധുനിക മത്തലബ് മോഡേൺ. നയേ മത്തലബ് നയേ
5: ന്യൂ.
4: നയാക്ക വിലോം ശബ്ദ ക്യാങ്ങേം പർവതി. നയാക്ക വിലോം ശബ്ദ
6: പുരാ.

0: 나야 부라나 나야 까미럼 섭데 부라나 갤릴리오코 갤릴리의 이사비 겸 까하 자네레가 갤릴리오의 갤릴리오 ഗണിതജ്ഞൻ എന്ന് പറയപ്പെടാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ് ശിവങ്കരി ബതായിയെ
1: ഗലീലിയോനെ വിജ്ഞാൻ മേ ഗണിത് യാ ഹിസാബ് കാ പ്രയോഗ് പഹലി ബാർ ഇത്ന സ്യാദാ കിയ കി ലോഗ് ഉനെ ഗലീലിയെ ഹിസാബി കഹ്നേ ലഗെ
0: അതായത് പാർവതി സുനിയെ ഗലീലിയോനെ വിജ്ഞാൻ മേ ഗണിത് യാ ഹിസാബ് കാ പ്രയോഗ് പഹലി ബാർ ഇത്ന സ്യാദാ കിയ കി ലോഗ് ഉനെ ഗലീലിയോ ഹിസാബി കഹ്നേ ലഗെ അഗല ഏക് സവൽ ദേക്കേംഗെ പുരാനെ ജമാനേ മേ സമയ ജാനേ കെ ലിയെ ലോഗോനെ ക്യാ ക്യാ ഉപായ് അപ്നായേ ഹോഗേ അതായത് പഴയ കാലത്ത് സമയമറിയാൻ ആളുകൾ എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിച്ചിരുന്നത് പുരാന ജമാനമേ ലോക സമയ ജാനെ കെലിയെ കൈ തരീക്കെ അപ്നായത്തെ വേ ധൂപ് ഗടിക്ക ഇസ്തേമാൽ കത്തേത്തെ ജോ സൂരജ് കി പർച്ഛായി സെ സമയ ബദാത്തി കുച്ച് ലോക് പാനി ഘടിക്ക പ്രയോഗ കത്തേത്തെ ജിസ്മേ പാനിക്കെ ബഹാവ് സെ സമയക്ക അനുമാൻ ലഗായ ജാത്ത രാത്മേ പാരെ അവർ ചാന്ദ് കി സ്ഥിതി ദേഖർ ബി സമയക്ക അന്താസ ലഗായ ജാത്ത ഗലീലിയോനെ അപ്പിനി നബ്സ് കാ ഇസ്തേമാൽ കർക്കെ ഫാനൂസ് കെ ഝൂലിനെ കാ സമയ മാപ്പ ജിസ്സെ പെൻഡുലം ഘടിക്ക ആധാർ ബന ടീക്ക് അവർക്ക് പ്രശ്നം ഗലീലിയോനെ ചാന്ദ് കെ സ്ഥിർ ഹോനെ കാ നദീജ കൈസെ നിക്കാലാം इसका उत्तर बताइए
1: उसने अपने दोस्त को पहाड़ी पर चढ़ने को कहा और खुद उतरने लगा और दोनों के अनुभव का मिलान किया
0: और एक सवाल गैलीलियो के पिता किस बात पर नाराज होने की बजाय खुश हुए
2: जब गैलीलियो ने कहा कि वह वैज्ञानिक बनना चाहता है और सच वह कहने से भगवान से भी नहीं डरना चाहिए
0: अब बताइए
1: ജബ് ഗലീലിയോ നെ കഹാ കി വോ വൈജ്ഞാനിക് ബന്ന ചാത്ത ഹെ ഓർ സച്ച് കഹ്നേ സെ ഭഗവാൻ സെ ഭി നഹീ ഡർന ചാഹിയേ
0: ടീക് ഹേ അച്ഛ അഗല സവാൽ ഗലീലിയോ നെ പെൻഡുലം കെ നിയമം കി ഖോജ് കിസ് ചീസ് പർ നസർ പഡ്നേ കെ ബാത് കി ചാർ ഓപ്ഷൻ ദേംഗേ സഹി ഓപ്ഷൻ ആപ് ബതാന പഹല ഓപ്ഷൻ ഹേ അപ്നി നബ്സ് പർ നെക്സ്റ്റ് ഓപ്ഷൻ ഝൂൾത്തെ ഹുയേ ഫാനൂസ് പർ നെക്സ്റ്റ് വൺ ദാദുവോ കെ ഗോലോ പർ ഔർ ലാസ്റ്റ് ഘടി പർ സഹി ജവാബ് ക്യാ ഹെ ഗലീലിയോനെ പെൻഡുലം കെ നിയമം കി ഖോജ് കിസ് ചീസ് പർ നസർ പഡ്നേ കെ ബാത് കി ബതായിയേ
2: ഝൂൾതേ ഹുയേ ഫാനൂസ് പർ
0: ഝൂൾതേ ഹുയേ ഫാനൂസ് പർ ജോർ സെ ബതായിയേ
2: ഝൂൾതേ ഹുയേ ഫാനൂസ് പർ
0: ഝൂൾതേ ഹുയേ ഫാനൂസ് പർ അഗല സവൽ ഗലീലിയോനെ വിജ്ഞാൻ മേ കിസ് കാ പ്രയോഗ് ഇത്ന സ്യാദാ കിയാ കി ലോഗ് ഉസെ ഗലീലിയോ ഹിസാബി കഹ്നേ ലഗേ
1: ഗണിത് ഓർ ഹിസാബ്
0: ടീക് ഹേ അഗല സവാൽ പാർവതി ബതാന ഗലീലിയോനെ പഹലി ദൂർബിൻ കെ അലാവ വിജ്ഞാൻ മേ ഔർ ക്യാ മഹത്വപൂർണ ഖോജ് കീ തീ
2: പെൻഡുലം കെ നിയം
0: പെൻഡുലം കെ നിയം ലേഖ് മേ ഗലീലിയോ കെ ചരിത്രക്ക് ഏക് വിശേഷത ബതായി ഗീ ഹെ കി വ ബിനാ സബൂത് കെ കുച്ച് നഹി സ്വീകാർത്ത താ ആ പപ്പിനെ ദൈനിക ജീവൻ മേ ഈസ് വിശേഷത കാ ഉപയോഗ കൈസെ കർ സക്തേ ഹെ ഏക് ഉദാഹരൺ ദേക്കർ സംസാരിയേ അപ്പിനെ ദൈനിക ജീവൻ പർ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഗലീലിയയുടെ ഈ സ്വഭാവം നിങ്ങൾ എങ്ങനെയാണ് അനുകരിക്കാൻ പോകുന്നത് ബൈ അപ്പിനെ ദൈനിക ജീവൻ മേ ബിനാ സബൂത് കെ കുച്ച് നെയ്യ് സ്വീകാരണയ്ക്ക് വിശേഷതാക്ക ഉപയോഗ വിഭിന്ന തരീക്കോസെ കർ സക്താഹും ഉദാഹരണ കെലിയെ സോഷ്യൽ മീഡിയ പർ കിസി ഖബർ യാ ജാൻകാരിക്കോ തുരന്ത് സച്ച് മാനേക്ക് ബജായ് മൈ പഹലെ ഉസ്കി പുഷ്ടി വിഭിന്ന വിശ്വസനീയ സ്രോതം സെ കരുങ്ക മൈ കിസി ദോസ്ത് യാ രിസ്തേദാർ ദ്വാര ബതായി ഗൈ അഫ്വാ പർ തുരന്ത് വിശ്വാസ് നഹി കരുങ്ക ബൽക്കി ഉസ്കെ പീച്ചേക്ക് സച്ചായി ജാനേക്ക് കോശിഷ് കരുങ്ക യേ വിശേഷത മുജേ ഗലത്ത് ധാരണാവോ സെ ബച്ചനെ അവർ താർക്കിക് നിർണയ ലേനേമേ മദത് കരേഗി അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ഫാൾസ് ഫേക്ക് ന്യൂസൊക്കെ കണ്ടാൽ അപ്പോഴത്തന്നെ നിങ്ങളത് വിശ്വസിക്കാൻ പാടില്ല ഗലീലിയോക്ക് എന്താണ് ഏത് കാര്യത്തിനും അതിനൊരു ശരിയായ തെളിവ് വേണം അതുപോലെ ആയിരിക്കണം നിങ്ങളും ഓരോ കാര്യം കേട്ട ഉടനെ വിശ്വസിക്കരുത് ടീക്ക്
2: ഇനി
0: എത്ര മിനിറ്റായി മേഡം അഗല സവാദിക്കേ ഗലീലിയോക്കോ ആധുനിക വിജ്ഞാൻ കാ ജനക ക്യോം കഹാ ജാത്താ ഹേ ലേഖ് മേ ദിയേ ഗയെ തഥ്യം കെ ആധാർ പർ സ്പഷ്ട കീജിയെ ഗലീലിയോക്കോ ആധുനിക വിജ്ഞാൻ കാ ജനക ക്യോം കഹാ ജാത്താ ഹേ ലേഖ് മേ ദിയേ ഉദാഹരണ കെ ആധാർ പർ സ്പഷ്ട കീജിയെ എന്തുകൊണ്ടാണ് ഗലീലിയോനെ ഫാദർ ഓഫ് മോഡേൺ സയൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഗലീലിയോ

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർമ്മിക്കുക, ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച്

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ചങ്ങാതി കേൾക്കാം. ചങ്ങാതി പരിപാടിയാണ് നിങ്ങൾ കേൾക്കുന്നത്. വീണ്ടും ഒരു മഴക്കാലം വന്നിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ പുഴകളും തോടുകളും കുളങ്ങളുമെല്ലാം നിറഞ്ഞ് കവിയാൻ പോകുന്നു. മഴയിൽ നിന്ന് രക്ഷ നേടാൻ ഇന്ന് നമുക്ക് പല ഉപാധികളുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാതെയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ചോരുന്ന വീടുകളും കുടയില്ലാത്ത സ്കൂളിൽ പോക്കും പിന്നെ വെള്ളം കയറുന്ന വീടുകളും വഴികളും ഇതൊക്കെ തരണം ചെയ്ത് ജീവിതത്തിൽ വിജയിച്ച ചിലരെക്കുറിച്ച് നമുക്ക് ഇന്ന് കേൾക്കാം. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. നമ്പർ വീണ്ടും 9880221957.

പാറക്കുഴിത്തോട് അധികം വെള്ളമൊന്നും ഒഴുകാത്ത ഒന്നാണ്. വലിയ മഴക്കാലത്ത് മാത്രം ആ തോട് നിറഞ്ഞൊഴുകും. ആ സമയത്ത് പോലും ആളുകൾ ആ തോട് മുറിച്ച് കടക്കാറുണ്ട്. തോടിന് സമീപത്തുള്ളവർക്ക് കുളിക്കാനും തുണി കഴുകാനും ഈ തോട് ഉപകാരപ്പെട്ടിരുന്നു. വേനൽക്കാലമായാൽ ഈ തോട്ടിലെ ചില സ്ഥലങ്ങളിൽ മാത്രമേ വെള്ളമുണ്ടാകൂ. ഈ തോടിന്റെ തീരത്ത് അനേകം ആളുകൾ വീട് വെച്ച് താമസിച്ചിരുന്നു. വീടുകൾ എന്ന് വെച്ചാൽ വലിയ കെട്ടിടങ്ങളൊന്നുമല്ല, ചെറിയ കുടിലുകളും വീടുകളും. ഈ പറയുന്ന സംഭവം നടന്ന കാലത്ത് പാറക്കുഴി തോടിന്റെ സമീപത്തുണ്ടായിരുന്ന വീടുകളെല്ലാം തന്നെ ഓലമേഞ്ഞവയായിരുന്നു. കാളപൂട്ടുകാരനായിരുന്നു പൊന്നപ്പൻ. പൊന്നപ്പന്റെ വീട് ഈ പാറക്കുഴി തോടിന് സമീപത്തായിരുന്നു. തന്റെ രണ്ട് കാളകളെ പാടത്തെ പണി കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ തോട്ടിൽ നിർത്തി പൊന്നപ്പൻ കുളിപ്പിക്കുമായിരുന്നു. പൊന്നപ്പന്റെ രണ്ട് മക്കൾ ആ ഗ്രാമത്തിലെ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. മൂത്തവൻ ചന്ദ്രൻ, രണ്ടാമൻ ഗോപി. ചന്ദ്രൻ 6ാം ക്ലാസ്സിലും ഗോപി 4ാം ക്ലാസ്സിലും. കുറെ ദൂരം നടന്നാണ് അവർ സ്കൂളിൽ പോയിരുന്നത്. നെൽപ്പാടങ്ങളിൽ പണിയുള്ളപ്പോൾ മാത്രമേ പൊന്നപ്പന് കാളകളിൽ നിന്നും വരുമാനമുണ്ടായിരുന്നുള്ളൂ. അല്ലാത്ത സമയത്തും തന്റെ രണ്ട് കാളകളെ പോറ്റേണ്ട ചുമതല പൊന്നപ്പനുണ്ടായിരുന്നു. പിന്നെ അയാൾ മറ്റ് കൃഷിപ്പണികൾക്കും പോകും. അതിന് കിട്ടുന്ന കൂലിയാണ് മറ്റൊരു വരുമാനം. ഈ ചുരുങ്ങിയ വരുമാനത്തിലാണ് ആ കുടുംബം ജീവിച്ചത്. മൂത്തമകൻ ചന്ദ്രൻ സ്കൂളിൽ പഠിച്ച പുസ്തകങ്ങൾ തന്നെയാണ് ഇളയവൻ ഗോപിയും ഉപയോഗിച്ചത്. പുതിയ പാഠപുസ്തകം വാങ്ങാൻ അവർക്ക് പണമില്ലായിരുന്നു. മഴക്കാലമായാൽ അവർ സ്കൂളിൽ പോകുന്നത് നനഞ്ഞാണ്. അവർക്ക് കുടകളില്ല. മഴയുള്ളപ്പോൾ വാഴയില തലയിൽ ചൂടി അവർ സ്കൂൾ വിട്ടു പോകാറുമുണ്ട്. രാവിലെ മഴയാണെങ്കിൽ അന്ന് അവർ സ്കൂളിൽ പോവുകയുമില്ല. പഠിച്ചു വലിയ ഉദ്യോഗം കിട്ടുമെന്നുള്ള ആഗ്രഹമൊന്നും പൊന്നപ്പനോ പൊന്നപ്പന്റെ മക്കൾക്കോ ഇല്ലായിരുന്നു. കുട്ടികളായതുകൊണ്ട് സ്കൂളിൽ പോകുന്നു. കുറെ കഴിയുമ്പോൾ അവരും തന്നെ പോലെ കാള കൂട്ടുകയോ മറ്റെന്തെങ്കിലും കൃഷിപ്പണികൾ ചെയ്തോ ജീവിക്കും എന്ന സ്വപ്നമേ പൊന്നപ്പനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ എല്ലാ വിദ്യാർത്ഥികളും പഠിച്ച് നല്ല മാർക്ക് വാങ്ങണമെന്ന് ചില അധ്യാപകർക്കെങ്കിലും താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ കുട്ടികളും ഗ്രഹപാഠം ചെയ്യുന്നുണ്ടോ എന്ന് അവർ സ്ഥിരമായി പരിശോധിക്കുമായിരുന്നു. ചന്ദ്രനും ഗോപിക്കും അതിൻ്റെ പേരിൽ പലപ്പോഴും അടിയും കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്ഥിരമായി എല്ലാ ദിവസവും പകർത്തെഴുതണം. കുട്ടികളുടെ കയ്യക്ഷരം നന്നാകാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. പകർത്തെഴുതിയില്ലെങ്കിലും അടി ഉറപ്പാണ്. അതുകൊണ്ട് ഒന്നും പഠിച്ചില്ലെങ്കിലും പകർത്തി എഴുതി കൃത്യമായി ചന്ദ്രനും ഗോപിയും സ്കൂളിൽ കൊണ്ടുപോകുമായിരുന്നു. മഴക്കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ പുസ്തകങ്ങൾ നനയാനുള്ള സാധ്യതയുണ്ട്. പുസ്തകങ്ങളും ബുക്കുകളും കൊണ്ടുപോകാൻ ബാഗൊന്നും ചന്ദ്രനും ഗോപിക്കുമില്ല. രണ്ടുപേർക്കും ഓരോ വീതിയുള്ള റബ്ബർ ബാൻഡുണ്ട്. അതിനുള്ളിൽ പുസ്തകങ്ങളും ബുക്കുകളും എല്ലാം ഉണ്ടായിരിക്കും. മഴ പെയ്താൽ ഈ പുസ്തകങ്ങളെല്ലാം ഉടുപ്പിനകത്ത് കയറ്റുകയോ അല്ലെങ്കിൽ ഒരു വാഴയിലയുടെ കീഴിൽ പിടിക്കുകയോ ചെയ്യും. ഒരു മഴക്കാലം, തണുപ്പുള്ളതുകൊണ്ട് ഉറങ്ങാൻ നല്ല സുഖം. പൊന്നപ്പനും ഭാര്യയും മക്കളും അന്ന് രാത്രി സുഖമായി കിടന്നുറങ്ങി. കാളകളുടെ ശബ്ദം കേട്ടിട്ടാണ് പൊന്നപ്പൻ ഉറക്കമുണർന്നത്. മഴ ഇപ്പോഴും തകർത്തു പെയ്യുന്നു. മഴയുടെ ശബ്ദത്തോടൊപ്പം വെള്ളമൊഴുകുന്ന ശബ്ദം കൂടി ഇപ്പോൾ കേൾക്കാം. തോട്ടിലെ വെള്ളമൊഴുകുന്ന ശബ്ദം എങ്ങനെയാണ് ഇത്ര കൂടിയത് എന്ന് പൊന്നപ്പൻ ചിന്തിച്ചു. വാതിലിലൂടെ പുറത്തേക്ക് വെളിച്ചം അടിച്ചു നോക്കിയപ്പോൾ തോട്ടിലെ വെള്ളം തൻ്റെ വീടിൻ്റെ മുറ്റത്തുകൂടിയാണ് ഇപ്പോൾ ഒഴുകുന്നത്. തൻ്റെ കാളകൾ കഴുത്തോളം വെള്ളത്തിൽ നിൽക്കുന്നു. അവ വളരെ പാടുപെടുന്നുണ്ട്. പൊന്നപ്പൻ ഉടനെ തന്നെ വെള്ളത്തിൽ ഇറങ്ങി കാളകളെ കെട്ടിയിരുന്ന കയറഴിച്ചു. അവയെ വീടിൻ്റെ പുറകിലേക്ക് കൊണ്ടുപോയി. തിരിച്ചു വീട്ടിലേക്ക് വന്നപ്പോൾ വെള്ളം വീണ്ടും ഉയരുകയാണ്. തൻ്റെ വീടിൻ്റെ ഉമ്മറത്തുകൂടിയാണ് വെള്ളം ഇപ്പോൾ ഒഴുകുന്നത്. ഭാര്യയും മക്കളെയും ഉണർത്തിയാലോ എന്ന് പൊന്നപ്പൻ ചിന്തിച്ചു. അപ്പോഴേക്കും വെള്ളം വീടിനകത്തേക്ക് കയറിക്കഴിഞ്ഞു. വീടിനകത്തുണ്ടായിരുന്ന പാത്രങ്ങളും കുറെ മരസാധനങ്ങളും വെള്ളത്തിൽ ഒഴുകിപ്പോയി. ഇതൊരു സാധാരണ മഴയോ വെള്ളപ്പൊക്കമോ അല്ല എന്ന് പൊന്നപ്പന് മനസ്സിലായി. അയാൾ ഉടൻ തന്നെ ഭാര്യയെയും മക്കൾ ചന്ദ്രനെയും ഗോപിയെയും വിളിച്ചുണർത്തി. കുട്ടികൾ എഴുന്നേറ്റതും അവർ

അവരുടെ പുസ്തകം എവിടെയാണ് എന്നാണ് അവർ ആദ്യം നോക്കിയത്. അവർ രാത്രി പുസ്തകം വെച്ചിരുന്ന സ്ഥലം വെള്ളത്തിൽ മൂടിയിരിക്കുന്നു. ഉടൻ തന്നെ കൈകൾ വെള്ളത്തിലിട്ട് അവരുടെ പുസ്തകം അവിടെ ഉണ്ടോ എന്ന് പരിശോധിച്ചു. അവ ഒഴുകിപ്പോയിരിക്കുന്നു. നീ കുട്ടികളെയും കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വെള്ളം കയറാത്തിടത്ത് നിന്നോളൂ. ഒഴുകിപ്പോയ സാധനം വല്ലതും കിട്ടുമോ എന്ന് ഞാൻ നോക്കാം. പൊന്നപ്പൻ ഇത് പറഞ്ഞിട്ട് വെള്ളം ഒഴുകുന്ന ദിശയിലൂടെ വേഗം ഓടാൻ തുടങ്ങി. നിങ്ങൾ വെള്ളത്തിൽ ഒഴുകിപ്പോകരുത്, ഭാര്യ പുറകിൽ നിന്ന് പറഞ്ഞു. അത് പൊന്നപ്പൻ കേട്ടോ എന്നറിയില്ല. അപ്പോഴേക്കും അയാൾ ഇരുട്ടിൽ മറഞ്ഞിരുന്നു. ചന്ദ്രനും ഗോപിയും അവരുടെ അമ്മയുടെ കൂടെ ഒരു വാഴയുടെ കീഴിലാണ് നിന്നത്. അവർ നനഞ്ഞു കുതിർന്നു. വെള്ളം കയറി വീട്ടിൽ കയറാൻ അവർക്ക് പേടിയായിരുന്നു. വീട് ഇടിഞ്ഞു വീണാലോ? പൊന്നപ്പൻ ഈ സമയത്ത് തോട്ടിലെ വെള്ളത്തിൻ്റെ കൂടെ പരമാവധി വേഗത്തിൽ നടക്കുകയായിരുന്നു. പൊന്നപ്പൻ്റെ വീടിൻ്റെ മുമ്പിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പാറക്കുഴിത്തോട് അല്പം മുമ്പോട്ട് പോയി കഴിയുമ്പോൾ തെക്കോട്ട് തിരിയും. വെള്ളപ്പൊക്കത്തിൽ തോട് കവിഞ്ഞൊഴുകുമ്പോൾ ആ വളവുള്ള ഭാഗത്തിന് എതിർവശത്തുള്ള പുരയിടത്തിലേക്ക് വെള്ളം കയറും. പൊന്നപ്പൻ്റെ വീട്ടിൽ നിന്നും ഒഴുകിപ്പോയ സാധനങ്ങൾ ആ പുരയിടത്തിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കും എന്ന് അയാൾ കരുതി. പൊന്നപ്പൻ കരുതിയത് ശരിയായിരുന്നു. അവിടെ നിന്നും ആ വീട്ടിൽ നിന്നും ഒഴുകിപ്പോയ പാത്രങ്ങളും മറ്റും ഒട്ടനവധി സാധനങ്ങളും കിട്ടി. അവയെല്ലാം നനഞ്ഞിരുന്നു എങ്കിലും അതൊക്കെ എടുത്തുകൊണ്ട് മടങ്ങി വീട്ടിൽ വന്നപ്പോൾ നേരം വെളുത്തിരുന്നു. അപ്പോഴേക്കും മഴയുടെ ശക്തിയും കുറഞ്ഞിരുന്നു. പാറക്കുഴിത്തോട്ടിലെ വെള്ളം അല്പമൊന്ന് താന്നു. അപ്പോഴേക്കും പൊന്നപ്പൻ്റെ ഭാര്യയും മക്കളും അവരുടെ വീട്ടിനുള്ളിൽ തിരിച്ചു കയറി. വീട്ടിനുള്ളിൽ നിറയെ മണ്ണും ചെളിയുമായിരുന്നു. അത് വൃത്തിയാക്കുവാൻ ഒരുങ്ങുമ്പോഴാണ് പൊന്നപ്പൻ തനിക്ക് കിട്ടിയ കുറേ സാധനങ്ങളുമായി വീട്ടിൽ മടങ്ങി വന്നത്. എന്നിട്ട് അയാൾ മക്കളോട് പറഞ്ഞു, ഇനിയും കുറേ സാധനങ്ങൾ അവിടെ എടുത്തു വച്ചിട്ടുണ്ട്. നിങ്ങൾ കൂടി വന്നാൽ അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ഞങ്ങളുടെ പുസ്തകം കിട്ടിയോ അച്ഛാ? ഇളയ മകൻ ഗോപിയാണ് ആ ചോദ്യം ചോദിച്ചത്. കഞ്ഞി വയ്ക്കുന്ന കലം കിട്ടിയത് തന്നെ വലിയ കാര്യം, അതിനിടയിലാണ് പുസ്തകം. പൊന്നപ്പൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു. രാത്രി മുഴുവൻ ഉറങ്ങാതെ മഴയത്ത് നിന്ന ആ രണ്ടു കുട്ടികൾ പൊന്നപ്പൻ്റെ പിന്നാലെ പോയി. അവരുടെ വീട്ടിൽ നിന്നും ഒഴുകിപ്പോയ സാധനങ്ങൾ പെറുക്കിക്കൊണ്ടുവരാനാണ് അവർ പോയത്. അവരുടെ യാത്രയിൽ കുട്ടികൾക്ക് അവരുടെ ചില ബുക്കുകളും പുസ്തകങ്ങളും കൂടി കിട്ടി. അവ മുഴുവൻ നനഞ്ഞിരുന്നു. അതവർ എടുത്തുകൊണ്ടുവന്ന് വളരെ സൂക്ഷിച്ച് അവരുടെ വീട്ടിൽ നനയാത്ത ഒരു സ്ഥലത്ത് നിരത്തിവെച്ചു. മഴ മാറുമ്പോൾ ആ പുസ്തകങ്ങൾ ഉണങ്ങും, അപ്പോൾ ഉപയോഗിക്കാമെന്നാണ് അവർ കരുതിയത്. അവരുടെ ജീവിതം പതുക്കെ സാധാരണ നിലയിലേക്ക് മടങ്ങി. പക്ഷേ ചന്ദ്രനും ഗോപിക്കും സ്കൂളിൽ പോകാൻ ഒരു താല്പര്യവുമില്ല. അവരുടെ പുസ്തകങ്ങളിൽ പലതും നഷ്ടപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, കിട്ടിയവ തന്നെ നനഞ്ഞ് നശിച്ചുപോയി. തിരിച്ചു കിട്ടിയ രണ്ട് ബുക്കുകളിൽ അവർ എഴുതിയിരുന്നത് മുഴുവൻ മാഞ്ഞു പോയിരിക്കുന്നു. സ്കൂളിൽ പോയാൽ അടി കിട്ടുമെന്നുള്ള ഭയമായിരുന്നു ആ കുട്ടികൾക്ക്. ആ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായ ദിവസം സ്കൂളിന് അവധിയായിരുന്നു. രണ്ട് ദിവസങ്ങൾക്ക് ശേഷം സ്കൂൾ തുറന്നു. പക്ഷേ ആ കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ടായിരുന്നു. മഴയൊക്കെ മാറിയിട്ടും അവർ സ്കൂളിൽ പോകാൻ തയ്യാറായില്ല. ഒരു ദിവസം പൊന്നപ്പൻ തന്നെ അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ സ്കൂളിൽ പോകുന്നില്ലേ? കുട്ടികളൊന്നും മിണ്ടിയില്ല. പിന്നെ അവരുടെ അമ്മ കാര്യമായി അവരോട് ചോദിച്ചപ്പോഴാണ് ആ കുട്ടികൾ സത്യം പറഞ്ഞത്. പുസ്തകമില്ലാതെ സ്കൂളിൽ പോയാൽ അടി കിട്ടും, അത് പേടിച്ചിട്ടാണ് അവർ പോകാത്തത്. അവസാനം അവരുടെ അമ്മ തന്നെ പറഞ്ഞു, ഞാൻ സ്കൂളിൽ വരാം. അങ്ങനെ പൊന്നപ്പൻ്റെ ഭാര്യ ആദ്യമായി അവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിലെത്തി. അധ്യാപകരെ കണ്ട് കാര്യമൊക്കെ പറഞ്ഞു. കാര്യം മനസ്സിലാക്കിയ അധ്യാപകർക്ക് ആ കുട്ടികളോട് സഹതാപമേ തോന്നിയുള്ളൂ. കാളപൂട്ടുകാരൻ്റെ മക്കളായ ചന്ദ്രനും ഗോപിയും അവരുടെ അച്ഛനെ പോലെ കാളപൂട്ടുകാരെ ആയിത്തീരൂ എന്നാണ് അവരുടെ അച്ഛൻ പൊന്നപ്പൻ പോലും കരുതിയത്. എന്നാൽ നനഞ്ഞ ആ പുസ്തകങ്ങൾ ചേർത്ത് വെച്ച് ആ കുട്ടികൾ പഠിച്ചു. അവർ രണ്ടുപേരും കോളേജിൽ ഡിഗ്രി പാസ്സായി. സർക്കാർ കോളേജിൽ അഡ്മിഷൻ കിട്ടിയതുകൊണ്ടാണ് അവർക്ക് പഠിക്കാൻ സാധിച്ചത്. അവർക്ക് പഠിത്തം കഴിഞ്ഞ് കുറേ നാൾ വീട്ടിൽ കൃഷിപ്പണി തന്നെ ചെയ്യേണ്ടി വന്നു. അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാനോ പണം കൊടുക്കാനോ ആരും ഇല്ലായിരുന്നല്ലോ. അവസാനം രണ്ടുപേർക്കും സാമാന്യം തരക്കേടില്ലാത്ത ജോലികളും കിട്ടി. ഈ കഥയൊക്കെ ഞാൻ കേട്ടത് ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്താണ്. ഒരു ദുരിതാശ്വാസ പ്രവർത്തന

0: പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വെള്ളപ്പൊക്കം ബാധിച്ച ഒരു സ്ഥലത്തുള്ള ഒരു റവന്യൂ ഓഫീസിൽ വെച്ചാണ് ഞാൻ ഗോപിയെ പരിചയപ്പെട്ടത്. മറ്റ് ജീവനക്കാരെക്കാളെല്ലാം അധികം ഉത്സാഹത്തോടെ കൂടിയാണ് അദ്ദേഹം വെള്ളപ്പൊക്കം ബാധിച്ച ആളുകളെ സഹായിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇത്രയധികം ആത്മാർത്ഥത ഈ കാര്യത്തിൽ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞ കഥയാണ് നിങ്ങളിന്ന് കേട്ടത്. സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് വെള്ളപ്പൊക്കം വന്ന് പാഠപുസ്തകങ്ങൾ ഒഴുകിപ്പോയി. ആ കുരുന്ന് മനസ്സിലുണ്ടായിരുന്ന ഭയം മൂലം ഇനി ഒരിക്കലും സ്കൂളിൽ പോകേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ഗോപി ചിലരുടെ സമയോചിതമായ ഇടപെടലും സഹായവും മൂലം പഠനം തുടർന്നു. ദൈവനിയോഗം പോലെ റവന്യൂ വകുപ്പിൽ തന്നെ ഗോപിക്ക് ജോലി കിട്ടി. എപ്പോൾ വെള്ളപ്പൊക്കമുണ്ടായാലും, ഗോപി പറഞ്ഞു, എൻ്റെ ചെറുപ്പകാലം ഞാൻ ഓർക്കും. ആ രാത്രി എൻ്റെ വീട്ടിൽ വെള്ളം കയറി സാധനങ്ങളും എൻ്റെ പുസ്തകങ്ങളും ഒഴുകിപ്പോയത് ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങനെ വെള്ളപ്പൊക്കം നേരിടുന്ന ആളുകളെ സഹായിക്കാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്.
1: വിദ്യാഭ്യാസമുണ്ടായാൽ നമുക്ക് നല്ല വ്യക്തിത്വമുണ്ടാകുമെന്ന് ചിലർ പറയുന്നു. നല്ല കുടുംബ പാരമ്പര്യമുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല സ്വഭാവ ഗുണങ്ങൾ തരുമെന്ന് ചിലർ കരുതുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിന് ചില പങ്കുകൾ വഹിക്കാൻ സാധിക്കും. എന്നാൽ ജീവിതത്തിൽ നമ്മൾ കടന്നുപോകുന്ന വിഷമമേറിയ അനുഭവങ്ങളാണ് പലപ്പോഴും നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത്. അതാണ് നമ്മെ സമൂഹത്തിൽ കൊള്ളാവുന്ന പൗരന്മാരാക്കി മാറ്റുന്നത്. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക. 9 8 8 0 2 2 1 9 5 7. നമ്പർ ഒരിക്കൽ കൂടി, 9 8 8 0 2 2 1 9 5 7. ഞങ്ങൾക്ക് കത്തുകൾ എഴുതുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ വിലാസം ശ്രദ്ധിക്കുക. ചെങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250 66, ബാംഗ്ലൂർ 25. വിലാസം ഒരിക്കൽ കൂടി, ചെങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250 66, ബാംഗ്ലൂർ 25.
2: ആകാശവാണി ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി സ്പൈസ് കേൾക്കാം.

പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. ഒരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർമ്മിക്കുക, ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി
1: ഖുർആൻ പാരായണം ചെയ്യുന്നത് ടി കെ മുഹമ്മദ് അലി മൗലവി വാഴൂർ.
2: അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. ഖുർആൻ പഠിക്കുകയും ഓതുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അല്ലാഹു അർഹമായ കൂലി കൊടുക്കുകയും പൂർണമായ പ്രതിഫലം നൽകുകയും ചെയ്യും. പ്രതിഫലം കിട്ടുമെന്നുള്ള സന്തോഷ വാർത്ത മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വല്ലവനും ഖുർആൻ ഓതിക്കൊണ്ട് രാപകൽ നമസ്കരിച്ചാൽ ഖുർആൻ അനുവദിച്ചത് പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ഖുർആൻ വിരോധിച്ചത് പാടെ ഉപേക്ഷിച്ചുകൊണ്ടും അമൽ ചെയ്താൽ അല്ലാഹു അവന്റെ മാംസവും രക്തവും കഠിനകഠോരമായ നരകത്തിന്റെ തീയിൽ നിന്നും വിലക്കപ്പെട്ടതാക്കുന്നതാണ്. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും എഴുതുകയും റെക്കോർഡാക്കുകയും ചെയ്യുന്ന കിറാമൻ കാത്തബീങ്ങളായ മലക്കുകളെ അവരെ സംരക്ഷിക്കാനാക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ അന്ത്യദിനത്തിൽ ഖുർആൻ അവന് അനുകൂലമായി സാക്ഷി നിൽക്കും. അല്ലാഹു നമ്മുടെ സൽപ്രവർത്തികളെ സ്വീകരിക്കുമാറാകട്ടെ. 286 സൂക്തങ്ങളുള്ള മദീനയിൽ അവതരിച്ച വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ 21 മുതൽ തുടങ്ങുന്ന ഏതാനും ആയത്തുകളാണ് ഞാനിവിടെ പാരായണം ചെയ്യുന്നത്.

0: ഖുറാൻ പാരായണം ചെയ്തത് ടി കെ മുഹമ്മദ് അലി മൗലവി, വാഴൂർ.
1: ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് PM ഇ വിദ്യ പദ്ധതി. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും. മുന്നേറാം കൃഷിയിലൂടെ സുരക്ഷിത പച്ചക്കറിക്കായി സംയോജിത രോഗകീട നിയന്ത്രണം. ഡോക്ടർ അഞ്ജുസി സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്. 8 മണിക്ക് സാഹിത്യവേദി. മുല്ലക്കര ജെ സോമശേഖരപിള്ള എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ. തുടർന്ന് അനിതാ ശരത് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ഈശോദ് സിന്ധു. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. കോഴ്സുകൾ സാധ്യതകൾ, പ്ലസ് ടു സയൻസ് കഴിഞ്ഞാൽ. 9:30 ഇംഗ്ലീഷ് പരിപാടി. ഫ്രം ഡൊണേഷൻ ടു ഇന്നവേഷൻ, ദി ചേഞ്ചിങ് സെനാറിയോ ഇൻ ബ്ലഡ് ബാങ്കിംഗ്. ഡോക്ടർ അമിത ആർ സംസാരിക്കുന്നു. 9:45 മൊഴിയാമൊരു കഥ, വി കെ എൻ എഴുതിയ കഥ മുക്തി. 10 മണിക്ക് സംഗീത സാധകം, പഠിപ്പിക്കുന്നത് ബി രഞ്ജിനി വർമ്മ, പഠിക്കുന്നത് സംഗീത വർമ്മ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം പള്ളിക്കൽ സുനിൽ അവതരിപ്പിക്കുന്നു. 6 മണിക്ക് ഉഷമലരി വൈലോപ്പള്ളിയുടെ കാക്ക എന്ന കവിത ആലാപനം ലീലാമ്മ മാത്യു. 6:15 ഉദയഗീതം, വിജയ് യേശുദാസ് പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7 മണിക്ക് പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിലിന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതിമധുരം. 8:45 സംഗീത സരണി. മൃദംഗ പാഠം, പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൾ, പഠിക്കുന്നത് ശ്രീജിത് TR മണിമല. 9 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് നേർവഴി. 10:15 തമിഴ് ചൊൽമാലെ. 11 മണിക്ക് ഗാനകൈരളി, സ്വാതി തിരുനാൾ പദങ്ങൾ ഭാഗം 1. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:15 ഏകധാര ലളിത സംഗീത പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ. 12

40ന് പ്രകാശധാര, വയറിളക്കം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ അജിത് വി എസ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, ഒരു മണിക്ക് രഞ്ജിനി, 2:15 തുടർനാടകം. ഡെസ്തവസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 45-ാം ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30, 3:35, 4:45, 5:40 എന്നീ സമയങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ

പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി ലഘു വ്യാപാരി മാൻധൻ യോജന. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും നെല്ലിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ഡോക്ടർ ജ്യോതി സാറ ജേക്കബുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക മേഖലാ വാർത്തകൾ, ക്ഷമിക്കണം, കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. മ്യൂസിക് ടൈം, ബാക്ക് സ്ട്രീറ്റ് ബോയ്സ്. 8:00 നാടകം, ഒരു ഗോവൻ ട്രിപ്പ് 1-ാം ഭാഗം. രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ ആരതി ലാൽ ബി, സിവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, ഗോവിന്ദ് ടി എ, വിജു നീരാവിൽ, കൃഷ്ണകുമാർ പട്ടം, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ, പാർവതി ജി ആർ, സൌമ്യ ജെ വി, അനുജ ഭാസ്കർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പി എം വികാസ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 കായിക ലോകം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിലേക്ക് പുതുമുഖങ്ങൾ, അവലോകനം രചന ജോസ് ജോർജ്. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി. 11:00 പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. 11:30 മുതൽ എഫ് എം ഗോൾഡ് ലീറിലെ അറിയിപ്പുകളിൽ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി ഇപ്പോൾ സമയം 6 മണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
2: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. COVID-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ PM ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഇ വിദ്യ പദ്ധതിയിലെ 2-ാമത്തെ ഉപപദ്ധതി. 9-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3-ാമത്തെ ഉപപദ്ധതി. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ്

0: ഈ പദ്ധതിയിലെ നാലാം ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ച പരിമിതി, ശ്രവണ പരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠനസഹായികളാണ് ഈ പദ്ധതിയിലെ 5ാം ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സരപരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യാ പദ്ധതിയുടെ 6ാമത്തെ ഉപവിഭാഗം. IIT പാൽ എന്നും ഇ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സരപരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും നീറ്റ് പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ സ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM eVidya പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 കോടി സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
1: PM eVidya എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: This is Akashvani, the news read by Anuja Kumar. Prime Minister Narendra Modi today highlighted that from financial inclusion and entrepreneurship to education, healthcare, sanitation, housing, sports, science and governance, women are playing a prominent role across diverse sectors. In a social media post, Mr. Modi said that the growing participation of women in emerging fields such as drone technology is opening new avenues of opportunity and transforming the development landscape across the nation. He noted that over the last 12 years, the NDA government has worked to further women-led development, and this is visible across sectors. Union Home Minister Amit Shah has said that the government is fully committed to ensuring the highest level of security and a smooth pilgrimage experience for devotees undertaking the Amarnath Yatra. He said this while chairing a high-level meeting in New Delhi to review the preparedness of the Yatra. During the meeting, Mr. Shah directed for creating impregnable multi-layered security grid along the pilgrimage route with the coordinated efforts of the Central Armed Police Forces, Jammu and Kashmir Police and all security agencies. The minister emphasized to further strengthen the security framework with the extensive use of modern technologies such as drones, CCTV surveillance and advanced monitoring systems. External Affairs Ministry today summoned Charge d'Affaires of the United States, Jason Meeks, and lodged a strong protest regarding continuing attacks by U.S. naval forces on commercial vessels carrying Indian mariners in the Gulf of Oman. This has already resulted in the tragic and avoidable loss of 3 Indian lives. The U.S. envoy was called in by Additional Secretary Americas in the Ministry of External Affairs in New Delhi. The ministry said in a statement that it once again conveyed its deep concern over the use of lethal and deadly force against civilian shipping. The U.S. Charge d'Affaires was requested to convey India's strong concerns to his authorities and to ensure that U.S. forces operating in the region take all necessary measures to prevent the loss of civilian life. This is the second time the U.S. envoy has been summoned by the ministry. 3 Indian seafarers who were initially reported missing have been confirmed dead in one of the attacks. India's retail inflation accelerated to 3.93% in May this year on an annual basis, rising for the 5th consecutive month under the new series. The inflation print was moderately higher from 3.48% recorded in April. According to data released by the Ministry of Statistics and Program Implementation, inflation in rural areas edged up to 4.3%.

0: 2.25%, while in urban regions it rose to 3.53%. The food inflation rate, based on the All India Consumer Food Price Index, stood at 4.78% last month, up from 4.2% in the preceding month. India AI Mission today launched Varya, a distilled video model built to make frontier video AI affordable, accessible and relevant. Addressing the launch event in New Delhi, Secretary in the Ministry of Electronics and Information Technology, S. Krishnan said the launch of one of the foundational models supported under the India AI Mission marks a significant milestone in India's AI journey. In badminton, PV Sindhu has stormed into the women's singles semi-finals of the Australian Open tournament in Sydney. The third-seeded Indian outclassed Chinese Taipei's Chen Suyu in a one-sided quarter-final clash today. Sindhu will next face top seed Akane Yamaguchi of Japan in the semi-final match. Yamaguchi defeated India's Tanvi Sharma in the quarter-final clash today. In FIFA World Cup 2026, co-hosts Canada will be up against Bosnia and Herzegovina in a Group B clash at Toronto Stadium tonight. The match will start at 12:30 a.m. Indian Standard Time. The encounter marks the first ever World Cup meeting between the two nations. Benchmark domestic equity indices ended today's trading session with strong gains of around 2%, driven by hopes of de-escalation in West Asia. The Sensex surged 1,695 points to close at 75,528, while the Nifty jumped 461 points to settle at 23,623. And that is the end of this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി. നഹീമ. അവതരണം സുനീഷ് വിതുര. എറണാകുളം ജില്ലയിൽ പുകയില നിയന്ത്രണ നിയമം ലംഘിച്ചവർക്കെതിരെ വ്യാപക നടപടിയുമായി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് 92,000 രൂപ പിഴ ഈടാക്കി. ജില്ലാ മെഡിക്കൽ ഓഫീസ്, എക്സൈസ്, പോലീസ് വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് ജില്ലാ പുകയില നിയന്ത്രണ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സംയുക്ത പരിശോധന നടത്തിയത്. 450 കടകളിലും പുതിയ അധ്യയന വർഷത്തിന്റെ ആരംഭത്തോടനുബന്ധിച്ച് 160 സ്കൂളുകളുടെ പരിസരങ്ങളിലുമായി നടത്തിയ പരിശോധനയിൽ പിഴ ചുമത്തിയതിനൊപ്പം 100 അനധികൃത പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. ചലച്ചിത്ര നടൻ സലീംകുമാറിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പറവൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. മക്കളായ ചന്തുവും ആരോമലും ചേർന്ന് ചിതയ്ക്ക് തീകൊളുത്തി. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കിയായിരുന്നു സംസ്കാരം. പറവൂർ ടൌൺഹാളിൽ പൊതുദർശനത്തിന് വച്ച ശേഷമാണ് മൃതദേഹം ലാഫിംഗ് വില്ല എന്ന അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിച്ചത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, സാംസ്കാരിക മന്ത്രി പി സി വിഷ്ണുനാഥ്, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെ സിനിമ, രാഷ്ട്രീയ, സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. ജൂൺ 6 രാത്രി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. എറണാകുളം നിയോജകമണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി ടി ജെ വിനോദ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ പ്രത്യേക ഏകോപന യോഗം വിളിച്ചു ചേർത്തു. മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കുടിവെള്ള വിതരണ പ്രശ്നങ്ങൾ വിശദമായി വിലയിരുത്തിയ യോഗത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും നേരിടുന്ന തടസ്സങ്ങൾ പരിഹരിക്കാൻ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ ശുദ്ധജലം ലഭ്യമാക്കുന്നതിനാവശ്യമായ അടിയന്തര ദീർഘകാല നടപടികൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എംഎൽഎ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറുടെ വിദ്യാർത്ഥി സമ്പർക്ക പരിപാടിയായ ഇൻസ്പയർ വിറ്റ്നസ് ഡേയുടെ 2 കുട്ടികൾക്ക് 100 ഗ്രോ ബാഗുകളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഗ്രോ ബാഗുകൾ നൽകിയത്. ജില്ലാ കളക്ടർ ജി. പ്രിയങ്ക വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. എറണാകുളം സൌത്ത് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തവണത്തെ ഇൻസ്പയർ വിറ്റ്നസ്

നടന്നത്. സ്കൂളിലെ 25 കുട്ടികളുമായി ജില്ലാ കളക്ടർ നേരിട്ട് സംവദിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്ക് ഹൈജീൻ കിറ്റുകളും പുസ്തകങ്ങളും വിതരണം ചെയ്തു. എല്ലാ ബുധനാഴ്ചകളിലും ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾക്ക് ജില്ലാ കളക്ടറുമായി നേരിട്ട് സംവദിക്കാൻ ഇൻസ്പയർ വെറ്റ്നസ് ഡേയിലൂടെ അവസരമൊരുക്കും. മഴക്കാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിൽ മത്സ്യസമ്പത്തിന് വലിയ ഭീഷണി ഉയർത്തുന്ന ഊത്തപിടുത്തത്തിനെതിരെ നടപടികൾ കർശനമാക്കി ഫിഷറീസ് വകുപ്പ്. മത്സ്യങ്ങളുടെ പ്രജനന കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുന്ന ഊത്തപിടുത്തം തടയുന്നതിനായി ജില്ലയിലുടനീളം വകുപ്പിന്റെ പട്രോളിംഗ് സംഘം പരിശോധന ശക്തമാക്കി. നിയമം ലംഘിച്ച് ഊത്തപിടുത്തം നടത്തുന്നവർക്കെതിരെ 6 മാസം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കുമെന്ന് എറണാകുളം മേഖലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569321. ഓർമ്മിക്കുക, ജൂൺ 15 തിങ്കൾ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ

0: ശ്രീമതി ജീവ മരിയ ജോയ്. അറിയിപ്പ് കഴിഞ്ഞു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചകഃ കൃഷ്ണപ്രസാദോപാധ്യായഃ. ആദൌ മുഖ്യ വാർത്താഹ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ കഥിതം യത് രാഷ്ട്രനിർമാണസ്യ പൂർണക്ഷമതായാഹ സാക്ഷാത്കാരായ ഗതദ്വാദശ വർഷേഷു സർവകാരേണ മഹിളാഭ്യഃ അനുകൂലം വാതാവരണം നിർമിതമിതി. ഗൃഹമന്ത്രി അമിത്ഷാഹ നവദേഹല്യാം ശ്രീ അമർനാഥ് യാത്രായാഹ സജ്ജതായാഹ സമീക്ഷാർത്ഥം ഉച്ചസ്തരീയോപവേശനസ്യ അധ്യക്ഷതാം അകരോത്. കേന്ദ്രീയ പ്രശാസനേന ഉദ്യോഗമുദ്ദിശ്യ പെട്രോൾ പമ്പ് ഇത്യേതേഭ്യഃ പെട്രോൾ ഡീജൽ ഇത്യതയോഃ ക്രയണം പ്രതിബന്ധിതം. സംയുക്തരാഷ്ട്രസംഘഃ ഒമാനദേശസ്യ തട്ടേ തൈലനൌകാസ്ഥാനാം ഭാരതീയനാവികാനാമുപരി കൃതാക്രമണാനാം നിന്ദാം അകരോത്. ഭാരതീയസ്യ ദിഗ്ഗജലക്ഷ്യഭേദനസ്പർധായാഃ ക്രീഡകസ്യ പ്രശിക്ഷകസ്യ ച ജസ്പാല് റാണാ ഇത്യസ്യ ഏകോനപഞ്ചാശത്തമെ വയസി മൃത്യുഃ അഭവത്. അപ്പി ച അസ്മിൻ വർഷേ ഫിഫാ വിശ്വകപ്പ് ക്രീഡായാം ടോറോണ്ടോ നഗരെ ഗ്രൂപ്പ് ബി ക്രീഡായാം കാനഡാദേശഃ ബോസ്നിയ ഹർജെഗോവിന ദേശേന സഹ ക്രീഡതി. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അവദത് യത് വിത്തീയ സമാവേശേ ഉദ്യമശീലത ഇത്യതഃ ആരഭ്യ ശിക്ഷ സ്വാസ്ഥ്യസേവ സ്വച്ഛത ഗൃഹനിർമാണ ക്രീഡാ വിജ്ഞാനം പ്രശാസനഞ്ച യാവത് വിവിധേഷു ക്ഷേത്രേഷു മഹിളാഃ പ്രമുഖാം ഭൂമികാം നിർവഹന്തിഃ സന്തി. സാമാജിക പ്രസാരമാധ്യമേ ശ്രീ മോദി അവദത് യത് ഡ്രോണ തന്ത്രജ്ഞാനമിത്യാദിഷു ഉദയോന്മുഖക്ഷേത്രേഷു മഹിളാനാം വർധമാന സഹഭാഗിത്വേന അവസരസ്യ നൂതനാഃ മാർഗാഃ ഉദ്ഘാട്യന്തി. സമ്പൂർണ്ണ ദേശേ ച വികാസ പരിദൃശ്യം പരിവർത്തതി. തത്പൂർവം ഏകസ്മിൻ കാര്യക്രമെ ഭാഷമാണഃ പ്രധാനമന്ത്രി അവദത് യത് ഗതദ്വാദശ വർഷേഷു എൻഡിഎ ഇത്യസ്യ സർവകാരഃ മഹിളാനാം നേതൃത്വേ വികാസകാര്യം അകരോത്. എതച്ച അന്യേഷു ക്ഷേത്രേഷ്വപി ദൃശ്യതേ.
2: आज भारत विमेन लेड डेवलपमेंट की राह पर चल पड़ा है.
3: हमारी सरकार ने महिलाओं के लिए सारे रास्ते खोल दिए.
2: हमने करोड़ों महिलाओं के लिए शौचालय बनवाकर उनका सम्मान बढ़ाया. हमने उज्ज्वला सिलेंडर देकर उन्हें धुएं जैसी तकलीफों से भी बचाया.
3: दशकों से हमारी बहनों के पास हुनर भी था मेहनत भी थी लेकिन उन्हें पूंजी और अवसर नहीं मिलते थे.

0: अग्रे गमनीया परिस्थितिः अनुकूला अस्तीति अनुमितमस्ति। अन्ते शोकास्पदम् एका वार्ता। प्रसिद्धः भारतीयः लक्ष्यभेदनस्पर्धा प्रशिक्षकः क्रीडकश्च पूर्व एशियन गेम्स स्वर्णपदकविजेता जसपाल राणा दिवंगतः। सः 49 वर्षीयः आसीत्। भारतीयो राष्ट्रिय राइफल संघस्य अध्यक्ष कलिकेश नारायण सिंह देवस्य अनुसारं श्री राणा गतरात्रौ दिल्ल्याः चिकित्सालये अन्तिमं श्वासम् अगृह्णात्। राष्ट्रपतिः द्रौपदी मुर्मुः, प्रधानमन्त्री नरेन्द्र मोदी इत्यादयः नेतारः जसपाल राणा वर्यस्य निधने शोकं प्रकटितवन्तः। अस्मिन् वर्षे फीफा विश्वकप क्रीडायां टोरोंटो नगरे ग्रुप बी क्रीडायां कनाडा देशः बोस्निया हर्जेगोविना देशेन सह क्रीडति। अन्ते मुख्यवार्ताः पुनरेकवारम्। प्रधानमन्त्रिणा नरेन्द्रमोदिना कथितं यत् राष्ट्रनिर्माणस्य पूर्णक्षमतायाः साक्षात्काराय गत 12 वर्षेषु सर्वकारेण महिलाभ्यः अनुकूलं वातावरणं निर्मितम्। गृहमन्त्री अमितशाहः नवदेहलीनगरे श्री अमरनाथयात्रायाः सज्जतायाः समीक्षार्थम् उच्चस्तरीयोपवेशनस्य अध्यक्षताम् अकरोत्। केन्द्रीयप्रशासनेन उद्योगमुद्दिश्य पेट्रोलपम्प इत्येतेभ्यः पेट्रोल डीजल इत्येतयोः क्रयणं प्रतिबन्धितम्। संयुक्तराष्ट्रसङ्घः ओमानदेशस्य तटे तैलनौकास्थानां भारतीयनाविकानामुपरि कृताक्रमणानां निन्दाम् अकरोत्। भारतीयस्य दिग्गजलक्ष्यभेदनस्पर्धायाः क्रीडकस्य प्रशिक्षकस्य च जसपाल राणा इत्यस्य 49 वयसि मृत्युः अभवत्। अपि च अस्मिन् वर्षे फीफा विश्वकप क्रीडायां टोरोंटो नगरे ग्रुप बी क्रीडायां केनडादेशः बोस्निया हर्जेगोविना देशेन सह क्रीडति इति वार्ताः।
1: പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട്മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ ബിടെക് BR പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ബിടെക് വിജയശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയയെ നേരിടും. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവം മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി NDA സർക്കാർ നടത്തിയ ശ്രമങ്ങളെല്ലാം എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗി കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട്മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ വവ്വാലുകളുടെ സാന്നിധ്യമുള്ള ഇടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, പന്നി ഫാമുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണവും ഫീൽഡ് തല പരിശോധനകളും ആരംഭിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില

0: തൃപ്തികരമാണെന്ന് ഡിഎംഒ അറിയിച്ചു. കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരനും ഇന്ന് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഈ ദിവസങ്ങളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കുടിവെള്ളം, ഭക്ഷണം എന്നിവയുടെ ശുചിത്വം ഉറപ്പുവരുത്തുകയാണ് ഷിഗല്ല രോഗബാധ തടയുന്നതിൽ പരമപ്രധാനം. വിശദാംശങ്ങളിലേക്ക്.
1: മലിനമാക്കപ്പെട്ട ഭക്ഷണവും വെള്ളവും വഴിയാണ് സാധാരണ ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. വയറിളക്കം, രക്തത്തോടുകൂടിയ മലവിസർജനം, വയറുവേദന, പനി തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗാണു ശരീരത്തിൽ കയറി 1-2 ദിവസങ്ങൾക്കകം ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങും. ആരോഗ്യവാനായ ഒരാളിൽ 5 മുതൽ 7 ദിവസം വരെ ലക്ഷണങ്ങൾ നീണ്ടു നിന്നേക്കാം. രോഗം വരാതെ സൂക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്ന ശീലം ജീവിതത്തിന്റെ ഭാഗമാക്കണം. തിളപ്പിച്ചാറിയ ശുദ്ധജലം മാത്രമേ കുടിക്കാവൂ. കഴിക്കുന്ന ഭക്ഷണം ശുചിത്വമുള്ളതും സുരക്ഷിതവുമാണെന്ന് ഉറപ്പുവരുത്തണം. സാനിറ്ററി നാപ്കിൻ, കുട്ടികളുടെ ഡയപ്പറുകൾ തുടങ്ങിയവ വലിച്ചെറിയുന്ന ശീലം ഒഴിവാക്കി ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ ബിടെക് BR ബിരുദ പരീക്ഷാ ഫലം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിച്ചു. 60.1 ബിടെക് വിജയശതമാനം. 127 എഞ്ചിനീയറിംഗ് കോളേജുകളിലായി 30,810 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. സർവകലാശാലയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയശതമാനമാണിതെന്ന് മന്ത്രി പറഞ്ഞു.
2: സർവകലാശാലയുടെ 8 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയശതമാനമാണ് 2026 കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. ഈ വർഷത്തെ ബിടെക്കിന്റെ വിജയശതമാനം 60.1 ആണ്. 11,937 പെൺകുട്ടികളിൽ 9,203 പേർ വിജയിച്ചു. 18,873 ആൺകുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 9,322 പേരാണ് വിജയിച്ചത്.
0: KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രത്യേക രേഖകളോ മുൻകൂർ രജിസ്ട്രേഷനോ കൂടാതെ പ്രായഭേദമന്യേയാണ് ഈ മാസം 15 മുതൽ ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. 0 മൂല്യമുള്ള പ്രിയദർശിനി ടിക്കറ്റായിരിക്കും കണ്ടക്ടർ ഇതിനായി നൽകുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയ അവസരത്തിൽ ജനോപകാരപ്രദമായ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ചൊവ്വ ശനി ദിവസങ്ങളിൽ രാത്രി 11 മണിക്ക് കേൾക്കാം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. നിയമപരമായ പരിഹാരത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഒമാൻ തീരത്തിന് സമീപം വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായുണ്ടായ ആക്രമണങ്ങളിൽ US നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി കേന്ദ്ര സർക്കാർ പ്രതിഷേധം അറിയിച്ചു. ഇത് 2ാം തവണയാണ് US പ്രതിനിധിയെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തുന്നത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിന്റെ കാര്യത്തിൽ അന്തിമ ധാരണ ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ ഇന്ന് വ്യക്തമാക്കി. കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവെക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രസ്താവന. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ മജിസ്ട്രേറ്റ് പുതിയ ഉത്തരവിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
4: സെക്രട്ടേറിയറ്റ്, ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, പവർ ഹൌസുകൾ, ഡീസാലിനേഷൻ പ്ലാന്റുകൾ, സർക്കാർ ആശുപത്രികൾ, അഗത്തി എയർപോർട്ട് ഉൾപ്പെടെ മറ്റ് ദ്വീപുകളിലെ ഹെലിപ്പാഡുകൾ എന്നിവയുടെ നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ ഒരുവിധത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും പാടില്ലെന്ന് പുതിയ ഉത്തരവിൽ പ്രതിപാദിക്കുന്നു. പ്രതിഷേധങ്ങൾ നടത്തണമെങ്കിൽ 24 മണിക്കൂറിന് മുമ്പായി സ്ഥലത്തെ FP ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കണമെന്നും തുടർന്ന് 12 മണിക്കൂറിനുള്ളിൽ നിർദ്ദേശിക്കുന്ന പ്രദേശങ്ങളിൽ 4 മണിക്കൂറിൽ കവിയാതെ പ്രതിഷേധ സമരങ്ങൾ അവസാനിപ്പിക്കണമെന്നും പുതിയ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി.
0: പ്രശസ്ത നടൻ ഇന്നസെന്റിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയതുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര സംവിധായകനും BJP നേതാവുമായ മേജർ രവി നടത്തിയ പ്രസ്താവനയും തുടർന്ന് നടന്ന മാധ്യമപ്രചാരണവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. കൃത്രിമമായ ദൃശ്യങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8

0: ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ യുഎസ്എ പരാഗ്വെ പോരാട്ടം. ഐസിസി വനിതാ ടി20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10 പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11:00 ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 197 പേരെ അറസ്റ്റ് ചെയ്തു. 175 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2122 കേസുകളിലായി 2295 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരള ജുഡീഷ്യൽ സർവീസ് സിവിൽ ജഡ്ജ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. 30 March പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് റദ്ദാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട്മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ ബിടെക് BR പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ബിടെക് വിജയശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. ബാലവേലയ്ക്ക് റെഡ് കാർഡ്, കുട്ടിക്കാലം സംരക്ഷിക്കാം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം ആമിന നജുമ. കുട്ടികളുടെയും സമൂഹത്തിന്റെയും സമഗ്ര വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഗുരുതരമായ സാമൂഹിക വിപത്തുകളിലൊന്നാണ് ബാലവേല. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന പൊതുജീവിതത്തിലെ ഈ തിന്മയ്ക്കെതിരെ കർശനമായ നിയമങ്ങളും ബോധവൽക്കരണങ്ങളും നിലവിലുണ്ടെങ്കിലും ആഗോളതലത്തിൽ ഈ ദുസ്ഥിതി ഇപ്പോഴും തുടരുകയാണ്. ബാലവേലയിൽ നിന്നുള്ള മോചനം ഒരു അടിസ്ഥാന മനുഷ്യാവകാശമാണ്. ഓരോ കുഞ്ഞും ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്നത് തുല്യമായ അവകാശങ്ങളും വിലമതിക്കാനാവാത്ത സ്വപ്നങ്ങളുമായാണ്. ആരോഗ്യപൂർണമായ ശൈശവവും സ്നേഹവും സുരക്ഷിതത്വവും നിറഞ്ഞ ബാല്യവും ഓരോ കുട്ടിയുടെയും ജന്മ അവകാശമാണ്. അറിവിന്റെ വെളിച്ചം പകരുന്ന വിദ്യാഭ്യാസവും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള അവസരങ്ങളും നിറഞ്ഞ ഒരു ലോകമാണ് അവർക്ക് നാം ഒരുക്കേണ്ടത്. കുട്ടികളുടെ ശോഭനവും സുരക്ഷിതവുമായ ഭാവിയിലേക്കുള്ള ആദ്യ ചുവടുവയ്പാണ് ഈ അവകാശങ്ങൾ. എന്നാൽ യാഥാർത്ഥ്യം പലപ്പോഴും ഈ മനോഹരമായ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമാണ്. ലോകത്തിന്റെ പല കോണുകളിലും കോടിക്കണക്കിന് കുട്ടികൾക്ക് അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു. ദാരിദ്ര്യത്തിന്റെയും വിവേചനത്തിന്റെയും ചൂഷണത്തിന്റെയും ഇരുണ്ട നിഴലുകളിൽപ്പെട്ട് ആരോഗ്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും വളരാനുള്ള അവരുടെ എല്ലാ സാധ്യതകളും മങ്ങിപ്പോകുകയാണ്. ഓരോ കുട്ടിയുടെയും പുഞ്ചിരിയിൽ തെളിയേണ്ട പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ഇത്തരം അനീതികളുടെയും ക്രൂരതകളുടെയും പശ്ചാത്തലത്തിൽ പലപ്പോഴും പൊലിഞ്ഞുപോകുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷണം, സുരക്ഷ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ അവരെ ജോലിയിൽ ഏർപ്പെടുത്തുന്നതാണ് ബാലവേല കൊണ്ട് വിവക്ഷിക്കുന്നത്. പ്രായത്തിനും കഴിവിനും അനുയോജ്യമല്ലാത്തതോ വിദ്യാഭ്യാസത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതോ അപകടകരമായ സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടി വരുന്നതോ ആയ തൊഴിലിലേക്ക് കുട്ടികൾ എത്തിപ്പെടുന്ന സ്ഥിതിയാണിത്. ദാരിദ്ര്യം, വിദ്യാഭ്യാസത്തിന്റെ അഭാവം, സാമൂഹിക അസമത്വങ്ങൾ എന്നിവയാണ് കുട്ടികളെ ബാലവേലയിലേക്ക് തള്ളിവിടുന്ന പ്രധാന ഘടകങ്ങൾ. കുട്ടികൾക്ക് അവരുടെ ബാല്യം ആസ്വദിക്കാനും വിദ്യാഭ്യാസം നേടാനും സമഗ്രമായ വളർച്ച കൈവരിക്കാനുമുള്ള അവകാശമുണ്ട്. ഒരു കുട്ടിയുടെ അവകാശങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ ഭാവിയെ തന്നെ ഇല്ലാതാക്കുന്ന എല്ലാത്തരം ജോലികളും ബാലവേലയുടെ പരിധിയിൽ വരുന്നവയാണ്. ബാലവേലയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിനായി സർക്കാരും വ്യവസായ മേഖലകളും തൊഴിലാളി സംഘടനകളും പൊതുസമൂഹവും കൈകോർക്കേണ്ടതുണ്ട്. ഈ കൂട്ടായ്മ ഉറപ്പുവരുത്തുന്നതിനായാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയുടെ വ്യാപ്തിയും അതിന്റെ ദോഷഫലങ്ങളും ലോക ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും ഈ തിന്മ ഇല്ലാതാക്കാനുള്ള ആഗോള ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതിനുമായി 2002

ഇന്നലെയാണ് ഐഎൽഒ ലോക ബാലവേല വിരുദ്ധ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. തൊഴിൽ ചെയ്യുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം നിശ്ചയിക്കുന്നതിനും ഏറ്റവും ക്രൂരമായ ബാലവേല രൂപങ്ങൾ നിരോധിക്കുന്നതിനും ഐഎൽഒ അംഗീകരിച്ച പ്രമേയങ്ങളാണ് ഈ ദിനാചരണത്തിന് പ്രധാന പ്രചോദനമായത്. സർക്കാരുകൾക്കും പൊതുസമൂഹത്തിനും ബാലവേലയ്ക്കെതിരെ ഒന്നിച്ച് ശബ്ദമുയർത്താനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനുമുള്ള ഒരു പ്രധാന വേദിയായി ഈ ദിനം ഇന്ന് മാറിയിട്ടുണ്ട്. 2015 ലോക നേതാക്കൾ അംഗീകരിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ബാലവേല അവസാനിപ്പിക്കുന്നതിനുള്ള പുതുക്കിയ ആഗോള പ്രതിബദ്ധത ഉൾപ്പെടുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം ലോകമെമ്പാടും ബാലവേല നിരക്കിൽ വലിയ വർധനയുണ്ടായതായി യുനിസെഫും അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയും ചൂണ്ടിക്കാണിക്കുന്നു. വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടിയതും മാതാപിതാക്കളുടെ തൊഴിലില്ലായ്മയും ലക്ഷക്കണക്കിന് കുട്ടികളെ വീണ്ടും ജോലിയിലേക്കിറങ്ങാൻ നിർബന്ധിതരാക്കി. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ബാലവേല റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എത്യോപ്യ, കോംഗോ, നൈജീരിയ തുടങ്ങിയ സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. നമ്മുടെ രാജ്യത്ത് കോവിഡ് മഹാമാരി മൂലം മാതാപിതാക്കളെയോ രക്ഷിതാവിനെയോ നഷ്ടപ്പെട്ട കുട്ടികളെ പിന്തുണയ്ക്കുന്നതിനായി പ്രഖ്യാപിച്ച പിഎം കെയേഴ്സ് ഫോർ ചിൽഡ്രൻ പദ്ധതി വലിയ ആശ്വാസമായിരുന്നു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മൊറോക്കോയിലെ മരാക്കേഷിൽ ഈ വർഷം ഫെബ്രുവരിയിൽ നടന്ന ബാലവേല നിർമ്മാർജ്ജനത്തിനായുള്ള 6-ാമത്തെ ആഗോള സമ്മേളനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ വർഷത്തെ ലോക ബാലവേല വിരുദ്ധ ദിനം വരുന്നതെന്നതിനാൽ ഇത്തവണത്തെ ദിനാചരണത്തിന് പ്രാധാന്യമേറെയാണ്. 2030 ബാലവേല പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നതാണ് ആഗോള സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. ബാലവേലയ്ക്ക് ചുവപ്പ് കാർഡ്, കുട്ടികളോട് നീതിയുക്തമായി പെരുമാറുക എന്ന ശക്തമായ മുദ്രാവാക്യമുയർത്തിയാണ് ഈ വർഷത്തെ പ്രചാരണ പരിപാടികൾ മുന്നോട്ടു പോകുന്നത്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സാമൂഹിക സംരക്ഷണം, മാന്യമായ തൊഴിലവസരങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിനൊപ്പം ശക്തമായ നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് ബാലവേലയുടെ അടിസ്ഥാന കാരണങ്ങൾ തന്നെ വേരോടെ പിഴുതെറിയാൻ ഈ ദിനം ആഹ്വാനം ചെയ്യുന്നു. എല്ലാ രൂപത്തിലുമുള്ള ബാലവേലയും അവസാനിപ്പിക്കുന്നതിനുള്ള ആഗോള പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതിനായി രൂപീകരിച്ച പ്രധാന അന്താരാഷ്ട്ര പ്രവർത്തന രേഖയാണ് ബാലവേലയ്ക്കെതിരായ മരാക്കേഷ് ഗ്ലോബൽ കർമ്മ പദ്ധതി. മരാക്കേഷിൽ നടന്ന ആഗോള സമ്മേളനത്തിലാണ് ഈ കർമ്മ പദ്ധതി അംഗീകരിക്കപ്പെട്ടത്. സർക്കാരുകൾ, തൊഴിലുടമ സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ, ഐക്യരാഷ്ട്രസഭാ ഏജൻസികൾ, സിവിൽ സമൂഹ സംഘടനകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, അക്കാദമിക് സമൂഹം, കുട്ടികളുടെ പ്രതിനിധികൾ എന്നിവർ ചേർന്നാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയത്. 2030 സുസ്ഥിര വികസന ലക്ഷ്യം കൈവരിക്കുന്നതിനും ബാലവേല പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുക എന്നതാണ് കർമ്മ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശ്യം. കുട്ടികൾക്ക് സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങൾ, അവകാശങ്ങൾ എന്നിവയ്ക്കിതിൽ പ്രത്യേക പ്രാധാന്യം നൽകുന്നു. ബാലവേലയുടെ അടിസ്ഥാന കാരണങ്ങൾ ഇല്ലാതാക്കാനും മനുഷ്യാവകാശത്തിനും കുട്ടികളുടെ ക്ഷേമത്തിനും മുൻഗണന നൽകുന്ന സമീപനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഈ കർമ്മ പദ്ധതി ലക്ഷ്യമിടുന്നു. സമൂഹത്തിന്റെ എല്ലാ തലത്തിലുമുള്ള കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും അന്താരാഷ്ട്ര സഹകരണത്തിലൂടെയും മാത്രമേ ബാലവേല രഹിത ലോകം സൃഷ്ടിക്കാനാകൂ എന്ന സന്ദേശമാണ് ഗ്ലോബൽ കർമ്മ പദ്ധതി മുന്നോട്ടുവയ്ക്കുന്നത്. വിവിധ മേഖലകളിൽ ലോകരാജ്യങ്ങൾ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ലോകമെമ്പാടുമായി ഏകദേശം 138 ദശലക്ഷം കുട്ടികൾ ബാലവേലയിൽ ഏർപ്പെട്ടിരിക്കുന്നതായി അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന വ്യക്തമാക്കുന്നു. ഇവരിൽ പകുതിയിലധികം കുട്ടികൾ അപകടകരവും ചൂഷണപരവുമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു. പലരും സ്കൂളിൽ പോകാതെ മുഴുവൻ സമയ തൊഴിലാളികളാണ്. അതിനാൽ അവർക്ക് വിദ്യാഭ്യാസം നേടാനോ വിനോദങ്ങളിൽ ഏർപ്പെടാനോ വിശ്രമിക്കാനോ ആവശ്യമായ അവസരങ്ങൾ ലഭിക്കുന്നില്ല. മതിയായ പോഷകാഹാരവും ആരോഗ്യപരിചരണവും ലഭിക്കാതെ ജീവിക്കുന്ന കുട്ടികളും ഏറെയാണ്. ഇതിലൂടെ അവരുടെ ബാല്യവും സ്വപ്നങ്ങളും അവകാശങ്ങളും നഷ്ടപ്പെടുകയാണ്. അടിമത്തം, നിർബന്ധിത തൊഴിൽ, മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങി ഏറ്റവും ക്രൂരമായ രീതിയിലുള്ള ബാലവേലയ്ക്കാണ് ഈ കുട്ടികൾ ഇരയാകുന്നത്. കുട്ടികളാണ് രാജ്യത്തിന്റെ ആസ്തിയും ഭാവിയും എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ബാലവേല നിർമ്മാർജ്ജനത്തിനുള്ള നയപരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ബാലവേല മുക്ത സമൂഹം എന്നതാണ് ലക്ഷ്യം. 1986 ബാലവേല നിരോധന നിയന്ത്രണ നിയമത്തിൽ 2016 വരുത്തിയ ഭേദഗതി പ്രകാരം 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണ്. 14-നും 18-നും ഇടയിൽ പ്രായമുള്ള കൌമാരക്കാർക്ക് അപകടകരമായ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നതിൽ നിന്നും ഈ നിയമം പൂർണ്ണ പരിരക്ഷ ഉറപ്പാക്കുന്നു. നിയമലംഘനത്തിന് തൊഴിലുടമകൾക്ക് കർശനമായ ശിക്ഷ നൽകുന്നതിനും ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. 1987 ഓഗസ്റ്റ് 14 കേന്ദ്രമന്ത്രിസഭ ദേശീയ ബാലവേല നയം അംഗീകരിച്ചു. തൊഴിൽ മേഖലകളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന കുട്ടികൾക്ക് കൃത്യമായ പുനരധിവാസം ഉറപ്പാക്കാനും അതുവഴി ബാലവേല വ്യാപകമായ പ്രദേശങ്ങളിൽ നിന്ന് ഈ തിന്മ പൂർണ്ണമായും തുടച്ചു നീക്കാനുമാണ് നയം രൂപീകരിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് ബാലവേല പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതാണ് പ്രധാന

ലക്ഷ്യം. വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കൽ, തൊഴിലിടങ്ങളിലെ കർശനമായ പരിശോധനകൾ, ബോധവൽക്കരണ പരിപാടികൾ എന്നിവയും സർക്കാരിന്റെ ബാലവേല നിർമ്മാർജ്ജന പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച ഓൺലൈൻ സംവിധാനമാണ് പെൻസിൽ പോർട്ടൽ. ബാലവേലയെക്കുറിച്ചുള്ള പരാതികൾ അറിയിക്കാനും അതിന്മേൽ ദ്രുതഗതിയിൽ നടപടികൾ സ്വീകരിക്കാനും ഈ പോർട്ടൽ സഹായിക്കുന്നു. ദിനാചരണത്തോടനുബന്ധിച്ച് യുവാക്കളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, പുസ്തക വിതരണം, കലാപ്രചാരണം എന്നിവ ഉൾപ്പെടുത്തി ബാലവേല അവസാനിപ്പിക്കാൻ ഒന്നിക്കുക എന്ന ക്യാമ്പയിൻ ഐഎൽഒ സംഘടിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് സ്ഥിരമായ തൊഴിലും മെച്ചപ്പെട്ട വേതനവും ഉറപ്പാക്കിയാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കുട്ടികളെ ജോലിക്ക് വിടേണ്ടി വരുന്ന സാഹചര്യം പൂർണ്ണമായി ഒഴിവാക്കാനാകും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും യൂണിഫോമും ഉച്ചഭക്ഷണവും സൌജന്യമായി നൽകിയാൽ സ്കൂൾ ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യം ഒരു പരിധിവരെ തടയാനാകും. എല്ലാ കുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കണം. കുട്ടികൾ സ്കൂളുകളിലെത്തുമ്പോൾ സ്വാഭാവികമായും ബാലവേല കുറയുന്നു. ബാലവേല നിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന തൊഴിലുടമകൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ കൈക്കൊള്ളണം. അതോടൊപ്പം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെക്കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് അവരുടെ അവകാശങ്ങളെ തകിടം മറിക്കലാണെന്ന ചിന്ത മാതാപിതാക്കളിലും ജനങ്ങളിലും ഉണ്ടാക്കിയെടുക്കുകയും വേണം. ലോക ബാലവേല വിരുദ്ധ ദിനത്തിൽ നമുക്കേവർക്കും ബാലവേലയ്ക്കെതിരെ റെഡ് കാർഡ് ഉയർത്താം. ഓരോ കുട്ടിക്കും സുരക്ഷിതമായ ഒരു കുട്ടിക്കാലവും മികച്ച വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും ഉറപ്പാക്കുന്ന ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

0: ആകാശവാണി
1: വയനും വേണം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മുന്നേറാം കൃഷിയിലൂടെ. കേരള കാർഷിക സർവകലാശാല വയലും വീടും ദ്വൈവാര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം.
1: നന്മയും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയാമോ? ഒരുവന് തന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്നേഹവും സന്തോഷവും നിറയ്ക്കുക എന്നുള്ളതാണ്. നമുക്കും കഴിയട്ടെ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാനും അവരുടെ ഉള്ളിൽ സന്തോഷത്തിന്റെ തിരിതെളിക്കാനും. ഈയൊരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ നാം ചർച്ച ചെയ്യുന്നത് സുരക്ഷിത പച്ചക്കറിക്കായി സംയോജിത രോഗ കീട നിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവുകൾ ഇന്ന് നമ്മോട് പങ്കുവയ്ക്കുന്നത് തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജു സി. പരിപാടി ആരംഭിക്കുന്നതിന് മുൻപ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം. കാർഷിക സർവകലാശാല പുറത്തിറക്കിയ KAU തേജസ്വിനി എന്നത് ഏത് വിളയുടെ പുതിയ ഇനമാണ്? ഈ ചോദ്യത്തിനുള്ള ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. നമ്മുടെ ആരോഗ്യം, പരിസ്ഥിതി, കൃഷിയുടെ ഭാവി എന്നിവ സംരക്ഷിക്കാൻ സുരക്ഷിതവും പ്രകൃതി സൗഹൃദവുമായ കൃഷിരീതികൾ ആവശ്യമാണ്. വിളകളെ കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി അമിതമായ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് മണ്ണിന്റെയും ജലത്തിന്റെയും ഗുണനിലവാരത്തെ ബാധിക്കുകയും മനുഷ്യാരോഗ്യത്തിന് അപകടമുണ്ടാക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് സംയോജിത കീടരോഗ നിയന്ത്രണം എന്ന ആശയം പ്രാധാന്യമർഹിക്കുന്നത്. സുരക്ഷിതവും സുസ്ഥിരവുമായ കൃഷിയിലേക്ക് നയിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവുകൾ പകർന്നു തരുന്നു തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജു സി.
2: നമ്മുടെ വിളകളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഏതൊരു ജീവിയെയും, അതിനകത്ത് ക്ഷുദ്രപ്രാണികൾ, മണ്ടരികൾ, ഒച്ചുകൾ, നിമാവിരകൾ, സൂക്ഷ്മജീവികളായിട്ടുള്ള കുമിളുകള്, ബാക്ടീരിയ, വൈറസ്, ഇങ്ങനെ നമ്മുടെ വിളകളെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഏതൊരു ജീവിയെയും നിയന്ത്രിക്കുന്നതിന് നിലവിലുള്ള ഏറ്റവും കുറഞ്ഞ പാരിസ്ഥിതിക ആഘാതവും ഏറ്റവും കുറഞ്ഞ ചെലവും ഉള്ള രീതികൾ സംയോജിപ്പിച്ച് അതേസമയം വിളകളുടെ

ഉൽപാദന ക്ഷമത പരമാവധി നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു വിള സംരക്ഷണ തന്ത്രമാണ് ഈ സംയോജിത കീടരോഗ നിയന്ത്രണം. നിലവിലുള്ള വിവിധ കീടരോഗ നിയന്ത്രണ ഉപാധികള് ആവശ്യം വരുന്ന ഘട്ടത്തില് ആവശ്യം വരുന്ന രീതിയില് ഏകോപിപ്പിച്ച് വിളകളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഊന്നൽ നൽകി കീടങ്ങളെയും രോഗങ്ങളെയും നമ്മുടെ പാരിസ്ഥിതിക നഷ്ടങ്ങളും അപകട സാധ്യതകളും ഏറ്റവും കുറയ്ക്കുന്ന വിധത്തില് കീടങ്ങളെയും രോഗങ്ങളെയും കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ്. ലക്ഷ്യം എന്ന് പറയുന്നത് കീടങ്ങളുടെയും രോഗങ്ങളുടെയും തീവ്രത നമ്മുടെ സാമ്പത്തിക ആഘാതത്തിന്റെ പരിധിക്ക് താഴെ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള നിയന്ത്രണ സംവിധാനങ്ങളാണ് കൃഷി തുടങ്ങുന്നതിന് മുൻപും അതുപോലെ നമ്മുടെ പച്ചക്കറി വിളകളുടെ ഓരോ വളർച്ചാ ഘട്ടത്തിലും ഉപയോഗിക്കുന്നത്. കൃഷി തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കൃഷി തുടങ്ങിയതിന് ശേഷം ചെടികളുടെ വളർച്ചാ ഘട്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട്. സംയോജിത കീടരോഗ നിയന്ത്രണ രീതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിയിടത്തിൽ സാധാരണയായിട്ട് കൃഷിക്ക് ദോഷം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന എല്ലാ ഘടകങ്ങളെയും അതുപോലെ കൃഷിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന എല്ലാ ഘടകങ്ങളെയും നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതിൽ പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ അല്ലെങ്കിൽ മാക്സിമം കുറച്ചുകൊണ്ട് വരുവാനും അനുകൂലമായിട്ടുള്ള ഘടകങ്ങളുടെ പ്രയോജനങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗപ്പെടുത്താനും സാധിക്കണം. അങ്ങനെ നമ്മൾ കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കൃഷിയിടത്തെ പറ്റി വിലയിരുത്തണം എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരാവശ്യം. നമ്മൾ പൊതുവെ മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മണ്ണ് മാത്രമല്ല നമ്മുടെ വിളഭൂമിയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ മണ്ണ് ഒരു ഘടകമാണ്, വെള്ളം ഒരു ഘടകമാണ്, അതേപോലെ തന്നെ വായു, മറ്റ് ജീവജാലങ്ങൾ എല്ലാം നമ്മൾ നമ്മുടെ കൃഷിയിടത്തിനെ പറ്റി അറിയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ ഘട്ടം. അതിൽ നിന്നും ഉപകാരമുള്ളവയെയും കൃഷിക്ക് ദോഷമുള്ളവയെയും നമ്മൾ വേർതിരിച്ച് അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഒന്നാമത്തെ ഘടകം ഇപ്പൊ മണ്ണ് എടുക്കുകയാണെങ്കിൽ ചെടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന എന്തൊക്കെ മൂലകങ്ങൾ മണ്ണിൽ അടങ്ങിയിട്ടുണ്ട്, അതിന് ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള എന്തൊക്കെ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് ഒന്നാമത്തെ ഒരു ഘട്ടത്തിൽ പെടുന്നതാണ്. അതേപോലെ തന്നെ വെള്ളം, പ്രത്യേകിച്ചും മലിനജലം നമ്മുടെ കൃഷിയിടത്തിലേക്ക് കയറി വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാലിന്യങ്ങൾ കൃഷിയിടത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചുറ്റുപാടുകളിലും ഉള്ള കളകള്, അവിടെ സാധാരണ ചെടികൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങള്, കീടങ്ങള്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. മഴക്കാലമായതുകൊണ്ട് പ്രത്യേകിച്ചും വെള്ളം വാർന്നു പോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടോ, മണ്ണ് ഒലിപ്പ് കൂടുതലുണ്ടോ, മണ്ണ് കട്ടി കൂടുന്ന, മഴവെള്ളം കുറെ വീണ് കഴിയുമ്പോൾ മണ്ണ് കട്ടി കൂടുന്ന സ്വഭാവം ഉണ്ടോ, മണ്ണിൽ കളിമണ്ണിന്റെ അംശം കൂടുതലാണോ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടതാണ്. കൃഷിക്ക് മുന്നേ തന്നെ നമ്മൾ വിലയിരുത്തേണ്ട ഘടകങ്ങളാണ്. ഇത്തരം ഘടകങ്ങൾ വിലയിരുത്തുന്നതിനോടൊപ്പം അത് നമ്മുടെ കൃഷിക്ക് ഉണ്ടാക്കാവുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ ആഘാതങ്ങൾ എത്രത്തോളം ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് ആദ്യം തന്നെ മുൻകരുതൽ നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. മണ്ണ് പരിശോധനയിലൂടെ നമുക്ക് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളതും ചെടികളുടെ വളർച്ചയെ ദോഷകരമായിട്ട് ബാധിക്കുന്നതുമായ എന്തൊക്കെ പോഷകങ്ങൾ അതേപോലെയുള്ള മറ്റ് ദോഷകരമായ കാര്യങ്ങൾ മണ്ണിലുണ്ട് എന്ന് മനസ്സിലാക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ അമ്ലത്വം കൂടുതലാണോ, അതേപോലെ കുമ്മായ വസ്തുക്കൾ ചേർക്കേണ്ടതുണ്ടോ, വെള്ളം വാർന്നു പോകാൻ കൂടുതൽ സംവിധാനങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ടോ, മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി ആവരണ വിളകളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുമോ, പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് തടങ്ങൾ ഉയർത്തി ഉണ്ടാക്കണം, അത് കൂടാണ്ട് സാധാരണയിലും കൂടുതൽ വെള്ളം വരാനുള്ള സാധ്യത ഉണ്ടോ, പിന്നെ ഈ ചാലുകളിലൂടെ കൊഴുകി വരണ വെള്ളം ചിലപ്പോൾ കൃഷിയിടത്തിലേക്ക് കയറി വരുമല്ലോ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ, അതിൽ നിന്നൊക്കെ രോഗാണുക്കളും കീടങ്ങളൊക്കെ നമ്മുടെ കൃഷിയിടത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കണം. കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നീർവാർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉയർന്ന തടങ്ങൾ ഉണ്ടാക്കുക, ചാലുകൾ കുറച്ചും കൂടെ താഴ്ത്തി കൊടുക്കുക, അതേപോലെ തന്നെ മണ്ണ് കട്ടി കൂടാണ്ടിരിക്കാൻ വേണ്ടി മണലോ അല്ലെങ്കിൽ ചകിരിച്ചോറോ പോലെയുള്ള കാര്യങ്ങൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെടികളുടെ ആരോഗ്യകരമായ വളർച്ച ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചെടികളെ ദോഷകരമായിട്ട് ബാധിക്കുന്ന സൂക്ഷ്മജീവികളെയും ക്ഷുദ്രപ്രാണികളെയും ഒക്കെ നമ്മൾ തിരിച്ചറിയണം. അതേപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് ഗുണകരമായിട്ടുള്ള സൂക്ഷ്മജീവികളെയും ക്ഷുദ്രപ്രാണികളെയും ഒക്കെ നമ്മുടെ കൃഷിയിടത്തിൽ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഇത് തിരിച്ചറിയുന്നതിലൂടെ മാത്രമേ പ്രത്യേകിച്ചും ക്ഷുദ്രപ്രാണികൾക്കും രോഗം ഉണ്ടാക്കുന്ന രോഗാണുക്കളും എത്രത്തോളം എത്തുമ്പോഴാണ് നമ്മൾ ഓരോരോ നിയന്ത്രണ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക്

തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. മുൻകൂട്ടി അത് തീരുമാനിക്കണം, അതിനനുസരിച്ച് വേണം നമ്മൾ കൃഷി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ ബാക്ടീരിയ വാട്ടം വളരെ കൂടുതലാണ് നമ്മുടെ മുളക് വഴുതന തുടങ്ങിയ വിളകൾക്ക്. പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ടും ഈ ബാക്ടീരിയ വാട്ടം എന്ന് പറയുന്ന രോഗം കൂടുതൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇനങ്ങൾ ഈ സമയത്ത് കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും

കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല നിയന്ത്രണ മാർഗം. അപ്പൊ അങ്ങനെ ഒരു സെലക്ഷൻ നമുക്ക് നടത്തണമെങ്കിൽ നമ്മുടെ കൃഷിയിടത്തിൽ മുന്നേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയണം. ചിലപ്പോഴൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിലവിലില്ലെങ്കിലും മലിനജലമൊക്കെ മറ്റു സ്ഥലത്തുനിന്ന് വരുമ്പോൾ അതിലൂടെ രോഗാണുക്കൾ നമ്മുടെ കൃഷിയിടത്തിൽ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതും നമ്മൾ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നിയന്ത്രണ മാർഗങ്ങൾ ആദ്യം തന്നെ എടുക്കേണ്ടതുണ്ട്. കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രണം എന്ന് പറയുമ്പോൾ അതിന് രൂക്ഷമായ തോതിൽ ആഘാതം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഘടകങ്ങൾ നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത്. കൃഷി തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഘടകങ്ങളുണ്ട്, വിത്ത് പരിചരണം നടത്താൻ പറ്റുന്ന ഘടകങ്ങളുണ്ട്. ഇങ്ങനെ പ്രതിരോധ നടപടികളായിട്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തുടർച്ചയായി മണ്ണിൽ നിന്നുള്ള കീടങ്ങളും കളകളും മറ്റ് രോഗാണുക്കളും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത്, വേരുചീയലോ അല്ലെങ്കിൽ കടചീയലോ ഒക്കെ കൂടുതലുള്ള ഒരു സ്ഥലത്ത് നമുക്ക് മണ്ണിന് വേനൽക്കാലത്ത് തന്നെ സൂര്യതാപീകരണം നടത്തിയിട്ടുണ്ടെങ്കിൽ മണ്ണിൽ നിന്നും ഇത്തരം രോഗാണുക്കളെയും കളകളുടെ വിത്തുകൾ കൂടുതലുള്ളതിനെയും അതുപോലെ ക്ഷുദ്രപ്രാണികളെയൊക്കെ മാക്സിമം കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് കൃഷി തുടങ്ങുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ വേപ്പുമിണ്ണാക്ക് ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ബ്യൂവേറിയ ബാസിയാന മണ്ണിൽ ചേർത്ത് കൊടുക്കുക. ഇനി അതുമല്ല ജൈവ അവശിഷ്ടങ്ങൾ, ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ചാണകം, കമ്പോസ്റ്റ് തുടങ്ങിയ വസ്തുക്കളൊക്കെ മണ്ണിൽ ചേർത്ത് കൊടുക്കണമെന്ന് അറിയണമെങ്കിൽ നമ്മുടെ മണ്ണിൽ ഇതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും അറിഞ്ഞിട്ട് വേണം അങ്ങനെ ചെലവ് വരുന്ന രീതിയിലുള്ള പ്രതിരോധ നടപടികൾ നമ്മൾ മണ്ണിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ രണ്ടാമത് പറഞ്ഞു, നമുക്ക് പ്രതിരോധ നടപടികളുടെ ഭാഗമായിട്ടാണ് വിത്ത് പരിചരണം നടത്തുക. ഈ വിത്ത് പരിചരണം നടത്തുമ്പോഴും നമ്മുടെ കൃഷിയിടത്തിലുള്ള രോഗങ്ങളും കീടങ്ങളും ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ കൂടുതൽ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾക്ക് എതിരെയുള്ള ഒരു പരിചരണമാണ് നമ്മൾ വിത്തിൽ കൊടുക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ വിത്ത് പരിചരണം ചെടികൾ മുളച്ചു വരുമ്പോൾ തന്നെ അതിനൊരു പ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വളർച്ചയുടെ ആദ്യത്തെ ഘട്ടങ്ങളിൽ അതിന് പ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വിത്ത് പരിചരണം ചെയ്തു കൊടുക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സ്യൂഡോമോണാസ്. പൊതുവായിട്ട് കുമിൾ രോഗങ്ങളെയും ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ചെടികളുടെ ആരോഗ്യകരമായിട്ട് വളർച്ചയ്ക്കും കൂടുതൽ സഹായിക്കുന്ന ഒരു മിത്ര ബാക്ടീരിയയാണ് ഈ സ്യൂഡോമോണാസ് എന്ന് പറയുന്നത്. അപ്പൊ സ്യൂഡോമോണാസ് 20 ഗ്രാം ഒരു ലിറ്ററിന് എന്നുള്ള തോതിൽ നമ്മൾ തളിച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. 10 ഗ്രാം ഒരു ലിറ്ററിന് എന്നുള്ള തോതിൽ വിത്ത് പരിചരണം നടത്താൻ വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചില ഘട്ടങ്ങളിൽ മണ്ണിലുള്ള രോഗാണുക്കൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ട്രൈക്കോഡർമ ഒരുപക്ഷെ വിത്ത് പരിചരണത്തിന് ഉപയോഗിക്കേണ്ടി വരും. ഇനി ഭയങ്കര രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളാണ് മണ്ണിലുള്ളതെങ്കിൽ നമ്മൾ ആ ഒരു ഘട്ടത്തിൽ മാത്രം രാസ കീടനാശിനികൾ അല്ലെങ്കിൽ രാസകുമിൽ നാശിനികൾ നമ്മൾ വിത്ത് പരിചരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അത് ഏത് നിയന്ത്രണ മാർഗമാണ് നമുക്ക് എടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മുടെ കൃഷി സ്ഥലത്തുള്ള കീടങ്ങളുടെയും രോഗാണുക്കളുടെയും അളവ്, അതിന്റെ പ്രശ്നത്തിന്റെ രൂക്ഷത എന്നതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷെ കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ മുൻകരുതല് നമ്മൾ എടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മണ്ണിന് പുതയിടുക എന്നുള്ളത്. ഇനി പുതയിടാൻ സാധിക്കാത്ത സമയമാണെങ്കിൽ നമ്മുടെ മേൽമണ്ണ് നഷ്ടപ്പെട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടി മണ്ണിലുള്ള പോഷകങ്ങൾ പ്രത്യേകിച്ച് മഴക്കാലത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആവരണ വിളകൾ, പയറ് പോലെയുള്ള വിളകൾ, മണ്ണിനെ കവർ ചെയ്യുന്ന വിളകൾ നമ്മൾ വളർത്തുക എന്നുള്ളതും പ്രതിരോധ നടപടികളുടെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ടതാണ് തേനീ വിളകൾ ഇടവിളയായിട്ട് നടുക എന്നുള്ളത്. നമ്മുടെ ചെണ്ടുമല്ലി, ജമന്തി തുടങ്ങിയ ചെടികളൊക്കെ കെണി വിളകളായിട്ട് പ്രവർത്തിക്കുന്ന ചെടികളാണ്. കെണി വിളകളെ നമ്മുടെ കൃഷിയിടത്തിലുള്ള വിളകൾക്ക് ഇടവിളയായിട്ട് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതും കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചെയ്യേണ്ട ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അതും നമ്മുടെ കീടങ്ങളും രോഗങ്ങളും ഏതൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതിലേതാണ് ആവശ്യമുള്ളത് എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുക. പിന്നെ പൊതുവായിട്ട് പറയുമ്പോൾ നമുക്ക് വേലിക്കരികിൽ ജൈവ വേലിയായിട്ടും പലതരം ചെടികൾ, അതായത് നമ്മുടെ ശീമക്കൊന്ന, മുരിങ്ങ, കറിവേപ്പ്, ചെത്തിക്കൊടുവേലി, ആവണക്ക്, ചോളം, ഇങ്ങനെയുള്ള ജൈവ വേലികളെയും നമുക്ക് നട്ടുപിടിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ കൃഷിയിടത്തിന്റെ സുസ്ഥിരതയ്ക്കും അതോടൊപ്പം തന്നെ സന്തുലിതാവസ്ഥയും നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന ചെടികളാണ്. അതോടൊപ്പം തന്നെ കീടനിയന്ത്രണത്തിനും രോഗനിയന്ത്രണത്തിനും ഈ ചെടികൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട്. ഇതും നമുക്ക് കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കേണ്ട രീതികളാണ്. കൃഷി തുടങ്ങിയതിന് ശേഷം സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികൾ ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കീടങ്ങളെയൊക്കെ ആകർഷിക്കുന്ന കെണികൾ.
അത് നമ്മൾ ഏത് കെണികളാണ് ഉപയോഗിക്കേണ്ടത് എന്ന്

0: മനസ്സിലാക്കണമെങ്കിൽ ഏത് വിളയാണ് അവിടെ കൃഷി ചെയ്യുന്നത് എന്ന് നമുക്കറിയണം. ഏതൊക്കെ കീടങ്ങളാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതിനെ സഹായിക്കുന്ന ഒരു നല്ല കെണിയാണ് വിളക്ക് കെണി. വിളക്ക് കെണി എന്ന് പറയുന്നത് ഒരേക്കറിന് ഒരെണ്ണമാണ് നമ്മൾ വെക്കേണ്ടത്. ഇപ്പൊ നമുക്ക് വിപണിയിൽ പലതരത്തിലുള്ള വിളക്ക് കെണികൾ കിട്ടുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ഒരു ബൾബിന്റെ താഴെ പരന്ന പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ച് അതിലേതെങ്കിലും ഒരു ഓയില് വെള്ളത്തിലൊന്ന് ചേർത്ത് കൊടുത്തിരുന്നാൽ മതി. വിളക്ക് കെണിയിൽ വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം 9 മണി വരെയെങ്കിലും തെളിച്ചു വെക്കുകയാണെങ്കിൽ നമ്മുടെ കെണിയിൽ കീടങ്ങൾ ആകർഷിക്കപ്പെടും, വെള്ളത്തിൽ അത് വീഴും. ഈ കീടങ്ങളെ നമുക്ക് കളക്ട് ചെയ്ത് അതേതൊക്കെയാണ് ഉപദ്രവിക്കുന്ന കീടങ്ങളാണ് കൂടുതലുള്ളത് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതെങ്കിലും കീടത്തിന്റെ എണ്ണം വളരെ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അനുയോജ്യമായ നിയന്ത്രണ ഉപാധികൾ നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു നടപടിയും കൂടെ എടുക്കാൻ സാധിക്കും. വിളക്ക് കെണിയെ കൂടാതെ ചില സമയങ്ങളിലെങ്കിലും ഫിറമോൺ പോലെ ഉയർന്ന രീതിയിൽ കീടങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന കെണികൾ നമ്മൾ ചിലപ്പം ഉപയോഗിക്കേണ്ടി വരും. മറ്റു നിയന്ത്രണോപാധികളുടെ ഒന്നും നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടം അല്ലെങ്കിൽ മാത്രമാണ് രാസ കീടനാശിനികൾ അല്ലെങ്കിൽ രാസ കുമിൾനാശിനികൾ കീടനിയന്ത്രണത്തിനോ രോഗനിയന്ത്രണത്തിനുമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഈ രോഗബാധയുടെ അല്ലെങ്കിൽ കീടബാധയുടെ തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഉറവിടം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ സംയോജിത കീടരോഗ നിയന്ത്രണം എന്ന് പറയുന്നത് വെറും ഒരു കീടരോഗ നിയന്ത്രണ രീതിയല്ല, ഇതൊരു വിള സംരക്ഷണ തന്ത്രങ്ങളുടെ മിശ്രണമാണ്. കൃത്യമായിട്ടുള്ള നിരീക്ഷണം അനുസരിച്ച് കീടങ്ങളും അവയുടെ പ്രകൃതിയിലുള്ള ബന്ധങ്ങളും അനുസരിച്ച് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ആവശ്യമുള്ള കീടനിയന്ത്രണ രീതികൾ സംയോജിപ്പിച്ച് നമ്മുടെ കീടങ്ങളുടെയും രോഗങ്ങളുടെയും ആക്രമണം വിളകളിൽ ഏറ്റവും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇതിൽ സ്വീകരിക്കുന്നത്. അതായത് വിളകൾ നടുന്നതിന് മുന്നേ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ, നടുന്ന സമയത്ത് നിലമൊരുക്കലിന്റെ രീതികൾ, നടീൽ സമയം, വളങ്ങളുടെ ഉപയോഗ നിരക്ക്, ജൈവ വളങ്ങളുടെ ഉപയോഗ നിരക്ക്, മറ്റ് ഉപാധികളുടെ ഉപയോഗ നിരക്ക്, നിലവിലുള്ള രോഗങ്ങളുടെയും കീടങ്ങളുടെയും അവസ്ഥ അനുസരിച്ച് തന്ത്രപരമായ രീതിയിൽ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. പൊതുവായി പറയുകയാണെങ്കിൽ ഓരോ കൃഷിയിടത്തിലും നമ്മുടെ സംയോജിത കീടനിയന്ത്രണ ഉപാധികൾ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാം. പക്ഷേ ഓരോ കർഷകനും ഉണ്ടാവുന്ന അപകട സാധ്യതകളും നഷ്ടങ്ങളും ഏറ്റവും കുറയ്ക്കുന്ന വിധത്തിൽ അത്യാവശ്യമുള്ള കീടരോഗ നിയന്ത്രണ ഉപാധികൾ ഏറ്റവും സൂക്ഷ്മമായി കാര്യക്ഷമമായി സംയോജിപ്പിച്ച് കീടങ്ങളെയും രോഗങ്ങളെയും കൈകാര്യം ചെയ്യുകയാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്.
1: സംയോജിത രോഗകീട നിയന്ത്രണത്തെക്കുറിച്ച് തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജു സി നടത്തിയ പ്രഭാഷണം ശ്രോതാക്കൾ ശ്രദ്ധയോടെ കേട്ടല്ലോ. ഡോക്ടർ അഞ്ജുവിന്റെ ഫോൺ നമ്പർ പറയാം: 944241988. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 944241988.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: പച്ചക്കർപ്പൂരം. പച്ചക്കർപ്പൂരത്തിന് നിരവധി ആരോഗ്യ ഗുണങ്ങളും ഉപയോഗങ്ങളുമുണ്ട്. പച്ചക്കർപ്പൂരത്തിന്റെ രൂക്ഷഗന്ധം കൊതുകുകൾ, ഈച്ചകൾ, മറ്റു പ്രാണികൾ എന്നിവയെ അകറ്റാൻ സഹായിക്കുന്നു. ദഹനക്കേട്, വയറുവേദന, ഗ്യാസ് തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പച്ചക്കർപ്പൂരം ഉപയോഗിക്കാവുന്നതാണ്. മുറിവുകൾ, ചതവുകൾ, ചൊറിച്ചിൽ എന്നിവയിൽ പച്ചക്കർപ്പൂരം പുരട്ടിയാൽ വേദന കുറയ്ക്കുകയും ഉണങ്ങാൻ സഹായിക്കുകയും ചെയ്യും. സന്ധിവേദന, പേശിവേദന, തലവേദന തുടങ്ങിയ വേദനകൾക്ക് ശമനമുണ്ടാക്കാൻ പച്ചക്കർപ്പൂരം പുരട്ടുന്നത് സഹായിക്കും. ജലദോഷം, ചുമ, കഫക്കെട്ട് തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കർപ്പൂരമിട്ട് ആവി പിടിക്കുന്നത് നല്ലതാണ്. കൂടാതെ ധ്യാനത്തിനും യോഗയ്ക്കും പച്ചക്കർപ്പൂരം ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ ഗന്ധം മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദത്തെ അകറ്റാനും സഹായിക്കും. എങ്കിലും ഭക്ഷണത്തിൽ കർപ്പൂരം ഉപയോഗിക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക. ചില ആളുകൾക്ക് കർപ്പൂരത്തോട് അലർജി ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ചർമ്മത്തിൽ പുരട്ടുന്നതിന് മുൻപ് ചെറിയൊരിടത്ത് പരീക്ഷിക്കുന്നത് നല്ലതാണ്.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. തിരുവാതിര ഞാറ്റുവേല നടീലിന് ഏറ്റവും യോജിച്ച സമയമാണ്. വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളികൾ, തെങ്ങിൻ തൈകൾ, കൊക്കോ, കശുമാവ്, മറ്റ് ഫലവൃക്ഷ തൈകൾ

0: എല്ലാം തന്നെ ഈ സമയത്ത് നടാം. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. നീർവാർച്ച ഉറപ്പുവരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൾ, ഇലപ്പുള്ളി രോഗങ്ങൾ എന്നിവ ഉണ്ടാവുന്നത് കുറയ്ക്കുവാൻ കഴിയും. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കാം. നടീൽ കഴിഞ്ഞ പാടങ്ങളിൽ ചിനപ്പ് പൊട്ടുന്നതു മുതൽ അടിക്കണ പ്രായം വരെ പോളകരിച്ചിൽ രോഗത്തിനുള്ള സാധ്യതയുണ്ട്. നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗവും പൊട്ടാഷ് വളങ്ങളുടെ കുറവും ഈ രോഗത്തിന്റെ തീവ്രത കൂട്ടും. നെൽച്ചെടിയുടെ പുറം പോളകളിൽ പൊള്ളിയതുപോലുള്ള പാടുകൾ കാണുന്നതാണ് പ്രാരംഭ ലക്ഷണം. തുടർന്ന് ഇത് മുകളിലേക്ക് വ്യാപിച്ച് നെല്ലോലകൾ അഴുകിപ്പോകുന്നതിന് ഇടയാകും. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 1 കിലോഗ്രാം, 20 കിലോ ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് 1 ഏക്കർ സ്ഥലത്തേക്ക് വിതറിക്കൊടുക്കുക. ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ തെങ്ങിനെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളാണ്. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. ഹെക്സാകൊണാസോൾ 5 EC 5 mL 100 mL വെള്ളത്തിൽ കലക്കി 1 ബ്രഷ് ഉപയോഗിച്ച് തൊലി ചെത്തിമാറ്റിയ ഇടങ്ങളിൽ തേച്ചു കൊടുക്കുക. 2 ദിവസത്തിന് ശേഷം കോൾട്ടാർ പുരട്ടുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ കൂമ്പുചീയൽ രോഗവും സാധാരണ കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടി കൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെങ്ങോലകളിൽ തളിച്ചു കൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ള തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. ഈ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ്പ് 1 പാക്കറ്റിൽ 3 വീതം 1 തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. മഴക്കാലത്ത് വാഴക്കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തോട്ടത്തിൽ ചാലുകൾ കീറി നീർവാർച്ചയുള്ള സൗകര്യമുണ്ടാക്കണം. വാഴത്തോട്ടത്തിലെ കളകൾ നീക്കം ചെയ്ത് കടച്ചെത്തിക്കൂട്ടണം. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ 2 മില്ലി 1 ലിറ്ററിലേക്ക് എന്ന തോതിൽ കൂട്ടിച്ചേർത്ത് തളിക്കണം. മാത്രമല്ല, മരുന്നു തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. കമുകിൻ തോട്ടത്തിലെ നീർവാർച്ച ഉറപ്പാക്കണം. കമുകിൻ തോപ്പുകളിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒന്നാണ് മഞ്ഞളിപ്പ്. ഇതിന്റെ കാരണങ്ങൾ നിരവധിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണിന്റെ നീർവാർച്ച. ഇടച്ചാലുകളുടെ ആഴം 2 അടിയിലും കുറയരുത്. മരമൊന്നിന് 500 ഗ്രാം വീതം കുമ്മായം തടത്തിൽ വിതറി കൊത്തിച്ചേർക്കണം. പുളിരസം, വെള്ളക്കെട്ട് എന്നിവ തടയുകയും ചിട്ടയായി വളം ചേർക്കുകയും ചെയ്താൽ ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടുകയും മഞ്ഞളിപ്പ് കുറയുകയും ചെയ്യും. ഒട്ടുജാതി, വാഴ, തീറ്റപ്പുല്ല്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ കമുകിൻ തോട്ടങ്ങളിൽ ഇടവിളയായി കൃഷി ചെയ്താൽ ആദായം കൂടും. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, കാർഷിക സർവകലാശാല പുറത്തിറക്കിയ KAU തേജസ്വിനി എന്നത് ഏത് വിളയുടെ പുതിയ ഇനമാണ്? ശരി ഉത്തരം കേട്ടോളൂ. കേരള കാർഷിക സർവകലാശാല സംസ്ഥാനത്തെ കൃഷി സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായി വികസിപ്പിച്ച പുതിയ പച്ചമുളക് ഇനമാണ് KAU തേജസ്വിനി. ഉയർന്ന വിളവെടുപ്പ്, മികച്ച ഗുണമേന്മയുള്ള കായകൾ, പ്രധാന ഉൽപാദന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശേഷി എന്നിവ ഈ ഇനത്തിന്റെ പ്രത്യേകതകളാണ്. ഇതിന്റെ ചെടികൾ കുറ്റിച്ചെടി സ്വഭാവമുള്ളവയാണ്. ബാക്ടീരിയൽ വിൽട്ട് രോഗത്തോടും വിവിധ വൈറസ് രോഗങ്ങളോടും വയൽതല സഹിഷ്ണുത കാണിക്കുന്നതിനാൽ സ്ഥിരതയാർന്ന ഉൽപാദനത്തിന് ഇത് സഹായകരമാണ്. ഉത്തരം വ്യക്തമായല്ലോ.

0: ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. ശുഭാശംസകളോടെ നന്ദി, നമസ്കാരം.
1: കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു.
0: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്,
1: അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
2: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലുള്ള ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. റോബസ്റ്റ തൈയൊന്നിന് 25 രൂപ നിരക്കിലും നെടുനേന്ത്രൻ തൈയൊന്നിന് 40 രൂപ നിരക്കിലും രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ലഭ്യമാണ്. ഫോൺ നമ്പർ 9048 17 81 01 അല്ലെങ്കിൽ 0487 243 8576. കാർഷിക നിർദ്ദേശം. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുത് മാറ്റിയ ശേഷം കുമ്മായം സെന്റൊന്നിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണസ് 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു.

ആകാശവാണി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 21,800 രൂപ, ആലപ്പുഴ 22,700 രൂപ, ചെങ്ങന്നൂർ 28,000 രൂപ, കോട്ടയം 26,500 രൂപ, പാല 24,900 രൂപ, എറണാകുളം 22,000 രൂപ, കൊച്ചിറെഡി 22,200 രൂപ. കൊപ്ര ക്വിൻ്റലിന് കൊല്ലം 13,500 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000 രൂപ, കായംകുളം 19,000 രൂപ, പുളിങ്കുന്ന് 22,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000 രൂപ, പുത്തൂർ 13,900 രൂപ, കോട്ടയം 23,000 രൂപ, എറണാകുളം 23,500 രൂപ. ഏലം കിലോഗ്രാം കൊച്ചി 3,500 രൂപ, തൊടുപുഴ 2,650 രൂപ, കട്ടപ്പന 2,500 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് നെടുമങ്ങാട് 66,000 രൂപ, പുത്തൂർ 69,000 രൂപ, പാല 68,000 രൂപ, കൊച്ചി ഗാർബിൾഡ് 71,700 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 69,000.

7,700 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ അഞ്ചുതെങ്ങ് 9,600 രൂപ, ആലപ്പുഴ ആറാട്ടുപുഴ 7,400 രൂപ, കൊച്ചിപ്പറവൂർ 5,200 രൂപ. റബ്ബർ ക്വിൻ്റലിന് നെടുമങ്ങാട് 21,000 രൂപ, പുനലൂർ 25,800 രൂപ, പുത്തൂർ 25,300 രൂപ, കോട്ടയം 27,200 രൂപ, പാല 21,500 രൂപ. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ കഴിഞ്ഞു.

0: ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഭാരത് ഇന്നവേറ്റ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. US പ്രതിനിധിയെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ധാരണ. സംയുക്ത പട്രോളിംഗ് വർദ്ധിപ്പിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10 പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡെറാഡൂണിലെത്തി. ഉത്തരാഖണ്ഡ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ ഗുർമിത് സിംഗ്, മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ നാളെ ഡെറാഡൂണിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഫ്രാൻസിലെ നീസിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
2: 2014 ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 7th ഫ്രാൻസ് സന്ദർശനമാണിത്. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് ഉച്ചകോടി ഇരു നേതാക്കളും ചേർന്ന് സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 120 ഇന്ത്യൻ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ലോകമെമ്പാടുമുള്ള പ്രമുഖ നിക്ഷേപകരും ബിസിനസ് പ്രമുഖരും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നീസിലെ സന്ദർശനത്തിനുശേഷം പ്രധാനമന്ത്രി സ്ലോവാക്യയിലേക്ക് തിരിക്കും. തുടർന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം വീണ്ടും ഫ്രാൻസിലെ എവിയാനിലെത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഒമാൻ കടലിടുക്കിൽ ഇന്ത്യൻ നാവികർ ഉള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ വീണ്ടും US നാവികസേന നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് US നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ US പ്രതിനിധിയെ വിളിച്ചുവരുത്തുന്നത്. കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര സുരക്ഷയെ ഇത് ബാധിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. ബ്രിക്സ് കാർഷിക മന്ത്രിമാരുടെ ദ്വിദിന സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. യുദ്ധത്തിന്മേൽ സമാധാനവും സംഘർഷത്തിന്മേൽ സഹകരണവുമാണ് ഇന്ത്യയുടെ നയമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദശകത്തിൽ കാർഷിക മേഖലയിൽ ഇന്ത്യ 4.5% ശരാശരി വാർഷിക വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ രാജ്യസഭാ നാമനിർദ്ദേശ പത്രിക നിരസിച്ചതിനെതിരെയുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്ര, AS ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ച് നിയമപരമായ പരിഹാരത്തിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ

0: ഭീഷണിയെ സമീപിക്കാൻ മീനാക്ഷി നടരാജനോട് നിർദ്ദേശിച്ചു. അമർനാഥ് തീർത്ഥാടകർക്ക് ശക്തമായ സുരക്ഷയും സുഗമമായ യാത്രാ അനുഭവവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അമർനാഥ് യാത്രയുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ജൂലൈ 3 മുതൽ ഓഗസ്റ്റ് 28 വരെയാണ് ഈ വർഷത്തെ അമർനാഥ് യാത്ര. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള 57-ാമത് അതിർത്തി ഏകോപന സമ്മേളനം ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് സമാപിച്ചു. അതിർത്തിയിൽ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ചു. സംയുക്ത പട്രോളിംഗ് ശക്തമാക്കാനും അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ പരിശോധനാ ലബോറട്ടറിയായ നാഷണൽ ടെസ്റ്റ് ഹൌസിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പ്രശംസിച്ചു. NTH ഡയറക്ടർ ജനറൽ ഡോക്ടർ അലോക് കുമാർ ശ്രീവാസ്തവയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാജ്യത്തുടനീളം അത്യാധുനിക പരിശോധനാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. ആഗോളതലത്തിൽ രാജ്യത്തിന്റെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ NTH ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നടക്കുന്ന 114-ാമത് അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ച കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്ദ്ലാജെ. ILO ഡയറക്ടർ ജനറൽ, ബംഗ്ലാദേശ്, മാൽഡോവ, ബ്രസീൽ, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിലെ തൊഴിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. എല്ലാവർക്കും മാന്യമായ ജോലി, സാമൂഹിക സുരക്ഷ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നിവ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ പ്രതിബദ്ധത പുലർത്തുന്നതായി കേന്ദ്രമന്ത്രി സാമൂഹിക മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾ ഉൾപ്പെടെ KCB ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ജനങ്ങൾ ഫോൺ വഴി ഉന്നയിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അറ്റകുറ്റപ്പണി കാരണമോ പെട്ടെന്നുണ്ടായ സംഭവങ്ങൾ മൂലമോ വൈദ്യുതി മുടങ്ങുകയാണെങ്കിൽ അക്കാര്യം ഉപഭോക്താക്കളെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, വെബ്സൈറ്റ്, മാധ്യമങ്ങൾ എന്നിവ വഴി അറിയിക്കണം. പകൽ സമയത്ത് സൌരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയിൽ 3 അടുത്ത മാർച്ചിന് മുൻപ് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിൽ കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിൽ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യും.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ USA പാരഗ്വേ മത്സരം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ഇംഗ്ലണ്ടിൽ അടുത്ത മാസം 5 വരെയാണ് മത്സരങ്ങൾ. ഇന്ത്യ അടക്കം 12 ടീമുകളുണ്ട്. ആകെ 33 കളിക്കാരാണുള്ളത്. ഇന്ന് രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. ന്യൂസിലൻഡ് മുൻ ക്യാപ്റ്റനും ബാറ്റിംഗ് ഇതിഹാസവുമായ കെയ്ൻ വില്യംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. 15 വർഷത്തിലേറെ നീണ്ടുനിന്ന കരിയർ പൂർത്തിയാക്കിയാണ് താരം വിരമിക്കുന്നത്. 19,346 റൺസ് നേടി ന്യൂസിലൻഡിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായാണ് ഈ 35-കാരൻ വിരമിക്കുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ PV സിന്ധു വനിതാ സിംഗിൾസ് സെമി ഫൈനലിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ മുന്നേറ്റം. സെമിയിൽ ജപ്പാൻ താരത്തെ നേരിടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലകശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ സാക്ഷ്യം വഹിച്ചത്. മധ്യേഷ്യയുമായും ഷാങ്ഹായ് സഹകരണ സംഘടനയുമായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. തജിക്കിസ്ഥാനിലെ ദുഷാൻബേയിൽ നടന്ന SCO സമ്മേളനം

സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. അടുത്ത മാസം കൊൽക്കത്തയിൽ നടക്കുന്ന ഒന്നാമത് SEO സിവിലൈസേഷൻ ഡയലോഗ് ഫോറത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 21 നടക്കുന്ന റീനീറ്റ് യുജി പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 മിനിറ്റ് ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റായി ഉയർന്നു. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പുതുക്കിയ സമയം. ഹാജർ രേഖപ്പെടുത്തലടക്കമുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ സമയത്തെ ബാധിക്കാതിരിക്കാനാണ് മാറ്റമെന്ന് NTA അറിയിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു നിക്ഷേപക പ്ലാറ്റ്ഫോമിനെ അനുകൂലിക്കുന്നതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന കേന്ദ്ര സർക്കാർ. 22,000 രൂപ നിക്ഷേപിച്ചാൽ പ്രതിദിനം 80,000 രൂപ വരെയും പ്രതിമാസം 24,000 രൂപ വരെയും റിട്ടേൺ ലഭിക്കുമെന്നാണ് ഈ വ്യാജ വീഡിയോയിൽ അവകാശപ്പെടുന്നത്. വീഡിയോ വ്യാജമാണെന്നും AI നിർമ്മിതമെന്നും PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലൊവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഭാരത് ഇന്നവേറ്റ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. US പ്രതിനിധിയെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ച ഇന്ത്യ. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ധാരണ. സംയുക്ത പട്രോളിംഗ് വർദ്ധിപ്പിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: ആകാശവാണി റേഡിയോ ഗൈഡ് മത്സര പരീക്ഷകൾക്കൊരു വഴികാട്ടി.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവവാണിയുടെ റേഡിയോ ഗൈഡിൽ മഹാസമുദ്രങ്ങളെക്കുറിച്ച് അധ്യാപകനായ ജിതിൻ ജെ എസ് സംസാരിക്കുന്നു, ഒപ്പം രഞ്ജിനി എം ആർ.
2: പ്രധാനമായും ലോക മഹാസമുദ്രങ്ങൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതിനെ കൂട്ടുകാർക്ക് പഠിക്കാൻ എളുപ്പത്തിൽ എങ്ങനെയാണ് സാർ പറഞ്ഞു കൊടുക്കുന്നത്?
3: പ്രധാനമായിട്ടും 5 മഹാസമുദ്രങ്ങളാണുള്ളത്. അത് പൊതുവേ നമുക്ക് വലിപ്പക്രമത്തിലൊക്കെ പലപ്പോഴും പി എസ് സി ചോദിക്കാറുണ്ട്, ഏറ്റവും വലുത് ഏതാണ്, ഏറ്റവും ചെറുത് ഏതാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ്. അത് പൈസ എന്നൊരു കോഡിനകത്ത് എല്ലാം ഉണ്ട്, PAISA. അപ്പൊ അതാണ് കോഡ്. പി എന്ന് സൂചിപ്പിക്കുന്നത് പസഫിക്കിനെയും എ അറ്റ്ലാന്റിക്കിനെയും, ഐ ഇന്ത്യൻ മഹാസമുദ്രം, അടുത്ത് എസ് എന്ന് പറയുന്ന സതേൺ ഓഷൻ ആണ്. സതേൺ ഓഷൻ എന്ന് പറയുമ്പോൾ അന്റാർട്ടിക്, ഏറ്റവും ലാസ്റ്റ് ആർട്ടിക്. അത്തരത്തിലെ 5 മഹാസമുദ്രങ്ങളും വലിപ്പക്രമത്തിൽ ഈ പൈസ എന്ന ഒരൊറ്റ കോഡിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. പൈസ എന്ന് സൂചിപ്പിക്കുന്നത് പി പസഫിക്, എ അറ്റ്ലാന്റിക്, ഐ ഇന്ത്യൻ മഹാസമുദ്രം, എസ് സതേൺ ഓഷൻ, അതായത് അന്റാർട്ടിക്ക, ലാസ്റ്റ് ആർട്ടിക് സമുദ്രം.
2: ഇവയെ എങ്ങനെയാണ് വേർതിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്?
3: പലപ്പോഴും സമുദ്രം ചുറ്റി വരുന്ന നാവികരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് സൂചിപ്പിക്കുന്ന എല്ലാ സമുദ്രങ്ങളും പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പോൾ ഓരോ വൻകരകളുടെയും ഇടയിലായിട്ട് ഓരോ സമുദ്രത്തിന് സെപ്പറേറ്റ് പേരുകൾ അറിയപ്പെടുകയാണ് ചെയ്യുക. ഇവരുടെ എല്ലാവരുടെയും പൊതു പൂർവികർ എന്ന് പറയുന്നത് പന്തലാസ എന്ന് പറയുന്ന ഒരു സമുദ്രഭാഗമാണ്. നമ്മുടെ ഭൂമി രൂപപ്പെട്ട സമയത്ത് ഒരേ ഒരു കരഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഭൂമി രൂപപ്പെട്ട സമയത്ത്. ഈ രൂപപ്പെട്ട സമയത്തുണ്ടായിരുന്ന ഒരു കരഭാഗത്തെ അറിയപ്പെട്ട പേരാണ് പാൻജിയ. ഈ പാൻജിയ എന്ന് പറയുന്ന ഒരേ ഒരു കരഭാഗവും പിന്നെ അതിന്റെ ചുറ്റിലുമായിട്ട് സമുദ്രഭാഗമായ പന്തലാസ എന്ന് പറയുന്ന ഭാഗം. ഈ പാൻജിയ പന്തലാസ മാത്രമാണ് ആദ്യ കാലഘട്ടത്തിൽ ഭൂമിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ പാൻജിയുടെ കുറുകെ ഒഴുകിയൊരു നദിയായിട്ട് പറയുന്നത് തെതിസ് ആണ്. നദിയെന്നോ സമുദ്രമെന്നോ കണ്ടു കഴിഞ്ഞാലും തെതിസ് എന്ന് പറയുന്നൊരു നദിയാണ് ഉണ്ടായിരുന്നത്. കുറെ വർഷങ്ങൾക്ക് ശേഷം, അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഇത് പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങി, പലതായിട്ട് ചിന്നിച്ചെതറി ലൗറേഷ്യ ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്ന രണ്ട് കരഭാഗങ്ങളായിട്ട് രൂപപ്പെട്ടു. ഈ ലൗറേഷ്യ ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്ന ഈ രണ്ട് കരഭാഗമാണ് വീണ്ടും ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇന്ന് കാണുന്ന 7 വൻകരകൾ രൂപപ്പെട്ടത്. ഈ ലൗറേഷ്യ ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് കരഭാഗമായിരുന്നു, വീണ്ടും ചിന്നിച്ചെതറി ഇന്ന് കാണുന്ന 7 വൻകരകളും ചെറിയ ദ്വീപുകളുമായിട്ട് നമ്മുടെ ഭൂമിയുടേതായിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ കിട്ടി. അപ്പോൾ ഓരോ വൻകരയുടെയും ഇടയിലുണ്ടായിരിക്കുന്ന ഓരോ ഗ്യാപ്പിനും ഓരോ പേരുകൾ നമ്മൾ കൊടുത്തു. ഉദാഹരണത്തിന്, വടക്കേ അമേരിക്കയുടെയും തെക്കേ അമേരിക്കയുടെയും വലതുവശത്ത്, അതായത് യൂറോപ്പിന്റെയും ആഫ്രിക്കയുടെയും ഇടതുവശത്തായിട്ടൊക്കെ വരുന്ന ഒരു സമുദ്രഭാഗത്ത് നമ്മൾ അറ്റ്ലാന്റിക്, ഇതുപോലെ ഏതെങ്കിലും രണ്ട് വൻകരകളുടെ ഇടയിൽ വരുന്ന ഗ്യാപ്പില് ഓരോ പേര് കൊടുത്തതിന് ശേഷമാണ് ഈ പന്തലാസ എന്ന് പറയുന്ന വലിയ സമുദ്രത്തിനെ ഇന്ന് കാണുന്ന 5 മഹാസമുദ്രമായിട്ട് പേര് നൽകി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സമുദ്രം എല്ലാം രൂപപ്പെടാനുള്ള കാരണം, അല്ലെങ്കിൽ മാതൃ സമുദ്രം എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സമുദ്രങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് പന്തലാസയാണ്.

0: അതേപോലെ വൻകരകളുടെ മാതാവ് മാതൃഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് പാൻജിയാണ്. ഈ പാൻജിയ സ്പ്ലിറ്റ് ചെയ്താണ് വൻകരകൾ ഉണ്ടായത്. പന്തലാസയുടെ ഭാഗമാണ് ഇന്നത്തെ അഞ്ച് മഹാസമുദ്രം. ഈ അഞ്ച് മഹാസമുദ്രത്തിൽ ഏറ്റവും വലിപ്പം കൂടിയത് പസഫിക് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പസഫിക്കിലായിരിക്കും ഏറ്റവും കൂടുതൽ ദ്വീപുകൾ ഉള്ളത്, ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനമൊക്കെ ഉള്ളത്, ഏറ്റവും കൂടുതൽ ഏരിയ കവർ ചെയ്ത് ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗം സമുദ്രവിസ്തൃതിയുടെ മൂന്നിലൊന്ന് ഭാഗവും പസഫിക് ആണ്. എന്നാൽ അറ്റ്ലാന്റിക് അടുത്ത് രണ്ടാം സ്ഥാനത്തായിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രം മൂന്നാം സ്ഥാനത്താണ്. ഇപ്പോൾ ഇന്ത്യൻ സമുദ്രം നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പമാണ്, കാരണം നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട്. അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്ക് ഭാഗത്താണ് നമ്മുടെ സ്ഥാനം, അതായത് ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം. അപ്പൊ ഏഷ്യ എന്ന് പറയുന്ന വൻകരയുടെ തെക്ക് ഭാഗത്താണ് ഇന്ത്യൻ മഹാസമുദ്രം. എന്നാൽ ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗത്ത്, അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആഫ്രിക്ക എന്നൊരു വൻകരയുണ്ട്, കിഴക്ക് ഭാഗത്ത് ഓസ്ട്രേലിയ എന്നൊരു വൻകരയുണ്ട്. അതായത് നിശ്ചിത അതിരുകൾ വെച്ചിട്ടുണ്ട്, ഇന്ന ഇന്ന വൻകരകളുടെ ഈ മധ്യത്തിലായിട്ട് കാണപ്പെടുന്നതാണ് ഒരു സമുദ്രമായിട്ട് അങ്ങ് നിശ്ചയിക്കപ്പെട്ടുള്ളത്. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അതിരുകൾ പറയുമ്പോഴത്തേക്കും നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്ക് ഏഷ്യ, കിഴക്ക് ഓസ്ട്രേലിയ, പടിഞ്ഞാറ് ആഫ്രിക്ക എന്നിങ്ങനെ അതിർവരമ്പുകൾ വെച്ചിട്ട് അത്രയും ഭാഗം ഇന്ത്യൻ മഹാസമുദ്രം. ഇതുപോലെ ഓരോ സമുദ്രത്തിനും അതിർവരമ്പുകൾ ഏതൊക്കെ വൻകരകൾക്കിടയിലാണെന്നുള്ളത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അഞ്ച് ഭാഗത്തായിട്ട് അഞ്ച് മഹാസമുദ്രങ്ങളുണ്ട്. അതാണ് ഈ പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ മഹാസമുദ്രം, പിന്നെ അന്റാർട്ടിക്, ആർട്ടിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഓരോന്നിനും ഓരോ ആകൃതികളും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ വൻകരകളുടെ ഇടയിലുണ്ടാകുന്ന ഗ്യാപ്പിന്റെ ആകൃതി അനുസരിച്ചാണ്. പസഫിക്കിന് ത്രികോണാകൃതിയാണ് പൊതുവെ പറയാറുള്ളത്, പസഫിക് ത്രികോണാകൃതിയിൽ. എന്നാൽ അറ്റ്ലാന്റിക് സമുദ്രം വരുമ്പോൾ എസ് ആകൃതിയിലാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രം എം ആകൃതിയിലാണ്. അത് നമ്മുടെ ഇന്ത്യയുടേതായിട്ടുള്ള തെക്ക് ഭാഗം നോക്കുമ്പോൾ അറിയാം, ഉപദ്വീപീയ ഇന്ത്യ അല്പം ഒന്ന് താഴോട്ട് വരുന്നുണ്ട്, എം ആകൃതിയിലാണ് കാണപ്പെടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ആർട്ടിക് ആണെങ്കിൽ ഡി ആകൃതിയിലാണ്. സതേൺ ഓഷനെ പ്രത്യേകിച്ച് ആകൃതിയൊന്നും പ്രതിപാദിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആർട്ടിക്കിന് ഡി ആകൃതിയിലാണ്, പസഫിക് ത്രികോണം, അറ്റ്ലാന്റിക് എസ് ആകൃതി, അതിനുശേഷം ഇന്ത്യൻ മഹാസമുദ്രം എം ആകൃതി, ആർട്ടിക് ഡി ആകൃതി. ഇങ്ങനെ ഈ അഞ്ച് മഹാസമുദ്രങ്ങൾ ഇന്ന് കാണുന്ന രീതിയിൽ ഓരോ വൻകരകളുടെ ഇടയിലായിട്ട് കാണുന്നു. ഈ സമുദ്രങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ കപ്പൽപാതകളും അതുമെല്ലാം വിശാലമായി തുറന്നു നടക്കുക. അപ്പോൾ പലപ്പോഴും നമുക്കൊരു ഡൗട്ട് തോന്നാണ്, കടൽ എന്ന് പറയുമ്പോൾ ഇതേ സമുദ്രത്തിന്റെ കരയോട് ചേരുന്ന സമുദ്രഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് കടൽ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ അറബിക്കടൽ. അറബിക്കടൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അറേബ്യൻ രാജ്യങ്ങളുടേതെല്ലാം തെക്ക് ഭാഗത്ത്, നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന അറബിക്കടലാണ്. എന്നാൽ നമ്മുടെ ബംഗ്ലാദേശിന്റെയൊക്കെ ആ ഭാഗത്തായിട്ട് ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തായിട്ട് ബംഗാൾ ഉൾക്കടൽ. അപ്പൊ കടൽ എന്ന് പറയുമ്പോൾ കരയോട് ചേരുന്ന സമുദ്രഭാഗം, കരയോട് ചേരുന്ന സമുദ്രഭാഗത്തെ കടൽ എന്നാണ് പൊതുവെ വിളിക്കാറുള്ളത്. അപ്പൊ കടൽ ധാരാളമുണ്ട്, ഒട്ടനവധിയുണ്ട്. ഇപ്പൊ പ്രാദേശികമായിട്ട് പറഞ്ഞാലും ഓരോ ജില്ലക്കാർക്കും അവരുടെ കടൽ തന്നെ ഒരുപാടുണ്ട്. പക്ഷേ സമുദ്രം എന്ന് പറയുന്നത് അഞ്ചെണ്ണമേ ഉള്ളൂ. കടൽ നമുക്ക് പ്രാദേശികമായിട്ട് പല പേരുകൾ വിളിക്കും, അതായത് അറബിക്കടലിന്റെ ഭാഗമായിട്ട് പോലും നമ്മുടെ പടിഞ്ഞാറൻ ജില്ലകളിലുള്ള എല്ലാ ജില്ലകൾക്കും സെപ്പറേറ്റ് കടൽ തീരങ്ങളുണ്ട്. അപ്പൊ കടലുകൾ ഒട്ടനവധിയുണ്ട്, സമുദ്രം അഞ്ചെണ്ണമേ ഉള്ളൂ.
1: പസഫിക് ഓഷ്യന്റെ ഒരു മറ്റൊരു പേര് അല്ലെങ്കിൽ ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ, ഇതൊക്കെ പി എസ് സിക്ക് സാധാരണ ചോദിക്കാറില്ലേ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം.
0: തീർച്ചയായും, പസഫിക്കില് നമ്മള് ശാന്തസമുദ്രം എന്ന് വിശേഷിപ്പിക്കുന്നതും പസഫിക് സമുദ്രത്തിനെയാണ്. ശാന്തസമുദ്രം എന്ന് പേര് കൊടുത്തത് ഫെർഡിനന്റ് മെഗലിനാണ്. ഫെർഡിനന്റ് മെഗലിനാണെങ്കിൽ നമ്മുടെ ഈ സമുദ്രത്തിലെല്ലാം ഒരു തവണ ചുറ്റി വന്ന വ്യക്തിയാണ്. അപ്പോൾ ഫെർഡിനന്റ് മെഗലിനാണ് ശാന്തസമുദ്രം എന്ന് പേര് കൊടുത്തത്. ഇതേ പേരിൽ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ശാന്തസമുദ്രത്തിലെ തീവലയം, റിംഗ്സ് ഓഫ് ഫയർ എന്നാണ് അതിനെ പറയുന്നത്. റിംഗ്സ് ഓഫ് ഫയർ, ആ റിംഗ്സ് ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം അഗ്നിപർവ്വതങ്ങൾ, ഏകദേശം 80% അഗ്നിപർവ്വതങ്ങളും ആ ഭാഗത്തിനെ സജീവമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്ത് നമ്മളിപ്പോ ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലയമായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ശാന്തസമുദ്രത്തിലെ തീവലയം അല്ലെങ്കിൽ റിംഗ്സ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്നത്. അത് പസഫിക്കിലാണ്, പേര് തന്നെയുണ്ട് ശാന്തസമുദ്രത്തിലെ തീവലയം. അപ്പോൾ ശാന്തസമുദ്രം എന്നറിയപ്പെടുന്നതും പസഫിക്കിനെ തന്നെയാണ്. അപ്പോൾ ഏറ്റവും വലുതാണ് പസഫിക് എന്ന് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലുത് പസഫിക്കാണ്. ഏറ്റവും കൂടുതലായിട്ട് ജലം ഉൾക്കൊള്ളുന്നതും പസഫിക്കാണ്. ഏറ്റവും കൂടുതൽ ജലമുണ്ട് അല്ലെങ്കിൽ ഏറ്റവും വലുതാണെങ്കിൽ മത്സ്യസമ്പത്തും ഏറ്റവും കൂടുതൽ പസഫിക്കിലായിരിക്കും. ദ്വീപുകളും ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ തന്നെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ദ്വീപ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപ്പുവ ന്യൂഗിനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദ്വീപ്. അപ്പോൾ ഈ റിംഗ്സ് ഓഫ് ഫയർ പറയുമ്പോഴത്തേക്കും അഗ്നിപർവ്വതങ്ങൾ, അപ്പോൾ പ്രധാനപ്പെട്ട അഗ്നിപർവ്വതം തമോ മാസിഫ്, അതും പസഫിക്കിൽ തന്നെയുണ്ട്. അപ്പോൾ പാപ്പുവ ന്യൂഗിനിയ എന്ന് പറയുന്ന ദ്വീപും അതുപോലെ തന്നെ റിംഗ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഒരു കൂട്ടം അഗ്നിപർവ്വതങ്ങളുള്ള ഭാഗം ഉള്ളത് കൊണ്ട് തന്നെ തമോ മാസിഫ് എന്ന് പറയുന്ന അഗ്നിപർവ്വതവും ഈ ഭാഗത്ത് തന്നെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ എല്ലാ സമുദ്രത്തിന്റെയും ഏറ്റവും ആഴം കൂടിയ ഭാഗം ഗർത്തങ്ങൾ ചോദിക്കാറുണ്ട്. ഇവിടെ എടുത്തു പറയത്തക്ക രീതിയിലുള്ളത് ചലഞ്ചർ ഗർത്തമാണ്. ചലഞ്ചർ ഗർത്തത്തിന്റെ മറ്റൊരു പേര് മരിയാന ട്രഞ്ച് ആണ്. അപ്പൊ മരിയാന ട്രഞ്ച് അല്ലെങ്കിൽ ചലഞ്ചർ ഗർത്തം, ഇതില് ആദ്യമായിട്ട് കണ്ടെത്തിയതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എച്ച് എം എസ് ചലഞ്ചർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് നാവികസേന പരിവേഷണ കപ്പലാണ്. അപ്പൊ എച്ച് എം എസ് ചലഞ്ചർ എന്ന ബ്രിട്ടീഷ് നാവികസേന പരിവേഷണ കപ്പലാണ് ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത്. അല്ല, എടുത്തു പറയത്തക്ക രീതിയിലുള്ളത് നമ്മുടെ ഈ റിംഗ്സ് ഓഫ് ഫയർ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ചലഞ്ചർ ഗർത്തം, അതിൽ പോയ ഹോളിവുഡ് സംവിധായകൻ ജെയിംസ് കാമറൂൺ കണ്ടെത്തിയത് എച്ച് എം എസ് ചലഞ്ചർ എന്ന കപ്പലാണ് ഇത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ ദ്വീപ് നമ്മുടെ ഗാലപ്പാഗോസ് ദ്വീപ്, ഗാലപ്പാഗോസ് ദ്വീപ് പസഫിക്കിലാണ് കാണപ്പെടുന്നത്. അതുപോലെ ഈസ്റ്റർ

0: ദ്വീപ്, ഹവായ് ദ്വീപ് ഇങ്ങനെ പല ദ്വീപുകളും ഉണ്ട്. അപ്പോൾ ദ്വീപുകൾ ഒട്ടനവധി ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് ഗാലപ്പാഗോസ് ദ്വീപ്, ഈസ്റ്റർ ദ്വീപ്, ഹവായ് ദ്വീപ്, ഈ മൂന്നെണ്ണം ഏറ്റവും പ്രധാനപ്പെട്ടതും പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഈസ്റ്റർ ദ്വീപ്, ഗാലപ്പാഗോസ് ദ്വീപ്, ഹവായ് ദ്വീപുകൾ ഇതെല്ലാം പസഫിക്കാണ്. പിന്നെ ഒരുപക്ഷെ നമുക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ഒന്നാണ് തെക്കൻ ചൈനാ കടൽ. തെക്കൻ ചൈനാ കടൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുവിധം അറിയാവുന്ന ആൾക്കാരെല്ലാവരും പെട്ടെന്ന് ചിന്തിച്ചിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നായിരിക്കും ഉത്തരം ചെയ്യുക. കാരണം ഇന്ത്യയുടെ തൊട്ടു മുകളിലാണല്ലോ ചൈന. ഇന്ത്യയുടെ തൊട്ടു മുകളിൽ ചൈന ആയതുകൊണ്ട് നമ്മുടെ ഇന്ത്യ വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. അതുകൊണ്ട് തെക്കൻ ചൈനാ കടലും ഇന്ത്യൻ മഹാസമുദ്രം ഒന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് പസഫിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചൈനയുടെ ഒരു ഭാഗം പസഫിക്കായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് പസഫിക്കിലാണ് വരിക. ഇതുപോലെ തെറ്റാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യാണ് മലബാർ ഗർദ്ധം. മലബാർ ഗർദ്ധം എന്ന് കേട്ട ഉടനെ നമ്മുടെ മനസ്സിൽ കേരളവും വടക്കൻ ജില്ലകളൊക്കെ ഓർമ്മ വരും. പക്ഷേ അതും മലബാർ ഗർദ്ധം ഉള്ളതും പസഫിക്കിലാണ്. അപ്പോൾ മലബാർ ഗർദ്ധവും തെക്കൻ ചൈനാ കടലും തെറ്റിപ്പോവാൻ സാധ്യത കൂടുതലുള്ളതാണ്. ഇത് രണ്ടുമുള്ളത് പസഫിക്കിലാണ്. പക്ഷേ ദ്വീപുകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈസ്റ്റർ ദ്വീപ്, ഹവായ് ദ്വീപ്, അതുപോലെ ഗാലപ്പാഗോസ് ദ്വീപ്, ഇതെല്ലാം പസഫിക്കിലാണ് കാണപ്പെടുക. അതുപോലെ നമുക്ക് പ്രധാനമായിട്ടും ബെറിംഗ് കടലിടുക്ക് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അന്താരാഷ്ട്ര ദിനാംഗ രേഖ. നമ്മുടെ ഭൂമിയിൽ നമ്മൾ സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് 0 ഡിഗ്രി ഗ്രീനിച്ച് രേഖയാണ് സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്നത്. ഇതേപോലെ നമ്മുടെ ദിവസം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രേഖയാണ് അന്താരാഷ്ട്ര ദിനാംഗ രേഖ, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് 180 ഡിഗ്രിയാണ്. ഇത് കടന്നു പോകുന്നത് പസഫിക്കിലൂടെയാണ്. കൃത്യമായ സ്ഥലം ബെറിംഗ് കടലിടുക്കാണ്. ബെറിംഗ് എന്ന് പറയുന്ന കടലിടുക്കിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്, പസഫിക്കിലെ ബെറിംഗ് കടലിടുക്ക്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഒരു സമുദ്രത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലിപ്പത്തിൽ എത്രാം സ്ഥാനം, അവിടെ പസഫിക് ആണെങ്കിൽ ഒന്നാം സ്ഥാനം, രണ്ടാമത്തത് ആകൃതി, ത്രികോണാകൃതിയിൽ കാണപ്പെടുന്നു. പിന്നെ അതിന്റെ ആഴം കൂടിയ ഭാഗം, ആഴം കൂടിയ ഭാഗം ചലഞ്ചർ ഗർദ്ധം അല്ലെങ്കിൽ മരിയാന ട്രെഞ്ച് ആണ് ആഴം കൂടിയ ഭാഗമായിട്ട് പറയുന്നത്. പിന്നെ അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ, ഈസ്റ്റർ ദ്വീപ്, ഹവായ് ദ്വീപ്, ഗാലപ്പാഗോസ് ദ്വീപ്, പിന്നെ അതുപോലെ റിംഗ്സ് ഓഫ് ഫയർ കാണപ്പെടുന്നത്, വിസ്തൃതി ഏറ്റവും കൂടിയ സമുദ്രമാണ്. അപ്പൊ വിസ്തൃതി ചോദിക്കാറുണ്ട്. അപ്പൊ പസഫിക് സമുദ്രം എന്ന് പറയുമ്പോൾ ആകെ നമ്മുടെ ജലത്തിന്റെ, അതായത് സമുദ്രത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം പസഫിക്കാണ്. ആകെ സമുദ്ര വിസ്തൃതിയുടെ മൂന്നിലൊന്ന് ഭാഗമാണ്. അതിൽ കൃത്യമായി പറഞ്ഞാൽ 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി. പക്ഷേ എസ് സി ആർ ടിയിലും എൻ സി ആർ ടിയിലും ബാക്കി എല്ലാത്തിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അത് ഓരോ എക്സാമിനും അപ്ഡേറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ്. പക്ഷെ നിലവിൽ ഇതാണ് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്. ഈ പറയുന്ന സമുദ്രമായിക്കോട്ടെ നദിയായിക്കോട്ടെ എല്ലാത്തിന്റെയും നീളം വിസ്തൃതി എല്ലാം കാലത്തിനനുസരിച്ചിട്ട് അപ്ഡേഷൻ വരുന്നതാണ്. അപ്പൊ നിലവിൽ ഇതാണുള്ളത്. പസഫിക്കിലെ ഇത്രയൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഓരോ സമുദ്രങ്ങളിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഏറ്റവും ആഴം കൂടിയ ഭാഗം, ആകൃതി, വിസ്തൃതി, പിന്നെ അതിനകത്തുള്ള പ്രധാനപ്പെട്ട കുറച്ച് ദ്വീപുകളോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുറച്ച് പ്രതിഭാസങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക.
1: അറ്റ്ലാന്റിക് ഓഷ്യന്റെ പ്രത്യേകത കൂടാതെ അത് വ്യാപാരത്തിന് എങ്ങനെയൊക്കെ സഹായിക്കുന്നു, ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ?
0: അറ്റ്ലാന്റിക് സമുദ്രം നമ്മുടെ ഏറ്റവും അധികം കപ്പൽ പാതകളുള്ള ഒരു സമുദ്രം കൂടിയാണ് അറ്റ്ലാന്റിക് സമുദ്രം. അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷത, അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയുമാണ് വരുന്നത്. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും, കിഴക്ക് ഭാഗത്ത് യൂറോപ്പും ആഫ്രിക്കയുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അറ്റ്ലാന്റിക്കിന് രണ്ട് പോർഷൻ ഉണ്ട്, നോർത്തേൺ അറ്റ്ലാന്റിക്, സദേൺ അറ്റ്ലാന്റിക്. കാരണം അറ്റ്ലാന്റിക്കിന്റെ ആകൃതി എസ് ആകൃതിയാണ്. അപ്പൊ അറ്റ്ലാന്റിക്കിൽ എടുത്തു പറയത്തക്ക സവിശേഷത എന്ന് പറഞ്ഞാൽ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന മഹാസമുദ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറ്റ്ലാന്റിക് ആണ്. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണുള്ളത്. ഈ എസ് ആകൃതി വരുമ്പോൾ അതിന്റെ എസ് എന്ന് പറയുന്ന ലെറ്റർ നമുക്ക് ഇംഗ്ലീഷ് ലെറ്റർ മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ തന്നെ അറിയാം രണ്ട് പാർട്ടുണ്ട്, നോർത്തും സൗത്തും. ഈ നോർത്ത് പാർട്ടിന്റെ ഭാഗത്താണ് യൂറോപ്പ് വരുന്നത്. നോർത്ത് പാർട്ടില് വലതുവശത്തായിട്ട് കിഴക്ക് ഭാഗത്തായിട്ടാണ് യൂറോപ്പ് വരുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ട്രേഡ് വരുന്നതെന്ന് പറഞ്ഞാല് ഈ യൂറോപ്പിന്റെ ഭാഗത്തോട്ടാണ് വരുന്നത്. കാരണം സൗത്തിൽ ആഫ്രിക്കയാണ്. ആഫ്രിക്കയിലോട്ട് പൊതുവെ അത് കൺസംഷനേക്കാൾ അല്പം കുറഞ്ഞ ഒരു വൻകര ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ പ്രോഡക്ട്സ് ഗുഡ്സ് ഒന്നും അങ്ങോട്ട് കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമില്ല. തിരിച്ച് അവിടെ നിന്ന് റോ മെറ്റീരിയൽസോ ബാക്കിയൊന്നും എടുക്കേണ്ട ആവശ്യവുമില്ല. താരതമ്യം കുറവാണ്. അപ്പൊ നമുക്ക് ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വടക്കേ അമേരിക്ക എന്നായാലും തെക്കേ അമേരിക്ക എന്നായാലും ഏറ്റവും കൂടുതൽ നമുക്ക് കപ്പൽ പാതകൾ ആവശ്യമുള്ളത് നമുക്ക് ആഫ്രിക്കയെക്കാളും നോർത്തിൽ കിടക്കുന്ന നമ്മുടെ യൂറോപ്പുമായിട്ടാണ്. അറ്റ്ലാന്റിക്കിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മെഡിറ്ററേനിയൻ കടൽ. ഈ മെഡിറ്ററേനിയൻ കടല് നമ്മുടെ ചെങ്കടലുമായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് ചെങ്കടൽ. അത് കൃത്യമായിട്ട് നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, നമ്മുടെ ഇസ്രായേൽ, ഈജിപ്റ്റ് ഇതൊക്കെ വരുന്നതിന്റെ ആ ഭാഗത്തായിട്ടാണ് ഈ ചെങ്കടൽ വന്ന് ചേരുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും നേരെ അത് പടിഞ്ഞാറോട്ട് പോയിട്ട് ഈ യൂറോപ്പിന്റെയൊക്കെ തെക്ക് ഭാഗത്ത്, പടിഞ്ഞാറോട്ട് പോയിട്ട് യൂറോപ്പിന്റെ തെക്ക് ഭാഗത്ത് ചെങ്കടൽ വന്ന് ചേരുന്നുണ്ട്. ഇതേപോലെ മെഡിറ്ററേനിയൻ കടൽ അറ്റ്ലാന്റിക്കിൽ നിന്ന് വന്നിട്ട് വലതുവശത്തോട്ട് പോയിട്ട് ഈ പറയുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഭാഗത്ത് അല്ലെങ്കിൽ യൂറോപ്പിന്റെ തെക്ക് ഭാഗത്ത് അതും വരുന്നുണ്ട്. ഈ രണ്ടിനെ ബന്ധിപ്പിക്കുന്ന കനാലാണ് സൂയസ് കനാൽ. അറ്റ്ലാന്റിക്കിലെ മെഡിറ്ററേനിയൻ കടലിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന കനാലാണ് സൂയസ് കനാൽ. ഈ സൂയസ് കനാൽ വഴിയാണ് ഏറ്റവും കൂടുതൽ പെട്രോളിയവും നമ്മുടെ അന്താരാഷ്ട്ര വ്യാപാരവും ഏറ്റവും കൂടുതൽ നടക്കുക. ഇന്ത്യൻ മഹാസമുദ്രത്തിനെയും അറ്റ്ലാന്റിക്കിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ കാണുന്ന സൂയസ് കനാൽ. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുമ്പോഴത്തേക്കും ഏഷ്യ, വൻകരയിലുള്ള മിക്ക രാജ്യങ്ങളിലെയും പ്രോഡക്ട്സ് അതുവഴി പോകണം. അതുപോലെ ഓസ്ട്രേലിയയിലുള്ള പ്രോഡക്ട്സ് പോകണം. ഈ കാണുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് മുഴുവനും നേരെ പശ്ചിമേഷ്യ

0: രാഷ്ട്രങ്ങളുടെ ഭാഗത്തുള്ള ഈ ചെങ്കടൽ വഴി സൂയസ് കനാൽ പാസ് ചെയ്ത് മെഡിറ്റേറിയൻ കടലിലേക്ക് പ്രവേശിച്ച് ഇത് നേരെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വരണം. ഈ അറ്റ്ലാന്റിക് സമുദ്രവുമായിട്ട് കണക്റ്റഡ് ആണ് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് യൂറോപ്പും ഇതുപോലെയുള്ള വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ഗുഡ്സ് ആൻഡ് സർവീസും മുഴുവനും ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം വരുന്നത് ഈ പറയുന്ന ഈ നോർത്തേൺ അറ്റ്ലാന്റിക്കിന്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതലായിട്ട് കപ്പൽ പാതകൾ വരുന്നത്. ഏറ്റവും കൂടുതൽ കപ്പൽ പാത ഉള്ളതും ഈ കപ്പലുകൾ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നതും എല്ലാം നോർത്തേൺ അറ്റ്ലാന്റിക്കിന്റെ ഭാഗത്ത് തന്നെയാണ്. അതിന്റെ പ്രധാന കാരണം ഈ പറഞ്ഞ പോലെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരമാണ്. അത് പശ്ചിമേഷ്യയുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രവുമായിട്ടുള്ള എല്ലാ കണക്ഷനും വരുന്നത് ഈ മെഡിറ്റേറിയൻ കടൽ വഴിയാണ്. ഈ മെഡിറ്റേറിയൻ കടൽ അറ്റ്ലാന്റിക്കിലാണ്. അതുകൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് മെഡിറ്റേറിയൻ കടൽ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. മെഡിറ്റേറിയൻ കടൽ അറ്റ്ലാന്റിക്കിലാണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ചെങ്കടൽ. ചെങ്കടൽ ഇത് രണ്ടിനെയും ബന്ധിപ്പിക്കുന്നതാണ് സൂയസ് കനാൽ. അതുകൊണ്ട് ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്നത്, അതായത് കപ്പൽ പാതകൾ ഏറ്റവും കൂടുതലുള്ളത് ഈ ഭാഗത്താണ്, പ്രത്യേകിച്ച് നോർത്തേൺ അറ്റ്ലാന്റിക്. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും മത്സ്യബന്ധനമുള്ള ഒരു പ്രധാന സ്ഥലമാണ് ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയും. ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്ന മത്സ്യബന്ധന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും ഇതേ നോർത്തേൺ അറ്റ്ലാന്റിക്കിലാണ്. അപ്പൊ ഈ നോർത്തേൺ അറ്റ്ലാന്റിക്കിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ എസ് ആകൃതിയിലാണ്. എസ് ആകൃതിയിൽ വരുമ്പോഴത്തേക്കും ഇടതുവശത്തായിട്ട് പടിഞ്ഞാറ് ഭാഗത്ത് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, വലതുവശത്തായിട്ടാണെങ്കിൽ യൂറോപ്പ്, ആഫ്രിക്ക. അപ്പോ അതിന്റെ നോർത്ത് പോർഷനിലെ വ്യാപാരം നടക്കുന്നുണ്ട്, ആ ഭാഗത്ത് കപ്പലുകൾ ഏറ്റവും കൂടുതലായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. എസ് ആകൃതിയിലാണ് കാണപ്പെടുക, വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ് ഇതിനുള്ളത്. നമ്മൾ നേരത്തെ പസഫിക്കിൽ പറഞ്ഞത് മൂന്നിലൊന്ന് ഭാഗമാണ് ആകെ സമുദ്ര വിസ്തൃതിയുടെ മൂന്നിലൊന്ന് ഭാഗം. അറ്റ്ലാന്റിക് വരുമ്പോൾ ആറിലൊന്ന് ഭാഗമാണ്, ആറിലൊന്ന് ഭാഗം, അതായത് അതിന്റെ നേർപ്പാകൃതി. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ അത് 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. കൃത്യമായി പറഞ്ഞാൽ 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. കപ്പൽ പാതകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പത്തിന് ടൈറ്റാനിക് കപ്പൽ മുങ്ങിയതും ഇവിടെ തന്നെയാണ്. 1912 ടൈറ്റാനിക് കപ്പൽ മുങ്ങിയത് ഇതേ ഭാഗത്ത് തന്നെയാണ്. ഇവിടുത്തെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂട്ടോറിക്ക കൃതം. പ്യൂറിട്ടോറിക്ക എന്നായിരിക്കും പലതിലും എഴുതിയിട്ടുണ്ടാകുക, പ്രൊണൗൺസ് ചെയ്യുമ്പോഴും പ്യൂറിട്ടോറിക്ക എന്ന് തന്നെയാണ് പറയുക, എന്നാൽ ചിലർ പ്യൂട്ടോറിക്ക എന്ന് പ്രതിപാദിക്കുന്നത് തന്നെയാണ്. അപ്പൊ പ്യൂറിട്ടോറിക്ക കൃതമാണ് ഇവിടുത്തെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. അപ്പോൾ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ്, എസ് ആകൃതിയിലാണ്. ഇവിടെ കപ്പൽ ഗതാഗതം അല്ലെങ്കിൽ കപ്പൽ പാതകൾ ഏറ്റവും കൂടുതലായിട്ടുണ്ട്. ഏറ്റവും ആഴം കൂടിയ ഭാഗം പ്യൂറിട്ടോറിക്ക കൃതം. നമ്മുടെ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്കയുമായിട്ടൊക്കെ ബന്ധമുള്ളതുകൊണ്ട് നമ്മുടെ ആമസോൺ നദി പതിക്കുന്നതും ഇവിടെ തന്നെയാണ്. ആമസോൺ നദി ഈ ഭാഗത്താണ് പതിക്കുക. നമ്മുടെ നെപ്പോളിയൻ നാടുകടത്തിയ സെന്റ് ഹെലേന ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക്കിലാണ്. നേരത്തെ അന്താരാഷ്ട്ര ദിനാംഗരേഖ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പസഫിക്കില് ബെറിങ് കടലിടുക്കില്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ 0° ഗ്രീനിച്ച് രേഖ. ഈ ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്നത് ഈ അറ്റ്ലാന്റിക്കിലൂടെയാണ്. ഈ അറ്റ്ലാന്റിക്കിലൂടെ ഗ്രീനിച്ച് രേഖ കടന്നു വരുന്നുണ്ട്. നമ്മുടെ ഭൂമധ്യരേഖയും ഈ ഭാഗത്ത് വെച്ചാണ് ഈ ഗ്രീനിച്ച് രേഖയുമായിട്ട് കൂട്ടിമുട്ടുന്നത്. ഗ്രീനിച്ച് രേഖയും ഭൂമധ്യരേഖയും കൂട്ടിമുട്ടുന്നത് അറ്റ്ലാന്റിക്കില്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള 180° അന്താരാഷ്ട്ര ദിനാംഗരേഖ കടന്നു പോകുന്നത് പസഫിക്കിലൂടെയാണ്. പിന്നെ ബെർമുഡ ട്രയാങ്കിൾ. ബെർമുഡ ട്രയാങ്കിൾ പലപ്പോഴും മലയാളത്തിലൊക്കെ ചോദിക്കാറുണ്ട്, ചെകുത്താന്റെ ത്രികോണം എന്നാണ് മലയാളത്തിൽ വിശേഷിപ്പിക്കുക. ബെർമുഡ ട്രയാങ്കിളും അറ്റ്ലാന്റിക്കിലാണ്. അപ്പോൾ ബെർമുഡ ട്രയാങ്കിൾ കാണപ്പെടുന്നുണ്ട്. മെഡിറ്റേറിയൻ കടൽ കുറച്ച് മുന്നേ പറഞ്ഞ വ്യാപാര പാതയാണ്, മെഡിറ്റേറിയൻ കടലുണ്ട്. ഇംഗ്ലീഷ് ചാനൽ കാണപ്പെടുന്നത് ഇവിടെയാണ്. ഹക്സൺ ഉൾക്കടൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ കരീബിയൻ ദ്വീപുകൾ, കരിങ്കടൽ, പിന്നെ ചാളക്കടൽ എന്ന് അറിയപ്പെടുന്നത് ഇവിടെയാണുള്ളത്, ചാളക്കടൽ. അപ്പൊ ഇതെല്ലാം ഇതിനകത്തുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാതെ, ഒന്ന് ബെർമുഡ ട്രയാങ്കിൾ, മെഡിറ്റേറിയൻ കടൽ, ഇംഗ്ലീഷ് ചാനൽ, ഹക്സൺ ഉൾക്കടൽ, കരിങ്കടൽ, കരീബിയൻ ദ്വീപുകൾ, പിന്നെ മെക്സിക്കൻ ദ്വീപുകൾ ഈ ഭാഗത്തുണ്ട്, പിന്നെ ഗ്രീൻലാൻഡ് ഉണ്ട്. ഇങ്ങനെ ഈ ഭാഗത്തായിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് ടൈറ്റാനിക് കപ്പലും പിന്നെ പ്യൂറിട്ടോറിക്ക ഗർദം പിന്നെ ബെർമുഡ ട്രയാങ്കിൾ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. പിന്നെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് മെഡിറ്റേറിയൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.
1: ഇനി ഇന്ത്യൻ ഓഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമോ? അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഓഷനിൽ ഉൾപ്പെടുന്ന പ്രധാന കടലിടുക്കുകൾ അതിനെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
0: ഇന്ത്യൻ മഹാസമുദ്രം ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക മഹാസമുദ്രമാണ്. ബാക്കി ഏത് സമുദ്രം നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ ഒരു രാജ്യത്തിന്റെ പേര് കൊടുത്തിട്ടില്ല. അപ്പോ നമ്മുടെ ഇന്ത്യയുടെ പേര് തന്നെയാണുള്ളത്. ഇന്ത്യയുടെ ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. പ്രാചീന കാലത്ത് രത്നാകര എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ കടൽ എന്ന് പറയുമ്പോഴത്തേക്കും കരയോട് ചേരുന്ന സമുദ്രഭാഗം. സമുദ്രം വലുതാണ്, മഹാസമുദ്രം. അപ്പൊ കരയോട് ചേരുന്ന സമുദ്രഭാഗത്തിന് വിളിക്കുന്ന പേരാണ് കടൽ. അപ്പോൾ ബീച്ചുകൾ, പണ്ട് മുതലേ നമുക്ക് കടലെന്ന് കേട്ടാലും സമുദ്രം എന്ന് കേട്ടാലും ബീച്ച് എന്ന് കേട്ടാലും എല്ലാം ഓർമ്മ വരിക തിരമാലകൾ മാത്രം അല്ലെങ്കിൽ കടലിലെ വെള്ളം മാത്രമാണ് ഓർമ്മ വരിക. അപ്പോൾ ബീച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വിശാലമായ മണൽപ്പരപ്പിനെയാണ് ബീച്ച് എന്ന് പറയുന്നത്. കടലിനോട് ചേരുന്ന നമ്മുടെ ഈ കരഭാഗത്തിലെ വിശാലമായ മണൽപ്പരപ്പാണ് ബീച്ച്. അതുപോലെ ഉൾക്കടൽ. ഉൾക്കടൽ എന്ന് പറയുമ്പോൾ മൂന്ന് ഭാഗവും കരയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സമുദ്രഭാഗം. നമ്മൾ സാധാരണ ദ്വീപ് എന്ന് പറയുമ്പോൾ നാല് ഭാഗം ജലമാണ്. നാല് ഭാഗം ജലമാണെങ്കിൽ ദ്വീപ് എന്ന് വിളിക്കും. മൂന്ന് ഭാഗം ജലമാണെങ്കിൽ ഉപദ്വീപ് എന്ന് വിളിക്കും, പെനിൻസുല. മൂന്ന് ഭാഗം ജലമാണെങ്കിൽ ഉപദ്വീപ്. ഇതേപോലെ മൂന്ന് ഭാഗം കരഭാഗമാണെങ്കിൽ, മൂന്ന് ഭാഗത്തും കരയാണെങ്കിൽ ഉൾക്കടൽ എന്ന് വിളിക്കും. ഉദാഹരണത്തിന് ബേ ഓഫ് ബംഗാളിന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ആ ഭാഗത്ത് വരുന്നുണ്ട്, തൊട്ട് മുകളിലായിട്ട് ബംഗ്ലാദേശ് വരുന്നുണ്ട്, അതിന്റെ വലതു ഭാഗത്തായിട്ട് മ്യാൻമർ വരുന്നുണ്ട്. മൂന്ന് കരഭാഗം അവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബംഗാൾ

0: ഉൾക്കടൽ എന്നവിടെ പേര് വന്നത്. അതുപോലെ തന്നെ ഗൾഫുകൾ, അതും ഈ ഉൾക്കടലിന്റെ ഒരു ചെറിയ രൂപമാണ് ഗൾഫ്. അതും ഇതുപോലെ ഉള്ളിലോട്ട് കയറി കിടക്കുന്ന ഭാഗം തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ഗൾഫ് ഓഫ് കമ്പത്ത് എന്ന് പറയുന്ന ഗുജറാത്തിന്റെ ഒരു തെക്ക് ഭാഗമുണ്ട്, ഗുജറാത്തിന്റെ ഭാഗത്തുണ്ട്. അതുപോലെ ഗൾഫ് ഓഫ് കച്ച് ഉണ്ട്. ഇതാണ് നമ്മൾ ഗൾഫ് എന്ന് ഉപയോഗിക്കുക. പൊതുവെ നമ്മൾ ഗൾഫ് ഓഫ് ഒമാൻ, ഗൾഫ് ഓഫ് പേർഷ്യ, ഗൾഫ് ഓഫ് ഏദൻ എന്നിങ്ങനെ നമ്മുടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ സൈഡിലോട്ട് പോകുമ്പോൾ അറബ് രാഷ്ട്രങ്ങളുടെ ഭാഗത്തും ഇതാണ് ഗൾഫ്. പൊതുവെ പണ്ട് മുതലേ പല ആൾക്കാരുടെയും അല്ലെങ്കിൽ കുട്ടികളുടെ എല്ലാവരും കരുതുന്ന ഗൾഫ് എന്ന് പറയുമ്പോൾ ഒരു വലിയ രാജ്യം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ അത് ഗൾഫ് കൺട്രീസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭൂപ്രകൃതിയാണ് അവിടെ എല്ലായിടവും കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഗൾഫ് ഓഫ് പേർഷ്യ, ഗൾഫ് ഓഫ് ഒമാൻ, ഗൾഫ് ഓഫ് ഏദൻ, ഗൾഫ് ഓഫ് കച്ച്, ഗൾഫ് ഓഫ് കമ്പത്ത്, ഗൾഫ് ഓഫ് മാന്നാർ തമിഴ്നാടിന്റെ ഭാഗത്ത്, ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഗൾഫ് എന്ന് പറയുന്നത്. ദ്വീപുകൾ, ദ്വീപുകള് ജാവ സുമാത്ര, സുനാമിയൊക്കെ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ട വാക്കാണ് ജാവ സുമാത്ര. പിന്നെ മഡഗാസ്കർ ദ്വീപ്, ഏറ്റവും വലിയ ദ്വീപാണ് മഡഗാസ്കർ ദ്വീപ്. പിന്നെ ഏറ്റവും ചെറിയ ദ്വീപായിട്ടുണ്ടായിരുന്ന മാലിദ്വീപ്, ഇതെല്ലാം ഈ ഭാഗത്താണ് വരുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മഡഗാസ്കർ ദ്വീപാണ്. മഡഗാസ്കർ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് കാണപ്പെടുക. ബാക്കി നമുക്ക് ലക്ഷദ്വീപ്, ആൻഡമാനൊക്കെ എല്ലാവർക്കും അറിയാം. അത് കോമൺ ആയിട്ട് എല്ലാവർക്കും പൊതുവേ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മഡഗാസ്കർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അവിടുത്തെ ഉൾക്കടലുകളും ദ്വീപുകളും ഇതൊക്കെ ഇതാണ് ഉള്ളത്. പിന്നെ ഇത് വലിപ്പത്തിൽ മൂന്നാം സ്ഥാനമാണ്, ഇന്ത്യൻ മഹാസമുദ്രം വലിപ്പത്തിൽ മൂന്നാം സ്ഥാനം. ആകെ വിസ്തൃതി വെച്ച് കഴിഞ്ഞാൽ 73.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വരിക. 73.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വലിപ്പത്തിൽ മൂന്നാം സ്ഥാനം. ആകൃതി ചോദിച്ചാൽ എം ആകൃതിയിൽ കാണപ്പെടുന്ന മഹാസമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം.
1: സൗത്ത് ഓഷ്യനും ആർട്ടിക് ഓഷ്യനും ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊന്ന് പറഞ്ഞുതരാമോ?
0: നമുക്ക് മഹാസമുദ്രങ്ങൾ അഞ്ചെണ്ണമാണെങ്കിലും അതിൽ മൂന്നെണ്ണമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളതും പോയിന്റ്സ് ഉള്ളതും. ഇന്ത്യൻ മഹാസമുദ്രത്തോടു കൂടി നമ്മുടെ ഈ മൂന്ന് സമുദ്രം, അതായത് പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ, ഈ മൂന്നെണ്ണത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി ഉള്ളത്. നമ്മളിപ്പോ ഓഷ്യൻ കറന്റ്സ്, പ്രവാഹങ്ങൾ പഠിച്ചാൽ ഈ മൂന്ന് സമുദ്രങ്ങളിലേക്ക് കൂടുതൽ പഠിക്കാറുള്ളൂ. ആർട്ടിക്കും അന്റാർട്ടിക്കും വലിയ ഇമ്പോർട്ടന്റ് അല്ല, കാരണം ഇവിടെ നമുക്ക് മറ്റ് രാജ്യങ്ങളുള്ളതുപോലെ കൂടുതൽ കണക്ഷനോ പോയിന്റ്സ് ഒക്കെ അല്പം കുറവാണ്. അപ്പൊ നോർത്ത് ഭാഗത്ത്, അതായത് ഉത്തര ധ്രുവത്തോട് ചേർന്ന് കാണപ്പെടുന്നത് ആർട്ടിക്കും ദക്ഷിണ ധ്രുവത്തോട് ചേർന്ന് കാണപ്പെടുന്നത് അന്റാർട്ടിക്കുമാണ്. ഇത് പൊതുവെ പലർക്കും തെറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദക്ഷിണ ധ്രുവത്തുള്ളതിനെയാണ് നമ്മൾ ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത്, അന്റാർട്ടിക്കയാണ്. അതാണ് നമ്മുടെ പൈസ എന്ന കോഡില് എസ് സതേൺ ഓഷൻ എന്ന് പ്രതിപാദിച്ചത്. അപ്പൊ സൗത്ത് ഭാഗത്തുള്ളത് അന്റാർട്ടിക്കയാണ്, ദക്ഷിണ സമുദ്രം എന്നാണ് അറിയപ്പെടുക. അത് സൗത്ത് പോളുമായിട്ട് ചേർന്ന് കിടക്കുന്നതും എന്നാൽ നോർത്ത് പോളുമായിട്ട് ചേർന്ന് കിടക്കുന്നതാണെങ്കിൽ നമുക്ക് ആർട്ടിക്കുമാണ്. ഇതില് ഡി ആകൃതിയിൽ കാണപ്പെടുന്നതാണ് ആർട്ടിക്ക്. നോർത്ത് ഭാഗത്തുള്ളത് ഡി ആകൃതി കാണപ്പെടുന്നു. അവിടുത്തെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ആർട്ടിക് ബേസിൽ എന്നാണ് അറിയപ്പെടുക. ആർട്ടിക് ബേസിലാണ് അവിടുത്തെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. എന്നാൽ സൗത്ത് ഭാഗത്ത്, നമ്മുടെ അന്റാർട്ടിക്കിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് സൗത്ത് സാൻഡ്വിച്ച് ഗർദമാണ്. ദക്ഷിണാർദ്ധ ഗോളത്തിലെ, അതായത് നമ്മുടെ അന്റാർട്ടിക്കിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം സൗത്ത് സാൻഡ്വിച്ച് ഗർദമാണ്. അപ്പൊ ഇതിന്റെ ആകൃതി പറയുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം എം ആകൃതിയിലും എന്നാൽ ഡി ആകൃതിയിലായിരുന്നു നമ്മുടെ ആർട്ടിക് സമുദ്രം കാണപ്പെടുക. വിസ്തൃതി ഒന്നും വലുതായിട്ട് ചോദിക്കാറില്ലെങ്കിലും നമ്മുടെ ആർട്ടിക്കിന്റേതായിട്ടുള്ളത്, അതായത് ഉത്തര ധ്രുവത്തിൽ കാണപ്പെടുന്ന ആർട്ടിക്കിന്റേതാണെങ്കിൽ 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. പ്രധാനമായിട്ടും ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അതിന്റെ വിസ്തൃതി. എന്നാൽ സൗത്തിലുള്ളത് അന്റാർട്ടിക്കിൽ, അതായത് നാലാം സ്ഥാനത്തുള്ള നമ്മുടെ ദക്ഷിണ സമുദ്രത്തിന്റെ ആണെങ്കിൽ 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. പിന്നെ എല്ലാത്തിന്റെയും വിസ്തൃതി, ആകൃതി, അതിന്റേതായിട്ടുള്ള പ്രധാനപ്പെട്ട വടക്ക്, കിഴക്ക്, പടിഞ്ഞാറൊക്കെ ഉള്ള ഏതെങ്കിലുമൊക്കെ വൻകരകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗങ്ങൾ, ഏറ്റവും ആഴം കൂടിയ ഭാഗം, ഇതൊക്കെയാണ് PSC ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത്. അന്റാർട്ടിക്കയിൽ എടുത്തു പറയത്തക്ക ഒരു സവിശേഷത, കപ്പലുകൾ തീരെ കുറവാണ്. കപ്പൽ പാത ഏറ്റവും കുറവാണ് അന്റാർട്ടിക്കയിൽ, കാരണം ആ ഭാഗത്ത് പറയത്തക്ക രീതിയിൽ വലിയ ട്രാൻസ്പോർട്ടേഷന്റെ ആവശ്യമൊന്നുമില്ല. കൂടാതെ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു സമുദ്രം കൂടിയാണ് ആ ഭാഗത്ത്. കപ്പലിന് യാത്ര ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. മഞ്ഞ് പാളികളെല്ലാം കട്ട് ചെയ്ത് വേണം മുന്നോട്ട് പോവാനും തിരിച്ചു വരാനും. അപ്പൊ അതുകൊണ്ട് തന്നെ കപ്പൽ പാത ഏറ്റവും കൂടുതൽ അറ്റ്ലാന്റിക്കിലാണെങ്കിൽ, ഏറ്റവും കുറവ് ചോദിച്ചു കഴിഞ്ഞാലോ, തുറമുഖമില്ലാത്തത് ചോദിച്ചു കഴിഞ്ഞാലോ അന്റാർട്ടിക്കയിലാണ്.
1: ഇന്നത്തെ ഭൂമിശാസ്ത്ര പഠനത്തിലൂടെ സമുദ്രങ്ങളെ കുറിച്ചും അവരുടെ പ്രത്യേകത, ആകൃതി, വലുപ്പം തുടങ്ങി എല്ലാ കാര്യങ്ങളെ കുറിച്ചും വിശദമായി പറഞ്ഞു തന്നതിന് ജിതിൻ സാറിന് ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു.
2: റേഡിയോ ഗീഡിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മഹാസമുദ്രങ്ങളെപ്പറ്റി ജിതിൻ JS സംസാരിച്ചത്, ഒപ്പം രഞ്ജിനി MR. നിർവഹണം സെവിൽ ജിഹാൻ, നിർവഹണ സഹായം JJ. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: സമയം 8 മണി.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
2: സാഹിത്യവേദി.
1: പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ മുല്ലക്കര ജെ സോമശേഖരപിള്ള, അനിത ശരത് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും തഴവ തോപ്പിൽ ലത്തീഫ് എഴുതി അവതരിപ്പിച്ച കഥയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം മുല്ലക്കര ജെ സോമശേഖരപിള്ള എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത വിശ്വമനോഹരി.
3: വിശ്വമനോഹരി നീ എന്റെ ചിന്തയിൽ വിസ്മയ

0: പൊരിക വീണ്ടുമൻ ജീവന്റെ ജീവനായി ഈ നാദഭംഗിയിൽ ചാരുരൂപി. ആ മണിനാദവും ആ രൂപഭംഗിയും എന്നെ ഞാനാക്കി ഉണർത്തിടുവാൻ. പൊരിക വീണ്ടുമൻ ജീവന്റെ ജീവനായി ഈ നാദഭംഗിയിൽ ചാരുരൂപി. ആ മണിനാദവും ആ രൂപഭംഗിയും എന്നെ ഞാനാക്കി ഉണർത്തിടുവാൻ. വിശ്വമനോഹരി നീ എന്റെ ചിന്തയിൽ വിസ്മയം തീർക്കുകയായിരുന്നു. നിത്യമൻ ജീവിത ഭാവതലങ്ങളിൽ ഹൃദ്യമാം ഗാനമുണർത്തിടുന്നു.
1: വിശ്വമനോഹരി എന്ന കവിതയാണ് കേട്ടത്. അടുത്ത കവിത എന്റെ യാത്ര.

0: മുല്ലക്കര ജെ സോമശേഖരപിള്ള എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി തഴവ തോപ്പിൽ ലത്തീഫ് എഴുതി അവതരിപ്പിച്ച കഥ കേൾക്കാം. ഏഴാം വാർഡ്.
1: കഴിഞ്ഞ 4-5 ദിവസങ്ങളായി റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ഗോപാലപിള്ള സാർ ബോധമില്ലാതെ കിടക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടി ശ്വാസം വലിച്ചുവിടുന്നുണ്ട് എന്നതൊഴിച്ചാൽ മറ്റ് ശരീരഭാഗങ്ങളൊന്നും ചലിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ഗോമതിയമ്മയും മകൾ സുജാതയും അച്ഛന്റെ കണ്ണും ഒന്ന് തുറന്നു കാണാനായി അന്ന് മുതൽ ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കുകയാണ്. അറിയാവുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഗോമതിയമ്മ നേർച്ച നേർന്നിരിക്കുകയാണ്. എന്റെ ചിറ്റക്കാട്ട് ഭഗവതി, എനിക്ക് ഈ ഗതി വന്നല്ലോ. ഗോമതിയമ്മ നെടുവീർപ്പിട്ടു. അച്ഛന്റെ മുറിവുകളിൽ വന്നു പറ്റുന്ന ഈച്ചയെ കടല

ഗ്ലാസ് കൊണ്ട് വീശി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് സുജാത. അന്ന് വൈകുന്നേരമായപ്പോൾ പിള്ളസാർ ചെറുതായിട്ടൊന്ന് ഞരങ്ങാനും മൂളാനും തുടങ്ങി. അങ്ങനെ സമയം കടന്നുപോയി. സന്ധ്യയാകാറായി. പിള്ളസാർ മെല്ലെ മെല്ലെ കണ്ണു തുറന്നു. പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, ഞാനിപ്പോൾ എവിടെയാ? മകൾ സുജാത പറഞ്ഞു, അച്ഛാ, അച്ഛനിപ്പം മെഡിക്കൽ കോളേജിലാണ്, 7-ാം വാർഡിൽ. അദ്ദേഹം എന്തോ പറയാൻ ശ്രമിച്ചു. അപ്പോഴും വേദന കൊണ്ട് പുളകുകയാണ് ഗോപാലപിള്ള സാർ. തൻ്റെ 2 കാലിലും വലത് കൈയിലും പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നതായി പിള്ളസാർ മനസ്സിലാക്കി. മറ്റേ കൈയിൽ അവിടെയും ഇടെയുമുള്ള മുറിവുകളും തലയിലെ വലിയ കെട്ടും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കവിളുകളും മൂക്കും ചിറികളും വീർത്തിരിക്കുന്നു. പെട്ടെന്ന് ഗോപാലപിള്ള സാർ ചോദിച്ചു, ഗോമതി, എനിക്കെന്താണ് സംഭവിച്ചത്? ഗോമതി അമ്മ പറഞ്ഞു തുടങ്ങി, നിങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ ബോധമില്ലാതെ കിടക്കുന്നെന്ന് നമ്മുടെ പടിയറ്റിലെ മോഹനാണ് ഫോണിൽ വിളിച്ചു പറഞ്ഞത്. ഞാനും മോളും കൂടി ആശുപത്രിയിൽ ഓടിച്ചെന്നു. എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ ഡോക്ടർ ചീട്ടും തന്നു. ആംബുലൻസ് പിടിച്ച് ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ തന്നെ ഓപ്പറേഷനും ചെയ്തു. 2 കാലിലും 1 കൈയിലും കമ്പിയിട്ടിരിക്കുക. തലയ്ക്കും പരിക്കുണ്ട്. ഓർമ്മ തെളിഞ്ഞില്ലെങ്കിൽ സ്കാൻ ചെയ്യണമെന്നും ഡോക്ടർ പറഞ്ഞു. ഗോമതി അമ്മയുടെ വാക്കുകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ അവർ കരഞ്ഞു തുടങ്ങി. മകൾ സുജാത ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അയാൾ കുടിയനാണ്. അയാളുടെ അക്രമം സഹിക്കാൻ കഴിയാതെ അവൾ കുട്ടിയെയും പിടിച്ചുകൊണ്ട് പിള്ളസാറിൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോന്നിരിക്കുകയാണ്. അപ്പോഴാണ് അച്ഛന് ഇതെല്ലാം സംഭവിച്ചത്, ആശുപത്രിയിലെത്തിയതും. 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ കണ്ണനും സുജാതയോടൊപ്പം ആശുപത്രിയിലുണ്ട്. അപ്പപ്പനും ബോധം തെളിഞ്ഞെന്ന് കണ്ട കൊച്ചുമോൻ കണ്ണൻ അപ്പപ്പൻ്റെ അടുത്തെത്തി. അപ്പപ്പാ, അപ്പപ്പാ എന്ന് കൊഞ്ചിക്കൊണ്ടവൻ വിളിച്ചു. അവൻ്റെ ആ വിളി പിള്ളസാറിൻ്റെ മനസ്സിനെ 4-5 ദിവസം അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അന്നുണ്ടായ സംഭവം മെല്ലെ മെല്ലെ ഓർമ്മയിലെത്തി. അദ്ദേഹം അത് ഓർത്തെടുത്തു. ഈ കഴിഞ്ഞ 1-ാം തീയതി രാവിലെ കൊച്ചുമങ്ങൻ കണ്ണൻ വന്ന്, അപ്പപ്പാ, ഇന്ന് 1-ാം തീയതിയാ, അപ്പപ്പന് പെൻഷൻ കിട്ടുമല്ലോ, എനിക്കൊരു റിമോട്ട് കാർ വാങ്ങിത്തരുമോ? അവൻ അപ്പപ്പനെ ബലമായി കഴുത്തിന് പിടിച്ചു. തരുമോ, തരുമോ? തരാവടാ, തരാം, നീ പിടിവിട്. അതും തുടർന്നുണ്ടായ സംഭവങ്ങളും അദ്ദേഹം ഓർത്തെടുത്തു. അന്ന് കണ്ണൻ വിളിക്കുമ്പോൾ സമയം രാവിലെ 9 കഴിഞ്ഞു കാണും. ഓ, ഇനി ഷേവ് ചെയ്യാൻ സമയമില്ല. ജുബായും എടുത്തിട്ട് പാസ്ബുക്കും എടുത്ത് പുറത്തേക്കിറങ്ങി. റോഡിലേക്കെത്തി. അതാ വരുന്നു KMT ബസ്. എങ്ങനെയെങ്കിലും ബസ്സിൽ കയറിപ്പറ്റി. നിന്ന് തിരിയാനിടമില്ല. ഒരു ചെറുപ്പക്കാരൻ ഇരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ്, സാറേ വാ, ഇവിടെ ഇരിക്കാം. അദ്ദേഹം അവിടെ ഇരുന്നു. അത് താൻ പഠിപ്പിച്ച താമരാഷിനായിരുന്നു. സീറ്റിലിരുന്ന പിള്ളസാറിൻ്റെ ചിന്ത കാട് കയറി. അവസാനത്തെ സെമസ്റ്ററിലേക്ക് കയറിയ ഇളയ മകൾ സരിത ഫീസ് അടയ്ക്കുന്ന കാര്യം ഇന്നലെ ബാംഗ്ലൂരിൽ നിന്നും വിളിച്ചു പറഞ്ഞിരുന്നു. വലിയ തുകയല്ലേ? ഈ മാസം 5-ാം തീയതിയിലെ ലേലച്ചിട്ടി വിളിച്ചെടുക്കണം. എത്ര തുക കുറച്ചായാലും അത് വിളിച്ചു തന്നെ എടുക്കണം. എന്നിട്ട് വേണം ഫീസ് അടയ്ക്കാൻ. ഇത്രയും നാൾ അവളുടെ കല്യാണം നീട്ടി നീട്ടി കൊണ്ടുപോയി. ഇനി പറ്റില്ല. അതെങ്ങനാ? ആലോചനയുമായി വരുന്നവർ സ്വർണ്ണക്കടയിലെ മുഴുവൻ സ്വർണവുമല്ലേ ചോദിക്കുന്നത്? ആ, എല്ലാത്തിനും ഒരു വഴി കാണാതിരിക്കുമോ? പലചരക്ക് കട, സ്റ്റേഷനറി കട, പാല്, മീൻ, ഗ്യാസ്, കറണ്ട് ചാർജ്, ഭാര്യയ്ക്ക് മരുന്ന്, മറ്റ് പിരിവുകൾ എന്നുവേണ്ട, കിട്ടുന്ന പെൻഷൻ ഒന്നിനും തികയുന്നില്ല. കൂടാതെ നിർബന്ധമായ ചിട്ടിക്ക് 5-ാം തീയതി തന്നെ ഇത്തവണ അടയ്ക്കുകയും വേണം. തൻ്റെ മരുന്നൊഴികെ മറ്റൊന്നും കുറയ്ക്കാനും കഴിയില്ല. ദാ വണ്ടി അങ്ങ് ടൗണിലെത്തി. പിള്ളസാർ ഭാഗമെടുത്ത് നേരെ ട്രഷറിയിലേക്ക് നടന്നു. ട്രഷറിയുടെ മുറ്റത്തെത്തിയപ്പോൾ വലിയ ആൾക്കൂട്ടം, ഭയങ്കര ബഹളം. സാറ് ഒന്ന് വട്ടം നോക്കി. തൻ്റെ പെൻഷൻ സുഹൃത്തുക്കളെല്ലാം അവിടെ ഉണ്ട്. മുന്നോട്ട് നോക്കിയപ്പോൾ ട്രഷറിയുടെ ഗ്രിൽ ഗേറ്റ് അടഞ്ഞിരിക്കുന്നു. അല്ലേ, ഇതെന്താ ഗേറ്റ് തുറക്കാത്തത്? ആർക്കും അകത്തേക്ക് കയറണ്ടേ? ആരോടൊന്നില്ലാതെ പിള്ളസാർ ചോദിച്ചു. മറ്റൊരു പെൻഷൻകാരനാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ പിള്ളസാറൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. ആ, ഈ മാസത്തെ പെൻഷൻ 20-ാം തീയതിക്ക് ശേഷമേ വിതരണം ചെയ്യുമെന്ന് ഉത്തരവ് വന്നത്രേ. പിള്ളസാറിൻ്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. ഭഗവാനെ, എല്ലാം തെറ്റിപ്പോയല്ലോ. ഞാൻ എങ്ങനെ ചിട്ടി പിടിക്കും? എൻ്റെ മോൾക്ക് എങ്ങനെ ഫീസ് അടയ്ക്കും? എൻ്റെ മോളുടെ വിദ്യാഭ്യാസം മുടങ്ങുമല്ലോ. തനിക്ക് കണ്ണു കാണാൻ കഴിയാതാകുന്നു. വിയർക്കുന്നു, തളരുന്നു. താൻ ഇപ്പോൾ വീഴും. എങ്ങനെയെങ്കിലും ഗ്രില്ലിലെ കമ്പിയിൽ പിടി കിട്ടിയതുകൊണ്ട് വീണില്ല. അപ്പോഴും ഇതൊന്നും അറിയാത്ത അപ്പപ്പന്മാരും അമ്മമ്മമാരും പെൻഷൻ വാങ്ങാൻ കിതച്ചുകൊണ്ട് ഓടി എത്തുന്നുണ്ടായിരുന്നു. അതിനിടയിൽ നേതാക്കന്മാരെത്തി. ഒരു നേതാവ് മുന്നോട്ട് വന്ന് പെൻഷൻകാരെ നോക്കി, സുഹൃത്തുക്കളെ, യാതൊരു കാരണവും കൂടാതെ, ഒരു മുന്നറിയിപ്പും നൽകാതെ പെൻഷൻ വിതരണം മുടക്കിയ അധികാരവർഗത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുവാനും
പ്രതിഷേധിക്കുവാനും എല്ലാവരെയും ആഹ്വാനം

0: ചെയ്യുന്നു. അയാൾ എല്ലാ ശക്തിയും എടുത്ത് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് നടന്നു. സകല അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും അത് ഏറ്റുവിളിച്ച് മുന്നോട്ട് നീങ്ങി. വൃദ്ധരായ പെൻഷൻകാർ ഏന്തിയും മുടന്തിയും വലിഞ്ഞും ജാഥായുടെ പുറകിൽ അണിചേർന്നു. ഗോപാലുള്ള സാറും ജാഥായുടെ അവസാനത്തിൽ ചേർന്ന് മുന്നോട്ട് നീങ്ങി. ജാഥ ഇപ്പോൾ ടൗണിലെ റൗണ്ടും കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിന് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. റോഡ് തിങ്ങി നിറഞ്ഞാണ് ജാഥ നീങ്ങുന്നത്. വാഹനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കിക്കൊണ്ടാണ് ജാഥ മുന്നോട്ട് നീങ്ങുന്നത്. അല്പം കഴിഞ്ഞ് റൗണ്ടിൽ തിരിച്ചെത്തിയ ജാഥ അംഗങ്ങളോട് അവിടെ ഇരിക്കുവാൻ നേതാവ് കൈ കാണിച്ചു. കുറെ പേർ റൗണ്ടിലും മറ്റുള്ളവർ റോഡിലും നിരന്നിരുന്നു. അതോടെ റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. നേതാവ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ജീപ്പിൽ 4 പോലീസുകാരും എസ്ഐയും വന്നിറങ്ങി. അവർ റോഡിന്റെ ഒരു വശത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടാനുള്ള വഴി ഒരുക്കി തുടങ്ങി. പെട്ടെന്ന് എവിടെ നിന്നോ പോലീസ് ജീപ്പിന്റെ ചില്ലിൽ ഒരു കല്ല് വന്ന് വീണു. ആ ചില്ല് പൊട്ടി തകർന്നു. എസ്ഐക്കും ഒരു ഏറ് കിട്ടി. ഏറ് വന്നത് പെൻഷൻകാരിൽ നിന്ന് അല്ലെന്ന് വളരെ വ്യക്തമായി ഗോപാലുള്ള സാർ കണ്ടിരുന്നു. എസ്ഐ കൂടുതൽ പോലീസിനെ വിളിച്ചു. നിമിഷ നേരം കൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ പോലീസുകാരുമായി എത്തി. ആ ഇൻസ്പെക്ടർ തറയിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ തുരുതുരിതാ ഏറ്. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ഏറുകൊണ്ട് പരിക്ക് പറ്റി. ചോരമുഖത്തുകൂടി ഒലിച്ചിറങ്ങി. ചാർജ്, ചാർജ്! സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചു പറഞ്ഞു. ലാത്തി ചാർജിന് ഉത്തരവ് നൽകി. രോഷാകുലരായ പോലീസ് ഇരുന്നവരെയും നിന്നവരെയും തലങ്ങും വിലങ്ങും ലാത്തിക്ക് തല്ലി. അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും അലമുറയിട്ടുകൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ ഓടി. പലരും മറിഞ്ഞു വീണു. വീണവരെ തട്ടി മറ്റുള്ളവരും വീണു. പോലീസ് അവിടിട്ട് അടിച്ചു. ടൗണിലെ ജനങ്ങൾ മുഴുവൻ പരിഭ്രാന്തിയിലായി. കടകളുടെ ഷട്ടറുകൾ വീഴുന്ന ശബ്ദവും നിലവിളികളും വാഹനങ്ങളുടെ ഹോണും പോലീസിന്റെ ആക്രോശവും ടൗണിനെ യുദ്ധസമാനമാക്കി. സംഭവം നടക്കുമ്പോൾ പിള്ളസാർ അല്പം പിറകിൽ നിൽക്കുകയായിരുന്നു. സംഗതി പിശകാണെന്ന് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ഓട്ടം തുടങ്ങി. പക്ഷേ ഓടിയിട്ട് നീങ്ങുന്നില്ല, കാലുകൾ ചലിക്കുന്നില്ല. ഒടുവിൽ ഓടിച്ചെന്ന് എത്തിയതോ പോലീസിന് മുന്നിൽ. എല്ലാം തകർന്ന നിമിഷം പിള്ളസാർ ഓടയുടെ പുറത്തുകൂടി ഓടി. ഓട്ടത്തിൽ കണ്ണാടി തെറിച്ചുപോയി. നില്ലടാ അവിടെ പോലീസ്! കണ്ണാടിയില്ലാതെ ചലിക്കാത്ത കാലുകൾ കൊണ്ട് വീണ്ടും വീണ്ടും ഓടി. കണ്ണു കാണാത്തതിനാൽ സ്ലാബ് മാറിക്കിടക്കുന്ന ഓടയിൽ ദേ കിടക്കുന്ന മൂക്കും കുത്തി. എഴുന്നേക്കാൻ വയ്യ, ശ്വാസം കിട്ടുന്നില്ല, താൻ മരിക്കാൻ പോവുകയാണെന്ന് തോന്നി. അഴുക്കുചാലിൽ കിടന്നുകൊണ്ട് മേലോട്ട് നോക്കി. ചുറ്റും പോലീസുകാർ. അവർ വലിച്ച് കരക്കിട്ടു. പിന്നീടുള്ളതൊന്നും ഓർമ്മയില്ല. പോലീസായിരിക്കും താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഇതെല്ലാം ഓർക്കുന്നതിനിടയിൽ മെഡിക്കൽ കോളേജിലെ ബെഡിൽ കിടക്കുന്ന ഗോപാലുള്ള സാർ വിളിച്ച്, പോലീസ്, പോലീസ്, പോലീസ്! മകൾ അച്ഛനെ തട്ടി വിളിച്ചു. അച്ഛാ, അച്ഛാ! അദ്ദേഹം ഉണർന്നു. നേരം ഇരുട്ടിത്തുടങ്ങി. ലൈറ്റുകൾ പ്രകാശിച്ചു. വാർഡിൻ്റെ അങ്ങേ തലക്കിൽ നിന്നും ഒരു സബ് ഇൻസ്പെക്ടറും 2 പോലീസുകാരും നടന്നു വരുന്നത് അദ്ദേഹം കണ്ടു. തൻ്റെ ബെഡിൻ്റെ എതിർവശത്തുള്ള ആളിനോട് പോലീസ് എന്തൊക്കെയോ സംസാരിച്ച് നിന്നു. തുടർന്ന് പോലീസ് പിള്ളസാറിൻ്റെ ബെഡിൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. എസ്ഐ, താനാണോ ഗോപാലപിള്ള? അതെ എന്ന് ആംഗ്യം കാണിച്ചു. അന്ന് പോലീസ് ജീപ്പ് തകർത്തതിനും സർക്കിൾ ഇൻസ്പെക്ടറെ കൊല്ലാൻ ശ്രമിച്ചതിനും നിങ്ങളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. എസ്ഐ വാറണ്ട് കാണിച്ചു. പിള്ളസാറ് ഞെട്ടിപ്പോയി. ഞാനൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ കോടതിയിൽ പറഞ്ഞാൽ മതി. നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അതുവരെ ഈ പോലീസുകാർ ഇവിടെ ഉണ്ടാകും. എല്ലാം കേട്ടുകൊണ്ടിരുന്ന ഗോമതിയമ്മയും മകൾ സുജാതയും പരസ്പരം കെട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ നിലവിളിച്ചു. പിള്ളസാറിൻ്റെ ശ്വാസഗതി ഉയർന്നു. വീണ്ടും വീണ്ടും ഉയർന്നു. ശ്വാസം തീരെ കിട്ടാതായി. തുടർന്ന് അദ്ദേഹത്തിന് ശ്വാസത്തിനു വേണ്ടി പിന്നീട് പാടുപെടേണ്ടി വന്നില്ല. കണ്ണുകൾ താനേ അടഞ്ഞു.
1: 7 വാർഡ്, തഴവ തോപ്പിൽ ലത്തീഫ് എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി അനിത ശരത് എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ്. ആദ്യ കവിത സന്ധ്യ. സഖി

0: സന്ധ്യ എന്ന കവിതയാണ് കേട്ടത്. അടുത്ത കവിത പുതുവർഷ പുലരി.
1: പൂർവദിക്കിന്റെ ആകാശസീമയിൽ പൂരം നടക്കുന്നീ വർഷപ്പുലരിയിൽ മസ്തകപ്പട്ടമിട്ട ഗജങ്ങൾ പോൽ

മലകൾ പുഴകളും മഞ്ഞണിത്തോപ്പിതും മധുരക്കിനാവുകൾ കണ്ടങ്ങുണർന്നുപോയി. മണ്ണിനെ വിണ്ണിനൊപ്പം വളർത്തുമാ മാനുഷർ കർഷകരെത്തി പതിവു പോൽ. ധന്യയായി മഹി മഞ്ജുളനാം രവി മന്നവൻ മാനത്തുയർന്നു വരികയായി. മണ്ണിനെ വിണ്ണിനൊപ്പം വളർത്തുമാ മാനുഷർ കർഷകരെത്തി പതിവു പോൽ. ധന്യ

കേട്ടേ, ഉള്ളിലേക്കൊടും കാടിനെ വെട്ടിടാൻ ഉദ്യമങ്ങൾ ഉദിച്ചുയർന്നിടട്ടെ. ചിന്തയിൽ പുതുമംഗള കാര്യങ്ങൾ ചെമ്പകപ്പൂ പോൽ സുഗന്ധം ചൊരിയട്ടെ, ഉള്ളിലേക്കൊടും കാ

0: മസ്തകപ്പട്ടമിട്ട ഗജങ്ങൾ പോൽ നിസ്തുലം മേഘരാജികൾ മേവുന്നു, നിസ്തുലം രാമേഘരാജികൾ മേവുന്നു.
1: അനിത ശരത് എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഈ ശോധ സിന്ധു എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
2: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേണലുകളുടെ വർദ്ധിച്ചുവരുന്ന വില, ഇലക്ട്രോണിക് ജേണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേണൽസ് കൺസോർഷ്യം, AICTE ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡസ്റ്റ് AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ് NLISG എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഈ ശോധ സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ലക്ഷ്യങ്ങൾ: ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഇ ജേണലുകൾ, ഇ ജേണൽ ആർക്കൈവുകൾ, ഇ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക, ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഇ ബുക്കുകളും ഇ ജേണലുകളും ലഭ്യമാക്കുക, സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക, നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഇ റിസോഴ്സുകൾ ലഭ്യമാക്കുക, സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യം നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക, ഒപ്പം ഇലക്ട്രോണിക് ജേണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ UGC ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ, UGC നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ശോധ സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ eshodhsindhu@inflipnet.aic.in എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
1: ഇന്ന് ഈ പരിപാടിയിൽ ഇ ശോധ സിന്ധു പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡെറാഡൂണിലെത്തി. ഉത്തരാഖണ്ഡ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ ഗുർമിത് സിംഗ്, മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ നാളെ ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഫ്രാൻസിലെ നീസിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഒമാൻ കടലിടുക്കിൽ ഇന്ത്യൻ നാവികരുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ വീണ്ടും യുഎസ് നാവികസേന നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് യുഎസ് നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ യുഎസ് പ്രതിനിധിയെ വിളിച്ചുവരുത്തുന്നത്. മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 15 മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വയോജനങ്ങൾക്കായുള്ള പദ്ധതികളെക്കുറിച്ചും അതിക്രമങ്ങൾ തടയുന്നതിനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ എംഎൽഎയുടെ നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾ ഉൾപ്പെട്ട കെഎസ്ഇബിയുടെ ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടികജാതി വിഭാഗത്തിലെ യുവജനങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണമാണ് സാമൂഹിക മുന്നേറ്റത്തിനും പ്രാതിനിധ്യത്തിനും അടിത്തറയെന്ന് മന്ത്രി കെ എ തുളസി. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ സംഘടിപ്പിച്ച നൈപുണ്യ വികസന സംരംഭകത്വ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. എ പി ജെ അബ്ദുൾ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ ബി ടെക് ബി ആർ ബിരുദ പരീക്ഷാഫലം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിച്ചു. 60.1 ബി ടെക് വിജയശതമാനം. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗി കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരനും ഇന്ന് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഈ ദിവസങ്ങളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രത്യേക രേഖകളോ മുൻകൂർ രജിസ്ട്രേഷനോ കൂടാതെ പ്രായഭേദമന്യേയാണ് ഈ മാസം 15 മുതൽ ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ യുഎസ്എ പരഗ്വേ മത്സരം. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ഇംഗ്ലണ്ടിൽ അടുത്ത മാസം 5 വരെയാണ് മത്സരങ്ങൾ. ഇന്ന് രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പി വി സിന്ധു വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ

0: അഫ്ഗാനിസ്ഥാനത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ മുന്നേറ്റം. സെമിയിൽ ജപ്പാൻ താരത്തെ നേരിടും. കേരള ജുഡീഷ്യൽ സർവീസിൽ സിവിൽ ജഡ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. മാർച്ച് 30 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് റദ്ദാക്കിയത്. ഭേദഗതികൾ വരുത്തി പുതിയ വിജ്ഞാപനം പിന്നീട് പുറപ്പെടുവിക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 197 പേരെ അറസ്റ്റ് ചെയ്തു. 175 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2122 കേസുകളിലായി 2295 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മാസം 21 നടക്കുന്ന റീനീറ്റ് യുജി പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 മിനിറ്റ് ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റായി ഉയർന്നു. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പുതുക്കിയ സമയം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആലപിച്ചത്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: In singles semi-finals of Australian Open tournament in Sydney. For details of these stories and more, log on to our website www.newsoneir.gov.in and News on EIR app. That is all in the news at 9. Good night.
1: Agashvani. വിദ്യാഭ്യാസ രംഗം കോഴ്സുകൾ സാധ്യതകൾ പ്രത്യേക പരിപാടി പ്ലസ് ടു സയൻസ് കഴിഞ്ഞാൽ
2: പ്ലസ് ടു സയൻസ് സ്ട്രീം വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ മുന്നിൽ രാജ്യത്തും വിദേശത്തുമായി അതിവിശാലവും വൈവിധ്യമാർന്നതുമായ പ്രൊഫഷണൽ തൊഴിൽ ലോകമാണ് തുറക്കപ്പെടുന്നത്. സയൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പൊതുസമൂഹം പരമ്പരാഗത എഞ്ചിനീയറിംഗിലും മെഡിക്കൽ ബിരുദങ്ങളിലും മാത്രം കരിയർ ചിന്തകളെ ഒതുക്കാറുണ്ട്. എന്നാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അതിവേഗത്തിലുള്ള വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന ഇന്ന് ഒട്ടനവധി പുത്തൻ തലമുറ ശാസ്ത്ര കോഴ്സുകൾ വിദ്യാർത്ഥികൾക്കായി ലഭ്യമാണ്. എഞ്ചിനീയറിംഗ് രംഗത്ത് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ പരമ്പരാഗത കോഴ്സുകൾക്ക് ഇന്നും വിപണിയിൽ വലിയ സ്ഥാനമുണ്ട്. എന്നാൽ അതിനപ്പുറം ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ്, മെക്കാട്രോണിക്സ് തുടങ്ങിയ പുതിയ തലമുറ ബിടെക് പ്രോഗ്രാമുകൾക്ക് ഇന്ന് ആഗോളതലത്തിൽ വലിയ തൊഴിൽ സാധ്യതയും ഉയർന്ന ശമ്പളവുമാണ് ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ലോകോത്തരവുമായ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയിലെ പ്രവേശനത്തിനായി ദേശീയതലത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ അഥവാ JEE മെയിൻ, JEE അഡ്വാൻസ്ഡ് പരീക്ഷകൾ എഴുതേണ്ടതുണ്ട്.
1: കേരളത്തിലെ സർക്കാർ കോളേജുകളിലെയും പ്രമുഖ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും ബിടെക് പ്രവേശനത്തിനായി പ്രവേശന പരീക്ഷാ കമ്മീഷണർ നേരിട്ട് നടത്തുന്ന കീം പരീക്ഷ എഴുതേണ്ടതുണ്ട്. ഈ പ്രവേശന പരീക്ഷ ഇപ്പോൾ പൂർണ്ണമായും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാരീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേസമയം വൈദ്യശാസ്ത്ര മേഖലയെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും സ്നേഹിക്കുന്നവർക്കായി MBBS, BDS, ബാച്ചിലർ ഓഫ് ഡെന്റൽ സർജറി എന്നിവയ്ക്കു പുറമെ ഭാരതീയ ചികിത്സാ ശാഖകളായ ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി തുടങ്ങിയ മികച്ച അംഗീകൃത മെഡിക്കൽ ബിരുദ കോഴ്സുകൾ നിലവിലുണ്ട്. ദേശീയ തലത്തിൽ നടത്തുന്ന നീറ്റ് UG പരീക്ഷയുടെ അഖിലേന്ത്യാ റാങ്ക് അടിസ്ഥാനമാക്കിയാണ് ഈ കോഴ്സുകളിലേക്ക് പൂർണ്ണമായും പ്രവേശനം ലഭിക്കുന്നത്. ഡൽഹി എയിംസ്, പുതുച്ചേരിയിലെ ജിപ്മർ തുടങ്ങിയ ലോകോത്തര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ പ്രവേശനവും നീറ്റ് പരീക്ഷയുടെ പരിധിയിലാണ് വരുന്നത്.
2: മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താൽപര്യമുള്ളവർക്ക് തെരഞ്ഞെടുക്കാവുന്ന മറ്റൊരു മികച്ച ശാഖയാണ് പാരാമെഡിക്കൽ ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ്. രാജ്യത്തും വിദേശത്തും നഴ്സുമാർക്ക് വലിയ അവസരങ്ങൾ നൽകുന്ന BSc നഴ്സിംഗ്, കായിക പരിക്കുകൾക്കും ശാരീരിക പുനരധിവാസത്തിനുമുള്ള ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, കണ്ണിന്റെ ആരോഗ്യവും കാഴ്ചയുമായി ബന്ധപ്പെട്ട ബാച്ചിലർ ഓഫ് ഒപ്റ്റോമെട്രി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് ലാബ് ടെക്നോളജി എന്നിവയെല്ലാം വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ ഫാർമസ്യൂട്ടിക്കൽ വിപണിയിൽ ഉയർന്ന കരിയർ നൽകുന്ന 4 വർഷത്തെ BPharm കോഴ്സും 6 വർഷത്തെ പ്രൊഫഷണൽ ക്ലിനിക്കൽ ഡോക്ടേഴ്സ് കോഴ്സായ PharmD കോഴ്സും മരുന്ന് നിർമ്മാണ ഗവേഷണ രംഗങ്ങളിൽ മികച്ച ശമ്പളമുള്ള കരിയർ വാഗ്ദാനം ചെയ്യുന്നു. ഇതുകൂടാതെ കൃഷി, പ്രകൃതി

0: മൃഗസംരക്ഷണം എന്നിവയോട് അതീവ താൽപര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കേരള കാർഷിക സർവകലാശാല വഴി BSc ഓണേഴ്സ് അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി, BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, BTech ഫുഡ് ടെക്നോളജി കോഴ്സുകൾക്ക് ചേരാവുന്നതാണ്. വെറ്റർനറി ഡോക്ടറാകാനുള്ള BVSc ആൻഡ് AH ബാച്ചിലർ ഓഫ് വെറ്റനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി കോഴ്സിനും ആധുനിക ക്ഷീര വ്യവസായ രംഗത്തെ BTech ഡയറി ടെക്നോളജി കോഴ്സുകൾക്കും വിപണിയിൽ വലിയ ആവശ്യക്കാരുണ്ട്. കടൽ വിഭവങ്ങളെയും മത്സ്യസമ്പത്തിനെയും നീല സമ്പദ് വ്യവസ്ഥയെയും കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമായ BFSc അഥവാ ഫിഷറീസ് സയൻസ് കോഴ്സും കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല വഴി മികച്ച അവസരമാണ് നൽകുന്നത്.
1: ശാസ്ത്ര ഗവേഷണങ്ങളിലും പുതിയ കണ്ടെത്തലുകളിലും അതീവ താൽപര്യമുള്ള മിടുക്കരായ കുട്ടികൾക്കായി രാജ്യത്ത് ഉയർന്ന തലത്തിലുള്ള നിരവധി സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് വലിയ ക്യാമ്പസുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി IIST, ഇവിടെ BTech ഏവിയോണിക്സ് എയ്റോസ്പേസ് പഠനം പൂർണ്ണമായും കേന്ദ്ര ബഹിരാകാശ വകുപ്പിന്റെ ധനസഹായത്തോടെയാണ് നടത്തുന്നത്. കൂടാതെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് IISER, കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ISI, ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് CMI, ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISE എന്നിവയെല്ലാം ശാസ്ത്ര കുതുകികൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഗവേഷണ കരിയർ ഒരുക്കുന്ന പ്രമുഖ സ്ഥാപനങ്ങളാണ്. പ്യുവർ സയൻസ് ബിരുദങ്ങൾ അഥവാ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി, സുവോളജി എന്നിവ ആഗ്രഹിക്കുന്നവർക്കായി ദേശീയതലത്തിൽ ഇന്ന് CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷ നിലവിലുണ്ട്. ലക്ഷ്യബോധത്തോടെയുള്ള കഠിനാധ്വാനവും ശാസ്ത്രത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവുമുണ്ടെങ്കിൽ ശാസ്ത്രലോകത്ത് വലിയ വിജയം സ്വന്തമാക്കാം.
0: പ്ലസ് ടു സയൻസ് കഴിഞ്ഞവർക്ക് ഒട്ടും തൊഴിൽ സാധ്യത കുറയാത്ത മറ്റൊരു വലിയ മേഖലയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളും ഇൻഫർമേഷൻ ടെക്നോളജിയും. BCA അഥവാ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ 3 വർഷത്തെ ബിരുദ കോഴ്സുകൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, മൊബൈൽ ആപ്പ് നിർമ്മാണം, വെബ് ഡിസൈനിംഗ് എന്നിവയിൽ താൽപര്യമുള്ള കുട്ടികൾക്ക് മികച്ച തുടക്കം നൽകുന്നു. ഇതുകൂടാതെ ഇന്നത്തെ ഡേറ്റാ യുഗത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒന്നാണ് BSc ഡേറ്റാ സയൻസ് അഥവാ BSc സ്റ്റാറ്റിസ്റ്റിക്സ് കോഴ്സുകൾ. വൻകിട ബിസിനസ് വ്യവസായങ്ങളുടെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെയും വിവരങ്ങൾ വിശകലനം ചെയ്യുന്ന ഡേറ്റ അനലിസ്റ്റ് തസ്തികകളിലേക്ക് ഈ കോഴ്സ് കഴിഞ്ഞവർക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാം.
1: ഡിസൈനിംഗിലും ആർക്കിടെക്ചറിലും ക്രിയേറ്റീവ് കഴിവുള്ള സയൻസ് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു കരിയറാണ് വാസ്തുവിദ്യ അഥവാ ആർക്കിടെക്ചർ. 5 വർഷത്തെ BArch കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി കൌൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തുന്ന നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ അഥവാ NATA പരീക്ഷയോ JEE മെയിൻ പേപ്പർ 2 പരീക്ഷയോ എഴുതേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ രൂപകൽപ്പനയിൽ താൽപ്പര്യമുള്ളവർക്ക് IITകൾ നടത്തുന്ന UCET പരീക്ഷ വഴിയോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ നടത്തുന്ന NITDAT പരീക്ഷ വഴിയോ ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സുകൾക്ക് പ്രവേശനം നേടാം. ടെക്സ്റ്റൈൽ ഡിസൈൻ, ഫാഷൻ ടെക്നോളജി എന്നിവയിൽ താൽപ്പര്യമുള്ളവർക്കായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി NIFT നടത്തുന്ന പ്രവേശന പരീക്ഷകളും സയൻസ് വിദ്യാർത്ഥികൾക്കായി മികച്ച അവസരങ്ങൾ തുറന്നു നൽകുന്നു.
0: വ്യോമയാന മേഖലയോടും ആകാശയാത്രകളോടും അടങ്ങാത്ത കമ്പമുള്ള സയൻസ് വിദ്യാർത്ഥികൾക്ക് ഏവിയേഷൻ രംഗത്ത് തിളങ്ങാൻ മികച്ച അവസരങ്ങളുണ്ട്. പ്ലസ് ടു ഫിസിക്സും മാത്തമാറ്റിക്സും പഠിച്ച കുട്ടികൾക്ക് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് നേടുന്നതിനായുള്ള പ്രൊഫഷണൽ ഫ്ലൈറ്റ് ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ചേരാവുന്നതാണ്. ഇതുകൂടാതെ വിമാനങ്ങളുടെ സാങ്കേതിക അറ്റകുറ്റപ്പണികൾ നടത്തുന്ന എയർക്രാഫ്റ്റ് മെയിന്റനൻസ് എഞ്ചിനീയറിംഗ് കോഴ്സുകളും എയർപോർട്ട്

0: മാനേജ്മെന്റ് കോഴ്സുകളും ബി എസ് സി ഏവിയേഷൻ കോഴ്സുകളും ഈ മേഖലയിൽ മികച്ച തൊഴിൽ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ സമുദ്ര പഠനങ്ങളിലും കപ്പൽ യാത്രകളിലും താൽപ്പര്യമുള്ള സയൻസ് വിദ്യാർത്ഥികൾക്ക് മർച്ചന്റ് നേവിയിൽ ഓഫീസർ റാങ്കുകളിൽ ജോലി നേടുന്നതിനായി ഇന്ത്യൻ മറൈൻ യൂണിവേഴ്സിറ്റി നടത്തുന്ന IMU CET പരീക്ഷ എഴുതി ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BSc നോട്ടിക്കൽ സയൻസ് കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്.
1: രാജ്യത്തെ സേവിക്കാനും ഇന്ത്യൻ സായുധ സേനകളിൽ ഉന്നത ഓഫീസർ പദവികളിൽ എത്താനും ആഗ്രഹിക്കുന്ന മിടുക്കരായ സയൻസ് വിദ്യാർത്ഥികൾക്കായി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന മികച്ച പരീക്ഷയാണ് NDA അഥവാ നാഷണൽ ഡിഫൻസ് അക്കാദമി പരീക്ഷ. പ്ലസ് ടു സയൻസ് കഴിഞ്ഞ ശാരീരിക ക്ഷമതയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ പരീക്ഷ എഴുതാവുന്നതാണ്. NDA പരീക്ഷയും തുടർന്നുണ്ടാകുന്ന സർവീസസ് സെലക്ഷൻ ബോർഡ് അഥവാ SSB ഇന്റർവ്യൂവും വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പൂർണമായും സൌജന്യ വിദ്യാഭ്യാസത്തോടും സ്റ്റൈബൻഡോടും കൂടി പൂനെയിലെ ഖടക്കോക്സ്ല MBA ക്യാമ്പസിൽ 3 വർഷത്തെ BSc അല്ലെങ്കിൽ BTech പഠനം നടത്താം. പഠനത്തിനുശേഷം ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് എന്നിവിടങ്ങളിൽ നേരിട്ട് ലഫ്റ്റനന്റ് അല്ലെങ്കിൽ അതിന് തുല്യമായ ഗസറ്റഡ് ഓഫീസർ പദവികളിൽ നിയമനം ലഭിക്കും.
0: പ്ലസ് ടു സയൻസിന് ശേഷമുള്ള ഉപരിപഠനത്തിന് തയ്യാറെടുക്കുമ്പോൾ അക്കാദമിക് രംഗത്തുണ്ടാകുന്ന പുതിയ സ്കോളർഷിപ്പുകളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. ശാസ്ത്ര പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് നൽകുന്ന ഇൻസ്പയർ സ്കോളർഷിപ്പ്, കേരള ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ നൽകുന്ന സ്കോളർഷിപ്പുകൾ എന്നിവ പ്യുവർ സയൻസ് ബിരുദ പഠനം നടത്തുന്ന മിടുക്കരായ കുട്ടികൾക്ക് വലിയ സാമ്പത്തിക സഹായമാണ് നൽകുന്നത്. പൊതുവെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ഒട്ടനവധി കേന്ദ്ര സംസ്ഥാന പദ്ധതികളുമുണ്ട്.
1: ദേശീയ സംസ്ഥാന തലങ്ങളിലെ പ്രവേശന പരീക്ഷകളുടെ വിജ്ഞാപനങ്ങൾ കൃത്യസമയത്ത് മനസ്സിലാക്കി കൃത്യമായ ടൈം ടേബിൾ തയ്യാറാക്കി കഠിനമായി പരിശ്രമിച്ചാൽ ഇന്ത്യയിലെയും വിദേശത്തെയും മുൻനിര ക്യാമ്പസുകളിൽ അഡ്മിഷൻ നേടാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും.

0: കോഴ്സുകൾ, സാധ്യതകൾ, പ്ലസ് ടു സയൻസ് കഴിഞ്ഞാൽ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
1: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: സയൻസ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരം. Thank you so much for listening. This broadcast came to you from Akashvani, Thiruvananthapuram.
1: Akashvani.
2: മൊഴിയാം ഒരു കഥ.
3: മൊഴിയാം ഒരു കഥയിൽ വി കെ എൻ എഴുതിയ കഥ മുക്തി, അവതരിപ്പിക്കുന്നത് സന്ദീപ് സുരേഷ്.
4: കാലത്ത് ഏഴുമണിക്കുണർന്നപ്പോൾ വാതിലിന് പുറത്ത് പോത്തിനു മീതെ കയ്യിൽ ചുരട്ടിപ്പിടിച്ച കയറുമായിരിക്കുന്ന മറ്റേ ചെങ്ങാതിയെ കണ്ടു. പെട്ടെന്ന് കട്ടിലിന് തലയ്ക്കൽ ടീപ്പോയിൽമേലിരുന്ന റേഡിയോയിൻ്റെ ഇരുമ്പിൽ അയാൾ സ്പർശിച്ചു. മേഷവാഹനൻ സംഭീതനായി വാതിലിന് പുറത്തെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ നോക്കി അയാൾ പറഞ്ഞു, വിവരം കിട്ടി വന്നതായിരിക്കും അല്ലേ? മറ്റേ ചെങ്ങാതി ശബ്ദിച്ചില്ല. എനിക്ക് തൻ്റെ സഹായമൊന്നും ആവശ്യമില്ല. അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ വഴിയെ പൊയ്ക്കോളാം. എന്നെ വെട്ടിച്ചോ? പോത്തൻ ചോദിച്ചു വിദഗ്ധമായി തന്നെ. അയാൾ പറഞ്ഞു, പോത്തിനെ റിവേഴ്സിലെടുത്ത് മറ്റേ ചെങ്ങാതി പോയി. തീപ്പെട്ടി ഉരച്ച് അയാൾ റേഡിയോ കൊളുത്തി. ഉദയഗീതം വായുവിൽ പോവുകയാണ്. എന്നാണ് ആദ്യമായി മനുഷ്യൻ ഉദയഗീതത്തെ പ്രകീർത്തിച്ചു തുടങ്ങിയത്? വേദേതിഹാസകാലത്ത്. വ്യക്തമായി പറഞ്ഞാൽ വേദകാലത്ത്. അയാൾ ഓർത്തു, വേദങ്ങൾക്ക് ശേഷമാണല്ലോ ഇതിഹാസകാലം. ഉദയസൂര്യനെയും അസ്തമയചന്ദ്രനെയും കണ്ട് ഇന്നവർ ഇന്നാരെന്ന് തിരിയാതിരുന്ന പുരാതന മനുഷ്യനാണ് ആദ്യത്തെ ഉദയഗീതം റെക്കോർഡ് ചെയ്തത്. നികഴ്ചൈ ഒലിപ്പതിവ്, സ്തോത്രരൂപത്തിലായിരുന്നു കൃതി. ഭയാരാധന, ഇപ്പോൾ കുമാരി ചന്ദ്രക്കല സംഘം ചേർന്ന് പാടുന്ന ഗീതം മിക്കവാറും സൂര്യനെ കളിയാക്കുന്ന വിധത്തിലുള്ളതാണ്. താങ്കളെ ഞങ്ങൾക്കറിഞ്ഞൂടെ സാറേ, ബി സി 3000 നിന്ന് AD 1975 ആകുമ്പോഴേക്കും മനുഷ്യൻ കയ്യാളിയ അഹന്ത. ഗീതം നിലച്ചപ്പോൾ സംസ്കൃത പാഠം ആരംഭിക്കുകയായി. പ്രാകൃതമായി തുടങ്ങി അതിപരിഷ്കൃതമായി തീർന്ന് 1000 ഭാരതത്തെ അടക്കിവാണ അമരഭാഷ. ഇൻഡോ ഹെലനിക് വംശജ, സിന്ധുനദീതട സംസ്കാരത്തെ നിഹനിച്ച ആര്യൻപടയുടെ സംഭാവന, മോഹൻജൊദാരോ ഹാരപ്പ സംസ്കാരത്തെക്കുറിച്ച് ഓർത്തപ്പോൾ പ്രസിദ്ധ ചരിത്രകാരനും പുരാതത്വ ഗവേഷകനുമായ മോർട്ടിമർ വീലറുടെ വാക്കുകൾ അയാളുടെ കാതിൽ മുഴങ്ങി. ഈ സംസ്കാരത്തെ നിലംപരിശാക്കിയതിന് ഇന്ദ്രൻ പ്രതിക്കൂട്ട് നിൽക്കുന്നു. ദ്രാവിഡനായ അയാൾ ശോഭിച്ചു വശായി. ഇടതുവശം അനക്കാൻ വയ്യെന്നായി. രക്തസമ്മർദ്ദം കയറി. ദ്രുതമായി ശ്വസിച്ചുകൊണ്ടിരുന്ന അയാളെ ആശ്വസിപ്പിക്കാനെന്ന വണ്ണം അപ്പോൾ പെട്ടെന്ന് യന്ത്രം തമിഴ് ഗാനങ്ങൾ ആലപിച്ചു തുടങ്ങി. അയാൾ പൂർവസ്ഥിതിയിലായി, ശാന്തി പ്രവസ്ഥനായി. തൻ്റെ സംസ്കാരം അനുസ്യൂതമായി പുഷ്പിച്ചു നിൽക്കുന്ന ഒരിടമെങ്കിലും ഉണ്ടല്ലോ പാരിടത്തിൽ. തമിഴകം മതി, നഞ്ഞെന്തിന് നാനാഴി. മൈക്കില്ലാതിരുന്ന അന്തക്കാലത്ത് തൻ്റെ പ്രശസ്തനായ പൂർവികൻ SG കിട്ടപ്പ നാടകരൂപത്തിൽ ദിക്കെട്ടും പൊട്ടുമാറ് പാടിയിരുന്ന ഒരുഗ്രൻ ഗാനത്തെക്കുറിച്ച് അയാൾ ഓർത്തു. വള്ളിത്തിരുമണം ഡ്രാമ, മുഖ്യനടികർ കിട്ടപ്പ, സുന്ദരാമ്പാൾ. രംഗം 3 അരങ്ങത്ത് വരേണ്ട കിട്ടപ്പ അണിയറയിൽ വേഷമിട്ട ശേഷം സ്കോച്ച് കുടിക്കുകയാണ്. അണ്ണയ്ക്കെല്ലാം സ്കോച്ച് എണ്ണ ബോട്ടിൽ 7 രൂപാവിലെ. ഇണ്ണയ്ക്കോ നാശമാ പോഹ. നിമിഷങ്ങൾ ചെന്നാറേ കിട്ടപ്പയെ കാണാതെ അസ്വസ്ഥരായിത്തീർന്ന ജനം ചൂളവും മറ്റും വിളിച്ചു തുടങ്ങി. ഭാരവാഹികൾ അണിയറയിലേക്ക് ഓടി. അണ്ണാ, ജനം ഗലാട്ട പണറത്, വാങ്ക. കിട്ടപ്പ വെന്റോൺ ഡ്രിങ്കിങ്. അവസാനം ജനത്തിൻ്റെ ശല്യം സഹിക്ക വയ്യാതായപ്പോൾ അണിയറയിൽ നീജർക്കെതിരെ തിരിഞ്ഞ് ഗായകൻ ഒറ്റ വീക്ക്. ഷുള്ളിമലയും ഈതിൽമേവും വേല, ഹൈ ഒക്ടാവ. ചില്ലേ തുളച്ചു പോകുന്ന ശബ്ദഗാംഭീര്യം, കല്ലേ പിളർക്കുന്ന രാജശാസന പോലെ. ഓടിയൻ മൂകം. ഗായകൻ തിരികെ സ്കോട്ട്ലൻഡിൽ നിന്നും വന്ന ചുകപ്പോടിയ ജലവിശേഷത്തിലേക്ക്. വീണ്ടും മന്ദം മന്ദം ഓടിയൻ മൗനം ഭഞ്ജിക്കുന്നു. അല്ലറ ചില്ലറ ചൂളങ്ങൾ മൂത്ത് കൂവലാകുന്നു. കിട്ടപ്പ പതുക്കെ സ്റ്റേജിലേക്ക്. നേരത്തെ പാടിയ ആദ്യത്തെ വരിക്ക് തുടർച്ചയായി ഒരിടിമുഴക്കം. ഉന്നേ തോത്തെരിത്തേൻ സുബ്രഹ്മണ്യ, വേല വേല വേല വേല വേല വേല ഇറക്കാതറാ നീ സുബ്രഹ്മണ്യ വേല. ഓടിയൻ ഡെഡ്. യശശരീരനായ കിട്ടപ്പയെക്കുറിച്ച് അധികനേരം അയാൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. വാർത്തകൾ കയറി വന്നു. വായിക്കുന്നത് കുഞ്ഞൻ, ക്ഷമിക്കണം, നാരായണൻ. പല നിറത്തിലുള്ള വാർത്തയ്ക്ക് ശേഷം നാരായണൻ തുടർന്നു.

മലപ്പുറം ജില്ലയിലെ വാലഞ്ചേരിയിൽ ഇന്നലെ അയാൾക്ക് സഹിച്ചില്ല. കേരളത്തിലെ മനോഹരമായൊരു ഗ്രാമത്തിൻ്റെ പേര് തൻ്റെ ചെവിവട്ടത്ത് ആറുകോല ചെയ്യപ്പെട്ടിരിക്കുന്നു. കട്ടിലിൽ പാതി ഉയർന്ന് അയാൾ ചോദിച്ചു, ഏത് ചേരിയടാ? വാലഞ്ചേരി, നാരായണൻ പറഞ്ഞു. വളാഞ്ചേരിയാണടാ, യൂസ്ലെസ്സേ. നന്ദി, നാരായണൻ വായിച്ചു. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ ഇന്നലെ തർജ്ജമക്കാരുടെയും ശ്രോതാക്കളുടെയും അജ്ഞതയിൽ മനംനൊന്ത അയാൾക്ക് തുടർന്ന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. മറ്റേ ചങ്ങാതിയെ വെട്ടിക്കാൻ റേഡിയോവിൻ്റെ ഇരുമ്പിൽ വിരൽ ചേർത്ത് അയാൾ ഉറങ്ങി. ഉണർന്നപ്പോൾ ഉച്ചയ്ക്കുള്ള പ്രക്ഷേപണം ആരംഭിച്ച് നാളേറെ ചെന്നിരുന്നു. കേരള സ്ത്രീകളെക്കുറിച്ചൊരു പ്രഭാഷണം നടക്കുകയായിരുന്നു. അന്താരാഷ്ട്ര വനിതാ വർഷമായ ഈ വർഷത്തിന് ശേഷം ഈ വർഷത്തിനും 1000 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് കേരള സ്ത്രീകൾ കാര്യശേഷിയും ക്ഷേമുഷിയുമുള്ളവരായിരുന്നു. അയാൾ ഓർത്തു, നൂറ്റാണ്ടുകാലം നിലനിന്ന ചോളചേര യുദ്ധകാലത്ത് പുരുഷന്മാരെല്ലാം പടക്കളത്തിലായിരുന്നപ്പോൾ നാട് നടത്തിയത് നാരികളായിരുന്നു. വീറോടെ അവരത് സാധിച്ചു. വെല്ലുവിളികൾ നേരിടുന്നതിൻ്റെ ചരിത്രമാണ് സംസ്കാരം. കേരള സ്ത്രീ വിഷയമായി സായിപ്പ് ഒരാൾ നടത്തിയ നർമ്മോക്തിയും അയാൾ ഓർത്തു. വെള്ളയാൻ സ്വയം ചോദിച്ച് മറുപടി പറഞ്ഞ വാചകങ്ങൾ. കാലത്തെ മുതൽ വയറ്റിലൊന്നും ചെലുത്താതിരുന്നിട്ടും അവസാനത്തിനാരംഭം കാണുകയായിരുന്നിട്ടും അയാൾ പൊട്ടിച്ചിരിച്ചു. റേഡിയോവിൻ്റെ ശബ്ദത്തിന് മധ്യത്തിലൂടെ ആയതിനാൽ ആരും കേട്ടില്ല. കേട്ടിരുന്നാലും കിട്ടുമാ, ശ്രദ്ധിക്കാനുമാവാം, അയാൾ വിചാരിച്ചു. അയാളുടെ വിശപ്പിന് മലേഷ്യൻ ടൈഗർ ബാം പുരട്ടിക്കൊണ്ട് കർണാടക സംഗീതം വന്നെത്തി. അപ്പോൾ വീണ്ടും അയാൾ തൻ്റെ വിചാരധാര തുറന്നു വെച്ചു. ശബ്ദങ്ങളെ ഭാവരൂപ ഭംഗിയോടെ ഉരുത്തിരിച്ച് പുറപ്പെടുവിക്കുന്നതാണ് സംഗീതം. ഭാരതീയ സരിഗമ അളവും തൂക്കവും അനുസരിച്ച് 22 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. പറ്റിയത് പറ്റി, ഇനി അത് ചുരുക്കാനോ വളർത്താനോ പറ്റില്ല. അറിയപ്പെടുന്ന 60 രാഗങ്ങളുണ്ടെന്നാണ് അഭിജ്ഞമതം. അറിഞ്ഞതിലും അനന്തമിരട്ടിയാണ് അറിയപ്പെടാത്തത്. അറിയപ്പെടാത്തത് എന്ന ന്യായമനുസരിച്ച് 1 കോടി രാഗം വേറെയും കാണണം. ആയതിൽ കുറേയൊക്കെ നമ്മുടെ അനന്തരാമകൃഷ്ണ ഭാഗവതർ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. മിച്ചം ഗജത്തെ ചട്ടത്തിലാക്കാൻ അനന്തനാലും ആവതില്ല. ഭൂമിശാസ്ത്രമാണ് സ്വരലയ താളങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത്. കുന്നും മലയും നദിയും നിറഞ്ഞ ദക്ഷിണ ഭാരതത്തിൽ ഭൂപ്രകൃതിയെ അനുസ്മരിപ്പിക്കുന്നതാണ് സംഗീതം. ചടുലമായ ആരോഹണാവരോഹണ ക്രമങ്ങൾ. ഉത്തരേന്ത്യയിലെ സമതല ഭൂവിൽ യുദ്ധത്തിൻ്റെ സമ്പ്രദായം ഭിന്നമാണ്. മന്ദതയിലെ സൗന്ദര്യത്തിൻ്റെ ഗാംഭീര്യം ഇയെന്നതാണ്, ഗംഗാപ്രവാഹം പോലെ. പാശ്ചാത്യ സംഗീതം വിശിഷ്യ വാദിസംഗീതം ശ്രവിച്ചാൽ അവിടുത്തെ സ്റ്റെപ്പുകളും തുണ്ടയും കുണ്ടറ വിളംബരവും കടലും കായലുമെല്ലാം മനസ്സിൽ കയറി വരും. സ്വാതി തിരുനാളിൻ്റെ ഭാവയാമി രഘുരാമം എന്ന രാഗമാലികയോടുകൂടി കച്ചേരി അവസാനിച്ചു. ദിവസത്തെ 2-ാമത്തെ പ്രക്ഷേപണം ഒരു സുഖസ്മരണയായി അവശേഷിച്ചു. ഇരുമ്പിൽ നിന്ന് കൈയെടുത്ത് അയാൾ വാതിൽക്കൽ നോക്കി. മറ്റേ ചങ്ങാതി വരുന്നുണ്ടോ എന്നറിയാൻ. ഇല്ല, ചങ്ങാതിയുടെ ചൂരുപോലുമില്ല. താങ്കൾ വന്നിട്ടും ഇനി വലിയ കാര്യമില്ല, തൻ്റെ ഭാവനയിലെ രൂപത്തോട് അയാൾ പറഞ്ഞു. എന്നത്തെയും പോലെ ഈ ദിവസത്തെ അവസാനത്തെ ചിരിയും എൻ്റേതാകുന്നു. റേഡിയോ ഓൺ ചെയ്തു തന്നെ ഇരിക്കെ അയാൾ പുറംതിരിഞ്ഞു കിടന്നു. ഒരു ഫിഷിംഗ് ഹോളിഡേക്കായി ഉറക്കത്തിൻ്റെ കയങ്ങളിലേക്ക് ഊളിയിട്ട് പോയി. കോളൊന്നും കിട്ടാതെ സന്ധ്യയ്ക്ക് 3-ാമത്തെ പ്രക്ഷേപണത്തിന് നടുക്ക് വെറും കൈയോടെ അയാൾ ഉണർന്നു. കാർഷികരംഗം തകർക്കുകയാണ്. ഉഴവ്, വിത, കൊയ്ത്ത്, മെതി, കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, കൃഷി എന്നാൽ മൂടി തുറന്ന അയാളുടെ വിചാരം ധാരധാരയായി പറയുകയാണ്. മണ്ണിനെ സംസ്കരിക്കുന്ന പ്രക്രിയ, ഭക്ഷ്യം, പേയം, കാപ്പി, ചായ, ചണം തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കൽ. ബുദ്ധൻ്റെ കാലമായപ്പോഴേക്കും 1000 ആണ്ടുകളുടെ തെറ്റും തിരുത്തുമായി 3 പൂവ് കൃഷി നടപ്പിൽ വന്നിരുന്നുവെന്ന് കൃഷി വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു. കൃഷിയുടെ ശാസ്ത്രീയ വശം ബുദ്ധൻ അജ്ഞാതമായിരുന്നു. റേഡിയോ വന്ന ശേഷമാണ് അദ്ദേഹം അത് ഗ്രഹിച്ചു തുടങ്ങിയത്, കാർഷിക രംഗത്തെ പ്രഭാഷണങ്ങൾ വഴി. ഇപ്പോൾ രാസവളങ്ങൾ കുറച്ചുപയോഗിക്കാൻ ഒരു കൃഷി പണ്ഡിതൻ ഉപദേശിക്കുകയാണ്. നന്ന്, അയാൾ ഓർത്തു. വളത്തിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാണെങ്കിൽ കുറച്ചും അധികമാണെങ്കിൽ അതനുസരിച്ചും ഉപയോഗിക്കുക. വടക്കേ മലയായ്മയിൽ അയാൾ പറഞ്ഞു, ഉഷ്, എനിക്ക് കേൾക്കണ്ട, പോവൂട്. ക്ഷീണം നിദ്രയിലാഴ്ത്തി അയാളെ ചതുരംഗമെന്ന നാടകം കുലുക്കി ഉണർത്തി. മലർന്ന് നീണ്ടു നിവർന്ന് അയാൾ കിടന്നു, കാലിനടിയിൽ തരിപ്പ്. നാടകത്തെക്കുറിച്ച് 4 വാക്ക് ഞാൻ ജനത്തെ ധരിപ്പിച്ചുകൊള്ളട്ടെ. അയാൾ കണ്ണടച്ച് ചിന്തിച്ചു. യേശുവിന് മുമ്പ് 5-ാം നൂറ്റാണ്ടിൽ ഗ്രീക്കുകാരാണ് നാടകാന്തം കവിത്വമെന്ന് പാടിയതെന്ന് പാശ്ചാത്യർ പറയും. ശരിയല്ല, ദേവപുത്രൻ്റെ ജനനത്തിനും എത്രയോ 100 ആണ്ട്

0: മുമ്പ് കേരളത്തിൽ കോവിലൻ ചരിത്രവും കുയിൽനാഥം കുഞ്ഞുക്കുട്ടൻ നായരും ഉണ്ടായിരുന്നു. ഈ രണ്ട് നാമധേയങ്ങൾ ഇന്നുമുണ്ട്. കാൽമുട്ടിലേക്ക് വ്യാപിക്കുന്ന തണുപ്പിനെ വിഗണിച്ച് അയാൾ ഓർത്തു, എക്കാലവും ഉണ്ടായിരിക്കുകയും ചെയ്യും. യുഗാന്തത്തിൽ പ്രളയത്തിൽ നടക്കും. ഇവിടെ സമിതികൾ നാടകമരങ്ങേറും. തമിഴക്ക് നാടകമേ ഉലകമാണ്. കേരളീയർക്കത് ജീവനും. ഒരു നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കാനാണ് മിക്ക കേരളീയരും ഇഷ്ടപ്പെടുക. ഇവിടുത്തെ തൊഴിലില്ലായ്മയ്ക്ക് വ്യവസായവൽക്കരണമല്ല, നാടകവൽക്കരണമാണ് ആവശ്യം. മുക്കിനു മുക്കിന് നാടകക്കളരികൾ, കുറിപ്പുകൾ, പിള്ളകൾ. ദിവസത്തെ പ്രക്ഷേപണത്തിൻ്റെ ഭരതവാക്യമായി ജനഗണമന തുടങ്ങിയപ്പോൾ അയാൾ എഴുന്നേറ്റ് നിൽക്കാൻ ബദ്ധപ്പെട്ടു. സാധിച്ചില്ല. കാലുകൾ വഴങ്ങുന്നില്ല. തുടവഴി ശീത മടിവയറ്റിൽ കയറിയിരിക്കുന്നു. ഭാഗ്യം ചെയ്ത ജീവൻ. ഒച്ചേനക്കം താണപ്പോൾ പുറത്ത് പോത്തിൻ്റെ കുളമ്പടി ശബ്ദം കേട്ടു. ഒരു നിഴൽ പോലെ ചുമരിലൂടെ മറ്റേ ചങ്ങാതി കടന്നു വന്നു. പോത്തിറങ്ങി കട്ടിലിനരികിലേക്ക് നീങ്ങി കുനിഞ്ഞു നോക്കി. തനിക്ക് അവകാശപ്പെട്ട സാധനം റേഡിയോ വഴി അപഹരിക്കപ്പെട്ടത് മനസ്സിലായപ്പോൾ മേഷവാഹനൻ യന്ത്രത്തോട് യുദ്ധം പ്രഖ്യാപിച്ചു. അരയിൽ നിന്ന് പിസ്റ്റളൂരി പോയിന്റ് ബ്ലാങ്കായി വെടിവെച്ച് യന്ത്രത്തെ പൊടിത്തൂളാക്കി.
1: മൊഴിയാമൊരു കഥയിൽ ഇതുവരെ കേട്ടത് വി കെ എൻ എഴുതിയ കഥ മുക്തി, അവതരിപ്പിച്ചത് സന്ദീപ് സുരേഷ്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർമ്മിക്കുക, ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി. ഇപ്പോൾ സമയം 10 മണി. സംഗീത സാധകം പഠിപ്പിക്കുന്നത് ബി രഞ്ജിനി വർമ്മ, പഠിക്കുന്നത് സംഗീത വർമ്മ. കൃതി നീലവർണ്ണ പാഹിമാം. രാഗം സുരുട്ടി ആദിതാളം. ഇരയിമ്മൻ തമ്പി രചിച്ചത്.

0: ഇന്നത്തെ സംഗീത പാഠത്തിൽ ഇരയിമ്പൻ തമ്പി രചിച്ച നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമിയെക്കുറിച്ചുള്ള നീലവർണ പാഹിമാം എന്ന കൃതിയാണ് പഠിക്കാൻ പോകുന്നത്. രാഗം സുരുട്ടി ആദിതാള. ഇരയിമ്പൻ തമ്പി എന്നറിയപ്പെടുന്ന ഇരവിവർമ്മൻ തമ്പി സംസ്കൃതത്തിലും മലയാളത്തിലും നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. ഇദ്ദേഹം 1782 തൊട്ട് 1856 വരെയാണ് ജീവിച്ചിരുന്നത്. ഈ കൃതിയുടെ പല്ലവിയുടെ സാഹിത്യം എഴുതിയെടുത്തോളൂ. നീലവർണ
1: പാഹിമാം സന്തതം
0: നവനീത കൃഷ്ണ പാഹിമാം
1: നവനീത കൃഷ്ണ പാഹിമാം
0: ഒന്നുകൂടെ പറയൂ.
1: നീലവർണ പാഹിമാം
0: സന്തതം നവനീത കൃഷ്ണ പാഹിമാം. ഇത് സുരുട്ടി രാഗത്തിലുള്ളതാണ്. ഈ സുരുട്ടി രാഗം 28-ാമത് മേളകർത്താരാഗമായ ഹരികാംബോജിയിൽ ജന്യമാണ്.

ഇതിലെ സ്വരങ്ങൾ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കൈശികി നിഷാദം എന്നീ സ്വരങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഋഷഭം, മധ്യമം, നിഷാദം ഈ മൂന്ന് സ്വരങ്ങൾ രാഗഛായാസ്വരങ്ങളാണ്. ഇതൊരു ഔടവ വക്രസമ്പൂർണ രാഗമാണ്. അതായത് ആരോഹണത്തിൽ അഞ്ച് സ്വരങ്ങളും അവരോഹണത്തിൽ വക്രസമ്പൂർണമായിട്ടാണ് കാണുന്നത്. പല്ലവി പാടി നോക്കാം. ആദ്യത്തെ സംഗതി

0: ഇനി അനുപലവിയുടെ സാഹിത്യം എഴുതിയെടുത്തോളൂ. ബാലഗോപാല
1: ബാലഗോപാല
0: കൃപാലയ
1: കൃപാലയ
0: ഘൃതമാലാകുല നിലയ
1: ഘൃതമാലാകുല നിലയ
0: നന്ദഗോപനന്ദന
1: നന്ദഗോപനന്ദന
0: നവഘന
1: നവഘന.
0: ഒന്നുകൂടെ വായിക്കൂ.
1: ബാലഗോപാല കൃപാലയ ഘൃതമാലാകുല നിലയ നന്ദഗോപനന്ദന നവഘന.
0: നീലവർണ്ണ പാഹിമ ഇതും സമത്തെ തന്നെയാണ് എടുക്കുന്നത്.

0: അന്നപല്ലവി, സാഹിത്യം ഒന്നുകൂടെ വായിച്ചിട്ട് പാടാം. ബാലഗോപാല
1: ബാലഗോപാല
0: കൃപാലയ
1: കൃപാലയ
0: കൃതമാലാകുലനിലയ
1: കൃതമാലാകുലനിലയ
0: നന്ദഗോപനന്ദന
1: നന്ദഗോപനന്ദന
0: നവഘന നീലവർണ പാഹിമാം
1: നവഘന നീലവർണ പാഹിമാം.
0: ബാലഗോപാല ബാല

0: ഇനി അടുത്തത്
1: ചരണം. ചരണത്തിന്റെ സാഹിത്യം എഴുതിക്കോളൂ. മഞ്ജു നയന യുഗ,
2: മഞ്ജു നയന യുഗ,
1: മഞ്ജുള പരിഗള,
2: മഞ്ജുള പരിഗള,
1: അഞ്ജനാഞ്ജിത,
2: അഞ്ജനാഞ്ജിത,
1: ചേതോഹരതര,
2: ചേതോഹരതര,
1: മണിബന്ധ,
2: മണിബന്ധ,
1: മഞ്ജു നയന യുഗ,
2: മഞ്ജു നയന യുഗ,
1: മഞ്ജുള പരിഗള,
2: മഞ്ജുള പരിഗള,
1: അഞ്ജനാഞ്ജിത,
2: അഞ്ജനാഞ്ജിത,
1: ചേതോഹരതര,
2: ചേതോഹരതര,
1: മണിബന്ധ,
2: മണിബന്ധ,
1: ശിഞ്ചാന മഞ്ജീര,
2: ശിഞ്ചാന മഞ്ജീര,
1: ശ്രീഭാസുരചരണ,
2: ശ്രീഭാസുരചരണ,
1: ശിഞ്ചാന മഞ്ജീര, ശ്രീഭാസുരചരണ,
2: ശിഞ്ചാന മഞ്ജീര, ശ്രീഭാസുരചരണ,
1: കഞ്ചയുഗള ശൗരേ,
2: കഞ്ചയുഗള ശൗരേ,
1: കമലനാഭ ജയ ജയ,
2: കമലനാഭ ജയ ജയ.
1: ചരണം വായിക്കൂ.
2: മഞ്ജു നയന യുഗ, മഞ്ജുള പരിഗള, അഞ്ജനാഞ്ജിത, ചേതോഹരതര, മണിബന്ധ, ശിഞ്ചാന മഞ്ജീര, ശ്രീഭാസുര ചരണ, കഞ്ചയുഗള ശൗരേ, കമലനാഭ ജയ ജയ.
1: നീലവർണ പാഹിമാ.

0: ഇപ്പോൾ ഈ കൃതി നന്നായി മനസ്സിലായല്ലോ?
1: മനസ്സിലായി.
2: സംഗീത സാധകത്തിൽ ഇതുവരെ പഠിപ്പിച്ചത് ബി രഞ്ജിനി വർമ്മ, പഠിച്ചത് സംഗീത വർമ്മ. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അദ്വൈതം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ് ആദ്യം. രചന കൈതപ്രം, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, യേശുദാസും പി ലീലയും പാടിയത് ചിത്രം ഭാര്യമാർ സൂക്ഷിക്കുക.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഏകാന്തം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി വടക്കു നോക്കി യന്ത്രം എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാർ ആലപിച്ച ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ഒരു ഗാനം കൂടി കേൾക്കാം. ഏഴാച്ചേരി രാമചന്ദ്രന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് യശുദ വേണുഗോപാൽ ആലപിച്ചത് ചിത്രം മരിക്കുന്നില്ല ഞാൻ.

അനീതിയും സമൂഹത്തിൽ നിന്നും തുടച്ചുമാറ്റാൻ പല രാജ്യങ്ങളും ശ്രമിച്ചുവെങ്കിലും ക്രൂരമായ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണുണ്ടായത്. മനുഷ്യരെ മനുഷ്യരായി കാണാനും അസമത്വം ഇല്ലാതാക്കി എല്ലാ മനുഷ്യരും തുല്യരാണെന്നും മാനവീയത എന്ന മഹാസന്ദേശം എല്ലാവരിലും അനുഭവേദ്യമാക്കി ഒന്നെന്ന യാഥാർത്ഥ്യം ജനകീയമാക്കി രാജ്യനന്മയും തുല്യനീതിയും ഉറപ്പാക്കുവാൻ

0: ആകാശവാണി സമയം 11 മണി. സുഭാഷിതം അവതരിപ്പിക്കുന്നത് ബോധിനി പ്രഭാകരൻ നായർ.
1: കേരള നവോത്ഥാനം. എത്രയോ നൂറ്റാണ്ടുകളായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്നു വന്ന അടിമ വ്യാപാരവും മേലാള കീഴാള വ്യത്യാസവും അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന അസമത്വവും

0: നീതിയും ഉറപ്പാക്കുവാൻ യുഗപ്രഭാവരായി എത്രയോ പുണ്യജന്മങ്ങൾ നമുക്കിടയിൽ ഉണ്ടായിരുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി 1812 അടിമ വ്യാപാരം നിർത്തലാക്കിക്കൊണ്ട് മഹാറാണി ഗൗരി ലക്ഷ്മിഭായി ഉത്തരവ് ഇറക്കിയത് ഒരു തുടക്കമാണെങ്കിൽ 1853 തുടർന്ന് 1855 ഉത്തരവിറക്കി ഒപ്പം നിയമനിർമ്മാണം നടത്തിയും നിരോധനം നിർബന്ധിതമാക്കി. 1812 ഇറക്കിയ ഉത്തരവിന് ശേഷം കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷിയായ ധീരനായകൻ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ഊഴമായിരുന്നു. അസമത്വത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും നേരനുഭവം നേർക്കാഴ്ചയുമായിരുന്ന വിവിധ സാമൂഹിക തിന്മകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതിക്കൊണ്ടിരുന്ന ധർമ്മഭടൻ നടത്തിയ ഇടപെടലുകൾ കേരള നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ചരിത്രമാണ്. മൂക്കുത്തി സമരവും ഏത്താപ്പ് സമരവും അച്ചിപ്പുടവ സമരവും കർഷക തൊഴിലാളി സമരവും എല്ലാം കേരള നവോത്ഥാന ചരിത്രത്തിൽ ദീപ്തമായ ഓർമ്മകളായി നിലനിൽക്കുന്നു. തുടർന്ന് കൂടുതൽ കരുത്തും ആശയങ്ങളുമായി ശ്രീനാരായണ ഗുരുദേവനും മഹാനായ അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമികളും മന്നത്ത് പത്മനാഭനും ടി കെ മാധവനും പൊയ്കയിൽ കുമാരഗുരുദേവനും ശുഭാനന്ദസ്വാമിയും കുറുമ്പൻ ദൈവത്താനും കണ്ടൻകുമാരനവും വെള്ളിക്കര ചോദിയും കെ കേളപ്പനും മൂലൂർ പത്മനാഭ പണിക്കരയും ചിറ്റേടത്ത് ശങ്കപ്പിള്ളയും വെച്ചൂരത്ത് കൃഷ്ണപിള്ളയും തുടങ്ങി എത്രയോ ദേവാംശ പിറവികൾ ഇത്തരം ക്രൂരമായ അനീതിക്കെതിരെ പടനയിച്ചു. വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും കായൽ സമരവും എല്ലാം കേരളത്തെ സമത്വപൂർണമായ വളർച്ചയിലേക്ക് നയിക്കുവാൻ കൂടുതൽ ശക്തി പകർന്നു നൽകി. വൈക്കം സത്യാഗ്രഹത്തിലെ ഏക രക്തസാക്ഷി ചിറ്റേടത്ത് ശങ്കപ്പിള്ളയും കൊച്ചാപ്പിയും ബാഹുലേയനും വെന്നിയിൽ ഗോവിന്ദപ്പണിക്കരും ഡോക്ടർ പൽപ്പുവും ഡോക്ടർ വേലായുധ പണിക്കരും കിഴിയത്ത് ശങ്കരപ്പിള്ളയും പജയേ ഭാരതം മാത്തുണ്ണിയും ബാരിസ്റ്റർ ജോർജ് ജോസഫും എം ആർ മാധവവാര്യരും കണ്ണാറ ഗോപാലപ്പണിക്കരും ചങ്ങരത്ത് ശങ്കരപ്പിള്ളയും എല്ലാം ചേർന്ന് ഉഴുതുമറിച്ചിട്ട നവോത്ഥാന മണ്ണിൽ പിന്നീട് വിത്തിറക്കി വിളവെടുക്കാൻ വന്നവർ എത്രത്തോളം നീതി പുലർത്തിയെന്നത് ചിന്തനീയമാണ്. മതവും ജാതിയും ഉപജാതിയും എല്ലാം ചേർന്ന് വിഭജന സ്വരം മാത്രമാക്കി നല്ല ചിന്തകളെ വികലമാക്കിയപ്പോൾ വിവേകാനന്ദ സ്വാമികളുടെ ഭാഷ്യത്തിലെ ഭ്രാന്താലയമായി മലയാള മണ്ണ് മാറുമോ എന്ന ആശങ്ക നമ്മെ പിന്തുടർന്നു. അതിന് അനുവദിച്ചുകൂടാ. സവർണ മേധാവിത്വം സർവ്വതും കൈയടക്കി അടിസ്ഥാന വർഗ ജനതയെ വഴി നടത്താൻ പോലും അനുവദിക്കാതെയും മാറുമറയ്ക്കാനും മുട്ടിനു താഴെ നീളമുള്ള വസ്ത്രം ധരിക്കാനും മേൽമുണ്ട് ധരിക്കാനും കഴിയാതിരുന്ന അസമത്വത്തിനും തേർവാഴ്ചയ്ക്കുമെതിരെ അവർണ സവർണ ഭേദമില്ലാതെ ചിലരെങ്കിലും തോളോടു തോളു ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഇന്നത്തെ കേരളം നാം കാണുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ഗുരുദേവവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാത്തരം അസമത്വത്തിനുമെതിരെയും നമുക്ക് ഒന്നിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ബോധിനി പ്രഭാകരൻ നായർ.